മനോഹരമായ തൂവലുകളും ശബ്ദമുണ്ടായിരുന്നെങ്കിലും ആദ്യം സൃഷ്ടിക്കപ്പെട്ടപ്പോൾ പക്ഷികൾക്ക് ചിറകുകൾ ഇല്ലായിരുന്നു. അതിനാൽ പറക്കാനും കഴിഞ്ഞിരുന്നില്ല. ഒരു ദിവസം ഈശ്വരൻ ചിറകുകൾ ഉണ്ടാക്കി അവയുടെ മുന്നിലിട്ട് കൊടുത്തിട്ട് അവയെടുക്കാൻ ആവശ്യപ്പെട്ടു. ആദ്യം ഒന്ന് മടിച്ചെങ്കിലും പിന്നീട് കനമുള്ള ചിറകുകൾ അവ ചുണ്ടുകൊണ്ട് കൊത്തിയെടുത്ത് ചുമലിലേറ്റി. ആദ്യം ഭാരമായി തോന്നിയെങ്കിലും പക്ഷികൾ അവ മാറോട് ചേർത്ത് പിടിച്ചു, പെട്ടെന്ന് ശരീരത്തിൽ ഒട്ടിപ്പിടിച്ചു. കലാന്തരത്തിൽ അവ ആകാശത്തേക്ക് പറന്നുയർന്നു. ചുമടുകളാണ് ചിറകുകളാവുന്നത്. എല്ലാ ഭാരവും ആദ്യം അസഹനീയമാണ്. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഇന്ന് ഓഗസ്റ്റ് 7, കൊല്ലവർഷം 1201, കർക്കിടകം 22, വെള്ളിയാഴ്ച. ഇന്ന് ദേശീയ കൈത്തറി ദിനം. ഇന്ത്യയുടെ തനതായ സാംസ്കാരിക പൈതൃകവും പാരമ്പര്യവും വിളിച്ചോതുന്ന ഒന്നാണ് ദേശീയ കൈത്തറി ദിനം. എല്ലാ വർഷവും ഓഗസ്റ്റ് 7 ഈ ദിനം ആചരിക്കുന്നത്. 1905 ഓഗസ്റ്റ് 7 ആരംഭിച്ച സ്വദേശി പ്രസ്ഥാനത്തിന്റെ ഓർമ്മ പുതുക്കുന്നതിനും രാജ്യത്തെ നെയ്ത്തുകാരുടെ കഠിനാധ്വാനത്തെയും നൈപുണ്യത്തെയും ആദരിക്കുന്നതിനുമാണ് ഈ ദിനം പ്രധാനമായും ആചരിക്കുന്നത്. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടം.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: എടിയെ, നീ ഇന്നത്തെ കാര്യങ്ങളൊക്കെ അറിഞ്ഞ?
2: അത് പറഞ്ഞാലല്ലേ അറിയുള്ളൂ.
1: നീ ആശ്രയ FM 90 എന്ന് വെച്ച് കാര്യങ്ങളൊക്കെ അവര് പറഞ്ഞോളൂ.
2: അതെ, ഒരു ദിവസത്തെ കംപ്ലീറ്റ് അപ്ഡേറ്റും ചൂടോടുകൂടി രാവിലെ തന്നെ കേട്ടറിയാം മോർണിംഗ് മോജോയിലൂടെ. തിങ്കൾ മുതൽ ശനി വരെ രാവിലെ 7 മണി മുതൽ 10 മണി വരെ നമ്മുടെ സ്വന്തം ആശ്രയ FM 90.
3: മോർണിംഗ് മോജോ.

0: மார்னிங் போஜோ.
1: ஹாய் ஹலோ, வெரி குட் குட் மார்னிங் அண்ட் வெல்கம் டு மார்னிங் மோஜோ ஆன் ஆஸ்ட்ரேயா எஃப்எம் 90 நாடினொப்பம் நாட்டார் கஃபம். மார்னிங் மோஜோயுமாயிட்டு தான் எத்திச்சேர்ந்து இருக்கிறது வேற ஆருமல்ல, ஆർജെ அனுஷയാണ് കേട്ടോ. அப்போ എന്തായാലും ഇന്നത്തെ ഡേറ്റ് ഒന്ന് നോക്കുകയാണെങ്കിൽ ഓഗസ്റ്റ് മാസം സ്റ്റാർട്ട് ചെയ്തിട്ട് നമ്മളിതാ ഏഴാമത്തെ ദിവസത്തിൽ ഇങ്ങനെ എത്തി നിൽക്കുകയാണ്. അപ്പോൾ എന്തായാലും ഫസ്റ്റ് വീക്ക് ഓഗസ്റ്റ് മാസത്തിൻ്റെ തന്നെ ആദ്യത്തെ ആ ഒരു വീക്ക് അങ്ങോട്ട് കംപ്ലീറ്റ് ആകാനായിട്ട് പോവുകയാണ്. ഇനി അധികം ദിവസങ്ങളൊന്നും ഇല്ല. അപ്പോൾ എന്തായാലും ഓണത്തിൻ്റെ ആ ഒരു വൈബിനോട് നമ്മളിത് അടുത്തുകൊണ്ടേ ഇരിക്കുകയാണ് എന്ന് വേണമെങ്കിലും പറയാമല്ലേ. അപ്പോൾ എന്തായാലും എല്ലാ പ്രിയപ്പെട്ട ലിസണേഴ്സിനും ഒരു അടിപൊളി ഫ്രൈഡേയുടെ വിഷസ് അറിയിച്ചു കൊണ്ട് തന്നെ നമ്മളിത് ഐശ്വര്യമായിട്ട് നമ്മുടെ മോർണിംഗ് മോജോ അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പോൾ ഇനി അങ്ങോട്ട് 10 മണിവരെ ഒരുപാട് ഒരുപാട് ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളും അതുപോലെ തന്നെ അപ്ഡേറ്റ്സുകളും ഒക്കെ കേട്ടറിയാം. സോ കീപ് ഓൺ ലിസണിങ് ടു ആസ്ട്രേയ എഫ് എം 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണവില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്?
1: 22 വർഷത്തെ സേവന പാരമ്പര്യമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് ഡോട്ട് ഇൻ.
3: ക്ഷീണവും വിളർച്ചയും വെറും തളർച്ചയല്ല, നിങ്ങളുടെ ശരീരം എന്തോ പറയാൻ ശ്രമിക്കുന്നതാണ്.
4: രക്തസംബന്ധമായ രോഗങ്ങൾക്ക് ഇനി വിദഗ്ധ ചികിത്സ അസീസിയ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ. ക്ലിനിക്കൽ ഹെമറ്റോളജിസ്റ്റും ഹെമറ്റോ ഓങ്കോളജിസ്റ്റുമായ ഡോക്ടർ പ്രീതി സൂസിന്റെ സേവനം എല്ലാ ചൊവ്വ വെള്ളി ദിവസങ്ങളിലും രാവിലെ 8:30 മുതൽ വൈകിട്ട് 3:30 വരെ ലഭ്യമാണ്.
5: അസീസിയ മെഡിക്കൽ കോളേജ്, മീനൂർ, കൊല്ലം. ഗുണമേന്മയുടെ ക്രഞ്ച്, ആരോഗ്യത്തിന്റെ പഞ്ച്.
6: ഓഗസ്റ്റ് 1 മുതൽ സെപ്റ്റംബർ 15 വരെ കേരള കശുവണ്ടി വികസന കോർപ്പറേഷൻ വക ഓഫറുകളുടെ പെരുമഴ.
7: എന്താണല്ലേ, ഈ ദിവസങ്ങളിൽ ഏറ്റവും മികച്ച ഉൽപ്പന്നങ്ങൾ വൻ വിലക്കുറവിൽ കേരള ക്യാഷു ഔട്ട്ലെറ്റുകളിൽ നിന്നും ഫ്രാഞ്ചൈസികളിൽ നിന്നും നിങ്ങൾക്ക് വാങ്ങാം.
6: കേരള ക്യാഷു, നന്മയുടെ രുചി, ആരോഗ്യത്തിന്റെ ഉറവ്.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: മോർണിംഗ് ബോജോ.
2: കാലം എത്രയൊക്കെ പുരോഗമിച്ചു എന്ന് പറഞ്ഞാലും നമ്മൾ സ്ത്രീകൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, രാത്രിയിൽ ഒരു തരത്തിലുമുള്ള പേടിയില്ലാതെ ഒന്ന് ട്രാവൽ ചെയ്യാനായിട്ട് സാധിക്കുക എന്നുള്ളത് തന്നെ ആയിരിക്കും അല്ലേ. കാരണം രാവിലെ നമ്മൾ അത്ര സുരക്ഷിതമാണെന്ന് പറയാൻ പറ്റത്തില്ലെങ്കിലും പേടിയില്ലാതെ ട്രാവൽ ചെയ്യുന്നത് പോലെ തന്നെ രാത്രിയിലും ഒന്ന് യാത്ര ചെയ്യാനായിട്ട് സാധിക്കും. അതിപ്പം ഇഷ്ടപ്രകാരം കറങ്ങി നടക്കുക എന്നുള്ള ഒരു സംഭവമല്ല കേട്ടോ. അതായത് എവിടെയെങ്കിലുമൊക്കെ നമുക്ക് പോകേണ്ട അത്യാവശ്യം വരികയാണെങ്കിലും പേടിക്കാതെ പോകാൻ സാധിക്കുക എന്നുള്ളത് ഇപ്പോഴും കുറച്ച് ടാസ്കുള്ള ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ എന്തായാലും അത്തരത്തിലുള്ള ഒരു സംഭവം ദാ നമ്മുടെ ട്രിവാൻഡ്രത്ത് ഒരുങ്ങാനായിട്ട് പോവുകയാണ് കേട്ടോ. അതെന്താണെന്ന് പറഞ്ഞു തരാം. അതായത് നമ്മുടെ രാജ്യം തന്നെ സ്വതന്ത്ര രാജ്യമായിട്ട് പ്രഖ്യാപിക്കപ്പെട്ടത് ഒരു 12 മണിക്കാണ്, അർദ്ധരാത്രി 12 മണിക്കാണല്ലേ. അതുകൊണ്ട് തന്നെ നമ്മുടെ തലസ്ഥാനത്ത് സ്ത്രീകൾക്കായിട്ട് അർദ്ധരാത്രിയിൽ ഒരു സ്വാതന്ത്ര്യം വരാനായിട്ട് പോവുകയാണ്. ഇത് ആക്ച്വലി ഒരു ദിവസത്തേക്ക് മാത്രമേ ഉള്ളൂ കേട്ടോ, എല്ലാ ദിവസമാണെന്നൊന്നും പ്രതീക്ഷിക്കേണ്ട. നമ്മുടെ ട്രിവാൻഡ്രത്ത് സ്ത്രീകൾക്ക് രാത്രികാലങ്ങളിൽ ഭയമില്ലാതെ പൊതു ഇടങ്ങൾ ഉപയോഗിക്കാനുള്ള ഒരു അന്തരീക്ഷം ഒരുക്കാനായിട്ട് വനിതാ ശിശു വികസന വകുപ്പ് അർദ്ധരാത്രിയിൽ സ്വാതന്ത്ര്യം സംഘടിപ്പിക്കാനായിട്ട് പോവുകയാണ്. അപ്പോൾ ഈ വരുന്ന ഓഗസ്റ്റ് 14 രാത്രി 10 മണി മുതൽ പുലർച്ചെ 1 മണി വരെയാണ് കേട്ടോ. അതായത് ട്രിവാൻഡ്രം ഓവർ ബ്രിഡ്ജ് 2 PMG റോഡിൽ ഗതാഗതം കംപ്ലീറ്റ് ആയിട്ടും തടഞ്ഞുകൊണ്ട് സ്ത്രീകൾക്ക് മാത്രമായിട്ട് പ്രവേശനം നൽകുമെന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ഒരു ഇൻഡിപെൻഡൻസ് ഡേ ഇതുപോലെ സെലിബ്രേറ്റ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്ന സ്ത്രീകളാണെങ്കിലും നേരെ ട്രിവാൻഡ്രത്തേക്ക് വിട്ടോളൂ കേട്ടോ. അപ്പോൾ ഇവിടെ പാട്ടും നൃത്തവും അതുപോലെ തന്നെ ഭക്ഷണ വിപണനവും ഒക്കെ ആയിട്ട് സ്ത്രീകൾക്ക് അർദ്ധരാത്രി ആഘോഷമാക്കാനുള്ളൊരു അവസരം കൂടിയാണ് നമ്മുടെ ട്രിവാൻഡ്രത്ത് ഈ വരുന്ന 14 ഒരുങ്ങാനായിട്ട് പോകുന്നത്. അപ്പോൾ സമയം മറക്കണ്ട, 10 മണി മുതൽ പുലർച്ചെ 1 മണി വരെയാണ്. അപ്പോൾ മനസ്സിൽ ഇതുപോലെയുള്ള നല്ല നല്ല ആഗ്രഹങ്ങൾ, അതായത് രാത്രി പാതിരാത്രിയിലാണെങ്കിലും സേഫായിട്ട് ഒരു ദിവസമെങ്കിലും ഇങ്ങനെ സെലിബ്രേറ്റ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവരാണെങ്കിൽ, അതും നമ്മുടെ സ്വാതന്ത്ര്യം കിട്ടിയ ദിവസം തന്നെ സെലിബ്രേറ്റ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഒന്നും നോക്കണ്ട, നേരെ നമ്മുടെ ട്രിവാൻഡ്രത്തേക്ക് വിട്ടോളൂ കേട്ടോ. അപ്പോൾ എന്തായാലും കേട്ടുകൊണ്ടിരിക്കുന്നത് മോർണിംഗ് മോജോയാണ് വിത്ത് മീ ആർ ജെ അനുഷ.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: മെക്സ ഓണേഴ്സിനൊരു ഗുഡ് ന്യൂസ്, സർവീസിനായി ഇനി ദൂരയാത്ര വേണ്ട. സാരഥിയുടെ പ്രീമിയം മെക്സ സർവീസ് സെന്റർ നമ്മുടെ കൊട്ടാരക്കരയിലും എക്സ്പ്രസ് സർവീസ്, പിക്കപ്പ് ആൻഡ് ഡ്രോപ്പ് സൗകര്യം, ഞായറാഴ്ചകളിലെ സേവനവും ഉൾപ്പെടെ എല്ലാ പ്രീമിയം ഫെസിലിറ്റീസ് മെക്സ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു. മെക്സ സർവീസ് സെന്റർ, MC റോഡ്, ലോവർ കരിക്കും, കൊട്ടാരക്കര.
2: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം, ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
3: ഈ ഓണത്തിന് നിങ്ങളുടെ ലുക്ക് മാറും, സ്റ്റൈൽ മാറും. കാരണം കൊട്ടാരക്കര ഭാവനയിൽ ഓണമാമാങ്കം ആരംഭിച്ചിരിക്കുന്നു. ആകർഷകമായ ഓണം ഓഫറുകളും ഏറ്റവും പുതിയ ഫാഷൻ കളക്ഷനുകളും നിങ്ങളെ കാത്തിരിക്കുന്നു. ഈ ഓണം ഭാവനയോടൊപ്പം ആഘോഷിക്കൂ, സന്തോഷം ഇരട്ടിയാക്കൂ. ഭാവന ഫാഷൻ ആൻഡ് റീറ്റെയിൽ, കൊട്ടാരക്കര.

0: ആശ്രയ എഫ് 90 ഇനി ആകാശവാണി
1: പ്രധാന വാർത്തകൾ. ഇന്ന് ദേശീയ കൈത്തറി ദിനം. രാഷ്ട്രപതി ദ്രൗപദി മുർമു ന്യൂഡൽഹിയിൽ ദേശീയ കൈത്തറി പുരസ്കാരങ്ങൾ സമ്മാനിക്കും. ഇന്ത്യൻ കരകൌശല വൈദഗ്ധ്യം ആഗോളതലത്തിൽ അംഗീകരിക്കപ്പെടുന്നതിന് കൈത്തറി ഉൽപ്പന്നങ്ങളെ പ്രോത്സാഹിപ്പിക്കാൻ ആഹ്വാനം ചെയ്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. മധ്യദൂര ബാലിസ്റ്റിക് മിസൈൽ അഗ്നി 4 വിജയകരമായി പരീക്ഷിച്ച് ഇന്ത്യ. വിമാന ഇന്ധനത്തിൽ എഥനോൾ കലർത്തുന്നുവെന്ന വാർത്തകൾ തള്ളി കേന്ദ്ര സർക്കാർ. കേരളത്തിൽ ശക്തമായ മഴ തുടരും. 8 ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കാലവർഷക്കെടുതിയിൽ മരിച്ചവരുടെ ആശ്രിതർക്ക് 2 ലക്ഷം രൂപ അധിക ധനസഹായത്തിനുള്ള ഉത്തരവിറക്കി സംസ്ഥാന സർക്കാർ. കൊറിയൻ മാസ്റ്റേഴ്സ് ബാഡ്മിന്റൺ വനിതാ സിംഗിൾസിൽ 3 ഇന്ത്യൻ താരങ്ങൾ ഇന്ന് ക്വാർട്ടർ ഫൈനലിൽ മത്സരിക്കും. വാർത്തകൾ വിശദമായി. ഇന്ന് ദേശീയ കൈത്തറി ദിനം. കൊൽക്കത്തയിൽ സ്വദേശി പ്രസ്ഥാനം ആരംഭിച്ചതിന്റെ സ്മരണയ്ക്കായി 2015 ഓഗസ്റ്റ് 7 ചെന്നൈയിൽ വച്ചാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആദ്യ ദേശീയ കൈത്തറി ദിനത്തിന് ഔദ്യോഗിക തുടക്കം കുറിച്ചത്. ദേശീയ കൈത്തറി ദിനത്തോടനുബന്ധിച്ച് കേന്ദ്ര ടെക്സ്റ്റൈൽസ് മന്ത്രാലയത്തിന്റെ നേതൃത്വത്തിൽ ഇന്ന് ന്യൂഡൽഹിയിലെ രാഷ്ട്രപതി ഭവൻ സാംസ്കാരിക കേന്ദ്രത്തിൽ പ്രത്യേക പരിപാടി നടക്കും. രാഷ്ട്രപതി ദ്രൌപദി മുർമു മുഖ്യാതിഥിയായി പങ്കെടുക്കുന്ന ചടങ്ങിൽ കൈത്തറി അവാർഡുകൾ സമ്മാനിക്കും. ഇന്ത്യൻ കരകൌശല വിദഗ്ധരുടെ നൈപുണ്യത്തിനും കഴിവിനും ആഗോളതലത്തിൽ അംഗീകാരം ലഭിക്കുന്നതിനായി കുറഞ്ഞത് 1 കൈത്തറി ഉൽപ്പന്നമെങ്കിലും വാങ്ങാനും അതിനെക്കുറിച്ചുള്ള വീഡിയോ പകർത്തി പങ്കുവയ്ക്കാനും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങളോട് അഭ്യർത്ഥിച്ചു.
2: ബുൻകർ പരിവാർ ജോ അപ്നെ ഹാത്തോ സെ അപ്നെ ഛോട്ടി ഛോട്ടി ഘർ മേ ലൂം പർ കപ്ഡേ ബനാതേ ഔർ ആപ് ഭീ തോ ഇസ് പ്രകാർ സേ ഏക് ഹാൻഡ്ലൂം കി വെറൈറ്റി കെ സാത്ത് GRWM വീഡിയോ കർക്കെ ജരൂർ ദുനിയാ കെ സാമനെ അപ്നി ബാത് രഖ് സക്തേ ഹൈ. ഹാൻഡ്ലൂം കെ ലിയേ ലോഗോ കോ പ്രേരിത് കർ സക്തേ ഹൈ. ഹമാരാ കാം ഹൈ ആത്മനിർഭർ ഭാരത് ബനാനേ കെ ലിയേ ഹമാരെ ഇൻ ഛോട്ടേ ഛോട്ടേ ഛോട്ടേ ഗരീബ് പരിവാരോ കോ ഭീ ആർത്ഥിക് രൂപ് സേ സമൃദ്ധ കർ.
1: സംസ്ഥാനത്ത് ദിനാചരണത്തിന്റെ ഭാഗമായി തിരുവനന്തപുരത്ത് നടക്കുന്ന പരിപാടി വ്യവസായ മന്ത്രി PK കുഞ്ഞാലിക്കുട്ടി ഉദ്ഘാടനം ചെയ്യും. മന്ത്രി CP ജോൺ അധ്യക്ഷത വഹിക്കും. സംസ്ഥാനതല കൈത്തറി വസ്ത്ര പ്രദർശന വിപണന മേള ഇന്ന് കണ്ണൂരിൽ ആരംഭിക്കും. പോലീസ് മൈതാനിയിൽ TO മോഹനൻ MLA ഉദ്ഘാടനം ചെയ്യും. കേരളത്തിലെയും ഇതര സംസ്ഥാനങ്ങളിലെയും പ്രമുഖ കൈത്തറി സംഘങ്ങൾ, ഹാൻഡ്ടെക്സ്, ഹാൻഡ്വീവ്, കരകൌശല സംഘങ്ങൾ എന്നിവരുടെ 60-ലധികം സ്റ്റാളുകൾ ഉണ്ടാകും. കൈത്തറി ദിനത്തെക്കുറിച്ച് കേന്ദ്ര ടെക്സ്റ്റൈൽസ് മന്ത്രാലയം ഡെവലപ്മെന്റ് കമ്മീഷണർ Dr. M. Veena ആകാശവാണി വാർത്തകളോട്.
3: ഇൻഡസ് വാലി സിവിലൈസേഷൻ തൊട്ട് നാളിതുവരെ ഏറ്റവും മഹനീയമായ പൈതൃകങ്ങളിലൊന്നാണ് നമ്മുടെ കൈത്തറി സംസ്കാരം. ഈ പൈതൃകത്തെ പരിപോഷിപ്പിക്കുന്നതിന് വേണ്ടിയും നമ്മുടെ നെയ്ത്തുകാരെ ആദരിക്കുന്നതിന് വേണ്ടിയുമാണ് നമ്മൾ ഓഗസ്റ്റ് 7 ദേശീയ കൈത്തറി ദിനമായി ആഘോഷിക്കുന്നത്. ഈ ദേശീയ കൈത്തറി ദിനത്തിൽ നമ്മുടെ ഏറ്റവും വിശിഷ്ടമായ കൈത്തറി പാരമ്പര്യത്തെ നമ്മൾ ആദരിക്കുകയും എല്ലാവരും കൈത്തറി വസ്ത്രങ്ങൾ ഉപയോഗിക്കണം എന്നും അഭ്യർത്ഥിക്കാൻ ഈ അവസരം ഞാൻ വിനിയോഗിക്കുന്നു.
1: കാർഷിക അവശിഷ്ടങ്ങൾ, ചാണകം, നഗര മാലിന്യങ്ങൾ എന്നിവയിൽ നിന്നും ഊർജ്ജോൽപാദനം ലക്ഷ്യമിട്ടുള്ള ഗോബർദ്ധൻ പദ്ധതിക്ക് അംഗീകാരം നൽകി കേന്ദ്രമന്ത്രിസഭ. 23,731 കോടി രൂപ ചെലവ് വരുന്ന പദ്ധതിയിലൂടെ 1.5 ലക്ഷം തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാനാകുമെന്ന് കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് അറിയിച്ചു. 2026-27 മുതൽ 2035-36 വരെയുള്ള കാലയളവിലാണ് പദ്ധതി നടപ്പാക്കുക. അസമിലെ NH-15 ഗുവാഹത്തി തേസ്പൂർ 35 കിലോമീറ്റർ ഭാഗത്തെ 4-വരി പാത നിർമ്മാണത്തിനും കേന്ദ്രമന്ത്രിസഭ അംഗീകാരം നൽകി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്യമിൻ നെതന്യാഹുവുമായി ടെലിഫോൺ സംഭാഷണം നടത്തി. ഇന്ത്യ ഇസ്രായേൽ പങ്കാളിത്തം കൂടുതൽ ശക്തമാക്കുന്നത് സംബന്ധിച്ച് ഇരുവരും ചർച്ച ചെയ്തു. പശ്ചിമേഷ്യയിലെ നിലവിലെ സ്ഥിതിഗതികളും ഇരുവരും വിലയിരുത്തി. ഇന്ത്യ സിംഗപ്പൂർ 19-ാമത് വിദേശ മന്ത്രാലയ ഉദ്യോഗസ്ഥതല കൂടിക്കാഴ്ച ന്യൂഡൽഹിയിൽ നടന്നു. സമഗ്ര തന്ത്രപരമായ പങ്കാളിത്തത്തിനായുള്ള മാർഗരേഖ വിഭാവനം ചെയ്യുന്ന 8 മേഖലകളിലെ പ്രവർത്തനങ്ങൾ അവലോകനം ചെയ്തു. 2024 സെപ്റ്റംബറിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സിംഗപ്പൂർ സന്ദർശന വേളയിലാണ് ഇരു രാജ്യങ്ങളുടെയും ബന്ധം സമഗ്ര തന്ത്രപരമായ പങ്കാളിത്തത്തിലേക്ക് ഉയർത്തിയത്. മധ്യദൂര ബാലിസ്റ്റിക് മിസൈലായ അഗ്നി 4 ഇന്ത്യ വിജയകരമായി പരീക്ഷിച്ചു. ഒഡീഷയിലെ ചാന്ദിപൂരിലുള്ള ഇന്റഗ്രേറ്റഡ് ടെസ്റ്റ് റേഞ്ചിൽ നിന്നുമായിരുന്നു വിക്ഷേപണം. മിസൈലിന്റെ പ്രവർത്തനപരവും സാങ്കേതികവുമായ എല്ലാ വശങ്ങളും പരീക്ഷണം വഴി സാധൂകരിച്ചു. ദൌത്യത്തിനു പിന്നിൽ പ്രവർത്തിച്ച എല്ലാവരെയും രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് അഭിനന്ദിച്ചു. വിമാന ഇന്ധനത്തിൽ എഥനോൾ കലർത്താൻ പദ്ധതിയിടുന്നു എന്ന പ്രചാരണം വ്യാജമാണെന്ന് സിവിൽ വ്യോമയാന മന്ത്രി കെ രാമമോഹൻ നായിഡു. ഇത്തരമൊരു നിർദ്ദേശം സർക്കാരിന്റെ പരിഗണനയിലില്ലെന്നും അദ്ദേഹം സമൂഹമാധ്യമത്തിൽ അറിയിച്ചു. എഥനോളും സസ്റ്റൈനബിൾ ഏവിയേഷൻ ഫ്യുവലും തികച്ചും വ്യത്യസ്തമാണെന്നും സസ്റ്റൈനബിൾ ഏവിയേഷൻ ഫ്യുവൽ അന്താരാഷ്ട്ര തലത്തിൽ സാക്ഷ്യപ്പെടുത്തിയതും കർശനമായ സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കുന്നതുമാണെന്ന് മന്ത്രി അറിയിച്ചു. അതേസമയം ഇന്ത്യ അമേരിക്കയിൽ നിന്ന് വൻതോതിൽ എഥനോൾ ഇറക്കുമതി ചെയ്യുന്നു എന്ന മാധ്യമ വാർത്തകൾ വാണിജ്യ വ്യവസായ മന്ത്രാലയം നിഷേധിച്ചു. സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ച് ഇത്തവണയും രാജ്യത്തുടനീളം ഹർ ഘർ തിരംഗ പരിപാടിയിൽ ആവേശകരമായ പങ്കാളിത്തം. ഈ മാസം 15 മുൻപായി മൈ GOV പ്ലാറ്റ്ഫോമിലൂടെ വൈവിധ്യമാർന്ന ആശയങ്ങളും നിർദ്ദേശങ്ങളും പങ്കുവയ്ക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങളോട് ആഹ്വാനം ചെയ്തു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്നും.
4: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
1: കേരളത്തിലുടനീളം ഇന്നും ശക്തമായ മഴ തുടരും. 8 ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ നാളെ വരെ മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തി. കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.
5: ഇന്നലെ രാത്രി ചുവപ്പ് ജാഗ്രതയിലായിരുന്ന പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രതയാണ്. മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലും ഒറ്റപ്പെട്ട അതിശക്തമായ മഴ സൂചിപ്പിക്കുന്ന ഓറഞ്ച് ജാഗ്രതയാണ്. മറ്റെല്ലാ ജില്ലകളിലും ഇന്ന് ഒറ്റപ്പെട്ട ശക്തമായ മഴ പ്രവചിച്ച് മഞ്ഞ ജാഗ്രതയുമുണ്ട്. അതിനിടെ കാലവർഷക്കെടുതിയിൽ വീട് നഷ്ടപ്പെട്ടവർക്ക് പുതിയ സ്ഥലം വാങ്ങി വീട് നിർമ്മിക്കാനും വീടും സ്ഥലവും വാങ്ങാനും നൽകുന്ന ധനസഹായം 10 ലക്ഷം രൂപയിൽ നിന്ന് 12 ലക്ഷം രൂപയായി ഉയർത്താൻ സർക്കാർ ഉത്തരവ് പുറപ്പെടുവിപ്പിച്ചു. ഈ സഹായം തേടുന്നവർ ദുരന്തം സംഭവിച്ച വീട് നിന്നിരുന്ന വസ്തുവിൽ ഭാവിയിൽ നിർമ്മാണ പ്രവൃത്തികൾ നടത്തരുതെന്നും നിബന്ധനയുണ്ട്.
1: മഴ മുന്നറിയിപ്പിനെ തുടർന്ന് സംസ്ഥാനത്തെ 8 ജില്ലകളിലെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ജില്ലാ കളക്ടർമാർ ഇന്ന് അവധി നൽകി. പത്തനംതിട്ട, ആലപ്പുഴ, എറണാകുളം, കോട്ടയം, തൃശൂർ, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് അവധി നൽകിയിരിക്കുന്നത്. പ്രൊഫഷണൽ കോളേജുകൾക്കും അവധി ബാധകമാണ്. ഇതിനു പുറമെ ദുരിതാശ്വാസ ക്യാമ്പുകൾ പ്രവർത്തിക്കുന്ന സ്കൂളുകൾക്കും അവധി നൽകിയിട്ടുണ്ട്. ഭിന്നശേഷി അവകാശ നിയമം അടക്കമുള്ള വിഷയങ്ങളെക്കുറിച്ച് കേരള ഫെഡറേഷൻ ഓഫ് ദി ബ്ലൈൻഡ് സംഘടിപ്പിക്കുന്ന ത്രിദിന ശില്പശാലയ്ക്ക് ഇന്ന് തിരുവനന്തപുരത്ത് തുടക്കമാകും. മന്ത്രി കെ മുരളീധരൻ ഉദ്ഘാടനം ചെയ്യും. KFB പ്രസിഡന്റ് KJ വർഗീസ് ഉൾപ്പെടെയുള്ളവർ പങ്കെടുക്കും. കൊറിയൻ മാസ്റ്റേഴ്സ് ബാഡ്മിന്റൺ ടൂർണമെന്റിന്റെ വനിതാ സിംഗിൾസ് ക്വാർട്ടർ ഫൈനലിൽ ഇന്ത്യൻ താരങ്ങൾ ഇന്ന് നേർക്കുനേർ. ഇന്ത്യയുടെ തൻവി ശർമ്മ സഹതാരം രക്ഷിത രാംരാജിനെ നേരിടും. മറ്റൊരു ക്വാർട്ടർ മത്സരത്തിൽ ഇന്ത്യയുടെ അഷ്മിത ചാലിഹ ജപ്പാന്റെ ഹീന അക്കേച്ചിയെ നേരിടും. പുരുഷ ഡബിൾസ് ക്വാർട്ടർ ഫൈനലിൽ ഇന്ത്യയുടെ പൃഥ്വി കൃഷ്ണമൂർത്തി റോയ്, കൃഷ്ണപ്രസാദ് ഗരഗ സഖ്യം ഇന്ന് മലേഷ്യൻ ടീമുമായി ഏറ്റുമുട്ടും. അമേരിക്കയിൽ ജന്മനാലുള്ള പൌരത്വ അവകാശം പരിമിതപ്പെടുത്തുന്നതിനും ബർത്ത് ടൂറിസം തടയുന്നതിനുമുള്ള 2 എക്സിക്യൂട്ടീവ് ഉത്തരവുകളിൽ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഒപ്പുവച്ചു. ജന്മ പൌരത്വത്തിന് അനുകൂലമായി US സുപ്രീംകോടതി പുറപ്പെടുവിച്ച വിധി ദൌർഭാഗ്യകരമാണെന്നും അതിനാലാണ് പുതിയ ക്രമീകരണങ്ങൾ വരുത്തുന്നതെന്നും ട്രംപ് വ്യക്തമാക്കി. ചില പ്രത്യേക വിഭാഗങ്ങളിൽ ഉൾപ്പെടുന്ന വിദേശികളുടെ മക്കൾക്ക് പൌരത്വത്തിന് അർഹത നിഷേധിക്കുന്നതാണ് ആദ്യ ഉത്തരവ്. കുഞ്ഞുങ്ങൾക്ക് പൌരത്വം ഉറപ്പാക്കാനായി ഗർഭിണികൾ വിദേശത്തുനിന്ന് അമേരിക്കയിലേക്ക് എത്തുന്നത് അവസാനിപ്പിക്കാൻ വിസ നിയന്ത്രണങ്ങൾ കടുപ്പിക്കാനാണ് 2 ഉത്തരവെന്ന് വൈറ്റ് ഹൌസ് അറിയിച്ചു. ശ്രീലങ്കയിലെ ഏറ്റവും വലിയ ജയിലായ കൊളംബോയിലെ വെളിക്കടയിൽ സംഘർഷാവസ്ഥയെ തുടർന്ന് 100 സൈനികരെ വിന്യസിച്ചു. 1 ശ്രീലങ്കൻ ജയിലുകളിൽ തുടർച്ചയായ അക്രമ പരമ്പരയിൽ ഒടുവിലത്തെ സംഭവമാണിത്. നെഗോംബോ ജയിലിലെ കലാപത്തിൽ 33 തടവുകാർ കൊല്ലപ്പെട്ടിരുന്നു. ജയിലുകളിലെ സ്ഥലപരിമിതിയും മോശം സാഹചര്യങ്ങളുമാണ് അക്രമങ്ങൾക്ക് പ്രധാന കാരണമെന്ന് മനുഷ്യാവകാശ സംഘടനകൾ ചൂണ്ടിക്കാട്ടുന്നു. ഝാർഖണ്ഡിൽ നിയമന പരീക്ഷകളിലെ ക്രമക്കേടുകൾക്കെതിരെ ഉദ്യോഗാർത്ഥികളുടെ പ്രതിഷേധം 14 ദിവസത്തിലേക്ക് കടന്നു. തലസ്ഥാനമായ റാഞ്ചിയിൽ 6 നിരാഹാര സമരം തുടരുകയാണ്. പ്രധാന വാർത്തകൾ വീണ്ടും. ഇന്ന് ദേശീയ കൈത്തറി ദിനം. രാഷ്ട്രപതി ദ്രൌപദി മുർമു ന്യൂഡൽഹിയിൽ ദേശീയ കൈത്തറി പുരസ്കാരങ്ങൾ സമ്മാനിക്കും. ഇന്ത്യൻ കരകൌശല വൈദഗ്ധ്യം ആഗോളതലത്തിൽ അംഗീകരിക്കപ്പെടുന്നതിന് കൈത്തറി ഉൽപ്പന്നങ്ങളെ പ്രോത്സാഹിപ്പിക്കാൻ ആഹ്വാനം ചെയ്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. മധ്യദൂര ബാലിസ്റ്റിക് മിസൈൽ Agni-4 വിജയകരമായി പരീക്ഷിച്ച് ഇന്ത്യ. വിമാന ഇന്ധനത്തിൽ എഥനോൾ കലർത്തുന്നുവെന്ന വാർത്തകൾ തള്ളി കേന്ദ്ര സർക്കാർ. കേരളത്തിൽ ശക്തമായ മഴ തുടരും. 8 ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കാലവർഷക്കെടുതിയിൽ മരിച്ചവരുടെ ആശ്രിതർക്ക് 2 ലക്ഷം രൂപ അധിക ധനസഹായത്തിനുള്ള ഉത്തരവിറക്കി സംസ്ഥാന സർക്കാർ. കൊറിയൻ മാസ്റ്റേഴ്സ് ബാഡ്മിന്റൺ വനിതാ സിംഗിൾസിൽ മൂന്ന് ഇന്ത്യൻ താരങ്ങൾ ഇന്ന് ക്വാർട്ടർ ഫൈനലിൽ മത്സരിക്കും. വാർത്തകൾ കഴിഞ്ഞു, അടുത്ത വാർത്താ പ്രക്ഷേപണം.
0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: നാടിനൊപ്പം നാട്ടുകാർക്കൊപ്പം.
1: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണ്ണം വിൽക്കാനേ. സ്വർണ്ണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ്ണവില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണ്ണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്?
1: 22 വർഷത്തെ സേവന പാരമ്പര്യമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45-ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് ഡോട്ട് ഇൻ.
3: ചേട്ടാ, ഈ ഓണത്തിന് വീട്ടിൽ ഫർണിച്ചറോ അത് മലേഷ്യൻ ട്രിപ്പോ?
4: ഈ പറഞ്ഞത് രണ്ടും ഒരുമിച്ചായാലോ?
3: ഒരുമിച്ച് കിട്ടാനോ?
5: ബിമസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണർ ഫേസ് അപ് ടു 60% ഓഫ്. കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. ഇനി 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡ് കോയിനും സമ്മാനം. മാത്രമല്ല ആകർഷകമായ ഗിഫ്റ്റുകളും.
3: അപ്പോൾ ഈ ഓണം ദിമോസ് ഫർണിച്ചറിൽ തന്നെ.
5: സ്വപ്ന വീടും സ്വപ്നയാത്രയും ഒരുമിച്ച് ദിമോസ് ഫർണിച്ചർ, പുലമൺ, കൊട്ടാരക്കര.
6: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
7: കൊല്ലംകാർക്കാണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളിസിൽ കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
8: ഇതിനോടനുബന്ധിച്ച് ജോളി സെയിൽസിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
9: ജോളി സെയിൽസ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.

0: FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: മോർണിംഗ് പൂജോ.
2: ഈ മൊബൈൽ സിം കാർഡ് മാറ്റണമെന്ന് ആഗ്രഹിച്ചിരിക്കുന്ന ആൾക്കാരാണോ നിങ്ങൾ? അതുമല്ല, BSNLലേക്ക് മാറണം എന്നുള്ള ഒരു ചെറിയ ആഗ്രഹമുള്ള ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ അവർക്കായിട്ടൊരു അടിപൊളി അവസരം വന്നിരിക്കുകയാണ് കേട്ടോ, ഓഫർ വന്നിരിക്കുകയാണ്. അതായത് BSNL അവതരിപ്പിച്ച പുതിയ ഒരു ഓഫർ കേട്ട് കഴിഞ്ഞാൽ ആരായാലും ഒന്ന് കിട്ടും. വെറും 51 രൂപയ്ക്ക് 28 ദിവസത്തേക്ക് അൺലിമിറ്റഡ് സേവനങ്ങളാണ് നമ്മുടെ BSNL വാഗ്ദാനം ചെയ്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ സിം എടുക്കുന്നതും സൗജന്യമായിട്ടുള്ള ഒരു കാര്യമായിരിക്കും. 2026 ഈ വരുന്ന ഓഗസ്റ്റ് 31 വരെ മാത്രമായിരിക്കും ഈ ഒരു ഓഫർ ലഭ്യമാകുക എന്നുള്ളൊരു കാര്യം അറിയിക്കുകയാണ് കേട്ടോ. അപ്പോൾ മറ്റ് ടെലികോം നെറ്റ്വർക്കുകളിൽ നിന്ന് BSNLലേക്ക് മാറാനായിട്ട് ഇപ്പോൾ ആഗ്രഹിക്കുന്നവർക്കും പുതിയ BSNL കണക്ഷൻ എടുക്കുന്നവർക്കും വേണ്ടിയിട്ടുള്ള ആകർഷകരമായിട്ടുള്ള ഒരു ഓഫറാണ് കേട്ടോ ഇത്. അപ്പോൾ വെറും 51 രൂപയ്ക്ക് 28 ദിവസം വാലിഡിറ്റി ആയിട്ടുള്ള ഒരു അൺലിമിറ്റഡ് പ്ലാൻ ആണ് ഉപയോക്താക്കളെ കാത്തുകാത്തിങ്ങനെ ഇരിക്കുന്നത്. സൗജന്യ സിം കാർഡും ഓഫറിൻ്റെ ഭാഗമായിട്ട് ലഭിക്കും. അതായത് 28 ദിവസത്തേക്കുള്ള ആകെ ചെലവ് വരുന്നത് വെറും 51 രൂപ മാത്രമായിരിക്കും എന്നുള്ളൊരു കാര്യമാണ് ഇതിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം കേട്ടോ. അപ്പോൾ എന്തായാലും ഈ ഒരു സിം എടുക്കാനായിട്ട് ആഗ്രഹിക്കുകയാണെങ്കിൽ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യം കൂടി പറഞ്ഞുതരാം. അതായത് ഇതൊരു പ്രൊമോഷണൽ ഓഫർ മാത്രമാണ് എന്നുള്ളൊരു കാര്യം ഓർക്കുക കേട്ടോ. ആദ്യ മാസം മാത്രമായിരിക്കും ഈ ഒരു 51 രൂപയ്ക്ക് ഈ ഒരു സേവനം ലഭ്യമാകുക. അതുകൂടാതെ തന്നെ പുതിയ സിം നമ്മൾ എടുക്കുമ്പോഴോ അല്ലെങ്കിൽ പോർട്ട് ചെയ്യുമ്പോഴോ ലഭിക്കുന്ന ഫസ്റ്റ് റീചാർജ് ഓഫർ കൂടിയാണ് ഇപ്പോൾ കിട്ടാൻ പോകുന്നത്. പിന്നെ തുടർന്നുള്ള മാസങ്ങളിലും മറ്റ് റീചാർജ് പാക്കുകൾ നമ്മൾ യൂസ് ചെയ്യേണ്ടതായിട്ട് വരും. അതുമാത്രമല്ല, ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, നിങ്ങളുടെ വീടിനടുത്തോ അല്ലെങ്കിൽ ജോലി സ്ഥലത്തോ ഈ BSNL നെറ്റ്വർക്ക് കവറേജ് ഉറപ്പുവരുത്തിയ ശേഷം മാത്രം സെലക്ട് ചെയ്യുന്നതായിരിക്കും നല്ലത്. അല്ലെങ്കിൽ ഒച്ചഴയുന്നത് പോലെയായിരിക്കും നെറ്റിൻ്റെയൊക്കെ സിറ്റുവേഷൻ എന്നുകൂടി എടുത്തു പറയുകയാണ് കേട്ടോ. അപ്പോൾ BSNLലേക്ക് മാറാൻ ആഗ്രഹിച്ചിരിക്കുന്ന ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ ഇപ്പോൾ നല്ലൊരു അവസരമാണ് എന്നുള്ളൊരു കാര്യം എടുത്തു പറയുകയാണ്. നമ്മുടെ സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം കൃത്യം 7 മണി കഴിഞ്ഞ് 49 മിനിറ്റിലിങ്ങനെ എത്തി നിൽക്കുകയാണ്. ഇനിയും അപ്ഡേറ്റുകൾ കേട്ടറിയാനുണ്ട്. സ്റ്റേ ട്യൂൺ.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ എഫ് എം 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഈ ഓണത്തിന് നിങ്ങളുടെ ലുക്ക് മാറും, സ്റ്റൈൽ മാറും. കാരണം കൊട്ടാരക്കര ഭാവനയിൽ ഓണമാമാങ്കം ആരംഭിച്ചിരിക്കുന്നു. ആകർഷകമായ ഓണം ഓഫറുകളും ഏറ്റവും പുതിയ ഫാഷൻ കളക്ഷനുകളും നിങ്ങളെ കാത്തിരിക്കുന്നു. ഈ ഓണം ഭാവനയോടൊപ്പം ആഘോഷിക്കൂ, സന്തോഷം ഇരട്ടിയാക്കൂ. ഭാവന ഫാഷൻ ആൻഡ് റീറ്റെയിൽ, കൊട്ടാരക്കര.
2: ഇനി അറിവുമാശയങ്ങളും വായിച്ചറിയാം. ആശ്രയ മാതൃനാട് മാസികയുടെ വരിക്കാരാകാൻ നിങ്ങൾക്കും സുവർണ അവസരം.
1: നമ്മുടെ സർഗാത്മക സൃഷ്ടികൾ മാതൃനാടിലൂടെ നാടറിയട്ടെ. മാതൃനാട് ജീവകാരുണ്യ മാസിക വായിക്കുക, വരിക്കാരാവുക. കൂടുതൽ വിവരങ്ങൾക്ക് 9447789863 എന്ന നമ്പറിലേക്ക് ബന്ധപ്പെടാം. നിങ്ങളുടെ ബിസിനസ് ഇനി നാടറിയട്ടെ. ആശ്രയ എഫ് എം 90 പരസ്യങ്ങൾ നൽകുവാനായി നിങ്ങൾക്കും വിളിക്കാം 9072585908 എന്ന നമ്പറിലേക്ക്.

0: മോർണിംഗ് മോജോ
1: കേട്ടുകൊണ്ടിരിക്കുന്നത് മോർണിംഗ് മോജോയാണ്. വിത്ത് മീ ആർ ജെ അനുഷ. അപ്പോൾ ഇനി അങ്ങോട്ട് എഡ്യൂക്കേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള അപ്ഡേറ്റുകളുടെ സമയമാണ് കേട്ടോ. പ്ലസ് വൺ ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട ഒരു അപ്ഡേറ്റ് ആണ് ഈ ഒരു സമയത്ത് വന്നിരിക്കുന്നത്. അതായത് പ്ലസ് വൺ പ്രവേശനം നേടിക്കഴിഞ്ഞവർക്ക് ജില്ലയ്ക്കകത്തും പുറത്തുമുള്ള മറ്റ് സ്കൂളുകളിലേക്കും അതുപോലെ തന്നെ

മറ്റ് വിഷയങ്ങളിലേക്കും ഒഴിവനുസരിച്ച് മാറുന്നതിനുള്ള ട്രാൻസ്ഫർ അലോട്ട്മെന്റിന് നാളെ വൈകിട്ട് 4 മണിവരെ അപേക്ഷ നൽകാനായിട്ട് സാധിക്കുന്നതാണ് എന്നുള്ളൊരു കാര്യം എടുത്തു പറയുകയാണ്. അപ്പോൾ 9-ാം തീയതി അലോട്ട്മെന്റ് പ്രസിദ്ധീകരിക്കുന്നതായിരിക്കും. പിന്നെ 10-11 തീയതികളിലായിട്ട് പ്രവേശനം പുനഃക്രമീകരിക്കണം എന്നുള്ളൊരു കാര്യം ഓർക്കുക. ഇനി ശേഷിക്കുന്ന ഒഴിവുകളിലേക്ക് സ്പോട്ട് അഡ്മിഷനും നടക്കുന്നതായിരിക്കും. അപ്പോൾ ഈ വരുന്ന 14-ാം തീയതിയാണ് ഈ വർഷത്തെ പ്രവേശനം കംപ്ലീറ്റ് ആകുക. അപ്പോൾ ട്രാൻസ്ഫർ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികളെ ഈ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക എന്ന് എടുത്തു പറയുകയാണ്. നമ്മുടെ സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം കൃത്യം 8 മണി കഴിഞ്ഞ് 2 മിനിറ്റിൽ ഇങ്ങനെ എത്തി നിൽക്കുകയാണ്. അപ്പോൾ ഇനിയും ഒരുപാട് അപ്ഡേറ്റുകൾ കേട്ടറിയാനുണ്ട്. സോ കീപ് ഓൺ ലിസണിങ് ടു ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: കൊല്ലംകാർക്കാണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
2: ഇതിനോടനുബന്ധിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
3: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
4: ക്ഷീണവും വിളർച്ചയും വെറും തളർച്ചയല്ല, നിങ്ങളുടെ ശരീരം എന്തോ പറയാൻ ശ്രമിക്കുന്നതാണ്.
5: രക്തസംബന്ധമായ രോഗങ്ങൾക്ക് ഇനി വിദഗ്ധ ചികിത്സ അസീസിയ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ. ക്ലിനിക്കൽ ഹെമറ്റോളജിസ്റ്റും ഹെമറ്റോ ഓങ്കോളജിസ്റ്റുമായ ഡോക്ടർ പ്രീതി സൂസിന്റെ സേവനം എല്ലാ ചൊവ്വ വെള്ളി ദിവസങ്ങളിലും രാവിലെ 8:30 മുതൽ വൈകിട്ട് 3:30 വരെ ലഭ്യമാണ്.
6: അസീസിയ മെഡിക്കൽ കോളേജ്, മീനൂർ, കൊല്ലം.
7: ചേട്ടാ, ഈ ഓണത്തിന് വീട്ടിൽ ഫർണിച്ചറോ അത് മലേഷ്യൻ ട്രിപ്പോ?
8: ഈ പറഞ്ഞത് രണ്ടും ഒരുമിച്ചായാലോ?
7: ഒരുമിച്ച് കിട്ടാനോ?
9: ഡിമൂസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണർ ഫെസ്റ്റ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. ഇനി 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡ് കോയിനും സമ്മാനം, മാത്രമല്ല ആകർഷകമായ ഗിഫ്റ്റുകളും.
7: അപ്പോൾ ഈ ഓണം ഡിമൂസ് ഫർണിച്ചറിൽ തന്നെ.
9: സ്വപ്ന വീടും സ്വപ്ന യാത്രയും ഒരുമിച്ച് ഡിമൂസ് ഫർണിച്ചർ, പുലമൺ, കൊട്ടാരക്കര.
10: വിവാഹാഘോഷങ്ങൾക്ക് കൊട്ടാരക്കരയിലെ ഏറ്റവും വലിയ JC ഡയമണ്ട് കൺവെൻഷൻ സെന്റർ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. വിശാലമായ കാർ പാർക്കിംഗ്, അതിവിശാലമായ AC ഹാളുകളും ഒരുക്കി JC ഡയമണ്ട് കൺവെൻഷൻ സെന്റർ, കരിക്കം, കൊട്ടാരക്കര.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ വില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്.
1: 22 വർഷത്തെ സേവന പാരമ്പര്യമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45-ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് ഡോട്ട് ഇൻ.
3: ഫ്രോസൺ ഫുഡുകൾ തേടി അലയേണ്ടതില്ല. അന്താരാഷ്ട്ര നിലവാരമുള്ള ഫ്രോസൺ ഫുഡുകൾ ഇഷ്ടമുള്ളത് GMC ഫ്രോസൺ ഫുഡ്സിൽ നിന്നും തിരഞ്ഞെടുക്കാം. GMC ഫ്രോസൺ ഫുഡ്സ്, നിർമ്മല ഹോസ്പിറ്റൽ ബിൽഡിംഗ്, കുന്നക്കര, അടൂർ റോഡ്, കൊട്ടാരക്കര.
4: മെക്സ ഓണേഴ്സിന് ഒരു ഗുഡ് ന്യൂസ്, സർവീസിനായി ഇനി ദൂരയാത്ര വേണ്ട. സാരഥിയുടെ പ്രീമിയം മെക്സ സർവീസ് സെന്റർ നമ്മുടെ കൊട്ടാരക്കരയിലും എക്സ്പ്രസ് സർവീസ്, പിക്കപ്പ് ആൻഡ് ഡ്രോപ്പ് സൗകര്യം, ഞായറാഴ്ചകളിലെ സേവനവും ഉൾപ്പെടെ എല്ലാ പ്രീമിയം ഫെസിലിറ്റീസ് മെക്സ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു. മെക്സ സർവീസ് സെന്റർ, MC റോഡ്, ലോവർ കരിക്കം, കൊട്ടാരക്കര.
5: ഈ ഓണത്തിന് നിങ്ങളുടെ ലുക്ക് മാറും, സ്റ്റൈൽ മാറും. കാരണം കൊട്ടാരക്കര ഭാവനയിൽ ഓണമാമാങ്കം ആരംഭിച്ചിരിക്കുന്നു. ആകർഷകമായ ഓണം ഓഫറുകളും ഏറ്റവും പുതിയ ഫാഷൻ കളക്ഷനുകളും നിങ്ങളെ കാത്തിരിക്കുന്നു. ഈ ഓണം ഭാവനയോടൊപ്പം ആഘോഷിക്കൂ, സന്തോഷം ഇരട്ടിയാക്കൂ. ഭാവന ഫാഷൻ ആൻഡ് റീറ്റെയിൽ, കൊട്ടാരക്കര.
6: കേട്ടോണ്ടിരിക്കുന്നത് മോർണിംഗ് മോജോയാണ്, വിത്ത് മീ ആർ.ജെ. അനുഷ. നമ്മുടെ ഇളപാട് ഗവൺമെന്റ് ITI പ്ലംബർ ട്രേഡിൽ ഒഴിവുള്ള ഏതാനും സീറ്റുകളിലേക്ക് ഈ വരുന്ന തിങ്കളാഴ്ച സ്പോട്ട് അഡ്മിഷൻ നടത്താനായിട്ട് തീരുമാനിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇൻട്രസ്റ്റ് ഉള്ളവരും അസൽ സർട്ടിഫിക്കറ്റുകളുമായിട്ട് ഹാജരാകണം എന്നുള്ളൊരു കാര്യം എടുത്തു പറയുകയാണ്. ഇതുവരെ അപേക്ഷിക്കാത്തവർക്കും ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ കോൺടാക്ട് ചെയ്യാനുള്ള ഒരു നമ്പർ പറയാം, ഒന്ന് നോട്ട് ചെയ്തോളൂ. 9 7 9 4 6 8 1 4 എന്നതാണ് നമ്പർ. മറ്റൊരു അപ്ഡേറ്റ് വന്നിട്ടുള്ളത് DLED സീറ്റ് ഓഡിയോയുമായിട്ട് ബന്ധപ്പെട്ടൊരു അപ്ഡേറ്റ് ആണ്. അത് പുത്തൂർ പവിത്രേശ്വരം KNNMTEI 2026-28 DLED കോഴ്സിലേക്ക് സീറ്റുകൾക്ക് ഒഴിവ് വന്നിട്ടുണ്ട് എന്നുള്ളൊരു കാര്യം എടുത്തു പറയുകയാണ്. അപ്പോൾ ഇതിലേക്ക് ചേരാൻ ഇൻട്രസ്റ്റ് ഉള്ളവർ കൂടുതൽ ഡീറ്റെയിൽസും കാര്യങ്ങളും അറിയാനായിട്ട് കോൺടാക്ട് ചെയ്യാനുള്ളൊരു നമ്പർ പറയാം, നോട്ട് ചെയ്തോളൂ. 6 2 8 2 3 4 4 8 0 7 എന്നതാണ് നമ്പർ. നമ്മുടെ സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം കൃത്യം 8 മണി കഴിഞ്ഞ് 17 മിനിറ്റിലെത്തി നിൽക്കുകയാണ്. ഇനിയും അപ്ഡേറ്റുകൾ കേട്ടറിയാനുണ്ട്, സ്റ്റേ ട്യൂൺഡ്.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണവില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്?
1: 22 വർഷത്തെ സേവന പാരമ്പര്യമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് ഡോട്ട് ഇൻ.
3: മാതാപിതാക്കളാവുക ഏവരുടെയും വലിയ സ്വപ്നം. ആ സ്വപ്നത്തിലേക്കുള്ള വിശ്വസനീയമായ വഴികാട്ടിയാണ് നിയോവിറ്റ ഫെർട്ടിലിറ്റി സെന്റർ. ആധുനിക IVF ഉൾപ്പെടെയുള്ള നൂതന ഫെർട്ടിലിറ്റി ചികിത്സകളും പരിചയസമ്പന്നരായ വിദഗ്ധരുടെ വ്യക്തിഗത പരിചരണവും. പ്രതീക്ഷയുടെ തുടക്കം. നിയോവിറ്റ ഫെർട്ടിലിറ്റി സെന്റർ, അയത്തിൽ ജംഗ്ഷൻ, കൊല്ലം. ഗുണമേന്മയുടെ ക്രഞ്ച്, ആരോഗ്യത്തിന്റെ പഞ്ച്.
4: ഓഗസ്റ്റ് 1 മുതൽ സെപ്റ്റംബർ 15 വരെ കേരള കശുവണ്ടി വികസന കോർപ്പറേഷൻ വക ഓഫറുകളുടെ പെരുമഴ.
5: എന്താണല്ലേ, ഈ ദിവസങ്ങളിൽ ഏറ്റവും മികച്ച ഉൽപ്പന്നങ്ങൾ വൻ വിലക്കുറവിൽ കേരള കാഷ്യൂ ഔട്ട്ലെറ്റുകളിൽ നിന്നും ഫ്രാഞ്ചൈസികളിൽ നിന്നും നിങ്ങൾക്ക് വാങ്ങാം.
4: കേരള കാഷ്യൂ, നന്മയുടെ രുചി, ആരോഗ്യത്തിന്റെ ഉറവ്.
6: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ, കൊട്ടാരക്കര.

0: ബർത്ത്ഡേ ആണ്, 12 മണിക്ക്. വിളിക്കണം, മറക്കരുത്. ഞാൻ ഓർമ്മിപ്പിക്കുന്നല്ലോ. സ്റ്റോറി ഇടണം, സ്റ്റാറ്റസ് ഇടണം, എന്നെ ടാഗ് ചെയ്യണം, എനിക്ക് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നിന്റെ ബർത്ത്ഡേക്ക് ഞാൻ സ്റ്റാറ്റസ് ഇട്ടായിരുന്നു.
1: നിങ്ങളുടെ പ്രിയപ്പെട്ടവരെ മോർണിംഗ് മോജോയിലെ വിഷിംഗ് സെഗ്മെന്റിലൂടെ തിങ്കൾ മുതൽ ശനി വരെ രാവിലെ 8:30 മുതൽ 9 മണി വരെ നിങ്ങളുടെ സ്വന്തം ആശ്രയ FM 90.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: മോർണിംഗ് മോജോ,
2: വെൽക്കം ബാക്ക് ടു മോർണിംഗ് മോജോ വിത്ത് മീ ആർ ജെ അനുഷ നമ്മുടെ സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം കൃത്യം 8 മണി കഴിഞ്ഞ് 32 മിനിറ്റിൽ ഇങ്ങനെ എത്തി നിൽക്കുകയാണ്. അപ്പോൾ മോർണിംഗ് മോജോയിലെ വിഷിംഗ് സെഗ്മെന്റ് ഇവിടെ സ്റ്റാർട്ട് ചെയ്യുകയാണ് കേട്ടോ. ഇനി ഇങ്ങോട്ട് 9 മണി വരെ പ്രിയപ്പെട്ടവർക്കായിട്ട് വിശ്വസികളൊക്കെ അറിയിക്കാനുള്ള സമയമാണ് ഈ ഒരു വിഷിംഗ് സെഗ്മെന്റിലൂടെ. സോ അതിനായിട്ട് ചെയ്യേണ്ടത് ഇത്ര മാത്രമാണ്, ഒന്നെങ്കിൽ ലൈവിലേക്ക് വിളിക്കുക അല്ലെങ്കിൽ മെസ്സേജ് അയക്കുക. ഇത് രണ്ടിൽ ഏതെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ട് നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കായിട്ട് വിശ്വസികൾ അറിയിക്കാവുന്നതാണ്. അപ്പോൾ വിളിക്കേണ്ട നമ്പർ ഇതാണ്, 04742910090 എന്ന നമ്പറിലേക്ക്, 0474291909 എന്ന നമ്പറിലേക്കാണ് വിളിക്കേണ്ടത്. ഇനിയിപ്പോൾ വിളിച്ചിട്ട് കണക്ട് ആയില്ലെങ്കിൽ മെസ്സേജ് അയക്കാം. മെസ്സേജ് അയക്കേണ്ട നമ്പർ 9526649909 എന്ന നമ്പറിലേക്ക്. അപ്പോൾ നമുക്ക് എന്തായാലും വാട്സപ്പിൽ വന്നിരിക്കുന്ന മെസ്സേജസ് ഓരോന്നായിട്ട് വായിക്കാം. ആദ്യത്തെ മെസ്സേജ് അയച്ചിരിക്കുന്നത് അയനിക്കോട് നിന്നും സുലേഖയാണ്. തെറ്റിദ്ധാരണ തൊടുത്തുവിട്ട അമ്പ് പോലെയാണ്, സത്യം തിരിച്ചറിയുമ്പോഴേക്കും മനസ്സിന് മുറിവേൽപ്പിച്ച് ഏറെ ദൂരം താണ്ടിയിട്ടുണ്ടാകും അവ. ശുഭദിനം നേരുന്നു എന്ന് പറഞ്ഞിട്ടാണ് ഈ ഒരു മെസ്സേജ് അയച്ചിരിക്കുന്നത്. വളരെ കറക്റ്റായിട്ടുള്ളൊരു കാര്യമാണല്ലേ. പലപ്പോഴാണെങ്കിലും നമ്മളൊക്കെ നമ്മുടെ ലൈഫിൽ ആരെങ്കിലുമൊക്കെ തെറ്റിദ്ധരിച്ചിട്ടുണ്ടാകും, അല്ലെങ്കിൽ ആരെങ്കിലുമായിട്ടും തെറ്റിദ്ധരിക്കപ്പെട്ടിട്ടുള്ളൊരു സിറ്റുവേഷനും ഉണ്ടായിട്ടുണ്ടാകും. അപ്പോൾ അതിൻ്റെ വേദന എത്രത്തോളമാണെന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നതാണ്. സോ എടുത്തു ചാടി തീരുമാനമെടുക്കുന്നതിന് മുമ്പ് സത്യം എന്താണെന്ന് അറിയാനുള്ളൊരു മൈൻഡ് കാണിക്കുക, അല്ലെ, ക്ഷമ കാണിക്കുക. അപ്പോൾ നല്ലൊരു മെസ്സേജ് അയച്ച സുലേഖയ്ക്കും ഫാമിലിയിലുള്ള എല്ലാവർക്കും നല്ലൊരു ദിവസമായിരിക്കട്ടെ എന്ന് വിഷയിക്കുകയാണ്. അടുത്തൊരു മെസ്സേജ് അയച്ചിരിക്കുന്നത് റാംജിയാണ്. കൊച്ചുമോളായിട്ടുള്ള അനുപ്രയക്കാണ് ഒരു സ്പെഷ്യൽ വിഷ് പറഞ്ഞിരിക്കുന്നത്. ഒപ്പം തന്നെ നമ്മുടെ ആ ശ്രേയ FM 90 കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ ലിസണേഴ്സിനും ആൻഡ് ഇവിടെ വർക്ക് ചെയ്യുന്ന എല്ലാവർക്കും നല്ലൊരു ദിവസമാണ് റാംജി വിഷ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ റാംജിക്കും ഒരു അടിപൊളി ഫ്രൈഡേ ആയി മാറട്ടെ ഇന്നത്തെ ഫ്രൈഡേ എന്ന് ആശംസിക്കുകയാണ്. അടുത്തൊരു മെസ്സേജ്, ഗുഡ് മോർണിംഗ് ആശ്രയ FM, വെരി ഗുഡ് മോർണിംഗ്. ഇന്ന് 15th ജന്മദിനമായ ജന്മദിനം സെലിബ്രേറ്റ് ചെയ്യുന്ന റേഡിയോ സുഹൃത്ത് ജേങ്കൽ ഫോർട്ട് കൊച്ചിയുടെ മകൾ ശ്രീനന്ദമോൾക്ക് 1000 ജന്മദിനാശംസകൾ നേരുന്നു. മറ്റ് ജന്മദിനം വിവാഹവാർഷികമുള്ള എല്ലാവർക്കും ആശംസകൾ അറിയിക്കുന്നു എന്ന് പറഞ്ഞിട്ടാണ് ഈ ഒരു മെസ്സേജ് നമുക്ക് ഇക്ക അയച്ചു തന്നിരിക്കുന്നത്. അപ്പോൾ എന്തായാലും ഇന്ന് 15th ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യുന്ന ശ്രീനന്ദമോൾക്ക് നമ്മുടെ ആശ്രയ FM 90 പേരിലും ഒത്തിരി ഒത്തിരി സ്നേഹത്തോടുകൂടിയൊരു അടിപൊളി ഹാപ്പി ബർത്ത്ഡേ വിഷയിക്കുകയാണ്. അപ്പോൾ അടിപൊളി ദിവസമായി മാറട്ടെ ഇന്നത്തെ ദിവസമെന്നും വിഷയിക്കുകയാണ്. ഒപ്പം തന്നെ മുഹമ്മദിക്കും നല്ലൊരു ദിവസമായിരിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്. അപ്പോൾ ഇതുപോലെ നിങ്ങൾക്കും നല്ല നല്ല കോട്സുകളൊക്കെ അയക്കാം, പ്രിയപ്പെട്ടവർക്കായിട്ട് വിഷസുകൾ അറിയിക്കാം. അതും മെസ്സേജിലൂടെ. മെസ്സേജ് അയക്കേണ്ട നമ്പർ 9526649909 എന്ന നമ്പറിലേക്കാണ്. ലൈവിലേക്ക് വിളിക്കേണ്ട നമ്പർ 0474291909 എന്ന നമ്പറിലേക്ക്.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. പെരെ പാടൻസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ് നെടുമങ്ങാട് നെയ്യാറ്റൻകര കൊട്ടാരക്കര കരുനാഗപ്പള്ളി.
1: ക്ഷീണവും വിളർച്ചയും വെറും തളർച്ചയല്ല, നിങ്ങളുടെ ശരീരം എന്തോ പറയാൻ ശ്രമിക്കുന്നതാണ്.
2: രക്തസംബന്ധമായ രോഗങ്ങൾക്ക് ഇനി വിദഗ്ധ ചികിത്സ അസീസിയ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ. ക്ലിനിക്കൽ ഹെമറ്റോളജിസ്റ്റും ഹെമറ്റോ ഓങ്കോളജിസ്റ്റുമായ ഡോക്ടർ പ്രീതി സൂസിന്റെ സേവനം എല്ലാ ചൊവ്വ വെള്ളി ദിവസങ്ങളിലും രാവിലെ 8:30 മുതൽ വൈകിട്ട് 3:30 വരെ ലഭ്യമാണ്.
3: അസീസിയ മെഡിക്കൽ കോളേജ്, മീന്നൂർ, കൊല്ലം.
4: കെട്ടിട നിർമ്മാണം ഇനി ഒരു പ്രശ്നമേ അല്ല. വർഷങ്ങളുടെ പാരമ്പര്യമുള്ള YS മെറ്റൽസ് ഉള്ളപ്പോൾ YS മെറ്റൽസ് ലോകോത്തര നിലവാരമുള്ള സിമന്റ്, സ്റ്റീൽ, GI പൈപ്പ്, റൂഫിംഗ് മെറ്റീരിയൽസ് എന്നിവ മിതമായ നിരക്കിൽ ലഭിക്കുന്നു. YS മെറ്റൽസ്, ട്രിവാൻഡ്രം റോഡ്, പുല്ലമൺ, കൊട്ടാരകര. ഫോൺ 9446322151.
5: ചേട്ടാ, ഈ ഓണത്തിന് വീട്ടിൽ ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
6: ഈ പറഞ്ഞത് രണ്ടും ഒരുമിച്ചായാലോ?
5: ഒരുമിച്ചായിട്ടാണോ?
7: ഡിമസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണർ ഫേസ്റ്റ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. ഇനി 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡ് കോയിനും സമ്മാനം, മാത്രമല്ല ആകർഷകമായ ഗിഫ്റ്റുകളും.
5: അപ്പോൾ ഈ ഓണം ഡിമോസ് ഫർണിച്ചറിൽ തന്നെ.
7: സ്വപ്ന വീടും സ്വപ്ന യാത്രയും ഒരുമിച്ച്. ഡിമോസ് ഫർണിച്ചർ, പുലമൻ, കൊട്ടാരക്കര.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഈ ഓണത്തിന് നിങ്ങളുടെ ലുക്ക് മാറും, സ്റ്റൈൽ മാറും. കാരണം കൊട്ടാരക്കര ഭാവനയിൽ ഓണമാമാങ്കം ആരംഭിച്ചിരിക്കുന്നു. ആകർഷകമായ ഓണം ഓഫറുകളും ഏറ്റവും പുതിയ ഫാഷൻ കളക്ഷനുകളും നിങ്ങളെ കാത്തിരിക്കുന്നു. ഈ ഓണം ഭാവനയോടൊപ്പം ആഘോഷിക്കൂ, സന്തോഷം ഇരട്ടിയാക്കൂ. ഭാവന ഫാഷൻ ആൻഡ് റീറ്റെയിൽ, കൊട്ടാരക്കര.
2: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
3: Pere Pardons Gold and Diamonds, Manufacturers and Wholesalers, Nedumangad, Neyattankara, Kottarakara, Karunagappally.
4: Ashraya FM 90,
0: Nadinoppam, Nattarkoppam.
5: Morning Mojo.
6: കേട്ടുകൊണ്ടിരിക്കുന്നത് മോർണിംഗ് മോജോയിലെ വിഷിംഗ് സെഗ്മെന്റ് ആണ്. വിത്ത് മീ ആർ ജെ അനുഷ സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം കൃത്യം 8 മണി കഴിഞ്ഞ് 46 മിനിറ്റിൽ ഇങ്ങനെ എത്തി നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ പ്രിയപ്പെട്ടവർക്കായിട്ട് വിശ്വസികളൊക്കെ അറിയിക്കാനുള്ള സമയം ഇങ്ങനെ കടന്നുപോയിക്കൊണ്ടേയിരിക്കുകയാണ്. 9 മണിവരെയാണ് സമയമുള്ളത്. അപ്പോൾ മനസ്സിലേക്ക് നമ്മുടെ പ്രിയപ്പെട്ട ആരുടെയെങ്കിലും സ്പെഷ്യൽ ഡേയ്സ് കടന്നു വരുന്നുണ്ടെങ്കിൽ അവർക്കൊരു വിഷു കൊടുക്കണമെങ്കിൽ ഈ ഒരു വിഷിംഗ് സെഗ്മെന്റിലൂടെ ലൈവിലേക്ക് വിളിക്കാം, അല്ലെങ്കിൽ മെസ്സേജ് അയക്കാം. വിളിക്കേണ്ട നമ്പർ 0474-291-9090 എന്ന നമ്പറിലേക്കാണ്, അല്ലെങ്കിൽ മെസ്സേജ് അയക്കാം. മെസ്സേജ് അയക്കേണ്ട നമ്പർ 9526490 എന്ന നമ്പറിലേക്ക്. അപ്പോൾ വാട്സപ്പിൽ വന്നിരിക്കുന്ന ബാക്കി മെസ്സേജ് ഓരോന്നായിട്ട് നോക്കാം. അടുത്തൊരു മെസ്സേജ് അയച്ചിരിക്കുന്നത് മനോജേട്ടനാണ് കേട്ടോ. ഇഫ് യു ക്യാൻ സീ ദ പോസിറ്റീവ് സൈഡ് ഓഫ് എവറിത്തിങ് യു വിൽ ബി ഏബിൾ ടു ലൈവ് എ മച്ച് റിച്ചർ ലൈഫ് ദാൻ അതേഴ്സ് എന്ന് പറഞ്ഞിട്ടാണ് ഈ ഒരു നല്ല മെസ്സേജ് അയച്ചിരിക്കുന്നത്. ചില ആളുകളുണ്ടല്ലേ, എന്തൊക്കെ നെഗറ്റീവിലൂടെയാണ് കടന്നു പോകുന്നതെങ്കിലും അതിൽ ഓരോ കാര്യത്തിലും അവർക്ക് പോസിറ്റീവ് കണ്ടെത്താനായിട്ട് സാധിക്കും. അങ്ങനെയുള്ള ആൾക്കാരുടെ ലൈഫ് എന്ന് പറയുന്നത് എപ്പോഴും ഹാപ്പി ആയിരിക്കും എന്നുള്ളതാണ് മറ്റൊരു സത്യസന്ധമായിട്ടുള്ളൊരു കാര്യം കേട്ടോ. കാരണം എത്രത്തോളം നെഗറ്റിവിറ്റിയിലൂടെയാണ് അവർ ജീവിക്കുന്നതെങ്കിലും കടന്നു പോകുന്നതെങ്കിലും എത്രത്തോളം പ്രശ്നം അവർ അലട്ടുന്നുണ്ടെങ്കിലും അതിലുമൊക്കെ ഒരു പോസിറ്റീവ് കണ്ടെത്താൻ സാധിക്കുക എന്ന് പറയുന്നത് അത് സംബന്ധിച്ച് കൊടുത്തേ പറ്റത്തുള്ളൂ അല്ലേ. അങ്ങനെ മനസ്സിലുള്ള ആൾക്കാർക്ക് എപ്പോഴും ലൈഫിൽ തന്നെ നല്ല കാര്യങ്ങളെ നടക്കത്തുള്ളൂ. അപ്പോൾ അതുപോലെ ആകാനായിട്ട് ശ്രമിക്കുക കേട്ടോ. കുറച്ച് പാടുള്ള കാര്യമാണെങ്കിലും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ എന്തായാലും മനോജേട്ടന് നല്ലൊരു അടിപൊളി ദിവസമായിരിക്കട്ടെ എന്ന് വിഷയിക്കുകയാണ്. ആൻഡ് അടുത്തൊരു മെസ്സേജ് നമുക്ക് അയച്ചിരിക്കുന്നത് തങ്കമണി ടീച്ചറാണ്. നമസ്കാരം ആശ്രയ ആൻഡ് അനുഷ, ഇവർക്കും സുഖമല്ലേ? യെസ്, ഇവിടെ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. ടീച്ചറിനും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഓഗസ്റ്റ് 7, സൗഹൃദം എന്നത് വാക്കുകൾക്കപ്പുറം ഹൃദയം മനസ്സിലാക്കുന്ന ബന്ധമാണ്. ഹാപ്പി ഫ്രൈഡേ എന്ന് പറഞ്ഞിട്ടാണ് ഈ ഒരു മെസ്സേജ് നമുക്ക് അയച്ചു തന്നിരിക്കുന്നത്. എന്തായാലും നല്ലൊരു മെസ്സേജ് അയച്ച ടീച്ചറിനും നല്ലൊരു അടിപൊളി ദിവസമായി മാറട്ടെ ഇന്നത്തെ ദിവസമെന്ന് വിഷയിക്കുകയാണ്. നെക്സ്റ്റ് മെസ്സേജ് നമുക്ക് അയച്ചിരിക്കുന്നത് ജിജി കൃഷ്ണനാണ്. സമയം കൊണ്ട് മാത്രം നിർമ്മിച്ചിരിക്കുന്ന ഒരു ചെറിയ യാത്രയാണ് ജീവിതം. നഷ്ടമായ ഒരു നിമിഷമെങ്കിലും വിലയ്ക്ക് വാങ്ങാൻ കഴിവുള്ള ഒരു ധനികനും ഈ ലോകത്തില്ല എന്ന തിരിച്ചറിവാണ് സമയമെന്ന ജീവിതം മനോഹരമാക്കുന്നത്. വളരെ കറക്റ്റായിട്ടുള്ളൊരു കാര്യമാണല്ലേ. സമയം ആർക്ക് വേണ്ടിയും കാത്തു നിൽക്കുന്നില്ല, അതിങ്ങനെ ഓടിക്കൊണ്ടേയിരിക്കും. അപ്പോൾ അത് മനസ്സിലാക്കി നമ്മൾ മുന്നോട്ട് പോകണമല്ലേ. അപ്പോൾ നല്ലൊരു മെസ്സേജ് അയച്ച ജിജി കൃഷ്ണയ്ക്കും ഫാമിലിയിലുള്ള എല്ലാവർക്കും നല്ലൊരു ദിവസമായി മാറട്ടെ ഇന്നത്തെ ദിവസമെന്ന് വിഷയിക്കുകയാണ്. ആൻഡ് അടുത്തൊരു മെസ്സേജ് നമുക്ക് അയച്ചിരിക്കുന്നത് ശശികല ചേച്ചിയാണ്, കൊട്ടാരക്കരയിൽ നിന്നും. ഊഹങ്ങൾ ചിലപ്പോൾ തെറ്റായിരിക്കാം, അത് മനുഷ്യൻ്റെ ഭാവനയാണ്. പക്ഷേ അനുഭവങ്ങൾ ഒരിക്കലും തെറ്റുകയില്ല, കാരണം അത് ജീവിതത്തിൽ പഠിച്ച പാഠങ്ങളാണ് എന്ന് പറഞ്ഞിട്ടാണ് ഈ ഒരു മെസ്സേജ് അയച്ചിരിക്കുന്നത്. വളരെ കറക്റ്റാണ്. നമ്മളൊക്കെ ഗസ് ചെയ്ത ഓരോ കാര്യങ്ങളും ചിന്തിച്ചു കൂടുന്ന ആൾക്കാരാണല്ലേ. അത് ഡയറക്റ്റ് പോയി ഒരു കാര്യവും ചോദിക്കാണ്ട് ഗസ് ചെയ്ത് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലങ്ങനെ ചിന്തിച്ച് വെച്ച് ആളുകളുമായിട്ട് വഴക്കുണ്ടാക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. ആക്ച്വലി നമ്മൾ ചിന്തിച്ചു വെച്ചതുപോലെ ആകണമെന്നില്ല ചിലപ്പോൾ സംഭവിച്ചിരിക്കുന്ന കാര്യങ്ങളൊക്കെ. അപ്പോൾ ഡയറക്റ്റായിട്ട് സംസാരിക്കാം. കമ്മ്യൂണിക്കേഷൻ ആണ് ഏതൊരു ബന്ധത്തിൻ്റെയും ആധാരം എന്ന് പറയുന്നത്. അപ്പോൾ നല്ലൊരു മെസ്സേജ് അയച്ച ശശികല ചേച്ചിക്കും അടിപൊളി ദിവസമായി മാറട്ടെ ഇന്നത്തെ ഫ്രൈഡേ എന്ന് വിഷയിക്കുകയാണ്. ഇതുപോലെ നിങ്ങൾക്കും നല്ല നല്ല പോസിറ്റീവായിട്ടുള്ള കോട്സുകളൊക്കെ മെസ്സേജായിട്ട് അയക്കാം കേട്ടോ. ചില കോട്സുകളൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് തന്നെ ഒരു റിയലൈസേഷനൊക്കെ വരുമല്ലേ. അപ്പോൾ എന്തായാലും ഇതുപോലെ നല്ല നല്ല കോട്സുകളൊക്കെ കിട്ടുകയാണെങ്കിൽ മെസ്സേജ് അയക്കാം. മെസ്സേജ് അയക്കേണ്ട നമ്പർ 9562649090 എന്ന നമ്പറിലേക്കാണ്. ലൈവിലേക്ക് വിളിക്കേണ്ട നമ്പർ 0474291 909 909 എന്ന നമ്പറിലേക്ക്.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: 40 വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി ന്യൂ പത്മാസ് ടെക്സ്റ്റൈൽസ്, ലേഡീസ് വെയർ, കിഡ്സ് വെയർ, മെൻസ് വെയർ, വെഡിംഗ് വെയർസ് തുടങ്ങി അത്യുഗ്രൻ കളക്ഷൻസിന്റെ വൻ ശേഖരം ന്യൂ പത്മാസ് ടെക്സ്റ്റൈൽസ്, ഓപ്പോസിറ്റ് ടു KMK ഹോസ്പിറ്റൽ, കുന്നിക്കോട്.
2: 10th anniversary നിറവിൽ പെട്ടാരക്കര ധന്യ മെഡിക്കൽ സർജിക്കൽ ആൻഡ് ലബോറട്ടറി. August 1 മുതൽ September 30 വരെ എല്ലാ മരുന്നുകൾക്കും സർജിക്കൽ ഉപകരണങ്ങൾക്കും ലാബ് പരിശോധനകൾക്കും വമ്പൻ വിലക്കുറവ്. ധന്യ മെഡിക്കൽ ആൻഡ് സർജിക്കൽസ്, ചന്തമുക്ക്, കൊട്ടാരക്കര.
3: കൊല്ലംകാർക്കാണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
4: ഇതിനോടനുബന്ധിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
5: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
6: നിങ്ങളുടെ ബിസിനസ് ഇനി നാടറിയട്ടെ. ആശ്രയ FM 90 ലൂടെ പരസ്യങ്ങൾ നൽകുവാനായി നിങ്ങൾക്കും വിളിക്കാം

0: വിശാൽ ഒപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
1: ഈ ഓണത്തിന് നിങ്ങളുടെ ലുക്ക് മാറും, സ്റ്റൈൽ മാറും. കാരണം കൊട്ടാരക്കര ഭാവനയിൽ ഓണമാമാങ്കം ആരംഭിച്ചിരിക്കുന്നു. ആകർഷകമായ ഓണം ഓഫറുകളും ഏറ്റവും പുതിയ ഫാഷൻ കളക്ഷനുകളും നിങ്ങളെ കാത്തിരിക്കുന്നു. ഈ ഓണം ഭാവനയോടൊപ്പം ആഘോഷിക്കൂ, സന്തോഷം ഇരട്ടിയാക്കൂ. ഭാവന ഫാഷൻ ആൻഡ് റീറ്റെയിൽ, കൊട്ടാരക്കര.
2: സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം കൃത്യം 9 മണി കഴിഞ്ഞ് 1 മിനിറ്റ്.

വെൽക്കം ബാക്ക് ടു മോർണിംഗ് മോജോ വിത്ത് മീ ആർ ജെ അനുഷ. അപ്പോൾ എന്തായാലും നമ്മുടെ വിഷിംഗ് സെഗ്മെൻ്റ് വൈൻഡപ്പ് ചെയ്യേണ്ട സമയമായിട്ടുണ്ട്. അതിന് മുൻപായിട്ട് നമുക്ക് വാട്സപ്പിൽ വന്നിരിക്കുന്ന ബാക്കി മെസ്സേജ് കൂടി വായിക്കാം. അടുത്തൊരു മെസ്സേജ് അയച്ചിരിക്കുന്നത് ജയലേഖ ടീച്ചറാണ്. ഹായ്, ഗുഡ് മോർണിംഗ് അശ്രേയ, ഗുഡ് മോർണിംഗ് അനുഷ, വെരി വെരി ഗുഡ് മോർണിംഗ്. നമ്മളെ ശരിക്കും മനസ്സിലാക്കിയ ഒരാൾക്ക് മാത്രമേ നമ്മുടെ ദേശത്തിന് പിന്നിലെ സങ്കടം തിരിച്ചറിയാൻ സാധിക്കൂ. അല്ലാത്തവർക്ക് നമ്മുടെ മൗനം പോലും ഒരു അഹങ്കാരമായി മാത്രമേ തോന്നുകയുള്ളൂ. എല്ലാവർക്കും ശുഭദിനം നേരുന്നു എന്ന് പറഞ്ഞിട്ടാണ് ടീച്ചർ ഈ ഒരു നല്ല മെസ്സേജ് നമുക്ക് അയച്ചു തന്നിരിക്കുന്നത്. അപ്പോൾ എന്തായാലും മെസ്സേജ് അയച്ച ടീച്ചറിനും ഒരു അടിപൊളി ദിവസമായി മാറട്ടെ ഇന്നത്തെ ദിവസം എന്ന് വിഷയിക്കുകയാണ്. അടുത്തൊരു മെസ്സേജ് നമുക്ക് അയച്ചിരിക്കുന്നത് ത്രിമൂർത്തീസ് ആണ്. ഇന്ന് ജന്മദിനം സെലിബ്രേറ്റ് ചെയ്യുന്ന മോൾക്ക് വേണ്ടിയിട്ടുള്ള, ശ്രീനന്ദ മോൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു വിഷസ്സാണ് അറിയിച്ചിരിക്കുന്നത്. അപ്പോൾ ശ്രീനന്ദ മോൾക്ക് വേറെയും വിഷസ് വന്നിട്ടുണ്ടായിരുന്നു. എന്നാലും ഒരിക്കൽ കൂടി നമ്മുടെ ആശ്രയ എഫ് എം 90 പേരിൽ ഒത്തിരി സ്നേഹത്തോടു കൂടിയൊരു അടിപൊളി ഹാപ്പി ബർത്ത്ഡേ അറിയിക്കുകയാണ്. ആൻഡ് നെക്സ്റ്റ് മെസ്സേജ് നമുക്ക് അയച്ചിരിക്കുന്നത് വിനു വിശാഖാണ്. കൊട്ടാരക്കരയിലുള്ള എല്ലാവർക്കും ഗുഡ് മോർണിംഗ് എന്ന് പറഞ്ഞിട്ടാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ വിനുവിന് നല്ലൊരു അടിപൊളി ഫ്രൈഡേ ആയി മാറട്ടെ ഇന്നത്തെ ദിവസം എന്ന് വിഷയുകയാണ്. ഈ ഒരു മെസ്സേജോട് കൂടി തന്നെ ഇന്നത്തെ വിഷിംഗ് സെഗ്മെൻറ്റ് ഇവിടെ വൈൻഡപ്പ് ആവുകയാണ്. വിഷിംഗ് സെഗ്മെൻറ്റ് മാത്രമേ വൈൻഡപ്പ് ആവുന്നുള്ളൂ. ഒരുപാട് അപ്ഡേറ്റുകൾ ഇനിയും കേട്ടറിയാനുണ്ട് മോർണിംഗ് മോജോയിലൂടെ. സോ കീപ് ഓൺ ലിസണിംഗ് ടു ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടുകാർക്കൊപ്പം.

0: ഇവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
1: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ വില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്.
0: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45-ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് .in.
2: വിവാഹാഘോഷങ്ങൾക്ക് കൊട്ടാരക്കരയിലെ ഏറ്റവും വലിയ JC ഡയമണ്ട് കൺവെൻഷൻ സെന്റർ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. വിശാലമായ കാർ പാർക്കിംഗ്, അതിവിശാലമായ AC ഹാളുകളും ഒരുക്കി JC ഡയമണ്ട് കൺവെൻഷൻ സെന്റർ, കരിക്കം, കൊട്ടാരക്കര.
3: മെക്സ ഓണേഴ്സിന് ഒരു ഗുഡ് ന്യൂസ്, സർവീസിനായി ഇനി ദൂരയാത്ര വേണ്ട. സാരഥിയുടെ പ്രീമിയം നെക്സ സർവീസ് സെന്റർ നമ്മുടെ കൊട്ടാരക്കരയിലും. എക്സ്പ്രസ് സർവീസ്, പിക്കപ്പ് ആൻഡ് ഡ്രോപ്പ് സൗകര്യം, ഞായറാഴ്ചകളിലെ സേവനവും ഉൾപ്പെടെ എല്ലാ പ്രീമിയം ഫെസിലിറ്റീസ് നെക്സ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു. നെക്സ സർവീസ് സെന്റർ, MC റോഡ്, ലോവർ കരിക്കം, കൊട്ടാരക്കര.
4: ഗുണമേന്മയുടെ ക്രഞ്ച്, ആരോഗ്യത്തിന്റെ പഞ്ച്.
5: ഓഗസ്റ്റ് 1 മുതൽ സെപ്റ്റംബർ 15 വരെ കേരള കശുവണ്ടി വികസന കോർപ്പറേഷൻ വക ഓഫറുകളുടെ പെരുമഴ.
6: എന്താണല്ലേ, ഈ ദിവസങ്ങളിൽ ഏറ്റവും മികച്ച ഉൽപ്പന്നങ്ങൾ വൻ വിലക്കുറവിൽ കേരള ക്യാഷു ഔട്ട്ലെറ്റുകളിൽ നിന്നും ഫ്രാഞ്ചൈസികളിൽ നിന്നും നിങ്ങൾക്ക് വാങ്ങാം.
5: കേരള ക്യാഷു, നന്മയുടെ രുചി, ആരോഗ്യത്തിന്റെ ഉറവ്.
3: കൊല്ലം നിയോവിറ്റ ഫെർട്ടിലിറ്റി സെന്ററും കൊട്ടാരക്കര ഡോക്ടേഴ്സ് ക്യാൻസർ ലാബ്സും ചേർന്നൊരുക്കുന്ന സൗജന്യ വന്ദിത ഗൈനക്കോളജി ക്യാമ്പ് ഓഗസ്റ്റ് 9 ഞായറാഴ്ച രാവിലെ 10 മണി മുതൽ 1 മണി വരെ കൊട്ടാരക്കര ഡോക്ടേഴ്സ് ക്യാൻസർ ലാബ്സിൽ വെച്ച് നടത്തപ്പെടുന്നു. ഫോർ രജിസ്ട്രേഷൻ കോൺടാക്ട് 9400232358.
4: നിയോവിറ്റ ഫെർട്ടിലിറ്റി സെന്റർ, അയത്തിൽ, കൊല്ലം.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ വില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്.
1: 22 വർഷത്തെ സേവന പാരമ്പര്യമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45-ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് .in.
3: 10th anniversary നിറവിൽ പട്ടാരക്കര ധന്യ മെഡിക്കൽ സർജിക്കൽ ലബോറട്ടറി. ഓഗസ്റ്റ് 1 മുതൽ സെപ്റ്റംബർ 30 വരെ എല്ലാ മരുന്നുകൾക്കും സർജിക്കൽ ഉപകരണങ്ങൾക്കും ലാബ് പരിശോധനകൾക്കും വമ്പൻ വിലക്കുറവ്. ധന്യ മെഡിക്കൽ ആൻഡ് സർജിക്കൽസ്, ചന്തമുക്ക്, കൊട്ടാരക്കര. ആരോഗ്യപൂർണമായ ജീവിതത്തിന് ഇനി വിശ്വസ്തമായ മാറ്റം. കൊല്ലം എടക്കാടുള്ള ഗ്ലോറീസ് ഫുഡ് കുടുംബശ്രീ യൂണിറ്റ് അവതരിപ്പിക്കുന്നു ഗ്ലോറീസ് മൾട്ടിഗ്രെയിൻ ഓട്സ്. 22 പരം ധാന്യങ്ങളുടെ പോഷകങ്ങളുമായി പ്രമേഹം നിയന്ത്രിക്കാൻ ഡയബറ്റിക് ഓട്സും, ഒപ്പം കുട്ടികൾക്കും മുതിർന്നവർക്കുമായി മൾട്ടിഗ്രെയിൻ സ്വീറ്റ് ഓട്സും.
4: ഗ്ലോറീസ് ഫുഡ്സ്, എൻജോയ് ഗ്ലോറിയസ് എക്സ്പീരിയൻസ്. ഇടക്കാട്, കൊല്ലം.
5: ഡ്രൈവിംഗ് ഇനി കൂടുതൽ മികച്ചതാക്കാൻ ടയർ സ്റ്റേഷൻ. 3D വീൽ അലൈൻമെന്റ്, വീൽ ബാലൻസിംഗ്, ടയർ അലോയ് വീൽ ഫിറ്റിംഗ്, നൈട്രജൻ ഫില്ലിംഗ്, അപ്പോളോ, JK, ഫയർ സ്റ്റോൺ ടയേഴ്സ് എന്നിവ ഓണം ഓഫറിലൂടെ സ്വന്തമാക്കാം. ടയർ സ്റ്റേഷൻ നിയർ ജൂബിലി മന്ദിരം, പുലമൺ, കൊട്ടാരക്കര. അറിഞ്ഞില്ലേ, ശിൽപ ജുവലേഴ്സിൽ ആടുമാസ സെയിൽ. നമ്മുടെ കയ്യിലുള്ള പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റി പുതിയ 916 ആഭരണങ് വാങ്ങുമ്പോൾ പണിക്കൂലിയിൽ 70% ഇളവ്. ഈ ഓണക്കാലത്തിന് മുൻപ് പുതിയ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കാം നമ്മുടെ സ്വന്തം ശിൽപ ജ്വല്ലറിയിൽ നിന്നും. മറക്കേണ്ട, പണിക്കൂലിയിൽ 70% ഇളവ് ഓഗസ്റ്റ് 16 വരെ മാത്രം.
4: ശിൽപ ജുവലേഴ്സ്, ഓയിൽ റോഡ്, ചന്തമുക്ക്, കൊട്ടാരക്കര. ശിൽപ ഗോൾഡ്, പ്യൂർ ഗോൾഡ്.
0: ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
6: മോർണിംഗ് മോജോ.
7: വെൽക്കം ബാക്ക് ടു മോർണിംഗ് മോജോ വിത്ത് മീ ആർജെ അനൂഷ. അപ്പോൾ കാലാവസ്ഥയുമായിട്ട് ബന്ധപ്പെട്ടൊരു അപ്ഡേറ്റ് ആണ് ഈ ഒരു സമയത്ത് വന്നിരിക്കുന്നത് കേട്ടോ. സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കും അതുപോലെ തന്നെ മണിക്കൂറിൽ 40 മുതൽ 50 കിലോമീറ്റർ വേഗത്തിൽ കാറ്റിനും സാധ്യത ഇന്നത്തെ ദിവസം പറയുന്നുണ്ട്. അതുകൂടാതെ തന്നെ പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് അലർട്ടാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, എറണാകുളം, തൃശൂർ, പാലക്കാട് ജില്ലകളിൽ ഇന്നത്തെ ദിവസം യെല്ലോ അലേർട്ടും പറഞ്ഞിട്ടുണ്ട് കേട്ടോ. മാത്രമല്ല കൊല്ലം, ആലപ്പുഴ ജില്ലകളിലെ തീരങ്ങളിൽ ഉയർന്ന തിരമാലകൾക്കും അതുപോലെ തന്നെ കടലാക്രമണത്തിനും സാധ്യത പറയുന്നുണ്ട്. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനവും നിരോധിച്ചിട്ടുണ്ട് എന്നുള്ളൊരു കാര്യം എടുത്തു പറയുകയാണ്. അതുകൊണ്ട് തന്നെ മത്സ്യത്തൊഴിലാളികൾ ഈ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക എന്നുകൂടി എടുത്തു പറയുകയാണ്. അപ്പോൾ ഇന്നത്തെ ദിവസം നല്ല രീതിയിലുള്ള മഴയും അതുപോലെ തന്നെ ശക്തമായ കാറ്റിനുമൊക്കെ സാധ്യത പറയുന്നുള്ളത് കൊണ്ട് തന്നെ സേഫ് ആയിട്ടിരിക്കുക എന്നുള്ളൊരു കാര്യം കൂടി എടുത്തു പറയുകയാണ്. നമ്മുടെ സ്റ്റുഡിയോ ക്ലോക്കിൽ പോയി സമയം കൃത്യം 9 മണി കഴിഞ്ഞ് 22 മിനിറ്റിൽ ഇങ്ങനെ എത്തി നിൽക്കുകയാണ്. അപ്പോൾ ഇനിയും അപ്ഡേറ്റുകൾ കേട്ടറിയാനുണ്ട്. സ്റ്റേ ട്യൂൺഡ്.

0: ഈ ഓണത്തിന് നിങ്ങളുടെ ലുക്ക് മാറും, സ്റ്റൈൽ മാറും. കാരണം കൊട്ടാരക്കര ഭാവനയിൽ ഓണമാമാങ്കം ആരംഭിച്ചിരിക്കുന്നു. ആകർഷകമായ ഓണം ഓഫറുകളും ഏറ്റവും പുതിയ ഫാഷൻ കളക്ഷനുകളും നിങ്ങളെ കാത്തിരിക്കുന്നു. ഈ ഓണം ഭാവനയോടൊപ്പം ആഘോഷിക്കൂ, സന്തോഷം ഇരട്ടിയാക്കൂ. ഭാവന ഫാഷൻ ആൻഡ് റീറ്റെയിൽ, കൊട്ടാരക്കര.
1: നിങ്ങൾ എന്തോ മനുഷ്യ പറയുന്നേ, പഴയ കാലമൊന്നും അല്ല കൊട്ടാരക്കരയൊക്കെ അങ്ങ് മാറി. ഇപ്പൊ കണ്ടാ തിരിച്ചറിയത്തില്ല.
2: കൊട്ടാരക്കരോടൊപ്പം വളർന്നൊരു സ്ഥാപനമുണ്ട്, നമ്മുടെ ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്. അവരിപ്പോ ചോയ്സ് മാളിലോട്ട് മാറിയ കാര്യം താൻ അറിഞ്ഞോ?
1: കൊള്ളാം, അറിഞ്ഞോന്നോ? നാലാള് കൂടുന്നിടത്തല്ല അവരുടെ ഓഫറിന്റെ കാര്യമല്ലയോ ചർച്ച.
2: ചർച്ച ചെയ്തത് ശരിയല്ലയോ? പണ്ടേക്ക് പണ്ടേ അവരല്ലയോ ഗാളിച്ചയുടെ കാര്യത്തിലും വിലക്കുറവിന്റെ കാര്യത്തിലും കൊട്ടാരക്കരയിലെ നമ്പർ വൺ സ്ഥാപനം.
1: മാളിലോട്ട് മാറിയേ പിന്നെ രണ്ടും മൂന്നും നിലകളിലായി ഹൈപ്പർ മാർക്കറ്റും റെഡിമെയ്ഡ് ഡ്രസ്സും എന്ന് വേണ്ട, അവിടെ ഇല്ലാത്തായിട്ട് ഒന്നുമില്ല എന്നാ കേട്ടത്.
2: പിന്നെ കുട്ടികൾക്കായിട്ട് കൊല്ലം ജില്ലയിലെ തന്നെ ഏറ്റവും വലിയൊരു പ്ലേ സ്റ്റേഷനും ചോയ്സ് മാളിലുണ്ട്. നമുക്ക് രണ്ടുപേർക്കും കൂടെ ഒന്ന് പോയാലോ ഒന്ന് ആലോചിക്കുക.
1: അയ്യോ, കൊച്ചുമക്കൾ അറിഞ്ഞ പിന്നെ അവര് നമ്മളെ രണ്ടുപേരെ ഇവിടെ നിർത്തി പൊരിക്കും.
2: അയ്യോ, അത് ശരിയാ.
1: എന്നാ പിന്നെ ഞാൻ മരുമോനെ ഒന്ന് വിളിക്കട്ടെ, അവന്റെ കാറിനകത്ത് കൊച്ചുമക്കളെ കയറ്റി നമുക്ക് പോകാം. അവിടെ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട്, നാളെ തന്നെ നമുക്ക് അങ്ങ് പോകാം.
3: വളരുന്ന കൊട്ടാരക്കരയ്ക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് ചോയ്സ് മോൾ, MC റോഡ്, കൊട്ടാരക്കര.
0: ക്ഷീണവും വിളർച്ചയും വെറും തളർച്ചയല്ല, നിങ്ങളുടെ ശരീരം എന്തോ പറയാൻ ശ്രമിക്കുന്നതാണ്.
4: രക്തസംബന്ധമായ രോഗങ്ങൾക്ക് ഇനി വിദഗ്ധ ചികിത്സ അസീസിയ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ. ക്ലിനിക്കൽ ഹെമറ്റോളജിസ്റ്റും ഹെമറ്റോ ഓങ്കോളജിസ്റ്റുമായ ഡോക്ടർ പ്രീതി സൂസിന്റെ സേവനം എല്ലാ ചൊവ്വ വെള്ളി ദിവസങ്ങളിലും രാവിലെ 8:30 മുതൽ വൈകിട്ട് 3:30 വരെ ലഭ്യമാണ്.
0: അസീസിയ മെഡിക്കൽ കോളേജ്, മീന്നൂർ, കൊല്ലം.
5: ചേട്ടാ, ഈ ഓണത്തിന് വീട്ടിൽ ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
6: ഈ പറഞ്ഞത് രണ്ടും ഒരുമിച്ചായാലോ?
5: ഒരുമിച്ച് കിട്ടാനോ?
0: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണർ ഫേസ്റ്റ് അപ് ടു 60% ഓഫ്. കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. ഇനി 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡ് കോയിനും സമ്മാനം. മാത്രമല്ല ആകർഷകമായ ഗിഫ്റ്റുകളും.
5: അപ്പോൾ ഈ ഓണം ഡിമോസ് ഫർണിച്ചറിൽ തന്നെ.
0: സ്വപ്ന വീടും സ്വപ്ന യാത്രയും ഒരുമിച്ച് ഡിമോസ് ഫർണിച്ചർ, പുലമൻ, കൊട്ടാരക്കര.
4: നിങ്ങൾക്ക് എന്താണ് ഇത്ര ടെൻഷൻ?
7: പെർമിറ്റ് പ്ലാൻ മുതൽ നിർമ്മാണം വരെ എല്ലാ കാര്യങ്ങളും അടിപൊളിയാക്കാൻ
4: 37 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള JM ആർക്കിടെക്ട്സ് നമ്മുടെ കൊട്ടാരക്കര പുലമണിലുള്ളപ്പോൾ.
7: JM ആർക്കിടെക്ട്സ്, ഗവൺമെന്റ് അപ്രൂവ്ഡ് ISO സർട്ടിഫൈഡ് സിവിൽ എഞ്ചിനീയേഴ്സ് ആൻഡ് ബിൽഡേഴ്സ്. കോൺടാക്ട് 9444771771.
8: കൊല്ലംകാർക്കാണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
9: ഇതിനോടനുബന്ധിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
10: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെൻഷൻ, കൊല്ലം.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. 40 വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി ന്യൂ പത്മാസ് ടെക്സ്റ്റൈൽസ്, ലേഡീസ് വെയർ, കിഡ്സ് വെയർ, മെൻസ് വെയർ, വെഡിംഗ് വെയർസ് തുടങ്ങി അത്യുഗ്രൻ കളക്ഷൻസിന്റെ വൺ ശേഖരം ന്യൂ പത്മാസ് ടെക്സ്റ്റൈൽസ്, ഓപ്പോസിറ്റ് ടു KMK ഹോസ്പിറ്റൽ, കുന്നിക്കോട്.
1: ക്ഷീണവും വിളർച്ചയും വെറും തളർച്ചയല്ല, നിങ്ങളുടെ ശരീരം എന്തോ പറയാൻ ശ്രമിക്കുന്നതാണ്.
0: രക്തസംബന്ധമായ രോഗങ്ങൾക്ക് ഇനി വിദഗ്ധ ചികിത്സ അസീസിയ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ. ക്ലിനിക്കൽ ഹെമറ്റോളജിസ്റ്റും ഹെമറ്റോ ഓങ്കോളജിസ്റ്റുമായ ഡോക്ടർ പ്രീതി സൂസിന്റെ സേവനം എല്ലാ ചൊവ്വ വെള്ളി ദിവസങ്ങളിലും രാവിലെ 8:30 മുതൽ വൈകിട്ട് 3:30 വരെ ലഭ്യമാണ്.
2: അസീസിയ മെഡിക്കൽ കോളേജ്, മീനൂർ, കൊല്ലം.
3: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ്, പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
4: പെരേപാടൻസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, നെടുമങ്ങാട്, നെയ്യാറ്റൻകര, കൊട്ടാരക്കര, കരുനാഗപ്പള്ളി.
5: വിലക്കുറവും ഗുണമേന്മയും ഞങ്ങൾ നൽകുന്ന ഉറപ്പ്.
6: എല്ലാ വീട്ടാവശ്യങ്ങൾക്കും അൽജോ ഒപ്പമുണ്ട്.
7: അൽജോ ഹൈപ്പർ മാർക്കറ്റ് നെല്ലിക്കുന്നം, അൽജോ സൂപ്പർ മാർക്കറ്റ് പൈങ്ങേൽ ആൻഡ് ഉമ്മന്നൂർ.
8: അൽജോ, വിലക്കുറവിന്റെ വിസ്മയം.
0: ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
9: മോർണിംഗ് മോജോ.
10: വെൽക്കം ബാക്ക് ടു മോർണിംഗ് മോജോ വിത്ത് മീ ആർ ജെ അനുഷ. അപ്പോൾ ഒരു ജോബ് ഓപ്പർച്യൂണിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട അപ്ഡേറ്റാണ് ഈ ഒരു സമയത്ത് വന്നിരിക്കുന്നത്. നമ്മുടെ പുത്തൂർ നെടുവത്തൂർ പഞ്ചായത്തിൽ കമ്മ്യൂണിറ്റി വുമൺ ഫെസിലിറ്റേറ്റർ തസ്തികയിലേക്ക് അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട് എന്നുള്ളൊരു കാര്യം എടുത്തു പറയുകയാണ്. അപ്പോൾ അംഗീകൃത വിഷയത്തിൽ ബിരുദാനന്തര ബിരുദമുള്ള 18 വയസ്സിനും 40 വയസ്സിനും ഇടയിൽ പ്രായമുള്ളവർക്ക് ഇതിലേക്ക് അപേക്ഷിക്കാനായിട്ട് സാധിക്കുന്നതാണ്. പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, പട്ടികജാതി വിഭാഗങ്ങൾക്കും അതുപോലെ തന്നെ പിന്നോക്ക വിഭാഗക്കാർക്കും ഉയർന്ന പ്രായപരിധിയിൽ ഇളവുണ്ടായിരിക്കും എന്നുള്ളൊരു കാര്യം കൂടിയുണ്ട്. അപ്പോൾ ഈ വരുന്ന 17-ാം തീയതി വൈകുന്നേരം 5 മണിക്ക് മുൻപായിട്ട് പഞ്ചായത്ത് ICDS ഓഫീസിൽ അപേക്ഷ ലഭിക്കണം എന്നുള്ളൊരു കാര്യം കൂടി എടുത്തു പറയുകയാണ്. ലാസ്റ്റ് ഡേറ്റ് മറക്കണ്ട, ഈ വരുന്ന 17-ാം തീയതി വൈകുന്നേരം 5 മണിക്ക് മുൻപായിട്ടാണ് അപേക്ഷ ലഭിക്കേണ്ടത്. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട കൂടുതൽ ഡീറ്റെയിൽസും കാര്യങ്ങളും അറിയാനായിട്ട് കോൺടാക്ട് ചെയ്യാനുള്ള ഒരു നമ്പർ പറയാം, നോട്ട് ചെയ്തോളൂ. 9847236086 എന്നതാണ് നമ്പർ. നമ്പർ ഒരിക്കൽ കൂടി പറയാം, 9847236086 എന്നതാണ് നമ്പർ. അപ്പോൾ ഇനിയും അപ്ഡേറ്റുകൾ കേട്ടറിയാനുണ്ട്, സ്റ്റേ ട്യൂൺ.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ചേട്ടാ, ഈ ഓണത്തിന് വീട്ടിൽ ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
2: ഈ പറഞ്ഞത് രണ്ടും ഒരുമിച്ചായാലോ?
1: ഒരുമിച്ച് കിട്ടാനോ?
3: ഡിമസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ്റ്റ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. ഇനി 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡ് കോയിനും സമ്മാനം, മാത്രമല്ല ആകർഷകമായ ഗിഫ്റ്റുകളും.
1: അപ്പോൾ ഈ ഓണം ഡിമോസ് ഫർണിച്ചറിൽ തന്നെ.
3: സ്വപ്ന വീടും സ്വപ്ന യാത്രയും ഒരുമിച്ച് ഡിമോസ് ഫർണിച്ചർ, പുലമൻ, കൊട്ടാരക്കര.
4: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
1: ഫ്രോസൺ ഫുഡുകൾ തേടി അലയേണ്ടതില്ല. അന്താരാഷ്ട്ര നിലവാരമുള്ള ഫ്രോസൺ ഫുഡുകൾ ഇഷ്ടമുള്ളത് GMC ഫ്രോസൺ ഫുഡ്സിൽ നിന്നും തിരഞ്ഞെടുക്കാം. GMC ഫ്രോസൺ ഫുഡ്സ്, നിർമ്മല ഹോസ്പിറ്റൽ ബിൽഡിംഗ്, കുന്നക്കര, അടൂർ റോഡ്, കൊട്ടാരക്കര.
3: ഈ ഓണത്തിന് നിങ്ങളുടെ ലുക്ക് മാറും, സ്റ്റൈൽ മാറും. കാരണം കൊട്ടാരക്കര ഭാവനയിൽ ഓണമാമാങ്കം ആരംഭിച്ചിരിക്കുന്നു. ആകർഷകമായ ഓണം ഓഫറുകളും ഏറ്റവും പുതിയ ഫാഷൻ കളക്ഷനുകളും നിങ്ങളെ കാത്തിരിക്കുന്നു. ഈ ഓണം ഭാവനയോടൊപ്പം ആഘോഷിക്കൂ, സന്തോഷം ഇരട്ടിയാക്കൂ. ഭാവന ഫാഷൻ ആൻഡ് റീറ്റെയിൽ, കൊട്ടാരക്കര.
1: 10th anniversary നിറവിൽ കൊട്ടാരക്കര ധന്യ മെഡിക്കൽ സർജിക്കൽ ആൻഡ് ലബോറട്ടറി. August 1 മുതൽ September 30 വരെ എല്ലാ മരുന്നുകൾക്കും സർജിക്കൽ ഉപകരണങ്ങൾക്കും ലാബ് പരിശോധനകൾക്കും വമ്പൻ വിലക്കുറവ്. ധന്യ മെഡിക്കൽ ആൻഡ് സർജിക്കൽസ്, ചന്തമുക്ക്, കൊട്ടാരക്കര.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: Pere Pardons Golden Diamonds Manufacturers and Wholesalers Nedumangad Neyattankara Kottarakara Karunagappally
2: Vishal Opticals Midamaya Nirakil Kannadagalude Vipulamaya Shekaram Lotus Road Private Bus Standinu Sameepam Pulaman Kottarakara
3: ചേട്ടാ, വീട്ടിലേക്ക് സാധനങ്ങൾ വാങ്ങണ്ടേ?
4: ശനിയാഴ്ച വാങ്ങാനേ. അൽജോ സ്പെഷ്യൽ ഓഫേഴ്സ് ഉണ്ടല്ലോ.
3: അതേനേ, എല്ലാ ശനി ഞായർ ദിവസങ്ങളിലും സ്പെഷ്യൽ ഓഫേഴ്സ് ഉണ്ട് നമ്മുടെ അൽജോയിൽ.
4: അൽജോ, വിലക്കുറവിന്റെ വിസ്മയം.
5: അൽജോ ഹൈപ്പർ മാർക്കറ്റ് നെല്ലിക്കുന്നം, അൽജോ സൂപ്പർ മാർക്കറ്റ് പായങ്ങേൽ ആൻഡ് ഉമ്മന്നൂർ.
6: 40 വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി ന്യൂ പത്മാസ് ടെക്സ്റ്റൈൽസ്. ലേഡീസ് വെയർ, കിഡ്സ് വെയർ, മെൻസ് വെയർ, വെഡിംഗ് വെയർസ് തുടങ്ങി അത്യുഗ്രൻ കളക്ഷൻസിന്റെ വൻ ശേഖരം ന്യൂ പത്മാസ് ടെക്സ്റ്റൈൽസ്, ഓപ്പോസിറ്റ് KMK ഹോസ്പിറ്റൽ, കുന്നിക്കോട്.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം
1: മോർണിംഗ് മോജോ.
2: വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു മോർണിംഗ് മോജോ വിത്ത് മീ ആർ ജെ അനൂഷ. അപ്പോൾ വേറൊരു ജോബ് ഓപ്പർച്യൂണിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട് അപ്ഡേറ്റ് ആണ് വന്നിരിക്കുന്നത്. നമ്മുടെ കൊല്ലം ചന്ദനത്തോപ്പ് ഗവൺമെൻറ് ITIയിലെ ലിഫ്റ്റ് ആൻഡ് എസ്കലേറ്റർ മെക്കാനിക്, അതുകൂടാതെ വയർമാൻ ട്രേഡുകളിൽ ജൂനിയർ ഇൻസ്ട്രക്ടറെ നിയമിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ജനറൽ മുസ്ലിം വിഭാഗത്തിലാണ് നിയമനം വന്നിരിക്കുന്നത്. ഇൻ്റർവ്യൂ വരുന്നത് ഈ വരുന്ന 10-ാം തീയതി രാവിലെ 11 മണിക്കാണ് എന്നുള്ളൊരു കാര്യം കൂടി എടുത്തു പറയുകയാണ്. അപ്പോൾ ഉദ്യോഗാർത്ഥികൾ അസിസ് സർട്ടിഫിക്കറ്റുകളും അതുപോലെ തന്നെ ആധാർ കാർഡും പിന്നെ പകർപ്പുകളുമായിട്ട് എത്തണം എന്നുള്ളൊരു കാര്യം എടുത്തു പറയുകയാണ്. കൂടുതൽ ഡീറ്റെയിൽസും കാര്യങ്ങളും അറിയാനായിട്ട് കോൺടാക്ട് ചെയ്യാനുള്ള ഒരു നമ്പർ പറയാം, നോട്ട് ചെയ്തോളൂ. 0474271781 എന്നതാണ് നമ്പർ. അപ്പോൾ നമ്മുടെ സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം കൃത്യം 9 മണി കഴിഞ്ഞ് 53 മിനിറ്റിൽ ഇങ്ങനെ എത്തി നിൽക്കുകയാണ്. അപ്പോൾ ഇന്നത്തേക്ക് മോർണിംഗ് മോജോ വൈൻഡ് അപ്പ് ചെയ്ത് ഗുഡ് ബൈ പറയാനായിട്ട് എനിക്ക് ഏകദേശം സമയമൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് അപ്ഡേറ്റുകളും അതുപോലെ തന്നെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളും മോർണിംഗ് മോജോയിലൂടെ നമ്മൾ കേട്ടറിഞ്ഞു അല്ലേ. അപ്പോൾ ഇനി നല്ല പ്രോഗ്രാംസും പാട്ടുകളും ഒക്കെ ബാക്ക് ടു ബാക്ക് ആയിട്ട് വരാനുണ്ട്, കേൾക്കാനുണ്ട്. So, keep on listening to Ashraya FM 90, Nadinoppam, Nattarkoppam. It's me, RJ Anusha, signing off.

0: എഫ് സ്റ്റേഷനിൽ നിന്നും 10 മണിക്ക് പുറപ്പെടേണ്ട റേഡിയോ വണ്ടി സ്റ്റേഷൻ വിട്ട് പോകേണ്ടതാണ്.
1: ഹേ ഹലോ, ഗുഡ് മോർണിംഗ്, നമസ്കാരം, വെൽക്കം ടു റേഡിയോ വണ്ടി വിത്ത് മീ ആർ ജെ ശ്രീശാന്ത്, ഓണാശ്രയ എഫ്എം 90, നാടിനൊപ്പം നാട്ടുകാർക്കൊപ്പം. യെസ്, റേഡിയോയുടെ സമയമാണ്. റേഡിയോ വണ്ടി നിങ്ങളുടെ പ്രോഗ്രാമാണ്, നിങ്ങളാകുന്ന നല്ല രചനകളുടെ ശബ്ദമാണ്. അപ്പോൾ നമ്മുടെ റേഡിയോ വണ്ടി എന്ന് പറയുന്നത് ആശ്രയ എഫ്എം 90 ഒരു പബ്ലിക് ഇന്ററാക്റ്റീവ് പ്രോഗ്രാമാണ്. അങ്ങനെ റേഡിയോ വണ്ടി ഇന്ന് എത്തി നിൽക്കുന്നത് നമ്മുടെ സ്വന്തം കൊട്ടാരക്കര ഗണപതി അമ്പലത്തിന്റെ തൊട്ടരികിലാണ് കേട്ടോ. അപ്പോൾ ഇന്നും ഇതിലൂടെ ഒരുപാട് മനുഷ്യരെയും അവരുടെ അനുഭവങ്ങളും അഭിപ്രായങ്ങളും നമ്മൾ കേൾക്കാറുണ്ടല്ലേ. അപ്പോൾ ഇന്ന് വ്യത്യസ്തമായിട്ട് ആരൊക്കെയാണ് റേഡിയോ വണ്ടിയിൽ സംസാരിക്കാൻ പോകുന്നത് എന്ന് നമുക്ക് കേട്ടറിയാം. സോ ആരും എങ്ങും പോകേണ്ട, കേട്ടുകൊണ്ടിരിക്കൂ റേഡിയോ വണ്ടി വിത്ത് ആർ ജെ ശ്രീശാന്ത്, ഓണാശ്രയ എഫ് 90, നാടിനൊപ്പം നാട്ടുകാർക്കൊപ്പം.

0: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
1: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ വില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്.
0: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് ഡോട്ട് ഇൻ.
2: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ കൊട്ടാരക്കര.
3: ചേട്ടാ, ഈ ഓണത്തിന് വീട്ടിൽ ഫർണിച്ചറോ അത് മലേഷ്യൻ ട്രിപ്പോ?
4: ഈ പറഞ്ഞത് രണ്ടും ഒരുമിച്ചായാലോ?
3: ഒരുമിച്ച് കിട്ടാനോ?
5: ബിമസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ്റ്റ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. ഇനി 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡ് കോയിനും സമ്മാനം, മാത്രമല്ല ആകർഷകമായ ഗിഫ്റ്റുകളും.
3: അപ്പോൾ ഈ ഓണം ദിമോസ് ഫർണിച്ചറിൽ തന്നെ.
5: സ്വപ്ന വീടും സ്വപ്ന യാത്രയും ഒരുമിച്ച് ദിമോസ് ഫർണിച്ചർ, പുലമൺ കൊട്ടാരക്കര.
6: ക്ഷീണവും വിളർച്ചയും വെറും തളർച്ചയല്ല, നിങ്ങളുടെ ശരീരം എന്തോ പറയാൻ ശ്രമിക്കുന്നതാണ്.
7: രക്തസംബന്ധമായ രോഗങ്ങൾക്ക് ഇനി വിദഗ്ധ ചികിത്സ അസീസിയ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ. ക്ലിനിക്കൽ ഹെമറ്റോളജിസ്റ്റും ഹെമറ്റോ ഓങ്കോളജിസ്റ്റുമായ ഡോക്ടർ പ്രീതി സൂസിന്റെ സേവനം എല്ലാ ചൊവ്വ വെള്ളി ദിവസങ്ങളിലും രാവിലെ 8:30 മുതൽ വൈകിട്ട് 3:30 വരെ ലഭ്യമാണ്.
5: അസീസിയ മെഡിക്കൽ കോളേജ്, മീനൂർ, കൊല്ലം.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: കൊല്ലംകാർക്കാണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളിസിൽ കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
2: ഇതിനോടനുബന്ധിച്ച് ജോളി സെയിൽസിൽ നിന്നും ജോളി ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
3: ജോളി സെയിൽസ് ആൻഡ് ജോളി ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
4: കൊട്ടാരക്കരയിൽ 35 വർഷത്തെ സേവന പാരമ്പര്യമുള്ള ആശ ഒപ്റ്റിക്കൽസിൽ നിന്ന് യഥേഷ്ടം വിവിധ ഇനം മോഡലുകൾ വിലക്കുറവിൽ തിരഞ്ഞെടുക്കാവുന്നതാണ്. ആശ ഒപ്റ്റിക്കൽസ്, ഗവൺമെന്റ് ആശുപത്രിക്ക് സമീപം, കൊട്ടാരക്കര. കോൺടാക്ട് 9447429588.
5: വിവാഹാഘോഷങ്ങൾക്ക് കൊട്ടാരക്കരയിലെ ഏറ്റവും വലിയ JC ഡയമണ്ട് കൺവെൻഷൻ സെന്റർ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. വിശാലമായ കാർ പാർക്കിംഗ്, അതിവിശാലമായ AC ഹാളുകളും ഒരുക്കി JC ഡയമണ്ട് കൺവെൻഷൻ സെന്റർ, കരിക്കം, കൊട്ടാരക്കര.
6: ഗുണമേന്മയുടെ ക്രഞ്ച്, ആരോഗ്യത്തിന്റെ പഞ്ച്.
5: ഓഗസ്റ്റ് 1 മുതൽ സെപ്റ്റംബർ 15 വരെ കേരള കശുവണ്ടി വികസന കോർപ്പറേഷൻ വക ഓഫറുകളുടെ പെരുമഴ.
7: എന്താണല്ലേ, ഈ ദിവസങ്ങളിൽ ഏറ്റവും മികച്ച ഉൽപ്പന്നങ്ങൾ വൻ വിലക്കുറവിൽ കേരള ക്യാഷ് ഔട്ട്ലെറ്റുകളിൽ നിന്നും ഫ്രാഞ്ചൈസികളിൽ നിന്നും നിങ്ങൾക്ക് വാങ്ങാം.
5: കേരള ക്യാഷ്യൂ, നന്മയുടെ രുചി, ആരോഗ്യത്തിന്റെ ഉറവ്.

0: Yes, once again we are back on Radio 1D with me RJ Srishant on Ashraya FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. യെസ്, അപ്പൊ നമ്മൾ അങ്ങനെ നമ്മുടെ ഗണപതി അമ്പലത്തിന്റെ തൊട്ടരികിലെത്തി ഒരുപാട് നല്ല മനുഷ്യരെ ഇങ്ങനെ പരിചയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. തൊട്ടടുത്തൊരു ചേട്ടനുണ്ട്, ചേട്ടനെ ഒന്ന് പരിചയപ്പെടാം. ചേട്ടാ, പേരെങ്ങനെയാണ്?
1: മധുസൂദനൻ.
0: മധുചേട്ടാ, വീടടുത്ത് തന്നെയാണ്. വീട്ടിൽ ആരൊക്കെയുണ്ട്?
1: വീട്ടിൽ ഞാനും എന്റെ ഭാര്യയും മാത്രമേ ഉള്ളൂ.
0: ജീവിതമൊക്കെ എങ്ങനെ പോകും?
1: ജീവിതം നേരം വെളുത്ത് കുറച്ച് ടിക്കറ്റ് ഇട്ടിരുന്നു, വിറ്റാ വിറ്റു, വിറ്റില്ലെങ്കിൽ വിറ്റില്ല. പ്രൈസ് ഉണ്ടെങ്കിൽ ആൾക്കാർ എടുക്കും, പ്രൈസ് ഇല്ലെങ്കിൽ ആൾക്കാർ എടുക്കുന്നില്ല.
0: ലോട്ടറി കച്ചവടമാണ്?
1: ലോട്ടറി കച്ചവടം.
0: കച്ചവടം കുറച്ച് മോശമാണ്.
1: വളരെ മോശമാണ് വെച്ചാൽ വളരെ മോശം എന്നുവെച്ചാൽ പ്രൈസ് ഇല്ല, അവർ കൊടുക്കുന്നില്ല. പ്രൈസ് ഉണ്ടെങ്കിൽ ഈ പൈസ വിറ്റ് അവർ ഗവൺമെന്റ് കൊടുക്കണ്ടേ? അതുകൊണ്ട് ഒരു വിധത്തിൽ നമുക്ക്
0: കച്ചവടം നടക്കുന്നില്ല. അപ്പൊ
1: എന്ത് ചെയ്യണമെന്ന് ഞാൻ ആലോചിക്കുകയാണ്.
0: പ്രൈസ് ഇല്ലാത്തത് ഒരു വലിയ പ്രശ്നമാണ്. അപ്പൊ ഇങ്ങനെ ലോട്ടറി ജീവിതം കുറച്ച് കഷ്ടത്തിലാണ്. ലോട്ടറി
1: വളരെ ബുദ്ധിമുട്ടാണ്. തൊഴിലാളികളെല്ലാം പറയുന്നത് കച്ചവടം നിർത്തണം. കുറെ ആൾക്കാർ നിർത്തി പോയി, കാര്യം വെച്ചാൽ കടം കയറി നിർത്തി. കാര്യം വെച്ചാൽ പ്രൈസ് ഇല്ലാത്തതുകൊണ്ട് ആരും മേടിക്കുന്നില്ല. മേടിക്കാന്ന് വെച്ചാൽ ചീത്ത വിളിയാണ് അവര്. നമ്മളതിന് പ്രതികരിക്കുന്നില്ല. നമുക്ക് എങ്ങനെയും ടിക്കറ്റ് വിറ്റ് തീർത്ത് പോകണം.
0: നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും?
1: നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഗവൺമെന്റ് ആണ് ഇത് ചെയ്യേണ്ടത്. എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക്
0: അധികാരികൾ വേണ്ട നടപടി ഉടനെ തന്നെ സ്വീകരിക്കുമെന്ന് പ്രതീക്ഷിക്കാം.
1: അതെ, സ്വീകരിച്ചാൽ അവർ കൊള്ളാം, അത്രേ ഉള്ളൂ. നമ്മള് നേരം വെളുത്ത് ഇതുകൊണ്ടാണ് ജീവിക്കുന്നത്. ദൈവാനുഗ്രഹിച്ച് അവര് ഇതിന് പ്രതികരിക്കുമെങ്കിൽ നല്ലതാന്നുള്ളതാണ് എന്റെ ഒരു ആഗ്രഹം. പ്രൈസ് കിട്ടണേന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കും. അവര് മുഖ്യമന്ത്രിയുടെ ഒരു അങ്ങനെയാണല്ലോ ഇപ്പൊ ധനകാര്യം എല്ലാം. അപ്പൊ അങ്ങനെയൊന്ന് മനസ്സ് വെച്ചാൽ. പക്ഷെ അദ്ദേഹത്തെ പറ്റി നല്ല അഭിപ്രായം, ജനങ്ങൾക്ക് മുഴുക്കം നല്ല അഭിപ്രായമാണ് അദ്ദേഹത്തെ പറ്റി. അദ്ദേഹം ഒരുപാട് ഉപകാരങ്ങൾ ചെയ്യുന്നുണ്ട്. പക്ഷെ ഇതുകൊണ്ട് നമുക്ക് വേണ്ടി ഒരു ഉപകാരം ചെയ്തു കഴിഞ്ഞാൽ പറഞ്ഞു പോകാറുള്ളത്.
0: ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഉടൻ തന്നെ ഇതിന് വേണ്ട നടപടി സ്വീകരിക്കുന്ന പ്രതീക്ഷിക്കാം. അപ്പം എത്ര നാളായിട്ട് ഇപ്പോ ലോട്ടറി കച്ചവടം?
1: 22 കൊല്ലത്തോളമായി. മനെ
0: 22 വർഷമായി
1: ഞാൻ ഈ കച്ചവടം നടന്നിട്ട്. ഒരു പ്രൈസ് എന്ന് വെച്ചാൽ 60,000 രൂപ വെച്ചൊക്കെ അടിക്കുന്നുണ്ട് നമുക്ക്. ഒരു ഫസ്റ്റ് പ്രൈസ് ഒരു സെക്കൻഡ് പ്രൈസ് ഒന്നും നമുക്ക് വീഴുന്നില്ല എന്നുള്ളത്. പക്ഷെ പ്രൈസ് അവർ കൊടുക്കുന്നില്ല, അതാണ്. ദയവായി മുഖ്യമന്ത്രിയോട് നമ്മൾ അപേക്ഷിക്കുകയാണ് ഇതിന് പ്രതികാരം അദ്ദേഹം കാണണം. പക്ഷെ അദ്ദേഹത്തെ പറ്റി നല്ല അഭിപ്രായമാണ് ജനങ്ങൾക്ക് മുഴുക്കം നല്ല അഭിപ്രായം.
0: തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. അപ്പൊ എന്തായാലും അദ്ദേഹം ഇതിനുവേണ്ടി അനുകൂലമായിട്ടൊരു നടപടി സ്വീകരിക്കുമെന്ന് പ്രതീക്ഷിക്കാം. അപ്പൊ എന്തായാലും നമ്മളങ്ങനെ നമ്മുടെ ഗണപതി അമ്പലത്തിന്റെ തൊട്ടരികളെത്തി. നമ്മുടെ മധുചേട്ടനോട് ഇങ്ങനെ വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ചേട്ടനോട് കുറച്ച് കാര്യങ്ങൾ കൂടി ചോദിക്കുന്നുണ്ട്. അപ്പൊ ആരെങ്കിലും പോകേണ്ട, കേട്ടുകൊണ്ടിരുന്നുള്ളൂ റേഡിയോ 1D വിത്ത് മീ RJ ശ്രീശാന്ത് ഓൺ ആശ്രയ FM 90.

0: നാടിനൊപ്പം നാട്ടർക്കൊപ്പം. ഈ ഓണത്തിന് നിങ്ങളുടെ ലുക്ക് മാറും, സ്റ്റൈൽ മാറും. കാരണം കൊട്ടാരക്കര ഭാവനയിൽ ഓണമാമാങ്കം ആരംഭിച്ചിരിക്കുന്നു. ആകർഷകമായ ഓണം ഓഫറുകളും ഏറ്റവും പുതിയ ഫാഷൻ കളക്ഷനുകളും നിങ്ങളെ കാത്തിരിക്കുന്നു. ഈ ഓണം ഭാവനയോടൊപ്പം ആഘോഷിക്കൂ, സന്തോഷം ഇരട്ടിയാക്കൂ. ഭാവന ഫാഷൻ ആൻഡ് റീറ്റെയിൽ, കൊട്ടാരക്കര.
1: പത്താം വാർഷികത്തിന് നിലവിൽ കൊട്ടാരക്കര ധന്യ മെഡിക്കൽ സർജിക്കൽ ആൻഡ് ലബോറട്ടറി. ഓഗസ്റ്റ് 1 മുതൽ സെപ്റ്റംബർ 30 വരെ എല്ലാ മരുന്നുകൾക്കും സർജിക്കൽ ഉപകരണങ്ങൾക്കും ലാബ് പരിശോധനകൾക്കും വമ്പൻ വിലക്കുറവ്. ധന്യ മെഡിക്കൽ ആൻഡ് സർജിക്കൽസ്, ചന്തമുക്ക്, കൊട്ടാരക്കര. മെക്സ ഓണേഴ്സിന് ഒരു ഗുഡ് ന്യൂസ്. സർവീസിനായി ഇനി ദൂരയാത്ര വേണ്ട. സാരഥിയുടെ പ്രീമിയം നെക്സ സർവീസ് സെന്റർ നമ്മുടെ കൊട്ടാരക്കരയിലും എക്സ്പ്രസ് സർവീസ്, പിക്കപ്പ് ആൻഡ് ഡ്രോപ്പ് സൗകര്യം, ഞായറാഴ്ചകളിലെ സേവനവും ഉൾപ്പെടെ എല്ലാ പ്രീമിയം ഫെസിലിറ്റീസ് നെക്സ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു. നെക്സ സർവീസ് സെന്റർ, MC റോഡ്, ലോവർ കരിക്കം, കൊട്ടാരക്കര. അറിഞ്ഞില്ലേ, ശില്പ ജുവലേഴ്സിൽ ആറുമാസ സെയിൽ. നമ്മുടെ കയ്യിലുള്ള പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റി പുതിയ 916 ആഭരണങ് വാങ്ങുമ്പോൾ പണിക്കൂലിയിൽ 70% ഇളവ്. ഈ ഓണക്കാലത്തിന് മുൻപ് പുതിയ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കാം നമ്മുടെ സ്വന്തം ശില്പ ജുവലറിയിൽ നിന്നും. മറക്കേണ്ട, പണിക്കൂലിയിൽ 70% ഇളവ് ഓഗസ്റ്റ് 16 വരെ മാത്രം.
0: ശില്പ ജുവലേഴ്സ്, ഓയിൽ റോഡ്, ചന്തമുക്ക്, കൊട്ടാരക്കര. ശില്പ ഗോൾഡ്, പ്യുർ ഗോൾഡ്.

0: You are listening to Australia FM 90. നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: നിങ്ങൾക്ക് എന്താണ് ഇത്ര ടെൻഷൻ?
2: പെർമിറ്റ് പ്ലാൻ മുതൽ നിർമ്മാണം വരെ എല്ലാ കാര്യങ്ങളും അടിപൊളിയാക്കാൻ
1: 37 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള ജെ എം ആർക്കിടെക്ട്സ് നമ്മുടെ കൊട്ടാരക്കര കോലമണിലുള്ളപ്പോൾ
2: ജെ എം ആർക്കിടെക്ട്സ് ഗവൺമെന്റ് അപ്രൂവ്ഡ് ISO സർട്ടിഫൈഡ് സിവിൽ എഞ്ചിനീയേഴ്സ് ആൻഡ് ബിൽഡേഴ്സ്. കോൺടാക്ട് 944-771-7171.
0: മാതാപിതാക്കളാവുക ഏവരുടെയും വലിയ സ്വപ്നം. ആ സ്വപ്നത്തിലേക്കുള്ള വിശ്വസനീയമായ വഴികാട്ടിയാണ് നിയോവിറ്റ ഫെർട്ടിലിറ്റി സെന്റർ. ആധുനിക IVF ഉൾപ്പെടെയുള്ള നൂതന ഫെർട്ടിലിറ്റി ചികിത്സകളും പരിചയസമ്പന്നരായ വിദഗ്ധരുടെ വ്യക്തിഗത പരിചരണവും. പ്രതീക്ഷയുടെ തുടക്കം. നിയോവിറ്റ ഫെർട്ടിലിറ്റി സെന്റർ, അയത്തിൽ ജംഗ്ഷൻ, കൊല്ലം.
3: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
1: ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
3: മഴക്കാലം ആരംഭിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ റോഡുകളിലെ സുരക്ഷ ഉറപ്പുവരുത്തേണ്ടതുണ്ട്. നമ്മുടെയും മറ്റുള്ളവരുടെയും സുരക്ഷ ഉറപ്പാക്കാൻ മഴക്കാല റോഡ് സുരക്ഷ നിർദ്ദേശങ്ങൾ. വാഹനങ്ങളുടെ ബ്രേക്ക്, വൈപ്പർ, ഹെഡ്ലൈറ്റ്, ഇൻഡിക്കേറ്റർ എന്നിവ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നുവെന്ന് നിർബന്ധമായും പരിശോധിച്ച് ഉറപ്പുവരുത്തുക. പഴയതും തേഞ്ഞതുമായ വൈപ്പർ മാറ്റി സ്ഥാപിക്കുക. മലമ്പ്രദേശത്ത് ഓടിക്കുന്ന വാഹനങ്ങളിൽ ഫോഗ് ലാമ്പ്, പുകമഞ്ഞൽ കാഴ്ച ലഭ്യമാകുന്ന ഉപകരണങ്ങൾ എന്നിവ പ്രവർത്തിക്കുന്നുവെന്ന് ഉറപ്പാക്കുക. വാഹനമോടിക്കുമ്പോൾ സീറ്റ് ബെൽറ്റ്, ഹെൽമെറ്റ് പോലെയുള്ള സുരക്ഷാ സംവിധാനങ്ങൾ ഉപയോഗിക്കുക. വാഹനമോടിക്കാൻ തുടങ്ങുന്നതിന് മുൻപ് കാലാവസ്ഥാ മുന്നറിയിപ്പ് ശ്രദ്ധിക്കണം. നനവുള്ള നിരത്തിൽ ബ്രേക്ക് ചെയ്താൽ വാഹനം നിൽക്കാൻ കൂടുതൽ ദൂരം എടുക്കുന്നതിനാൽ വേഗത കുറച്ച് ഓടിക്കുക. മഴയത്ത് അമിത വേഗതയും ഓവർടേക്കിംഗും ഒഴിവാക്കുക. ധൃതി പിടിച്ച് വാഹനമോടിച്ച് അപകടത്തിൽപ്പെടാതെ മിതമായ വേഗത്തിൽ ശ്രദ്ധിച്ചോടിച്ച് സുരക്ഷിതമായി ലക്ഷ്യസ്ഥാനത്ത് എത്തുക. യാത്രയിൽ മുന്നിലുള്ള വാഹനത്തിൽ നിന്നും സുരക്ഷിത അകലം പാലിക്കുക. മഴക്കാലത്ത് കാഴ്ച മറയ്ക്കുന്ന രീതിയിൽ വെള്ളം തെറിപ്പിക്കാൻ സാധ്യതയുള്ളതിനാൽ ലോറി, ട്രക്ക്, ബസ് എന്നിവയുടെ തൊട്ടുപിന്നാലെ വാഹനം ഓടിക്കരുത്. മഴയത്തും മഞ്ഞുവീഴ്ചയുള്ളപ്പോഴും ഹെഡ്ലൈറ്റ് ഉപയോഗിക്കുക. റോഡിന്റെ ദൂരക്കാഴ്ച കുറവാണെങ്കിൽ വേഗത കുറയ്ക്കുക. ഇടിയും മിന്നലും ഉള്ളപ്പോൾ കഴിവതും വാഹനം ഓടിക്കാതിരിക്കുക. വാഹനത്തിൽ ആവശ്യമായ ഇന്ധനം കരുതുക. കനത്ത മഴയത്ത് വാഹനം ഓടിക്കാതിരിക്കുക. ആംബുലൻസ്, അഗ്നിശമന സേന, പോലീസ് തുടങ്ങി അത്യാവശ്യ നമ്പറുകൾ സ്പീഡ് ഡയലിൽ ഉറപ്പാക്കുക. വെള്ളക്കെട്ടുള്ള റോഡിലൂടെ ഓടിക്കുമ്പോൾ വാഹനം തെന്നിമാറാതെ ശ്രദ്ധിക്കുക. കൂടെ മൂടിയുള്ള ഹെൽമെറ്റ്, മഴക്കോട്ട് തുടങ്ങിയ സംരക്ഷണ ഉപകരണങ്ങൾ യാത്രയിൽ കരുതുക. ഈ മഴക്കാലത്ത് അപകടം കുറയ്ക്കാൻ സുരക്ഷിതമായി യാത്ര ചെയ്യുക. നിയമങ്ങൾ പാലിക്കുക.

0: Yes, once again we are back on Radio 1T with me RJ Srishant on Astraya FM 90 Nadinoppum Nattarkoppum. Yes, appo nammal angarde nammada Ganapathi Ambalathinte thottarigilethi 22 varshamayittu lottery jeevitham naichondirikkunna nammada Madhusudhanan Chettane aanu ingane parichayappettondirikkunna ṭo. Appo Chettanodu korchu kaaryangal koodi chodikkunnadu. Appo Chetta, ee lottery edukkunnare kaaryam choikkane. Adayathu njan oru paadu peru parannu kettirundu. Ee lottery edukkumbole avasaanathe numberine apekshichirikkum adinte price kittanulla chance. Adayathu iratta sankhya kittumbol endanu price kittan oru paadu ചാൻസ് എന്നൊക്കെ പറയാറുണ്ട്. അത് എന്തെങ്കിലും കാര്യമുണ്ടോ അതോ ഇത് ചുമ്മാ വെറുതെ പറയുന്നതാണോ?
1: വെറുതെയാണ്, ലക്കാണ് വന്ന് വീഴുന്നത്. പ്രൈസ് വന്ന് നമ്പർ വന്ന് വീഴുന്ന ഒരു മനുഷ്യൻ ലക്കിന് വന്ന് വീഴുന്നതാണ്, അല്ലാതെ പ്രത്യേകം ഒന്നും ഇല്ലെന്നുള്ളത്.
0: പേര് പോലെ തന്നെ ഭാഗ്യമാണ്.
1: അതെ,
0: അതിലൊന്നും കാര്യമില്ല.
1: ഒരു കാര്യമില്ല മനുഷ്യനുള്ള ലക്കിന് വന്ന് വീഴുവാങ്ങി അവന് കിട്ടി. അതാണ് ഇപ്പൊ എത്രയോ ലക്ഷം ടിക്കറ്റ് നടന്നാണ് എത്ര നമ്പർ വന്ന് വീഴുന്നത്. ഭാഗ്യം ഉണ്ടെങ്കിൽ എനിക്ക് കിട്ടും, ഭാഗ്യം ഉണ്ടെങ്കിൽ മോന് കിട്ടും. ഇതല്ലേ
0: ഓക്കെ, ശരി ശരി. അപ്പൊ അങ്ങനെ ലോട്ടറി ജീവിതം എങ്ങനെ സന്തോഷമായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിനിടയിൽ കുറച്ച് പ്രശ്നങ്ങളും ഉണ്ട്. അപ്പൊ എന്തായാലും ഉടനെ തന്നെ അതൊക്കെ പരിഹരിക്കുന്ന പ്രതീക്ഷിക്കാം.
1: പ്രൈസ് ഒന്ന് കൂട്ടി തരണമെന്നുള്ളതാണ്, നമ്മളും ജീവിക്കാൻ വേണ്ടിയാണ്. അദ്ദേഹത്തിന് അറിയാമല്ലോ നേരം വെളുത്ത എത്രയോ തൊഴിലാളികൾ ഈ ലോട്ടറി തൊഴിലാളികൾ ഇറങ്ങി നടക്കുന്നു, ജീവിക്കാൻ വേണ്ടിയല്ലേ, അല്ലാതെ സമ്പാദിക്കാനൊന്നുമല്ലല്ലോ. അപ്പൊ അദ്ദേഹം മനസ്സ് വെച്ചാൽ അതാ
0: ഒരു മാറ്റം വരുമെന്ന് പ്രതീക്ഷിക്കാം. അപ്പൊ എന്തായാലും ചേട്ടാ ഇന്ന് പരിചയപ്പെട്ടതിൽ സന്തോഷം കേട്ടോ.
1: സന്തോഷമുണ്ട് വളരെ.
0: ഓക്കെ, അപ്പൊ നമ്മളങ്ങനെ നമ്മുടെ ഗണപതി അമ്പലത്തിന്റെ തൊട്ടരികളിൽ ഇന്ന് ഒരുപാട് പേര് പരിചയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ദൈവം പരിചയപ്പെട്ടത് മധുസൂദന ചേട്ടനെയാണ് കേട്ടോ പരിചയപ്പെട്ടത്. അപ്പൊ എന്തായാലും ഇതുപോലെ ഇനിയും ഒരുപാട് പേരിലേക്ക് പോകണം, ഒരുപാട് പേരുടെ വിശേഷങ്ങൾ കേൾക്കണം. സോ കീപ് ഓൺ ലിസണിംഗ് ആശ്രയ FM 90.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ വില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്.
1: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് ഡോട്ട് ഇൻ.
3: ചേട്ടാ, ഈ ഓണത്തിന് വീട്ടിൽ ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
4: ഈ പറഞ്ഞത് രണ്ടും ഒരുമിച്ചായാലോ?
3: ഒരുമിച്ച് കിട്ടാനോ?
5: ബിമസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണർ ഫേസ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. ഇനി 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡ് കോയിനും സമ്മാനം, മാത്രമല്ല ആകർഷകമായ ഗിഫ്റ്റുകളും.
3: അപ്പോൾ ഈ ഓണം ദിമോസ് ഫർണിച്ചറിൽ തന്നെ.
5: സ്വപ്ന വീടും സ്വപ്ന യാത്രയും ഒരുമിച്ച് ദിമോസ് ഫർണിച്ചർ, പുലമൻ, കൊട്ടാരക്കര.
6: 40 വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി ന്യൂ പത്മാസ് ടെക്സ്റ്റൈൽസ്. ലേഡീസ് വെയർ, കിഡ്സ് വെയർ, മെൻസ് വെയർ, വെഡിംഗ് വെയർസ് തുടങ്ങി അത്യുഗ്രൻ കളക്ഷൻസിന്റെ വൻ ശേഖരം ന്യൂ പത്മാസ് ടെക്സ്റ്റൈൽസ്, ഓപ്പോസിറ്റ് KMK ഹോസ്പിറ്റൽ, കുന്നിക്കോട്ട്.

0: Yes, once again we are back on Radio 1T with me RJ ശ്രീശാന്ത് on Astraya FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. യെസ്, അപ്പൊ നമ്മൾ അങ്ങനെ നമ്മുടെ ഗണപതി അമ്പലത്തിന് തൊട്ടരികളിൽ നിന്ന് ഒരുപാട് പേരെ പരിചയപ്പെടാൻ പോവുകയാണ്. തൊട്ടടുത്തൊരു ചേട്ടനുണ്ട്. ചേട്ടനെ ഒന്ന് പരിചയപ്പെടാം. ചേട്ടാ, പേര് എങ്ങനെയാണ്?
1: അമൽ.
0: അമൽ ഏട്ടാ, വീടടുത്ത് തന്നെയാണോ?
1: അല്ല, ഇവിടെ അഞ്ചലാണ്.
0: അഞ്ചൽ സ്വദേശിയാണ്. ഇവിടെ എന്താ പരിപാടി? അപ്പൊ
1: വണ്ടി പൂജയായിട്ട് വന്നത്.
0: പൂജയ്ക്ക് വന്നെയാണ്. ഓക്കെ, പുതിയ വണ്ടിയാണ്.
1: പുതിയ വണ്ടി.
0: അപ്പം നമ്മുടെ ഓട്ടോ വണ്ടിയാണ്. എങ്ങനെ പോകുന്നു? ഓട്ടോ ചെയ്ത് ഇറങ്ങിയത് ആദ്യമായിട്ട് ഇറങ്ങണോ അതോ?
1: അല്ല, നേരത്തെ ഓടിക്കൊണ്ടിരുന്നത്.
0: നേരത്തെ ഓടുന്നുണ്ട്. ഓക്കെ, അപ്പൊ എത്ര വർഷത്തെ ഓട്ടോ ചെയ്താണ്?
1: പത്ത് കൊല്ലത്തിന് മേളിലായി.
0: പത്ത് കൊല്ലത്തിന് മേളിലായി. അപ്പൊ ഇപ്പൊ സ്വന്തമായിട്ട് പുതിയൊരു വണ്ടി എടുത്തിരിക്കുകയാണ്.
1: സ്വന്തമായിട്ട് വണ്ടി എടുത്തേക്ക്.
0: ഓക്കെ, അപ്പൊ എന്തായാലും എല്ലാ വിധ ആശംസകളും കേട്ടോ.
1: ഓക്കെ
0: ശരി. അപ്പൊ എന്തുകൊണ്ട് ഈ ഓട്ടോ മേഖല ജീവിത മാർഗമായിട്ട് തിരഞ്ഞെടുത്തത്?
1: ഡ്രൈവിംഗ് ഇഷ്ടമായതുകൊണ്ട് ആ വണ്ടി ഫീൽഡിലോട്ടൊക്കെ പോകാതെ ഉള്ളു.
0: ശരി ശരി. മറ്റെന്തെങ്കിലും വണ്ടി ഫീൽഡ് ഉണ്ടായിരുന്നോ മുമ്പ്?
1: ഇല്ലല്ല.
0: ഓട്ടോ തന്നെയാണ്?
1: ഓട്ടോ ഉണ്ട്, അല്ല ഇത് ഓടിയിട്ടുണ്ട്, പല പല വണ്ടി ഓടിയിട്ടുണ്ട്.
0: ഓക്കെ ശരി ശരി. അപ്പൊ അങ്ങനെ ഡ്രൈവിംഗ് ഇഷ്ടമാണ്, അതുകൊണ്ട് തന്നെ നമ്മുടെ നമുക്ക് പറ്റുന്ന ഒരു ഫീൽഡായ ഓട്ടോ ജീവിതം തന്നെ ഓട്ടോ മേഖല തന്നെ തിരഞ്ഞെടുത്തു അല്ലേ?
1: അതെ അതെ.
0: എങ്ങനെയുണ്ട് ഓട്ടോ ഒക്കെ?
1: എങ്ങനെയുണ്ട്? കുഴപ്പമില്ലാതെ പോകുന്നു.
0: തട്ടിയും മുട്ടിയും പോകും.
1: തട്ടിയും മുട്ടിയും പോകും, അതേ ഉള്ളൂ.
0: ഇപ്പോഴത്തെ ഈ ഡീസലിന്റെ പ്രശ്നമൊക്കെ അഫക്ട് ചെയ്യുന്നുണ്ടോ ഓട്ടോ?
1: ആ കുഴപ്പമില്ല, അത് ബുദ്ധിമുട്ടാണ്. പഴയ ചാർജ് തന്നെ നമ്മൾ ഓടിക്കൊണ്ടിരിക്കുന്നു, അതേ ഉള്ളൂ.
0: അപ്പൊ എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ ഈ മിനിമം ചാർജ് 30 കൂട്ടണമെന്ന്?
1: അത് തോന്നാതിരിക്കത്തില്ല, തോന്നും.
0: എപ്പോഴും തോന്നും അല്ലേ?
1: അതന്നെ.
0: ശരി ശരി. എന്നാലും നമുക്ക് നമ്മുടെ കാര്യം നടക്കത്തുള്ളൂ
1: അല്ലേ? അതെ, നല്ല കാര്യങ്ങൾ നടക്കുള്ളൂ. വേറെ കൂട്ടിയല്ലേ, എല്ലാത്തിനും വില കൂടുതലല്ലേ. അപ്പം ഓട്ടോ ചാർജും കൂടെ കൂട്ടും.
0: മിനിമം ചാർജ് ഇഷ്യൂ അല്ലാതെ ഓട്ടോ ജീവനക്കാർ ഫേസ് ചെയ്യുന്ന ഏറ്റവും വലിയ ഇഷ്യൂ എന്തായിരിക്കും? മറ്റൊരു ഇഷ്യൂ എന്തായിരിക്കും?
1: ഒരു ഇഷ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ ടെസ്റ്റിന്റെ കാര്യങ്ങൾ, അതിനുള്ള ഫീസുകളും കാര്യങ്ങളും എല്ലാം കൂട്ടിക്കൊണ്ടിരിക്കുമല്ലേ. അതിന്റെ സ്പെയർ പാർട്സ് എല്ലാത്തിനും വില കൂടിക്കൊണ്ടിരിക്കുക, അതേ ഉള്ളൂ. ഇപ്പൊ തന്നെ ഓയിലിന് തന്നെ 800-900 കടന്നത് 1500 മേളിലായി ഇപ്പൊ തന്നെ.
0: ശരി ശരി. അപ്പൊ എന്തായാലും മെയിൻ്റെനൻസ് വരുമ്പോൾ എല്ലാത്തിനും പൈസ കൂടിക്കൊണ്ടിരിക്കുക.
1: അതെ,
0: അതൊരു വലിയ ഇഷ്യൂ ആണ്. നമ്മൾ സാധാരണപ്പെട്ട ഓട്ടോ ജീവനക്കാരനെ അപേക്ഷിച്ച് അല്ലേ?
1: ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യം.
0: ശരി ശരി. അപ്പൊ എന്തായാലും ഭാവിയിലെങ്കിലും നല്ലൊരു മാറ്റം വരുന്നത് പ്രതീക്ഷിക്കാം. അപ്പൊ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. അപ്പം 10 ഓട്ടോ ജീവിതമാണ്. എപ്പോഴെങ്കിലും മറക്കാനാവാത്ത ഒരു അനുഭവം ഈ ഒരു ഫീൽഡിൽ ഉണ്ടായിട്ടുണ്ടോ?
1: പ്രത്യേകിച്ച് മറക്കാനായിട്ടുള്ള അനുഭവം ഒന്നും ഉണ്ടായിട്ടില്ല.
0: നല്ല അനുഭവം മാത്രമേ ഉള്ളൂ.
1: നല്ല അനുഭവം മാത്രം.
0: അപ്പൊ ഇന്നലെ സന്തോഷം എന്ന് പരിചയപ്പെട്ടതിൽ പുതിയ ഓട്ടോയ്ക്കാണ്. അപ്പോൾ നന്നായിട്ട് പഴയതിനേക്കാൾ മികച്ച രീതിയിൽ ഓട്ടോ കിട്ടട്ടെ. ജീവിതം ഇതിനേക്കാൾ മനോഹരമായിട്ട് പോകട്ടെ കേട്ടോ.
1: ഓക്കെ, സന്തോഷം.
0: ഓക്കെ. അപ്പൊ നമ്മളങ്ങനത്തെ നമ്മുടെ ഗണപതി അമ്പലത്തിന്റെ തൊട്ടരികളെത്തി. ഇന്ന് ഒരുപാട് പേര് ഇങ്ങനെ പരിചയപ്പെട്ടോണ്ടിരിക്കുകയാണ്. ഇപ്പൊ പരിചയപ്പെട്ടത് അഞ്ചല സ്വദേശിയായ ഓട്ടോ ഡ്രൈവറായ അമലേറിനെയാണ് കേട്ടോ. ദീ ഇതുപോലെ ഇനിയും ഒരുപാട് പേരിലേക്ക് പോകണം. ഒരുപാട് പേരുടെ വിശേഷങ്ങൾ ഇങ്ങനെ കേട്ടറിയണം. സോ കീപ് ഓൺ ലിസണിംഗ് ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: കൊല്ലംകാർക്കാണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽസ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
2: ഇതിനോടനുബന്ധിച്ച് ജോളി സിൽസിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
3: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
4: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ കൊട്ടാരക്കര.

0: ഒപ്പം. Yes, once again we are back on Radio 1T with me RJ Srishant on Astraya FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. യെസ്, അപ്പൊ നമ്മൾ ഇങ്ങനത്തെ നമ്മുടെ ഗണപതി അമ്പലത്തിന്റെ തൊട്ടരികിലെത്തി. ഇന്ന് ഒരുപാട് പേരെ ഇങ്ങനെ പരിചയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് പേരുടെ വിശേഷങ്ങളും അഭിപ്രായങ്ങളൊക്കെ അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഈ തൊട്ടടുത്ത് ഒരു കൂട്ടുകാരനുണ്ട്, ഒന്ന് പരിചയപ്പെടാം. എന്താണ് പേര്?
1: അർജുൻ.
0: അർജുനെ, വീടടുത്ത് തന്നെയാണോ?
1: ഇവിടെയാണ്, നീലേശ്വരം.
0: നീലേശ്വരത്താണ്. ഓക്കെ, ശരി. വീട്ടിൽ ആരൊക്കെയുണ്ട്?
1: അമ്മ, അച്ഛൻ, അപ്പൂപ്പൻ.
0: എല്ലാരും ഹാപ്പി ആയിട്ട് പോകുന്നു?
1: എല്ലാരും ഹാപ്പി ആയിട്ട് പോകുന്നു.
0: ഒറ്റ മകനാണ്?
1: അതെ അതെ,
0: ഒറ്റ മകനാണ്. ഓക്കെ, ശരി. അപ്പം അമ്മയുടെ അച്ഛന്റെ വാത്സല്യം നിറഞ്ഞ ഒറ്റ മകനാണല്ലേ?
1: അതെ അതെ.
0: ശരി, എങ്ങനെ പോകുന്നു ജീവിതം ഒക്കെ?
1: വളരെ ഹാപ്പി ആയിട്ട് ഇങ്ങനെ ഓരോ ദിവസം ഇങ്ങനെ കടന്നു പോകുന്നു.
0: ഓരോ ദിവസം ഹാപ്പി ആയിട്ട് ഇങ്ങനെ തട്ടിയും മുട്ടിയൊക്കെ പോകുന്നല്ലേ?
1: അതെ അതെ,
0: ജീവിതമാണല്ലേ.
1: അതെ,
0: ജീവിതത്തിൽ സന്തോഷം വരും, സങ്കടം വരും, എല്ലാം നമ്മൾ ഓക്കെ ആയിട്ട് പോയാൽ മാത്രമേ നമ്മുടെ ജീവിതം പൂർണ്ണമാകുള്ളൂ.
1: എന്നാലേ നമുക്കൊരു സക്സസ് കിട്ടത്തുള്ളൂ.
0: തീർച്ചയായിട്ടും, തീർച്ചയായിട്ടും. എപ്പോഴും നമുക്ക് ഹാപ്പി മാത്രമാണെങ്കിൽ നമുക്ക് കുറച്ച് അഹങ്കാരം വരും അല്ലേ?
1: അതെ അതെ.
0: ശരി ശരി. ഓക്കെ, അപ്പോഴേ എന്താ ചെയ്യുന്നത്?
1: ഞാൻ ഇൻഫോ പാർക്കിലാണ്.
0: ഇൻഫോ പാർക്കിലാണ്? ഓക്കെ. എന്തുകൊണ്ടാണ് ഈ ഐ ടി ഫീൽഡ് ചൂസ് ചെയ്തത്?
1: ഞാൻ, എനിക്കിത് ഇഷ്ടമായിരുന്നു പണ്ടോട്ടെ, അപ്പം അങ്ങനെയാണ് ഞാൻ ഇത് ചൂസ് ചെയ്യുന്നത്, ഐ ടി ഫീൽഡ്.
0: ഓക്കെ, ശരി ശരി. അപ്പൊ അങ്ങനെ ഐ ടി ഫീൽഡ് ഇൻട്രസ്റ്റ് ആയതുകൊണ്ട് ഇഷ്ടമാണ്. പിന്നെ അതുകൊണ്ട് നമ്മൾ ഈ ഒരു ഫീൽഡ് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുക അല്ലേ?
1: അതെ, ഇപ്പൊ അങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോകുന്നു.
0: ജോലിയൊക്കെ എങ്ങനെയുണ്ട്?
1: ജോബൊക്കെ നൈസാണ്. നമ്മള് ഓവർ എക്സ്പെക്ടേഷൻ ഒന്നുമല്ല, എന്നാലും നമുക്ക് ഇഷ്ടമുള്ളതുകൊണ്ട് നന്നായിട്ട് ചെയ്താണ് പോകുന്നു.
0: ഓക്കെ, ശരി ശരി. നമ്മള് എന്താണ് ഐ ടി ഫീൽഡാണ്, കുറച്ച് കഷ്ടപ്പാടൊക്കെ എന്നാൽ പോലും ഓക്കെ ആയിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക അല്ലേ?
1: അതെ,
0: ശരി. അപ്പൊ എന്തായാലും നമ്മൾ അങ്ങനത്തെ അർജുനോട് ഇങ്ങനെ വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പം അർജുനോട് കുറച്ച് കാര്യങ്ങൾ കൂടി ചോദിക്കാനാണ്. അപ്പൊ ആരും ഇങ്ങ് പോകേണ്ട, കേട്ടുകൊണ്ടിരുന്നുള്ളൂ റേഡിയോ 1T with me RJ Srishant on Astraya FM 90.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഇവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ വില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്.
1: 22 വർഷത്തെ സേവന പാരമ്പര്യമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45-ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് ഡോട്ട് ഇൻ.
3: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ കൊട്ടാരക്കര.
4: വിവാഹാഘോഷങ്ങൾക്ക് കൊട്ടാരക്കരയിലെ ഏറ്റവും വലിയ JC ഡയമണ്ട് കൺവെൻഷൻ സെന്റർ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. വിശാലമായ കാർ പാർക്കിംഗ്, അതിവിശാലമായ AC ഹാളുകളും ഒരുക്കി JC ഡയമണ്ട് കൺവെൻഷൻ സെന്റർ, കരിക്കം, കൊട്ടാരക്കര.

0: You are listening to ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: കൊല്ലംകാർക്കാണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽസ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
2: ഇതിനോടനുബന്ധിച്ച് ജോളി സിൽസിൽ നിന്നും ജോളി ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
3: ജോളി സിൽക്സ് ആൻഡ് ജോളി ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
4: ഗുണമേന്മയുടെ ക്രഞ്ച്, ആരോഗ്യത്തിന്റെ പഞ്ച്.
5: ഓഗസ്റ്റ് 1 മുതൽ സെപ്റ്റംബർ 15 വരെ കേരള കശുവണ്ടി വികസന കോർപ്പറേഷൻ വക ഓഫറുകളുടെ പെരുമഴ.
6: എന്താണല്ലേ, ഈ ദിവസങ്ങളിൽ ഏറ്റവും മികച്ച ഉൽപ്പന്നങ്ങൾ വൻവിലക്കുറവിൽ കേരള കാഷ്യൂ ഔട്ട്ലെറ്റുകളിൽ നിന്നും ഫ്രാഞ്ചൈസികളിൽ നിന്നും നിങ്ങൾക്ക് വാങ്ങാം.
5: കേരള കാഷ്യൂ, നന്മയുടെ രുചി, ആരോഗ്യത്തിന്റെ ഉറവ്.
7: കൊട്ടാരക്കരയിൽ 35 വർഷത്തെ സേവന പാരമ്പര്യമുള്ള ആശ ഒപ്റ്റിക്കൽസിൽ നിന്ന് യഥേഷ്ടം വിവിധ ഇനം മോഡലുകൾ വിലക്കുറവിൽ തിരഞ്ഞെടുക്കാവുന്നതാണ്. ആശ ഒപ്റ്റിക്കൽസ്, ഗവൺമെന്റ് ആശുപത്രിക്ക് സമീപം, കൊട്ടാരക്കര. കോൺടാക്ട് 9447429588.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ക്ഷീണവും വിളർച്ചയും വെറും തളർച്ചയല്ല, നിങ്ങളുടെ ശരീരം എന്തോ പറയാൻ ശ്രമിക്കുന്നതാണ്.
2: രക്തസംബന്ധമായ രോഗങ്ങൾക്ക് ഇനി വിദഗ്ധ ചികിത്സ അസീസിയ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ. ക്ലിനിക്കൽ ഹെമറ്റോളജിസ്റ്റും ഹെമറ്റോ ഓങ്കോളജിസ്റ്റുമായ ഡോക്ടർ പ്രീതി സൂസിന്റെ സേവനം എല്ലാ ചൊവ്വ വെള്ളി ദിവസങ്ങളിലും രാവിലെ 8:30 മുതൽ വൈകിട്ട് 3:30 വരെ ലഭ്യമാണ്.
3: അസീസിയ മെഡിക്കൽ കോളേജ്, മീയന്നൂർ, കൊല്ലം.
4: ഈ ഓണത്തിന് നിങ്ങളുടെ ലുക്ക് മാറും, സ്റ്റൈൽ മാറും. കാരണം കൊട്ടാരക്കര ഭാവനയിൽ ഓണമാമാങ്കം ആരംഭിച്ചിരിക്കുന്നു. ആകർഷകമായ ഓണം ഓഫറുകളും ഏറ്റവും പുതിയ ഫാഷൻ കളക്ഷനുകളും നിങ്ങളെ കാത്തിരിക്കുന്നു. ഈ ഓണം ഭാവനയോടൊപ്പം ആഘോഷിക്കൂ, സന്തോഷം ഇരട്ടിയാക്കൂ. ഭാവന ഫാഷൻ ആൻഡ് റീറ്റെയിൽ, കൊട്ടാര.

ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. മഴക്കാലം ആരംഭിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ റോഡുകളിലെ സുരക്ഷ ഉറപ്പുവരുത്തേണ്ടതുണ്ട്. നമ്മുടെയും മറ്റുള്ളവരുടെയും സുരക്ഷ ഉറപ്പാക്കാൻ മഴക്കാല റോഡ് സുരക്ഷ നിർദ്ദേശങ്ങൾ. വാഹനങ്ങളുടെ ബ്രേക്ക്, വൈപ്പർ, ഹെഡ്ലൈറ്റ്, ഇൻഡിക്കേറ്റർ എന്നിവ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നുവെന്ന് നിർബന്ധമായും പരിശോധിച്ച് ഉറപ്പുവരുത്തുക. പഴയതും തേഞ്ഞതുമായ വൈപ്പർ മാറ്റി സ്ഥാപിക്കുക. മലമ്പ്രദേശത്ത് ഓടിക്കുന്ന വാഹനങ്ങളിൽ ഫോഗ് ലാമ്പ്, പുകമഞ്ഞൽ കാഴ്ച ലഭ്യമാകുന്ന ഉപകരണങ്ങൾ എന്നിവ പ്രവർത്തിക്കുന്നുവെന്ന് ഉറപ്പാക്കുക. വാഹനമോടിക്കുമ്പോൾ സീറ്റ് ബെൽറ്റ്, ഹെൽമെറ്റ് പോലെയുള്ള സുരക്ഷാ സംവിധാനങ്ങൾ ഉപയോഗിക്കുക. വാഹനമോടിക്കാൻ തുടങ്ങുന്നതിന് മുൻപ് കാലാവസ്ഥാ മുന്നറിയിപ്പ് ശ്രദ്ധിക്കണം. നനവുള്ള നിരത്തിൽ ബ്രേക്ക് ചെയ്താൽ വാഹനം നിൽക്കാൻ കൂടുതൽ ദൂരം എടുക്കുന്നതിനാൽ വേഗത കുറച്ച് ഓടിക്കുക. മഴയത്ത് അമിത വേഗതയും ഓവർടേക്കിംഗും ഒഴിവാക്കുക. ധൃതി പിടിച്ച് വാഹനമോടിച്ച് അപകടത്തിൽപ്പെടാതെ മിതമായ വേഗത്തിൽ ശ്രദ്ധിച്ചോടിച്ച് സുരക്ഷിതമായി ലക്ഷ്യസ്ഥാനത്ത് എത്തുക. യാത്രയിൽ മുന്നിലുള്ള വാഹനത്തിൽ നിന്നും സുരക്ഷിത അകലം പാലിക്കുക. മഴക്കാലത്ത് കാഴ്ച മറയ്ക്കുന്ന രീതിയിൽ വെള്ളം തെറിപ്പിക്കാൻ സാധ്യതയുള്ളതിനാൽ ലോറി, ട്രക്ക്, ബസ് എന്നിവയുടെ തൊട്ടുപിന്നാലെ വാഹനം ഓടിക്കരുത്. മഴയത്തും മഞ്ഞുവീഴ്ചയുള്ളപ്പോഴും ഹെഡ്ലൈറ്റ് ഉപയോഗിക്കുക. റോഡിന്റെ ദൂരക്കാഴ്ച കുറവാണെങ്കിൽ വേഗത കുറയ്ക്കുക. ഇടിയും മിന്നലും ഉള്ളപ്പോൾ കഴിവതും വാഹനം ഓടിക്കാതിരിക്കുക. വാഹനത്തിൽ ആവശ്യമായ ഇന്ധനം കരുതുക. കനത്ത മഴയത്ത് വാഹനം ഓടിക്കാതിരിക്കുക. ആംബുലൻസ്, അഗ്നിശമന സേന, പോലീസ് തുടങ്ങി അത്യാവശ്യ നമ്പറുകൾ സ്പീഡ് ഡയലിൽ ഉറപ്പാക്കുക. വെള്ളക്കെട്ടുള്ള റോഡിലൂടെ ഓടിക്കുമ്പോൾ വാഹനം തെന്നിമാറാതെ ശ്രദ്ധിക്കുക. കൂട, മൂടിയുള്ള ഹെൽമെറ്റ്, മഴക്കോട്ട് തുടങ്ങിയ സംരക്ഷണ ഉപകരണങ്ങൾ യാത്രയിൽ കരുതുക. ഈ മഴക്കാലത്ത് അപകടം കുറയ്ക്കാൻ സുരക്ഷിതമായി യാത്ര ചെയ്യുക, നിയമങ്ങൾ പാലിക്കുക.

0: അക്കൗണ്ട് റേഡിയോ വൺ ഡേ വിത്ത് മീ ആർ ജെ ശ്രീശാന്ത്, ഗുണാശ്രയ എഫ് എം 90.9, നാട്ടുകാർക്കൊപ്പം. യെസ്, അപ്പൊ നമ്മൾ അങ്ങനത്തെ നമ്മുടെ ഗണപതി അമ്പലത്തിന്റെ തൊട്ടരികളെത്തി. നീലേശ്വര സ്വദേശിയായ അർജുനോട് ഇങ്ങനെ വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അർജുനോട് കുറച്ച് കാര്യങ്ങൾ കൂടി ചോദിക്കാനാണ്. അപ്പൊ അർജുനെ, ഇപ്പൊ അർജുൻ പറഞ്ഞല്ലോ ഐ ടി ഫീൽഡാണ് വർക്ക് ചെയ്യുന്നത്. അപ്പൊ ഇപ്പൊ നോക്കുവാണെങ്കിൽ ഒരുപാട് വിദ്യാർത്ഥികൾ ഇപ്പൊ പ്ലസ് ടു ഒക്കെ കഴിഞ്ഞ്, അതായത് കമ്പ്യൂട്ടർ സയൻസോ അല്ലെങ്കിൽ ബി സി ഒക്കെ എടുത്ത്, ഡിഗ്രിക്ക് ബി സി ഒക്കെ എടുത്ത് ഈ ഒരു ഐ ടി ഫീൽഡിൽ കരിയർ വേണമെന്ന് ആഗ്രഹിച്ച് മുൻപോട്ട് പോകുന്നവരുണ്ട്. അവർക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു മെസ്സേജ് എന്താ അർജുന്?
1: ഓവർ സാലറി ഒക്കെ പ്രതീക്ഷിച്ച് കയറി വന്ന് ഇതിൽ പഠിച്ച നല്ല സാലറി കിട്ടും എന്ന് വിചാരിച്ച് ഇഷ്ടമല്ലാതെ നമ്മൾ ജോലി ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ഇത് നമുക്കൊരു നിരാശയായിരിക്കും.
0: തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. അപ്പൊ പറയുകയാണെങ്കിൽ ഐ ടി ഫീൽഡ് എന്ന് പറയുമ്പോൾ അട്രാക്റ്റീവ് സാലറി പലപ്പോഴും കൊടുക്കാറുണ്ടല്ലേ. അപ്പൊ ആ ഒരു സാലറി ഒക്കെ പ്രതീക്ഷിച്ച് ഐ ടി ഫീൽഡാണ്, സിനിമയിൽ കാണുന്ന പോലെ ഐ ടി രംഗം അടിപൊളിയാണ്, ബ്യൂട്ടിഫുൾ ആണ് എന്ന് കരുതി നമ്മൾ പോവുകയാണെങ്കിൽ കുറച്ച് പ്രശ്നമായിരിക്കും. നമ്മുടെ എക്സ്പെക്ടേഷൻ പോലെ കാര്യങ്ങൾ നടക്കണമെന്നില്ലല്ലേ.
1: അതെ അതെ, സിനിമ അല്ലല്ലോ റിയാലിറ്റി. റിയാലിറ്റി വരുമ്പോൾ ഭയങ്കര ചേഞ്ചസ് സംഭവിക്കും. അതുകൊണ്ട് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ഈ ഫീൽഡ് എടുത്ത് വർക്ക് ചെയ്യുന്നതാണ് ഇഷ്ടം. എനിക്ക് പണ്ടോട്ടെ ഭയങ്കര ഇഷ്ടമായിരുന്നു, അങ്ങനെയാണ് ഞാൻ ഈ ഫീൽഡിലോട്ട് കയറുന്നത്. ഇഷ്ടമല്ലാതെ ഒരാൾ ഇതിനകത്ത് വന്ന് എങ്ങനെ സർവൈവ് ചെയ്യുമെന്ന് എനിക്കറിഞ്ഞൂടാ.
0: തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. അതൊരു വലിയ ക്വസ്റ്റ്യനാണ്, കാരണം നമ്മൾ ഏതൊരു ജോലി ആണെങ്കിലും ഇഷ്ടത്തോടെ ചെയ്യുക മാത്രമേ നമുക്ക് അവിടെ സക്സസ് ആവാൻ പറ്റത്തുള്ളൂ. ആ ഒരു കാര്യം വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇഷ്ടമുള്ള ജോലി മാത്രം അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ട ഫീൽഡ് മാത്രം നമ്മൾ ചൂസ് ചെയ്യുക, അത് മുൻപോട്ട് കണ്ടിന്യൂ ചെയ്യുക അല്ലേ.
1: അതെ.
0: അപ്പൊ എന്തായാലും ഈ രംഗത്തേക്ക് കടന്നു വരുന്ന വിദ്യാർത്ഥികൾക്ക് ഒരു വലിയ അഡ്വൈസ് ആണ് നമ്മുടെ അർജുൻ പറഞ്ഞത്. സോ അപ്പൊ എന്തായാലും ഈ രംഗത്ത് സന്തോഷമായിട്ട് പോട്ടെ, ഇതുപോലെ മനോഹരമായിട്ട് പോകാൻ സാധിക്കട്ടെ കേട്ടോ.
1: താങ്ക് യു.
0: ഓക്കെ, അപ്പൊ നമ്മൾ അങ്ങനത്തെ നമ്മുടെ ഗണപതി അമ്പലത്തിന്റെ തൊട്ടരികളിൽ നിന്ന് ഒരുപാട് പേരെ ഇങ്ങനെ പരിചയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ പരിചയപ്പെട്ടത് നീലേശ്വര സ്വദേശിയായ അർജുനാണ് കേട്ടോ. ഇതുപോലെ ഇനിയും ഒരുപാട് പേരിലേക്ക് പോകണം, ഒരുപാട് പേരുടെ വിശേഷങ്ങൾ കേൾക്കണം. സോ കീപ് ഓൺ ലിസണിംഗ് ആശ്രയ FM 90.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ വില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്?
1: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് ഡോട്ട് ഇൻ.
3: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ, കൊട്ടാരക്കര.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: കൊല്ലംവിറ്റ ഫെർട്ടിലിറ്റി സെന്ററും കൊട്ടാരക്കര ഡോക്ടേഴ്സ് ക്യാൻസർ ലാബ്സും ചേർന്നൊരുക്കുന്ന സൗജന്യ വന്ധ്യത ഗൈനക്കോളജി ക്യാമ്പ് ഓഗസ്റ്റ് 9 ഞായറാഴ്ച രാവിലെ 10 മണി മുതൽ 1 മണി വരെ കൊട്ടാരക്കര ഡോക്ടേഴ്സ് ക്യാൻസർ ലാബ്സിൽ വെച്ച് നടത്തപ്പെടുന്നു. ഫോർ രജിസ്ട്രേഷൻ കോൺടാക്ട് 9400232358.
0: നിയോവിറ്റ ഫെർട്ടിലിറ്റി സെന്റർ, അയത്തിൽ കൊല്ലം.
1: നെക്സ ഓണേഴ്സിന് ഒരു ഗുഡ് ന്യൂസ്. സർവീസിനായി ഇനി ദൂരയാത്ര വേണ്ട. സാരഥിയുടെ പ്രീമിയം നെക്സ സർവീസ് സെന്റർ നമ്മുടെ കൊട്ടാരക്കരയിലും എക്സ്പ്രസ് സർവീസ്, പിക്കപ്പ് ആൻഡ് ഡ്രോപ്പ് സൗകര്യം, ഞായറാഴ്ചകളിലെ സേവനവും ഉൾപ്പെടെ എല്ലാ പ്രീമിയം ഫെസിലിറ്റീസ് നെക്സ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു. നെക്സ സർവീസ് സെന്റർ, MC റോഡ്, ലോവർ കരിക്കം, കൊട്ടാരക്കര.

0: നമസ്കാരം, ഇത് ആരാണ്?
1: ഞാൻ കൊട്ടാരക്കര പള്ളിക്കുന്ന പ്രസാദ.
0: പ്രസാദ് ഏട്ടാ, അപ്പൊ ഇന്ന് കാസറ്റ് കഫേലൂടെ ഏത് പാട്ടാണ് കേൾക്കേണ്ടത്?
1: എനിക്ക് ധനത്തിലെ അനക്കെടുപ്പത് പൊന്നുണ്ട്.
0: ആയിരം പറ മുത്തുണ്ടേ,
2: അനക്കെടുപ്പത് പൊന്നുണ്ടേ, ആയിരം പറ മുത്തുണ്ടേ.
3: ഇതുപോലെ ഇഷ്ടഗാനങ്ങൾ തത്സമയം കേൾക്കാനായി വിളിക്കാം കാസറ്റ് കഫേയിൽ. തിങ്കൾ മുതൽ ശനി വരെ ഉച്ചയ്ക്ക് 12 മണി മുതൽ 2 മണി വരെ ഓണിയോ ആശ്രയ എഫ് 90.
4: കാസറ്റ് കഫേ, ഇവിടെ ഇഷ്ടം പോലെ പാട്ട്.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: കൊല്ലംകാർക്കാണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
2: ഇതിനോടനുബന്ധിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
3: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
4: ഇനി അറിവ് ആശയങ്ങളും വായിച്ചറിയാം. ആശ്രയ മാതൃനാട് മാസികയുടെ വരിക്കാരാകാൻ നിങ്ങൾക്കും സുവർണ അവസരം.
5: നമ്മുടെ സർഗാത്മക സൃഷ്ടികൾ മാതൃനാടിലൂടെ നാടറിയട്ടെ. മാതൃനാട് ജീവകാരുണ്യ മാസിക വായിക്കുക, വരിക്കാരാവുക. കൂടുതൽ വിവരങ്ങൾക്ക് 9447789863 എന്ന നമ്പറിലേക്ക് ബന്ധപ്പെടാം.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ടൈം ചെക്ക്. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം കൃത്യം 12 മണി.

0: ആശ്രയ എഫ്എമ്മിൽ. ഇനി യാസിക് കഫി, ഇവിടെ ഇഷ്ടം പോലെ പാട്ട്.
1: നമസ്കാരം, ഗുഡ് ആഫ്റ്റർനൂൺ ആൻഡ് വെൽക്കം ടു കാസറ്റ് കഫേ. ഇവിടെ ഇഷ്ടംപോലെ പാട്ടുകളുമായിട്ട് ഇതാ എത്തിച്ചേർന്നിരിക്കുന്നത് വേറെ ആരുമല്ല, ആർജെ അനൂഷയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ഞങ്ങളുടെ ഫേവറേറ്റ് ആയിട്ടുള്ള പാട്ടുകളൊക്കെ ഞങ്ങൾ ഇവിടെ ഈ ഒരു സമയം വരെ അങ്ങ് പ്ലേ ചെയ്ത് കേട്ടോണ്ടിരിക്കുകയായിരുന്നു. ഇനി അങ്ങോട്ട് 2 മണിക്കൂർ നേരത്തേക്ക് നിങ്ങൾ ലിസണേഴ്സിൻ്റെ ഓപ്പർച്യൂണിറ്റീസ് ആണ്, നിങ്ങളുടെ അവസരമാണ്, നിങ്ങൾക്ക് ഒരുക്കിയിരിക്കുന്ന ഒരു അവസരമാണ് ഇഷ്ടമുള്ള പാട്ട് കേൾക്കാനും എൻജോയ് ചെയ്യാനും, അതും പ്രിയപ്പെട്ടവർക്കായിട്ട് ഡെഡിക്കേറ്റ് ചെയ്തുകൊണ്ട് ഡിമാൻഡ് ചെയ്യാനുമുള്ള ഒരു അവസരമാണ് നമുക്കിതാ ഇവിടെ റെഡിയായിരിക്കുന്നത്. അപ്പോൾ 12 മണി മുതൽ ഇനി അങ്ങോട്ട് 2 മണി വരെ ഫേവറേറ്റ് ആയിട്ടുള്ള പാട്ടുകളൊക്കെ കേൾക്കാനായിട്ട് ആഗ്രഹമുണ്ടെങ്കിൽ ഒന്ന് നോക്കേണ്ട, ലൈവിലേക്ക് വിളിക്കാം അല്ലെങ്കിൽ മെസ്സേജ് അയക്കാം. സ്പോട്ടിൽ തന്നെ നമ്മൾ പാട്ടിട്ട് തരുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ വിളിക്കേണ്ട നമ്പർ ഇതാണ്, 0474291909 0974 219 9090 എന്ന നമ്പറിലേക്കാണ് വിളിച്ച് പാട്ടുകളൊക്കെ ഡിമാൻഡ് ചെയ്യേണ്ടത്. ഇനിയിപ്പോൾ വിളിച്ചിട്ട് കണക്റ്റ് ആയില്ലെങ്കിൽ, കാരണം ഒരുപാട് പേര് വിളിക്കുന്ന ഒരു പ്രോഗ്രാമാണ് നമ്മുടെ കാസറ്റ് കഫേ പാട്ട് കേൾക്കാനായിട്ട്, അതുകൊണ്ട് തന്നെ വിളിച്ചിട്ട് കണക്റ്റ് ആയില്ലെങ്കിൽ മെസ്സേജ് അയച്ചിടാം കേട്ടോ. മെസ്സേജ് അയക്കേണ്ട നമ്പർ 9552669 0090 എന്ന നമ്പറിലേക്കാണ്. അപ്പോൾ എന്തായാലും ഐശ്വര്യമായിട്ട് കാസറ്റ് കഫേ അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്യുകയാണ്. 2 നല്ല പാട്ടുകളാണ് ബാക്ക് ടു ബാക്ക് ആയിട്ട് വരുന്നത്. Keep on listening to Ashraya FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണവില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്.
1: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45-ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് .in.
3: 10-ാം വാർഷികത്തിന്റെ നിറവിൽ പട്ടാരക്കര ധന്യ മെഡിക്കൽ സർജിക്കൽ സെന്റ് ലബോറട്ടറി. ഓഗസ്റ്റ് 1 മുതൽ സെപ്റ്റംബർ 30 വരെ എല്ലാ മരുന്നുകൾക്കും സർജിക്കൽ ഉപകരണങ്ങൾക്കും ലാബ് പരിശോധനകൾക്കും വമ്പൻ വിലക്കുറവ്. ധന്യ മെഡിക്കൽ സർജിക്കൽസ്, ചന്തമുക്ക്, കൊട്ടാരക്കര.
4: ക്ഷീണവും വിളർച്ചയും വെറും തളർച്ചയല്ല, നിങ്ങളുടെ ശരീരം എന്തോ പറയാൻ ശ്രമിക്കുന്നതാണ്.
3: രക്തസംബന്ധമായ രോഗങ്ങൾക്ക് ഇനി വിദഗ്ധ ചികിത്സ അസീസിയ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ. ക്ലിനിക്കൽ ഹെമറ്റോളജിസ്റ്റും ഹെമറ്റോ ഓങ്കോളജിസ്റ്റുമായ ഡോക്ടർ പ്രീതി സൂസിന്റെ സേവനം എല്ലാ ചൊവ്വ വെള്ളി ദിവസങ്ങളിലും രാവിലെ 8:30 മുതൽ വൈകിട്ട് 3:30 വരെ ലഭ്യമാണ്.
5: അസീസിയ മെഡിക്കൽ കോളേജ്, മീനൂർ, കൊല്ലം.
6: കൊല്ലംകാർക്കാണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
7: ഇതിനോടനുബന്ധിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോളി ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
8: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
9: ചേട്ടാ, ഈ ഓണത്തിന് വീട്ടിൽ ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
10: ഈ പറഞ്ഞത് രണ്ടും ഒരുമിച്ചായാലോ?
9: ഒരുമിച്ചായിട്ടാണോ?
11: ഡിമസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ്റ്റ്, അപ് ടു 60% ഓഫ്. കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. ഇനി 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡ് കോയിനും സമ്മാനം. മാത്രമല്ല ആകർഷകമായ ഗിഫ്റ്റുകളും.
9: അപ്പോൾ ഈ ഓണം ഡിമോസ് ഫർണിച്ചറിൽ തന്നെ.
11: സ്വപ്ന വീടും സ്വപ്ന യാത്രയും ഒരുമിച്ച് ഡിമോസ് ഫർണിച്ചർ, പുലമൻ, കൊട്ടാരക്കര.
12: ഇവിടെ ഇഷ്ടം പോലെ പാട്ട്.

0: ഞാൻ ഗന്ധർവൻ എന്ന മൂവിക്ക് വേണ്ടിയിട്ട് നമ്മുടെ ഗാനഗന്ധർവൻ ദാസാറ് പാടി ഗംഭീരമാക്കിയ ഒരു പാട്ടാണ് ദാ കാസറ്റ് കഫേയിലൂടെ ഇപ്പോൾ കേട്ട് എൻജോയ് ചെയ്തത്. ഇതുപോലെ നിങ്ങൾക്കും നിങ്ങളുടെ ഫേവറേറ്റ് ആയിട്ടുള്ള പാട്ടുകളൊക്കെ നമ്മുടെ കാസറ്റ് കഫേ എന്ന ഈ ഒരു പ്രോഗ്രാമിലൂടെ ഡിമാൻഡ് ചെയ്യാം, റിക്വസ്റ്റ് ചെയ്യാം. അതിനായിട്ട് ലൈവിലേക്ക് വിളിക്കാം, വിളിക്കേണ്ട നമ്പർ 0474-291-9090 എന്ന നമ്പറിലേക്കാണ്. മെസ്സേജ് അയക്കേണ്ട നമ്പർ 9526-49090 എന്ന നമ്പറിലേക്ക്. അപ്പോൾ കാസറ്റ് കഫേയുമായിട്ട് കൂടിയുള്ളത് ആർ ജെ അനൂഷയാണ്. അടുത്തൊരു പാട്ട് ചോദിച്ചുകൊണ്ട് നമുക്കൊരു കോളർ വെയിറ്റിംഗിലാണ്, നോക്കാം ആരാണെന്ന്. ഹലോ.
1: ഹലോ,
0: നമസ്കാരം, ഗുഡ് ആഫ്റ്റർനൂൺ. ഇതാരാ സംസാരിക്കുന്നേ? എന്തൊക്കെയുണ്ട് സുമ ചേച്ചി വിശേഷങ്ങൾ?
1: സുഖമായിട്ടിരിക്കുന്നു.
0: കാലാവസ്ഥയൊക്കെ എങ്ങനെയുണ്ട്? പെയ്തില്ല. അപ്പൊ അതിന്റേതായിട്ടുള്ള ഒരു സന്തോഷവും സമാധാനവും ഒക്കെ ഉണ്ടല്ലേ? ഓക്കെ, ഇങ്ങനെ തന്നെ അങ്ങ് പോട്ടല്ലേ. അപ്പൊ ഏത് പാട്ടാണ് കാസറ്റ് കഫേയിലൂടെ കേൾക്കേണ്ടത്?
1: എനിക്ക് അനകസങ്കൽപ ഗായിക മാനസ.
0: അനകസങ്കൽപ ഗായിക മാനസ, പഴയ പാട്ടാണല്ലേ?
1: പഴയ പാട്ട്.
0: ഓക്കെ, പാട്ട് പാടുന്ന ആളാണെങ്കിൽ രണ്ടുപേരും പാടിക്കോട്ടോ.
1: പാട്ടോ?
0: പാടിക്കോളൂ.

0: മതി
1: മതി, അതിൽ കൂടെ നിർത്തി. എന്തു പറ്റി പെട്ടെന്ന് നിന്ന് പോയത്? ഓക്കെ, പാട്ട് നന്നായിട്ട് പാടിയിട്ടുണ്ട്
0: കേട്ടോ.
1: ഓക്കെ, അപ്പൊ ഡെഡിക്കേഷൻ ഉണ്ടോ? കേൾക്കുന്ന എല്ലാ ലിസണേഴ്സിനും വേണ്ടിയിട്ടല്ലേ? ഓക്കെ, അപ്പൊ എന്തായാലും സുമ ചേച്ചി വിളിച്ചതിൽ ഒരുപാട് സന്തോഷം. വീണ്ടും വിളിക്കാം കേട്ടോ. താങ്ക് യു സോ മച്ച് ഫോർ കോളിംഗ്. ഓക്കെ, അപ്പൊ അണിയറ എന്ന സിനിമയ്ക്ക് വേണ്ടിയിട്ട് നമ്മുടെ ദാസ് സാർ പാടി ഗംഭീരമാക്കിയ വീണ്ടും മനോഹരമായ ഒരു പാട്ടാണ്, എവർഗ്രീൻ സോങ് ആണ് വരാനായിട്ട് പോകുന്നത്. പി ഭാസ്കരൻ സാറാണ് ഈ പാട്ടിന് വരികൾ എഴുതിയിരിക്കുന്നത്. ജി ദേവരാജൻ മാസ്റ്റർ ആണ് സംഗീതം പകർന്നിരിക്കുന്നത്. അപ്പോൾ നല്ലൊരു പാട്ട്, സുമചേശിയുടെ ഫേവറേറ്റ് ആയിട്ടുള്ള പാട്ട് നമുക്ക് കാസറ്റ് കഫിലൂടെ കേൾക്കാം. ആൻഡ് അടുത്തൊരു മെസ്സേജ് നമുക്ക് അയച്ചിരിക്കുന്നത് തോമസ് ചേട്ടനാണ് കേട്ടോ. ചേട്ടൻ ഒരു ഹിന്ദി സോങ് ആണ് ചോദിച്ചിരിക്കുന്നത്. ബാദൻ ജുദ എന്ന് തുടങ്ങുന്ന പാട്ട് നമ്മുടെ കിങ് ഖാൻ ആയിട്ടുള്ള നമ്മുടെ സ്വന്തം ഷാറൂഖ് ഖാൻ്റെ കൊയില എന്ന മൂവിയിലെ നല്ലൊരു പാട്ട് തന്നെയാണ് തോമസ് ചേട്ടൻ ഡിമാൻഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ബാദൻ ജുദ എന്ന് തുടങ്ങുന്ന ഈ ഒരു പാട്ട് റേഡിയോ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ ലിസണേഴ്സിനും വേണ്ടിയിട്ട് ഡെഡിക്കേറ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. അപ്പോൾ രണ്ട് നല്ല പാട്ടുകളാണ് കേൾക്കാൻ പോകുന്നത്, ഒരു മലയാളം എവർഗ്രീൻ സോങ് ആൻഡ് ഒരു ഹിന്ദി എവർഗ്രീൻ സോങ്. സോ കീപ് ഓൺ ലിസണിങ് ടു ആസ്ഫ്രിയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. Pirepadans Golden Diamonds Manufacturers and Wholesalers Nedumangad Neyattankara Kottarakara Karunagappally
1: Vilakkuravum Gunameenmayum Njangal Nalkunna Urappu
2: Ella Veetavashyangalkkum Aljo Oppumundu
3: Aljo Hypermarket Nellikundam Aljo Supermarket Payangil at Ummanur Aljo Vilakkuravinte Vismayam
4: കൊല്ലംകാർക്കാണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
5: ഇതിനോടനുബന്ധിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോളി ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
6: ജോളി സിൽക്സ് ആൻഡ് ജോളി ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
7: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. Lotus Road Private Bus Stand ന് സമീപം പുലമൺ കൊട്ടാരക്കര.
8: നെക്സ ഓണേഴ്സിന് ഒരു ഗുഡ് ന്യൂസ്. സർവീസിനായി ഇനി ദൂരയാത്ര വേണ്ട. സാരഥിയുടെ പ്രീമിയം നെക്സ സർവീസ് സെന്റർ നമ്മുടെ കൊട്ടാരക്കരയിലും എക്സ്പ്രസ് സർവീസ്, പിക്കപ്പ് ആൻഡ് ഡ്രോപ്പ് സൗകര്യം, ഞായറാഴ്ചകളിലെ സേവനവും ഉൾപ്പെടെ എല്ലാ പ്രീമിയം ഫെസിലിറ്റീസ് നെക്സ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു. നെക്സ സർവീസ് സെന്റർ, MC റോഡ്, ലോവർ കരിക്കം, കൊട്ടാരക്കര.
9: നിങ്ങൾ എന്തോ മനുഷ്യ പറയുന്നേ, പഴയ കാലമൊന്നും അല്ല. കൊട്ടാരക്കരയൊക്കെ അങ്ങ് മാറി, ഇപ്പൊ കണ്ടാ തിരിച്ചറിയത്തില്ല.
10: കൊട്ടാരക്കരയോടൊപ്പം വളർന്നൊരു സ്ഥാപനമുണ്ട്, നമ്മുടെ ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്. അവരിപ്പോ ചോയ്സ് മാളിലോട്ട് മാറിയ കാര്യം താൻ അറിഞ്ഞോ?
9: കൊള്ളാം, അറിഞ്ഞോന്നോ? നാലാള് കൂടുന്നിടത്തല്ല അവരുടെ ഓഫറിന്റെ കാര്യമല്ലയോ ചർച്ച?
10: ചർച്ച ചെയ്തത് ശരിയല്ലയോ? പണ്ടേക്ക് പണ്ടേ അവരല്ലയോ കാളിച്ചയുടെ കാര്യത്തിലും വിലക്കുറവിന്റെ കാര്യത്തിലും കൊട്ടാരക്കരയുടെ നമ്പർ വൺ സ്ഥാപനം.
9: മാളിലോട്ട് മാറിയ പിന്നെ രണ്ടും മൂന്നും നിലകളിലായി ഹൈപ്പർ മാർക്കറ്റും റെഡിമെയ്ഡ് ഡ്രസ്സും എന്ന് വേണ്ട, അവിടെ ഇല്ലാത്തായിട്ട് ഒന്നുമില്ല എന്നാ കേട്ടത്.
10: പിന്നെ കുട്ടികൾക്കായിട്ട് കൊല്ലം ജില്ലയിലെ തന്നെ ഏറ്റവും വലിയൊരു പ്ലേ സ്റ്റേഷനും ചോയ്സ് മാളിലുണ്ട്. നമുക്ക് രണ്ടുപേർ കൂടെ ഒന്ന് പോയാലോ ഒന്ന് ആലോചിക്കുക.
9: അയ്യോ, കൊച്ചുമക്കൾ അറിഞ്ഞാ പിന്നെ അവര് നമ്മളെ രണ്ടുപേരെ ഇവിടെ നിർത്തിപ്പൊരിക്കും.
10: അയ്യോ, അത് ശരിയാ.
9: എന്നാ പിന്നെ ഞാൻ മരുമോനെ ഒന്ന് വിളിക്കട്ടെ, അവന്റെ കാറിനകത്ത് കൊച്ചുമക്കളെ കയറ്റി നമുക്ക് പോകാം. അവിടെ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട്, നാളെ തന്നെ നമുക്ക് അങ്ങ് പോകാം.
7: വളരുന്ന കൊട്ടാരക്കരയ്ക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ്, ചോയ്സ് മോൾ, MC റോഡ്, കൊട്ടാരക്കര.
11: ഗ്യാസ് കഫേ, ഇവിടെ ഇഷ്ടം പോലെ പാട്ട്.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: അറിഞ്ഞില്ലേ, ശിൽപ ജുവലേഴ്സിൽ ആറ് മാസ സെയിൽ. നമ്മുടെ കയ്യിലുള്ള പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റി പുതിയ 916 ആഭരണങ് വാങ്ങുമ്പോൾ പണിക്കൂലിയിൽ 70% ഇളവ്. ഈ ഓണക്കാലത്തിന് മുൻപ് പുതിയ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കാം നമ്മുടെ സ്വന്തം ശിൽപ ജുവലറിയിൽ നിന്നും. മറക്കേണ്ട, പണിക്കൂലിയിൽ 70% ഇളവ് ഓഗസ്റ്റ് 16 വരെ മാത്രം.
2: ശിൽപ ജുവലേഴ്സ്,
1: ചേട്ടാ വീട്ടിലേക്ക് സാധനങ്ങൾ വാങ്ങണ്ടേ?
3: ശനിയാഴ്ച വാങ്ങാന്നേ, അൽജോ സ്പെഷ്യൽ ഓഫേഴ്സ് ഉണ്ടല്ലോ.
1: അതേനേ, എല്ലാ ശനി ഞായർ ദിവസങ്ങളിലും സ്പെഷ്യൽ ഓഫേഴ്സ് ഉണ്ട് നമ്മുടെ അൽജോയിൽ.
3: അൽജോ, വിലക്കുറവിന്റെ വിസ്മയം.
4: അൽജോ ഹൈപ്പർ മാർക്കറ്റ് നെല്ലിക്കുന്നം, അൽജോ സൂപ്പർ മാർക്കറ്റ് പായങ്ങയിൽ ആറ്റ് ഉമ്മന്നൂർ.
1: കെട്ടിടം പണിയാൻ നിങ്ങൾക്ക് എന്താണ് ഇത്ര ടെൻഷൻ?
5: പെർമിറ്റ് പ്ലാൻ മുതൽ നിർമ്മാണം വരെ എല്ലാ കാര്യങ്ങളും അടിപൊളിയാക്കാൻ
1: 37 പ്രവൃത്തി പരിചയമുള്ള JM ആർക്കിടെക്ട്സ് നമ്മുടെ കൊട്ടാരക്കര പുതുമണിലുള്ളപ്പോൾ.
5: JM ആർക്കിടെക്ട്സ്, ഗവൺമെന്റ് അപ്രൂവ്ഡ് ISO സർട്ടിഫൈഡ് സിവിൽ എഞ്ചിനീയേഴ്സ് ആൻഡ് ബിൽഡേഴ്സ്. കോൺടാക്ട് 9447171.
1: എന്താണല്ലേ,
6: ഈ ദിവസങ്ങളിൽ ഏറ്റവും മികച്ച ഉൽപ്പന്നങ്ങൾ വൻ വിലക്കുറവിൽ കേരള കാഷ്യൂ ഔട്ട്ലെറ്റുകളിൽ നിന്നും ഫ്രാഞ്ചൈസികളിൽ നിന്നും നിങ്ങൾക്ക് വാങ്ങാം.
1: കേരള കാഷ്യൂ, നന്മയുടെ രുചി ആരോഗ്യത്തിന്റെ ഉറവ്.
6: ഈ ഓണത്തിന് നിങ്ങളുടെ ലുക്ക് മാറും, സ്റ്റൈൽ മാറും. കാരണം കൊട്ടാരക്കര ഭാവനയിൽ ഓണമാമാങ്കം ആരംഭിച്ചിരിക്കുന്നു. ആകർഷകമായ ഓണം ഓഫറുകളും ഏറ്റവും പുതിയ ഫാഷൻ കളക്ഷനുകളും നിങ്ങളെ കാത്തിരിക്കുന്നു. ഈ ഓണം ഭാവനയോടൊപ്പം ആഘോഷിക്കൂ, സന്തോഷം ഇരട്ടിയാക്കൂ. ഭാവന ഫാഷൻ ആൻഡ് റീറ്റെയിൽ, കൊട്ടാരക്കര.
2: യു ആർ ലിസണിംഗ് ടു ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
7: ഇവിടെ ഇഷ്ടം പോലെ പാട്ട്.
1: യെസ്, വെൽക്കം ബാക്ക് ടു കാസിർ കഫെ. ഇവിടെ ഇഷ്ടംപോലെ പാട്ടുകളുമായിട്ട് ഇതാ കൂടിയുള്ളത് RJ അനൂഷയാണ് കേട്ടോ. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം കൃത്യം 12 കഴിഞ്ഞ് 35 ഇങ്ങനെ എത്തി നിൽക്കുമ്പോൾ നിങ്ങൾക്കും നിങ്ങളുടെ ഫേവറേറ്റ് ആയിട്ടുള്ള പാട്ടുകൾ, മനസ്സിലേക്ക് ഓടിയെത്തുന്ന പാട്ടുകൾ നമ്മുടെ കാസിർ കഫയിലൂടെ കേൾക്കാനായിട്ട് ആഗ്രഹമുണ്ടെങ്കിൽ ലൈവിലേക്ക് വിളിക്കാം. വിളിക്കേണ്ട നമ്പർ ഇതാണ്, 0474291 എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കേണ്ട നമ്പർ, 9526490 എന്ന നമ്പറിലേക്ക്. അപ്പോൾ ഇത് അടുത്തൊരു കോളർ വെയിറ്റിംഗിലാണ്. ഹലോ,
8: നമസ്കാരം.
1: നമസ്കാരം, ഗുഡ് ആഫ്റ്റർനൂൺ. ഇതാരാ സംസാരിക്കുന്നേ? എന്തൊക്കെയുണ്ട് റാംജി, സുഖമായിട്ടിരിക്കുന്നോ? ഓക്കെ, അപ്പൊ ഇന്ന് ഏത് പാട്ടാ ഗ്യാസ് കഫിലൂടെ കേൾക്കേണ്ടത്?
8: ഞാൻ പറഞ്ഞിരുന്നല്ലോ, തറവോട്ടമ്മ എന്ന ഫിലിമില് മറ്റൊരു സീതയെ കാട്ടിലേക്ക് അയക്കും.
1: മറ്റൊരു സീതയെ കാട്ടിലേക്ക് അയക്കുന്നു എന്ന പഴയ പാട്ടല്ലേ? ഓക്കെ, അപ്പൊ ഡെഡിക്കേഷൻ ഉണ്ടോ? അപ്പോ ജാനകി മോൾക്ക് വേണ്ടിട്ടാണോ പാട്ട്?
8: കേൾക്കുന്ന
1: എല്ലാവർക്കും വേണ്ടിട്ട്. ഓക്കെ, അപ്പൊ വിളിച്ചത്? ഓ, താങ്ക് യു, താങ്ക് യു.
8: ഞാനൊരു കാര്യം ചോദിക്കട്ടെ?
1: ചോദിച്ചോളൂ.
8: നിങ്ങളുടെ ഒരു ബ്രോഡ്കാസ്റ്റിംഗ് എഞ്ചിനീയർ ഉണ്ടല്ലോ, എന്താ അദ്ദേഹത്തിന്റെ പേര്?
1: ബ്രോഡ്കാസ്റ്റിംഗ് എഞ്ചിനീയറിന്റെ പേര് അസർ എന്നാണ്. ഓ, അസറിനെ അന്വേഷിച്ചെന്ന് പറഞ്ഞേക്കാം കേട്ടോ. ഓക്കെ, അപ്പൊ അസറിനും കൂടി വേണ്ടിട്ടാണോ ഈ ഒരു പാട്ട്? ഓക്കെ ഓക്കെ, അപ്പൊ എന്തായാലും റാംജി വിളിച്ചതിൽ ഒരുപാട് സന്തോഷം വീണ്ടും വിളിക്കാട്ടോ. വെൽക്കം വെൽക്കം വെൽക്കം. അപ്പൊ എന്തായാലും റാംജി വിളിച്ചിട്ട് ചോദിച്ചിരിക്കുന്ന പാട്ട് ഒരു പഴയ പാട്ടാണ്, മറ്റൊരു സീതയെ കാട്ടിലയക്കുന്നു എന്ന് തുടങ്ങുന്ന പാട്ട്. തറവാട്ടമ്മ എന്ന സിനിമയ്ക്ക് വേണ്ടിയിട്ട് കമുകര പുരുഷോത്തമനാണ് ഈ ഒരു പാട്ട് പാടിയിരിക്കുന്നത്. പി ഭാസ്കരൻ സാറാണ് ലിറിക്സ് എഴുതിയിരിക്കുന്നത്. ആൻഡ് MS ബാബുരാജ് ആണ് മ്യൂസിക് കോമ്പോസിഷൻ നിർവഹിച്ചിരിക്കുന്നത്. അപ്പോൾ നല്ലൊരു പാട്ട് തന്നെ റാംജിയുടെ വക നമുക്ക് കേൾക്കാം. ആൻഡ് വാട്സപ്പിൽ വന്നിരിക്കുന്ന ഒരു മെസ്സേജ് കൂടി വായിക്കാം. ഹായ് ചേച്ചി, ഞാൻ ശ്രീലക്ഷ്മിയാണ്. ഹാങ്കോവ എന്ന പാട്ട് വെച്ച് തരണേന്ന് വന്നിട്ടാണ് ശ്രീലക്ഷ്മി മെസ്സേജ് അയച്ചിരിക്കുന്നത് കേട്ടോ. ഏറ്റവും പുതിയ മൂവിയായിട്ടുള്ള DC എന്ന സിനിമയ്ക്ക് വേണ്ടിയിട്ട് അനിരുദ്ധ് തന്നെ മ്യൂസിക് കോമ്പോസിഷൻ നൽകി അദ്ദേഹം പാടി ഗംഭീരമാക്കിയ ഒരു തമിഴ് സോങ് ആണ്. അപ്പോൾ രണ്ട് നല്ല പാട്ടുകൾ ബാക്ക് ടു ബാക്ക് ആയിട്ട് വരുന്നുണ്ട്. കീപ് ഓൺ ലിസണിംഗ് ടു ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ വില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്.
1: 22 വർഷത്തെ സേവന പാരമ്പര്യമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45-ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് .in.
3: വിവാഹാഘോഷങ്ങൾക്ക് കൊട്ടാരക്കരയിലെ ഏറ്റവും വലിയ JC ഡയമണ്ട് കൺവെൻഷൻ സെന്റർ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. വിശാലമായ കാർ പാർക്കിംഗ്, അതിവിശാലമായ AC ഹാളുകളും ഒരുക്കി JC ഡയമണ്ട് കൺവെൻഷൻ സെന്റർ, കരിക്കം, കൊട്ടാരക്കര.
4: 40 വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി ന്യൂ പത്മാസ് ടെക്സ്റ്റൈൽസ്, ലേഡീസ് വെയർ, കിഡ്സ് വെയർ, മെൻസ് വെയർ, വെഡിംഗ് വെയേഴ്സ് തുടങ്ങി അത്യുഗ്രൻ കളക്ഷൻസിന്റെ വൺ ശേഖരം. ന്യൂ പത്മാസ് ടെക്സ്റ്റൈൽസ്, ഓപ്പോസിറ്റ് ടു KMK ഹോസ്പിറ്റൽ, കുന്നിക്കോൾ.
5: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ, കൊട്ടാരക്കര.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം
1: Pardons Gold and Diamonds Manufacturers and Wholesalers Nedumangad Neyattankara Kottarakara Karunagappally

0: നീറ്റ് ഉൾപ്പെടെ വിവിധ വിഷയങ്ങളിൽ പാർലമെന്റിൽ പ്രതിപക്ഷ ബഹളം. ഇരുസഭകളും ഇന്നത്തേക്ക് പിരിഞ്ഞു. MSME ഭേദഗതി ബിൽ പാർലമെന്റ് പാസാക്കി. ക്വിറ്റ് ഇന്ത്യ പ്രസ്ഥാനത്തിന്റെ 84th വാർഷികത്തോടനുബന്ധിച്ച് രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിക്കും സ്വാതന്ത്ര്യ സമര സേനാനികൾക്കും പാർലമെന്റിലെ ശ്രദ്ധാഞ്ജലി. ദേശീയ കൈത്തറി ദിനത്തിൽ ആശംസകൾ അറിയിച്ച രാഷ്ട്രപതിയും പ്രധാനമന്ത്രിയും ഉൾപ്പെടെയുള്ള പ്രമുഖർ. കേരളത്തിൽ രണ്ട് ദിവസം കൂടി ശക്തമായ മഴ തുടരും. 8 ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ നാളെ വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. കൊല്ലം നീണ്ടകരയിൽ വള്ളം മറിഞ്ഞ് കടലിൽ കാണാതായ ഗൌതമിനായി തെരച്ചിൽ ഊർജിതം. കൊറിയ മാസ്റ്റേഴ്സ് ബാഡ്മിന്റൺ സെമിഫൈനലിൽ കടന്ന് ഇന്ത്യയുടെ രക്ഷിത രാംരാജും അഷ്മിത ചാലിഹയും. വാർത്തകൾ വിശദമായി. നീറ്റ് വിദ്യാർത്ഥി സമരത്തിനെതിരായ പോലീസ് നടപടി ഉൾപ്പെടെ വിവിധ വിഷയങ്ങളിൽ പാർലമെന്റിൽ പ്രതിപക്ഷ ബഹളം. ഇരുസഭകളും ഇന്നത്തേക്ക് പിരിഞ്ഞു. ക്വിറ്റ് ഇന്ത്യ പ്രസ്ഥാനത്തിന്റെ 84th വാർഷികത്തോടനുബന്ധിച്ച് രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിക്കും സ്വാതന്ത്ര്യസമര സേനാനികൾക്കും പാർലമെന്റ് ശ്രദ്ധാഞ്ജലി അർപ്പിച്ചു. സ്വാതന്ത്ര്യസമര സേനാനികളുടെ സമാനതകളില്ലാത്ത ധൈര്യവും ത്യാഗമനോഭാവവുമാണ് ഇന്ത്യയെ സ്വാതന്ത്ര്യത്തിലേക്ക് നയിച്ചതെന്ന് രാജ്യസഭാ അധ്യക്ഷൻ CP രാധാകൃഷ്ണൻ പറഞ്ഞു. പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്ന സന്ദേശമുയർത്തിയ ക്വിറ്റ് ഇന്ത്യ പ്രസ്ഥാനം ഇന്ത്യൻ ജനതയുടെ ഐക്യത്തിന്റെയും ധീരതയുടെയും അമരസ്മരണയാണെന്ന് ലോക്സഭാ സ്പീക്കർ ഓം ബിർള അഭിപ്രായപ്പെട്ടു.
1: वर्ष 1942 में राष्ट्रपिता महात्मा गांधी जी ने देशवासियों को करो या मरो का मंत्र दिया था. भारत छोड़ो आंदोलन भारत के लोगों की एकता, अदम्य साहस तथा अन्याय के विरुद्ध सत्य एवं अहिंसा पर आधारित संघर्ष का अमर प्रतीक है. इस आंदोलन ने स्वतंत्रता प्राप्ति की दिशा में निर्णायक जन जागरण का मार्ग प्रशस्त किया.
0: പ്രതിപക്ഷ ബഹളത്തിനിടെ MSME ഭേദഗതി ബിൽ പാർലമെന്റ് പാസാക്കി. ലോക്സഭ ഇന്ന് ബില്ലിന് അംഗീകാരം നൽകുകയായിരുന്നു. ഇരുസഭകളും തിങ്കളാഴ്ച വീണ്ടും ചേരും. ദേശീയ കൈത്തറി ദിനത്തിൽ ആശംസകൾ അറിയിച്ച് രാഷ്ട്രപതിയും പ്രധാനമന്ത്രിയും ഉൾപ്പെടെയുള്ള പ്രമുഖർ. കേന്ദ്ര ടെക്സ്റ്റൈൽസ് മന്ത്രാലയം രാഷ്ട്രപതി ഭവൻ സാംസ്കാരിക കേന്ദ്രത്തിൽ സംഘടിപ്പിച്ച പ്രത്യേക പരിപാടിയിൽ രാഷ്ട്രപതി ദ്രൌപദി മുർമു മുഖ്യാതിഥിയായി പങ്കെടുത്തു. കൈത്തറി അവാർഡുകളും രാഷ്ട്രപതി ചടങ്ങിൽ സമ്മാനിച്ചു. ഇന്ത്യയുടെ കൈത്തറി നൈപുണ്യത്തിന് ആഗോളതലത്തിൽ അംഗീകാരം ലഭിക്കുന്നതിനായി കുറഞ്ഞത് ഒരു കൈത്തറി ഉൽപ്പന്നമെങ്കിലും വാങ്ങണമെന്നും അതിനെക്കുറിച്ചുള്ള വീഡിയോ പങ്കുവയ്ക്കാനും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങളോട് അഭ്യർത്ഥിച്ചു. കൊൽക്കത്തയിൽ സ്വദേശി പ്രസ്ഥാനം ആരംഭിച്ചതിന്റെ സ്മരണയ്ക്കായി 2015 ഓഗസ്റ്റ് 7 പ്രധാനമന്ത്രി നരേന്ദ്രമോദി ദേശീയ കൈത്തറി ദിനാഘോഷത്തിന് ഔദ്യോഗികമായി തുടക്കം കുറിച്ചത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്യമിൻ നെതന്യാഹുവുമായി ടെലിഫോൺ സംഭാഷണം നടത്തി. ഇന്ത്യ ഇസ്രായേൽ പങ്കാളിത്തം കൂടുതൽ ശക്തമാക്കുന്നതിന്റെ സാധ്യതകൾ ഇരുവരും ചർച്ച ചെയ്തു. പശ്ചിമേഷ്യയിലെ നിലവിലെ സ്ഥിതിഗതികളും നേതാക്കൾ വിലയിരുത്തി. മധ്യദൂര ബാലിസ്റ്റിക് മിസൈലായ അഗ്നി 4 ഇന്ത്യ വിജയകരമായി പരീക്ഷിച്ചു. ഒഡീഷയിലെ ചാന്ദിപൂർ ടെസ്റ്റ് റേഞ്ചിൽ നിന്നായിരുന്നു വിക്ഷേപണം. ദൌത്യത്തിന് പിന്നിൽ പ്രവർത്തിച്ച എല്ലാവരെയും രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് അഭിനന്ദിച്ചു. സംസ്ഥാനത്ത് രണ്ട് ദിവസം കൂടി ശക്തമായ മഴ തുടരും. 8 ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത. മറ്റ് ജില്ലകളിലും ലക്ഷദ്വീപിലും മഞ്ഞജാഗ്രത നൽകിയിട്ടുണ്ട്. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ നാളെ വരെ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. ആലപ്പുഴ ജില്ലയിൽ മഴയ്ക്ക് നേരിയ ശമനമുണ്ടെങ്കിലും കുട്ടനാട്ടിൽ വെള്ളക്കെട്ട് തുടരുകയാണ്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ആലപ്പുഴ ജില്ലാ പ്രതിനിധി R. രവികുമാർ.
2: കിഴക്കൻ വെള്ളത്തിന്റെ വരവ് കുറഞ്ഞെങ്കിലും ഭൂരിഭാഗം പ്രദേശങ്ങളും വെള്ളത്തിലാണ്. ആലപ്പുഴ ചങ്ങനാശ്ശേരി റോഡിലടക്കം ഗതാഗതം പ്രയാസമായി മാറി. ആലപ്പുഴയിൽ നിന്നും വങ്കമ്പ് രണ്ടാം പാലം വരെ ഒരുവിധം സഞ്ചരിക്കാം. രണ്ടാം പാലത്തിന്റെ കിഴക്ക് നിന്ന് പിന്നെ വെള്ളക്കെട്ടാണ്. പാടശേഖരങ്ങളിൽ കെട്ടിക്കിടക്കുന്ന വെള്ളം പുറന്തള്ളുവാനും മാർഗമില്ല. പരമ്പരാഗത പമ്പിംഗ് രീതിയായ പെട്ടിയും പറയും ഉപയോഗിച്ച് വെള്ളം കളയാനാകാത്ത വിധം ജലനിരപ്പ് ഉയർന്നു നിൽക്കുകയാണ്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AAR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AAR News_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: സാമൂഹ്യ സുരക്ഷാ ക്ഷേമനിധി പെൻഷൻ ഗുണഭോക്താക്കൾക്ക് ബാങ്ക് അക്കൌണ്ടിൽ നേരിട്ട് ലഭ്യമാക്കാൻ സംസ്ഥാന സർക്കാർ ഉത്തരവായി. ആധാർ ബന്ധിപ്പിച്ച ബാങ്ക് അക്കൌണ്ടിലേക്ക് പെൻഷൻ തുക വിതരണം ചെയ്യും. ശേഷിക്കുന്ന തുക തിരിച്ചടയ്ക്കുന്നതിലെ കാലതാമസം, സേവന പോർട്ടലിലെ രേഖപ്പെടുത്തലിലെ പൊരുത്തക്കേട്, അർഹതയില്ലാത്തവർക്ക് പെൻഷൻ ലഭിക്കുന്ന സാഹചര്യം എന്നിവ ഒഴിവാക്കുന്നതിന്റെ ഭാഗമായാണ് നടപടി. കിടപ്പ് രോഗികളായ ഗുണഭോക്താക്കളെ ഇതിൽ നിന്നും ഒഴിവാക്കിയിട്ടുണ്ട്. കൊല്ലം നീണ്ടകരയിൽ വള്ളം മറിഞ്ഞ് കടലിൽ കാണാതായ ഗൌതമിനായി തെരച്ചിൽ ഊർജിതമാക്കി. 7 ദിവസമായിട്ടും ഗൌതമിനെ കണ്ടെത്താൻ സാധിച്ചിരുന്നില്ല. ഇന്നലെ ഗൌതം കൃഷ്ണയുടെ അമ്മ നീണ്ടകര കോസ്റ്റൽ പോലീസ് സ്റ്റേഷനിൽ പ്രതിഷേധിച്ചിരുന്നു. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കൊല്ലം ജില്ലാ പ്രതിനിധി നീരജ് ലാൽ.
4: കഴിഞ്ഞ വെള്ളിയാഴ്ച പുലർച്ചെ നീണ്ടകര അഴിമുഖത്തിന് സമീപം തിരയിൽപ്പെട്ട് ബോട്ട് തകർന്നാണ് 26 വയസ്സുള്ള ഗൌതം കൃഷ്ണയെ കാണാതായത്. അപകടത്തിൽ ഗൌതം കൃഷ്ണയുടെ അച്ഛൻ രാധാകൃഷ്ണനും മുത്തച്ഛൻ രാജീവനും മരിച്ചിരുന്നു. ഗൌതമിനായി കോസ്റ്റ് ഗാർഡും മറൈൻ എൻഫോഴ്സ്മെന്റും ഈ ദിവസങ്ങളിൽ തെരച്ചിൽ നടത്തിയെങ്കിലും ഫലം കണ്ടില്ല. ഇന്ന് കോസ്റ്റ് ഗാർഡിന്റെ ബോട്ടും മത്സ്യത്തൊഴിലാളികളും കോസ്റ്റ് ഗാർഡിന്റെ രണ്ട് ഹെലികോപ്റ്ററുകൾ തെരച്ചിൽ നടത്തി. കോസ്റ്റൽ പോലീസ് മറൈൻ എൻഫോഴ്സ്മെന്റ് സംഘങ്ങളും തെരച്ചിൽ നടത്തുന്നുണ്ട്.
0: അസം പ്രളയത്തിൽ മരിച്ചവരുടെ എണ്ണം 97 ഉയർന്നു. 15 ജില്ലകളിലായി 1.68 ലക്ഷത്തിലധികം പേരെ ദുരിതം ബാധിച്ചിട്ടുണ്ട്. ഗോലാഘട്ട്, ശിവസാഗർ തുടങ്ങി പ്രളയക്കെടുതി രൂക്ഷമായി ബാധിച്ച ജില്ലകളിൽ വെള്ളം ഇറങ്ങിത്തുടങ്ങി. ധൻസിരി നദിയിൽ മാത്രമാണ് ജലനിരപ്പ് അപകടനിലയിൽ തുടരുന്നത്. ഉത്തരാഖണ്ഡിൽ മഴ ശക്തമായി തുടരുന്നു. മണ്ണിടിച്ചിലിനെ തുടർന്ന് ഗംഗോത്രി യമുനോത്രി ദേശീയപാതകളിൽ പലയിടത്തും ഗതാഗതം തടസ്സപ്പെട്ടു. പ്രധാന നദികളിലെ ജലനിരപ്പ് ഗണ്യമായി ഉയർന്നിട്ടുണ്ട്. മലയോര ജില്ലകളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് മുന്നറിയിപ്പ്. ബദ്രിനാഥ് കേദാർനാഥ് ദേശീയപാതകളിലൂടെയുള്ള ഗതാഗതം തടസ്സമില്ലാതെ തുടരുന്നുണ്ട്. ഡൽഹി ഐഐടിയുടെ 57-ാമത് ബിരുദദാന ചടങ്ങിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ പങ്കെടുക്കും. രാഷ്ട്രപതിയുടെ സ്വർണ്ണ മെഡൽ ഉൾപ്പെടെ മികച്ച പ്രകടനത്തിനുള്ള വിവിധ അംഗീകാരങ്ങൾ പ്രധാനമന്ത്രി വിദ്യാർത്ഥികൾക്ക് സമ്മാനിക്കും. ഐഐടിയുടെ സോണിപത് ക്യാമ്പസിൽ സ്ഥാപിച്ചിരിക്കുന്ന നിർമ്മിത ബുദ്ധി അധിഷ്ഠിത കമ്പ്യൂട്ടിംഗ് സൌകര്യമായ പരം പ്രജ്ഞ അദ്ദേഹം ചടങ്ങിൽ പ്രകാശനം ചെയ്യും. നിയന്ത്രണ രേഖയിലെ നിലവിലെ സ്ഥിതിഗതികൾ സംബന്ധിച്ച് ന്യൂഡൽഹിയിൽ ചർച്ച നടത്തി ഇന്ത്യയും ചൈനയും. അതിർത്തിയിലെ സ്ഥിതിഗതികളുമായി ബന്ധപ്പെട്ട 36-ാമത് വർക്കിംഗ് മെക്കാനിസം ഫോർ കൺസൾട്ടേഷൻ ആന്റ് കോർഡിനേഷൻ യോഗത്തിലാണ് ചർച്ച നടന്നത്. കൊറിയ മാസ്റ്റേഴ്സ് ബാഡ്മിന്റൺ ടൂർണമെന്റിന്റെ വനിതാ സിംഗിൾസിൽ ഇന്ത്യൻ താരങ്ങളായ അഷ്മിത ചാലിഹയും രക്ഷിത രാംരാജും സെമിഫൈനലിൽ പ്രവേശിച്ചു. ക്വാർട്ടറിൽ ജപ്പാൻ ടോപ് സീഡ് ഹിന അക്കാച്ചിയെയാണ് അഷ്മിത പരാജയപ്പെടുത്തിയത്. മറ്റൊരു ക്വാർട്ടറിൽ ഇന്ത്യയുടെ തൻവി ശർമ്മയാണ് രക്ഷിത പരാജയപ്പെടുത്തിയത്. പുരുഷ ഡബിൾസ് ക്വാർട്ടർ ഫൈനലിൽ ഇന്ത്യയുടെ പൃഥ്വി കൃഷ്ണമൂർത്തി കൃഷ്ണപ്രസാദ് സഖ്യം അല്പസമയത്തിനകം മലേഷ്യൻ സഖ്യത്തെ നേരിടും. യുഎസിൽ നടന്ന ഗ്രാൻഡ് ചെസ് ടൂർ സെന്റ് ലൂയിസ് ടൂർണമെന്റിൽ ഇന്ത്യൻ ഗ്രാൻഡ്മാസ്റ്റർ ആർ പ്രജ്ഞാനന്ദ ചാമ്പ്യനായി. ഉസ്ബെക്കിസ്ഥാന്റെ ഗ്രാൻഡ്മാസ്റ്റർ ജാവോഖീർ സിന്ദാരോവിനെ സമനിലയിൽ തളച്ചാണ് 20-കാരനായ പ്രജ്ഞാനന്ദ കിരീടം ഉറപ്പിച്ചത്. ജന്മാവകാശ പൌരത്വം, ബർത്ത് ടൂറിസം എന്നിവ നിയന്ത്രിക്കുന്നതിനായി രണ്ട് എക്സിക്യൂട്ടീവ് ഓർഡറുകളിൽ ഒപ്പുവച്ച യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. അനധികൃത കുടിയേറ്റക്കാരുടെയും താൽക്കാലിക വീസാക്കാരുടെയും അമേരിക്കയിൽ ജനിക്കുന്ന കുട്ടികൾക്ക് പൌരത്വം നിഷേധിച്ച് ട്രംപ് മുൻപിറക്കിയ ഉത്തരവ് യുഎസ് സുപ്രീംകോടതി കഴിഞ്ഞ മാസം തള്ളിയിരുന്നു. ഇതിന് പിന്നാലെയാണ് പുതിയ നീക്കം. സുപ്രീംകോടതി ഉത്തരവ് പ്രകാരമുള്ള ജന്മാവകാശ പൌരത്വം ആർക്കൊക്കെ ബാധകമാവില്ല എന്ന് ഉത്തരവിൽ വ്യക്തമാക്കുന്നതായി വൈറ്റ് ഹൌസ് അറിയിച്ചു. കോംഗോയിൽ എബോള രോഗബാധിതരുടെ എണ്ണം 4000 കവിഞ്ഞു. 1800-ലധികം മരണങ്ങളും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. 300-ലേറെ കുട്ടികൾ കോംഗോയിൽ എബോള ബാധിച്ച് മരിച്ചതായാണ് യുണിസെഫിന്റെ കണക്കുകൾ. കുട്ടികളിലെ പ്രതിരോധ കുത്തിവയ്പ് ഉൾപ്പെടെ നിർണായക ആരോഗ്യ സേവനങ്ങളെ എബോള വ്യാപനം പ്രതികൂലമായി ബാധിക്കുന്നതായും യുണിസെഫ് ആശങ്ക പങ്കുവച്ചു. ഇറാനുമായുള്ള സംഘർഷങ്ങൾ വളരെ പെട്ടെന്ന് തന്നെ അവസാനിക്കുമെന്ന് ആത്മവിശ്വാസം പ്രകടിപ്പിച്ച് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഇറാന് ഇനി അധികകാലം മുന്നോട്ട് പോകാൻ കഴിയില്ലെന്നും ട്രംപ് പറഞ്ഞു. ഇറാൻ ആണവായുധം നിർമ്മിക്കുന്നത് തടയേണ്ടത് ആഗോള സുരക്ഷയ്ക്ക് അത്യന്താപേക്ഷിതമാണെന്നും ട്രംപ് പറഞ്ഞു. പാകിസ്ഥാനിൽ വിദേശ മാധ്യമങ്ങൾക്ക് ഏർപ്പെടുത്തിയ നിയന്ത്രണം പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് അന്താരാഷ്ട്ര പത്രസ്വാതന്ത്ര്യ സംഘടന. നിയമം ജനാധിപത്യ വിരുദ്ധമാണെന്നും പാക് അധിനിവേശ കശ്മീരിനെക്കുറിച്ചുള്ള വാർത്തകൾ

0: എംഎസ്എംഇ ഭേദഗതി ബിൽ പാർലമെന്റ് പാസാക്കി. ക്വിറ്റ് ഇന്ത്യ പ്രസ്ഥാനത്തിന്റെ 84ാം വാർഷികത്തോടനുബന്ധിച്ച് രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിക്കും സ്വാതന്ത്ര്യസമര സേനാനികൾക്കും പാർലമെന്റിന്റെ ശ്രദ്ധാഞ്ജലി. ദേശീയ കൈത്തറി ദിനത്തിൽ ആശംസകൾ അറിയിച്ച് രാഷ്ട്രപതിയും പ്രധാനമന്ത്രിയും ഉൾപ്പെടെയുള്ള പ്രമുഖർ. കേരളത്തിൽ രണ്ടു ദിവസം കൂടി ശക്തമായ മഴ തുടരും. 8 ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ നാളെ വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. കൊല്ലം നീണ്ടകരയിൽ വള്ളം മറിഞ്ഞ് കടലിൽ കാണാതായ ഗൌതമിനായി തെരച്ചിൽ ഊർജിതം. കൊറിയ മാസ്റ്റേഴ്സ് ബാഡ്മിന്റൺ സെമി ഫൈനലിൽ കടന്ന് ഇന്ത്യയുടെ രക്ഷിത രാംരാജും അഷ്മിത ചാലുകയും.
1: You are listening to Ashray FM 90, Nadinuppam, Natargopam.

0: യാസിഡ് കഫി.
1: ഇവിടെ ഇഷ്ടം പോലെ പാട്ട്.
2: വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു കാസിഡ് കഫേ. ഇവിടെ ഇഷ്ടംപോലെ പാട്ടുകളുമായിട്ട് ഇതാ എത്തിച്ചേർന്നിരിക്കുന്നത് വീണ്ടും ആർജെ അനുഷയാണ് കേട്ടോ. അപ്പം എന്തായാലും നമ്മുടെ സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം കൃത്യം 1 മണി കഴിഞ്ഞ് 1 മിനിറ്റിലേക്ക് കടന്നിരിക്കുകയാണ്. ഇനി അങ്ങോട്ട് 1 മണിക്കൂർ നേരം മാത്രമേ ബാക്കി പാട്ടുകൾ കേൾക്കാനുള്ള സമയമുള്ളൂ കേട്ടോ. അതായത് 2 മണി വരെ സമയമുണ്ട്. അപ്പോൾ വേഗം തന്നെ ലൈവിലേക്ക് വിളിച്ചോ മെസ്സേജ് അയച്ചോ ഒക്കെ ഇഷ്ടപ്പെട്ട ഗാനങ്ങളെ നിങ്ങൾക്ക് റിക്വസ്റ്റ് ചെയ്യാവുന്നതാണ്. വിളിക്കേണ്ട നമ്പർ ഇതാണ്, 0444291909 എന്ന നമ്പറിലേക്കാണ് വിളിച്ചു പാട്ടുകളൊക്കെ ഡിമാൻഡ് ചെയ്യേണ്ടത്. അല്ലെങ്കിൽ മെസ്സേജ് അയക്കാം. മെസ്സേജ് അയക്കേണ്ട നമ്പർ 9562664909 എന്ന നമ്പറിലേക്ക്. അപ്പം നമുക്ക് എന്തായാലും വാട്സപ്പിൽ വന്നിരിക്കുന്ന മെസ്സേജസ് ഓരോന്നായിട്ട് വായിക്കാം. അടുത്തൊരു മെസ്സേജ്, ഹായ് അസ്ഫ്രയ ആൻഡ് അനുഷ, ഞാൻ ചിന്നു. ഇന്നെനിക്ക് അഴകിയ തമിഴ് മകൻ എന്ന സിനിമയിലെ എല്ലാ പൊഴുതും ഒരുവൻ ഒരുവനിക്കെ എന്ന സോങ് വെച്ച് തരുമോ? ഇതെൻ്റെ മകൻ അനിയൻകുട്ടന് വേണ്ടിയിട്ട് ഡെഡിക്കേറ്റ് ചെയ്യുന്നു. ഇന്നവൻ സ്കൂൾ ലീഡർ ആകാനായിട്ട് ഒരു ഇലക്ഷനും മത്സരിക്കുന്നുണ്ട്. അതുകൊണ്ട് വേണ്ടിയിട്ട് കൊച്ചിനെ ഒരു ആശംസ കൂടി പറയണേ എന്ന് പറഞ്ഞിട്ടാണ് ചിന്നു ചേച്ചി ഒരു മെസ്സേജ് അയച്ചിരിക്കുന്നത് കേട്ടോ. അപ്പോൾ എന്തായാലും ഇന്ന് സ്കൂൾ ലീഡർ ആകാനായിട്ട് മത്സരിക്കാൻ പോവുകയാണ്. എന്തായാലും ആ ഒരു ഇലക്ഷന് ജയിക്കട്ടെ എന്ന് നമ്മളും ആശ്രയ ഫം 90 റേഡിയോയുടെ വക അങ്ങ് ആശംസിക്കുകയാണ്. അപ്പം തന്നെ അഴകിയ തമിഴ് മകൻ എന്ന സിനിമയിൽ ഈ ഒരു അടിപൊളി സോങ്ങും മോന് വേണ്ടിയിട്ട് വെച്ച് തരുന്നതായിരിക്കും കേട്ടോ. ആൻഡ് അടുത്തൊരു മെസ്സേജ് നമുക്ക് അയച്ചിരിക്കുന്നത്, ഹായ് ആശ്രയ, ഞാൻ രാജി ഫ്രം പണവേലി. ആശ്രയം ടീമിലെ എല്ലാവർക്കും ഞങ്ങളുടെ അന്വേഷണം പറയണേ. ഇന്നെനിക്ക് ഗാനഗന്ധർവൻ നിഷിദാസ് സാറിൻ്റെ കേൾക്കാൻ കൊതിക്കുന്ന ഒരു മനോഹരമായ പാട്ട് വെച്ച് തരണേ എന്ന് പറഞ്ഞിട്ടാണ് ചിഞ്ചു മെസ്സേജ് അയച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ എന്തായാലും പനവേലിയിൽ നിന്നും മെസ്സേജ് അയച്ച രാജി ചിഞ്ചു ചേച്ചിക്ക് വേണ്ടിയിട്ട് ഈ ഒരു പാട്ട്, ഒരു നല്ലൊരു പാട്ട് തന്നെ. നമ്മുടെ ദാസ് സാറും ഹരിഹരൻ സാറും വിജയ് യേശുദാസും ചേർന്ന് പാടിയ മിലേനിയം സ്റ്റാർസ് എന്ന മൂവിയിൽ ഒരു തകർപ്പൻ സോങ് തന്നെ വെച്ച് തരുന്നതായിരിക്കും. ആൻഡ് ശ്രാവൺ കെങ്കയെന്ന് തുടങ്ങുന്ന ഈ ഒരു പാട്ടിന് മ്യൂസിക് കോമ്പോസിഷൻ നൽകിയിരിക്കുന്നത് വിദ്യാജിയാണ്. ആൻഡ് വരികൾ എഴുതിയിരിക്കുന്നത് ഗിരീഷ് പുത്തഞ്ചേരിയും ചേർന്നിട്ടാണ്. അപ്പോൾ 2 നല്ല അടിപൊളി പാട്ടുകളാണ് ബാക്ക് ടു ബാക്ക് ആയിട്ട് വരാൻ പോകുന്നത്. സോ കീപ് ഓൺ ലിസണിങ് ടു ആസ്പെയർ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: കൊല്ലംകാർക്കാണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
2: ഇതിനോടനുബന്ധിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
3: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
4: മാതാപിതാക്കളാവുക ഏവരുടെയും വലിയ സ്വപ്നം. ആ സ്വപ്നത്തിലേക്കുള്ള വിശ്വസനീയമായ വഴികാട്ടിയാണ് നിയോവിറ്റ ഫെർട്ടിലിറ്റി സെന്റർ. ആധുനിക IVF ഉൾപ്പെടെയുള്ള നൂതന ഫെർട്ടിലിറ്റി ചികിത്സകളും പരിചയ സമ്പന്നരായ വിദഗ്ധരുടെ വ്യക്തിഗത പരിചരണവും പ്രതീക്ഷയുടെ തുടക്കം. നിയോവിറ്റ ഫെർട്ടിലിറ്റി സെന്റർ, അയത്തിൽ ജംഗ്ഷൻ, കൊല്ലം.
5: ചേട്ടാ, ഈ ഓണത്തിന് വീട്ടിൽ ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
6: ഈ പറഞ്ഞത് രണ്ടും ഒരുമിച്ചായാലോ?
5: ഒരുമിച്ച് കിട്ടാനോ?
4: ബിമുസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണർ ഫേസ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. ഇനി 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡ് കോയിനും സമ്മാനം, മാത്രമല്ല ആകർഷകമായ ഗിഫ്റ്റുകളും.
5: അപ്പോൾ ഈ ഓണം ദിമോസ് ഫർണിച്ചറിൽ തന്നെ.
4: സ്വപ്ന വീടും സ്വപ്ന യാത്രയും ഒരുമിച്ച് ദിമോസ് ഫർണിച്ചർ, പുലമൺ, കൊട്ടാരക്കര.
7: മെക്സ ഓണേഴ്സിനൊരു ഗുഡ് ന്യൂസ്, സർവീസിനായി ഇനി ദൂരയാത്ര വേണ്ട. സാരഥിയുടെ പ്രീമിയം മെക്സ സർവീസ് സെന്റർ നമ്മുടെ കൊട്ടാരക്കരയിലും എക്സ്പ്രസ് സർവീസ്, പിക്കപ്പ് ആൻഡ് ഡ്രോപ്പ് സൗകര്യം, ഞായറാഴ്ചകളിലെ സേവനവും ഉൾപ്പെടെ എല്ലാ പ്രീമിയം ഫെസിലിറ്റീസ് മെക്സ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു. മെക്സ സർവീസ് സെന്റർ, MC Road, ലോവർ കരിക്കും, കൊട്ടാരക്കര.
8: ഇവിടെ ഇഷ്ടം പോലെ പാട്ട്.

0: യെസ്, അങ്ങനെ അഴകിയ തമിഴ് മകൻ എന്ന മൂവിക്ക് വേണ്ടിയിട്ട് എ ആർ റഹ്മാൻ സാറ് മ്യൂസിക് നൽകി, അദ്ദേഹം തന്നെ പാടി അടിപൊളിയാക്കിയ ഒരു പാട്ടാണ് നമ്മളിപ്പോൾ ക്യാസിക് കഫേയിലൂടെ കേട്ടത്. ഇവിടെ ഇഷ്ടംപോലെ പാട്ടുകളുമായിട്ട് ഇതാ കൂടെയുള്ളത് ആർ ജെ അനുഷയാണ്. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം കൃത്യം 1 മണി കഴിഞ്ഞ് 20 മിനിറ്റിൽ ഇങ്ങനെ എത്തി നിൽക്കുകയാണ്. അപ്പോൾ ഇതാ വീണ്ടും ഒരു പാട്ട് ചോദിച്ചു വാങ്ങിക്കാനായിട്ട് ഒരു കോളർ വെയിറ്റിംഗിലാണ്. നോക്കാം ആരാണെന്ന്. ഹലോ,
1: ഹലോ,
0: നമസ്കാരം, ഗുഡ് ആഫ്റ്റർനൂൺ. ഇതാരാ സംസാരിക്കുന്നത്?
1: എന്റെ പേര് രാജേഷ്.
0: ഓക്കേ രാജേഷ് ചേട്ടൻ, എവിടുന്നാ വിളിക്കുന്നേ?
1: ഞാൻ ട്രിവാൻഡ്രം ജില്ല വെഞ്ഞാറമൂട്.
0: വെഞ്ഞാറമൂട് നിന്നാണ് വിളിക്കുന്നത് അല്ലേ? ഓക്കേ, വീട്ടിൽ ആരൊക്കെ ഉണ്ട്?
1: വീട്ടിൽ വൈഫുണ്ട്, മക്കളുണ്ട്.
0: ഓക്കേ, എന്താ ചെയ്യണേ ചേട്ടൻ?
1: ഞാൻ ഡ്രൈവറാ.
0: ഡ്രൈവറായിട്ട് വർക്ക് ചെയ്യാണല്ലേ. അപ്പോൾ ഇന്ന് പോയില്ലേ, അതോ വീട്ടിൽ തന്നെ ഉണ്ടോ?
1: ഇല്ല, ഞാൻ സ്കൂൾ ബസ്സല്ലേ, രണ്ട് ഡ്യൂട്ടി കഴിഞ്ഞു.
0: ആണല്ലേ, ഓക്കേ ഓക്കേ ഓക്കേ. അപ്പോൾ ഇന്ന് ഏത് പാട്ടാണ് കാസറ്റ് കഫിലൂടെ കേൾക്കേണ്ടത്?
1: എനിക്ക് അലൈപായിദേ.
0: അലൈപായിദേ മൂവിയിലെ ഏത് പാട്ട് കേൾക്കണം? സ്നേഹിതനെ സ്നേഹിതനെ എന്ന് തുടങ്ങുന്ന പാട്ടാണ് കേൾക്കേണ്ടത്. ഓക്കെ, ഡെഡിക്കേഷൻ ഉണ്ടോ?
1: ഡെഡിക്കേഷൻ ആശയഫം സ്റ്റുഡിയോയിലെ എല്ലാവർക്കും വേണ്ടിയിട്ട്.
0: ഓക്കെ ഓക്കെ.
1: ഈ സോങ് ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും വേണ്ടിയിട്ട്. പിന്നെ എല്ലാവർക്കും വേണ്ടിയിട്ട്.
0: പേരെടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ തീരത്തില്ലല്ലേ. ഓക്കെ, അപ്പൊ എന്തായാലും ചേട്ടാ വിളിച്ചതിൽ ഒരുപാട് സന്തോഷം. വീണ്ടും വിളിക്കാം കേട്ടോ. താങ്ക് യു സോ മച്ച് ഫോർ കോളിംഗ്. ഓക്കെ, അപ്പോൾ എന്തായാലും വെഞ്ഞാറമൂട് നിന്നും രാജേഷ് ചേട്ടൻ വിളിച്ചിട്ട് ചോദിച്ചിരിക്കുന്ന പാട്ട് സ്നേഹിതനെ എന്ന് തുടങ്ങുന്ന വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പാട്ടാണ് കേട്ടോ. സാധന ജിയാണ് ഈ ഒരു പാട്ട് പാടിയിരിക്കുന്നത്. എ ആർ റഹ്മാനാണ് മ്യൂസിക് കോമ്പോസിഷൻ നിർവഹിച്ചിരിക്കുന്നത്. നമുക്ക് വാട്സപ്പിൽ വന്നിരിക്കുന്ന ഒരു മെസ്സേജ് കൂടി വായിക്കാം. ഹായ് ആശ്രയ, ഞാൻ സന്ധ്യാപ്രകാശ് ഫ്രം കുന്നിക്കോട്. തൂ ഹീ തോ ജന്നത് മേരി മൂവി റബ്നെ ബനാദി ജോഡി ഈ പാട്ട് വെച്ച് തരണമെന്ന് പറഞ്ഞിട്ടാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. ആൻഡ് ഡെഡിക്കേഷൻ നമ്മുടെ റേഡിയോ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ ലിസണേഴ്സിനും വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞുകൂടി ഈ ഒരു പാട്ട് വെച്ച് തരണമെന്നാണ് സന്ധ്യ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എന്തായാലും സന്ധ്യയ്ക്ക് വേണ്ടിയിട്ടും നമ്മുടെ എല്ലാ ലിസണേഴ്സിനും വേണ്ടിയിട്ടും ഒരു നല്ലൊരു അടിപൊളി ഹിന്ദി സോങ് എന്താ വരുന്നുണ്ട്, ഒപ്പം തന്നെ ഒരു തമിഴ് സോങ്ങും വരുന്നുണ്ട്. അപ്പോൾ കേട്ടുകൊണ്ട് തന്നെ ഇരുന്നോളൂ. ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണവില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്?
1: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് ഡോട്ട് ഇൻ.
3: കെട്ടിടം പണിയാൻ നിങ്ങൾക്ക് എന്താണ് ഇത്ര ടെൻഷൻ?
4: പെർമിറ്റ് പ്ലാൻ മുതൽ നിർമ്മാണം വരെ എല്ലാ കാര്യങ്ങളും അടിപൊളിയാക്കാൻ
3: 37 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള JM ആർക്കിടെക്ട്സ് നമ്മുടെ കൊട്ടാരക്കര പുതുമണിലുള്ളപ്പോൾ.
4: JM ആർക്കിടെക്ട്സ്, ഗവൺമെന്റ് അപ്രൂവ്ഡ് ISO സർട്ടിഫൈഡ് സിവിൽ എഞ്ചിനീയേഴ്സ് ആൻഡ് ബിൽഡേഴ്സ്. കോൺടാക്ട് 9447171711.
5: ആരോഗ്യപൂർണമായ ജീവിതത്തിന് ഇനി വിശ്വസ്തമായ മാറ്റം. കൊല്ലം എടക്കാടുള്ള ഗ്ലോറീസ് ഫുഡ് കുടുംബശ്രീ യൂണിറ്റ് അവതരിപ്പിക്കുന്നു ഗ്ലോറീസ് മൾട്ടിഗ്രെയിൻ ഓട്സ്. 22 പരം ധാന്യങ്ങളുടെ പോഷകങ്ങളുമായി പ്രമേഹം നിയന്ത്രിക്കാൻ ഡയബറ്റിക് ഓട്സും, ഒപ്പം കുട്ടികൾക്കും മുതിർന്നവർക്കുമായി മൾട്ടിഗ്രെയിൻ സ്വീറ്റ് ഓട്സും.
6: ഗ്ലോറീസ് ഫുഡ്സ്, എൻജോയ് ഗ്ലോറിയസ് എക്സ്പീരിയൻസ്. ഇടക്കാട്, കൊല്ലം.
7: ചേട്ടാ, ഈ ഓണത്തിന് വീട്ടിൽ ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
8: ഈ പറഞ്ഞത് രണ്ടും ഒരുമിച്ചായാലോ?
7: ഒരുമിച്ച് കിട്ടാനോ?
6: ബിമസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണർ ഫേസ്റ്റ് അപ് ടു 60% ഓഫ്. കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. ഇനി 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡ് കോയിനും സമ്മാനം. മാത്രമല്ല ആകർഷകമായ ഗിഫ്റ്റുകളും.
7: അപ്പോൾ ഈ ഓണം ദിമോസ് ഫർണിച്ചറിൽ തന്നെ.
6: സ്വപ്ന വീടും സ്വപ്ന യാത്രയും ഒരുമിച്ച് ദിമോസ് ഫർണിച്ചർ, പുലമൻ, കൊട്ടാരക്കര.
9: Pere Pardons Gold and Diamonds, Manufacturers and Wholesalers, Nedumangad, Neyattankara, Kottarakkara, Karunagappally.
10: Yasid Coffee. Ivide ishtam pole vaattu.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ വില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്.
1: 22 വർഷത്തെ സേവന പാരമ്പര്യമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45-ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് .in.
3: വിശാൽ ഓപ്റ്റിക്കൽസ്. മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ കൊട്ടാരക്കര.
4: വിവാഹാഘോഷങ്ങൾക്ക് കൊട്ടാരക്കരയിലെ ഏറ്റവും വലിയ JC ഡയമണ്ട് കൺവെൻഷൻ സെന്റർ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. വിശാലമായ കാർ പാർക്കിംഗ്, അതിവിശാലമായ AC ഹാളുകളും ഒരുക്കി JC ഡയമണ്ട് കൺവെൻഷൻ സെന്റർ, കരിക്കം, കൊട്ടാരക്കര. ഫ്രോസൺ ഫുഡുകൾ തേടി അലയേണ്ടതില്ല. അന്താരാഷ്ട്ര നിലവാരമുള്ള ഫ്രോസൺ ഫുഡുകൾ ഇഷ്ടമുള്ളത് GMC ഫ്രോസൺ ഫുഡ്സിൽ നിന്നും തിരഞ്ഞെടുക്കാം. GMC ഫ്രോസൺ ഫുഡ്സ്, നിർമ്മല ഹോസ്പിറ്റൽ ബിൽഡിംഗ്, കുന്നക്കര, അടൂർ റോഡ്, കൊട്ടാരക്കര.
5: കൊല്ലംകാർക്കാണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
6: ഇതിനോടനുബന്ധിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോളി ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
7: ജോളി സിൽക്സ് ആൻഡ് ജോളി ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
8: യാസിദ് കഫി, ഇവിടെ ഇഷ്ടം പോലെ പാട്ട്.
9: അങ്ങനെ ഇഷ്ടംപോലെ പാട്ടുകളുമായിട്ട് ഇതാ കാസറ്റ് കഫേയിൽ കൂടെയുള്ളത് RJ അനൂഷയാണ്. കാസറ്റ് കഫേയിലൂടെ മനോഹരമായ പാട്ടുകൾ കേട്ട് കേട്ട് ഇതാ നമ്മുടെ സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം കൃത്യം 1 മണി കഴിഞ്ഞ് 37 മിനിറ്റിൽ ഇങ്ങനെ എത്തി നിൽക്കുമ്പോൾ ഇനിയും പാട്ടുകളൊക്കെ കേൾക്കാനായിട്ട് ആഗ്രഹമുള്ളവർക്ക് ലൈവിലേക്ക് വിളിക്കാം. വിളിക്കേണ്ട നമ്പർ 0474291909 എന്ന നമ്പറിലേക്കാണ് വിളിച്ച് പാട്ടുകളൊക്കെ ഡിമാൻഡ് ചെയ്യേണ്ടത്. അല്ലെങ്കിൽ മെസ്സേജ് അയക്കാം. മെസ്സേജ് അയക്കേണ്ട നമ്പർ 9566499090 എന്ന നമ്പറിലേക്കാണ്. അപ്പൊ നെക്സ്റ്റ് കോളർ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് പാട്ട് ചോദിച്ചു വാങ്ങിക്കാനായിട്ട്. ഹലോ.
10: ഹലോ,
9: നമസ്കാരം, ഗുഡ് ആഫ്റ്റർനൂൺ. ഇതാരാ സംസാരിക്കുന്നേ?
10: എന്റെ പേര് വിഷ്ണു എന്നാണ്. വിഷ്ണുലാൽ.
9: വിഷ്ണുലാൽ എവിടുന്നാ വിളിക്കുന്നേ?
10: കളമ്പാണെന്ന്.
9: ഓക്കെ, വീട്ടിൽ ആരൊക്കെ ഉണ്ട്?
10: വീട്ടിൽ ഞാൻ, എന്റെ വൈഫ്, എന്റെ പിള്ളേർ, പിന്നെ അനിയൻ.
9: ഓക്കെ ഓക്കെ. ഫുഡൊക്കെ കഴിച്ചിട്ട് ഇരിക്കുവാണോ?
10: ഇല്ല, ഉച്ചക്കത്തെ കഴിച്ചിട്ട്. ഞാൻ എന്റെ അമ്മ ജോലിക്ക് പോകുന്ന അമ്മയും
9: ഒരുമിച്ചിരുന്ന് ഫുഡ് കഴിക്കാനിരിക്കല്ലേ?
10: ഓക്കെ.
9: അപ്പൊ എന്തായാലും ഇന്ന് ഏത് പാട്ടാ കാസറ്റ് കഫിലൂടെ കേൾക്കേണ്ടത്? ക്രോണിക് ബാച്ചലർ മൂവിയിലെ ശിലയിൽ നിന്നും എന്ന പാട്ടല്ലേ? ഓക്കെ. ഡെഡിക്കേഷൻ ഉണ്ടോ? നമ്മുടെ റേഡിയോ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ ലിസണേഴ്സിനും
10: വേണ്ടിട്ടല്ലേ?
9: ഓക്കെ. അപ്പൊ എന്തായാലും വിളിച്ചതിൽ ഒരുപാട് സന്തോഷം. വീണ്ടും വിളിക്കാം കേട്ടോ. ഓക്കെ. അപ്പൊ എന്തായാലും വിഷ്ണുലാൽ വിളിച്ചിട്ട് ചോദിച്ചിരിക്കുന്ന പാട്ട് ക്രോണിക് ബാച്ചിലർ എന്ന മൂവിക്ക് വേണ്ടിയിട്ട് സുജാത മോഹൻ പാടി മനോഹരമാക്കിയ നല്ലൊരു പാട്ടാണ്. ഒപ്പം തന്നെ ഡോക്ടർ ഫഹദും ഈ ഒരു പാട്ട് പാടിയിട്ടുണ്ട്. ആൻഡ് കൈതപ്രം സാറാണ് ലിറിക്സ് എഴുതിയിരിക്കുന്നത്. ദീപക് ദേവാണ് മ്യൂസിക് കോമ്പോസിഷൻ നിർവഹിച്ചിരിക്കുന്നത്. അപ്പോൾ നല്ലൊരു പാട്ട് തന്നെ നമുക്ക് കാസറ്റ് കഫിയിലൂടെ കേൾക്കാം. ആൻഡ് വാട്സപ്പിൽ വന്നിരിക്കുന്ന ഒരു മെസ്സേജ് കൂടി വായിക്കാം. ഹായ് ആശ്രയ ആൻഡ് അനുഷക്കുട്ടി, എനിക്കൊരു പാട്ട് വേണം. എൻ്റെ പേര് ശശികല എന്നാണ്. ദേവദാരു പൂത്തു എൻ മനസ്സിൻ താഴ്വരയിൽ എന്ന് തുടങ്ങുന്ന പാട്ട് വേണം എന്ന് പറഞ്ഞിട്ടാണ് ശശികല ചേച്ചി ഒരു മെസ്സേജ് അയച്ചിരിക്കുന്നത്. അപ്പോൾ നല്ലൊരു പാട്ട് തന്നെയാണ് ചോദിച്ചിരിക്കുന്നത്. എങ്ങനെ നീ മറക്കും എന്ന ഒരു പഴയ സിനിമയ്ക്ക് വേണ്ടിയിട്ട് ദാസാറ് പാടിയ നല്ലൊരു പാട്ട് തന്നെയാണ്. ചുനക്കര രാമൻകുട്ടിയാണ് ഈ പാട്ടിന് വരികൾ എഴുതിയിരിക്കുന്നത്. ആൻഡ് മ്യൂസിക് കോമ്പോസിഷൻ നിർവഹിച്ചിരിക്കുന്നത് ഷാംസാറും ചേർന്നിട്ടാണ്. രണ്ട് നല്ല മലയാളം പാട്ടുകളാണ് കേൾക്കാനായിട്ട് പോകുന്നത്. So, stay tuned.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. 10th വാർഷികത്തിന്റെ നിറവിൽ പെട്ടാർക്കര ധന്യ മെഡിക്കൽ സർജിക്കൽ ആൻഡ് ലബോറട്ടറി ഓഗസ്റ്റ് 1 മുതൽ സെപ്റ്റംബർ 30 വരെ എല്ലാ മരുന്നുകൾക്കും സർജിക്കൽ ഉപകരണങ്ങൾക്കും ലാബ് പരിശോധനകൾക്കും വമ്പൻ വിലക്കുറവ്. ധന്യ മെഡിക്കൽ ആൻഡ് സർജിക്കൽസ്, ചന്തമുക്ക്, കൊട്ടാരക്കര.
1: Pere Pardons Gold and Diamonds, Manufacturers and Wholesalers, Nedumangad, Neyattankara, Kottarakara, Karunagappally.
2: Vishal Opticals, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
3: ഇവിടെ ഇഷ്ടംപോലെ പാട്ട്.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഗുണമേന്മയുടെ ക്രഞ്ച്, ആരോഗ്യത്തിന്റെ പഞ്ച്.
2: ഓഗസ്റ്റ് 1 മുതൽ സെപ്റ്റംബർ 15 വരെ കേരള കശുവണ്ടി വികസന കോർപ്പറേഷൻ വക ഓഫറുകളുടെ പെരുമഴ.
3: എന്താണല്ലേ, ഈ ദിവസങ്ങളിൽ ഏറ്റവും മികച്ച ഉൽപ്പന്നങ്ങൾ വൻ വിലക്കുറവിൽ കേരള ക്യാഷു ഔട്ട്ലെറ്റുകളിൽ നിന്നും ഫ്രാഞ്ചൈസികളിൽ നിന്നും നിങ്ങൾക്ക് വാങ്ങാം.
2: കേരള ക്യാഷു, നന്മയുടെ രുചി, ആരോഗ്യത്തിന്റെ ഉറവ്.
3: ഈ ഓണത്തിന് നിങ്ങളുടെ ലുക്ക് മാറും, സ്റ്റൈൽ മാറും. കാരണം കൊട്ടാരക്കര ഭാവനയിൽ ഓണമാമാങ്കം ആരംഭിച്ചിരിക്കുന്നു. ആകർഷകമായ ഓണം ഓഫറുകളും ഏറ്റവും പുതിയ ഫാഷൻ കളക്ഷനുകളും നിങ്ങളെ കാത്തിരിക്കുന്നു. ഈ ഓണം ഭാവനയോടൊപ്പം ആഘോഷിക്കൂ, സന്തോഷം ഇരട്ടിയാക്കൂ. ഭാവന ഫാഷൻ ആൻഡ് റീറ്റെയിൽ, കൊട്ടാരക്കര.
0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: യാസിക് കഫേ, ഇവിടെ ഇഷ്ടം പോലെ പാട്ട്.
1: വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു കാസിഡ് കഫി. ഇവിടെ ഇഷ്ടം പോലെ പാട്ടുകളുമായിട്ട് ഇതാ കൂടിയുള്ളത് ആർ ജെ അനൂഷയാണ് കേട്ടോ. അപ്പൊ എന്തായാലും നമുക്ക് വാട്സപ്പിൽ വന്നിരിക്കുന്ന ഒരു മെസ്സേജ് കൂടി വായിക്കാം. ഹലോ ചേച്ചി, സുഖാണോ? ഇന്ന് എനിക്ക് മന്മഥ റാസ എന്ന സോങ് പ്ലേ ചെയ്തു തരുമോ എന്ന് പറഞ്ഞിട്ടുള്ള മെസ്സേജ് നമുക്ക് അയച്ചിരിക്കുന്നത് ശാരികയാണ് കേട്ടോ. അപ്പൊ നല്ല കുറെ നേരമായിട്ട് ശാരിക ഇങ്ങനെ മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുകയാണ്, ചേച്ചി ഈ പാട്ട് കേൾക്കണം കേൾക്കണം, അത്രയ്ക്ക് ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു പാട്ടാണെന്ന് തോന്നുന്നു. അപ്പൊ എന്തായാലും ശാരികയുടെ ഒരു ഫേവറേറ്റ് ആയിട്ടുള്ള പാട്ട് നമ്മൾ വെച്ച് തരുന്നതായിരിക്കും. തിരുടാ തിരുടി എന്ന സിനിമയ്ക്ക് വേണ്ടിയിട്ട് ശങ്കർ മഹാദേവൻ സാറും മാലതിയും ചേർന്ന് പാടി ഗംഭീരമാക്കിയ ഒരു തകർപ്പൻ സോങ് തന്നെയാണ്. അപ്പോൾ ഈ ഒരു പാട്ട് കേട്ടുകൊണ്ട് തന്നെ ഇന്നത്തെ കാസറ്റ് കഫേ വൈൻഡപ്പ് ചെയ്ത് ഞാനും ഗുഡ് ബൈ പറയുകയാണ്. കാരണം നമ്മുടെ സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം കൃത്യം 1 മണി കഴിഞ്ഞ് 54 മിനിറ്റിൽ ഇങ്ങനെ എത്തി നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ഇനിയും നല്ല പ്രോഗ്രാംസും പാട്ടുകളും ഒക്കെ ബാക്ക് ടു ബാക്ക് ആയിട്ട് വരാനുണ്ട്. സോ കീപ് ഓൺ ലിസണിങ് ടു ആസ് പ്രേ ഫ്രം 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. ആൻഡ് ഇറ്റ്സ് മീ ആർ ജെ അനുഷ സൈനിങ് ഓഫ്.

0: ലൗഡ് സ്പീക്കർ.
1: അരവിന്ദേ ആഘോഷം.
2: Hey, hello, good afternoon. Welcome to Loudspeaker with me, RJ Srishant, on Astraya FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. ഇന്ന് ഓഗസ്റ്റ് 7, നമ്മുടെ കലണ്ടറിലെ വെറുമൊരു ദിവസം കേട്ടോ. നമ്മൾ ഓരോരുത്തരും വളരെ അഭിമാനത്തോടെ ഓർക്കേണ്ട സ്പെഷ്യാലിറ്റി ഉള്ള ദിവസമാണിന്ന്. ഇന്ന് നാഷണൽ ഹാൻഡ്ലൂം ഡേ അഥവാ ദേശീയ കൈത്തറി ദിനം.

ഈ കൈത്തറി എന്ന് കേൾക്കുമ്പോ തന്നെ നമ്മുടെയൊക്കെ മനസ്സിലേക്ക് എന്താ വരുന്നത്? നല്ല കിടലൻ കസവുമുണ്ടും സ്വർണ്ണക്കരയുള്ള സെറ്റ് സാരിയും പിന്നെ അതിന് പിന്നിലെ ഒരുപാട് മനുഷ്യരുടെ വിയർപ്പും അധ്വാനവും ഒക്കെയാണല്ലേ. അപ്പൊ എന്തുകൊണ്ടാണ് ഈ ഓഗസ്റ്റ് 7 തന്നെ നമ്മൾ പ്രത്യേകിച്ച് ഒരു കൈത്തറി ദിനമായിട്ട് ആഘോഷിക്കുന്നതെന്ന് എപ്പോഴെങ്കിലും നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? അതിനു മുന്നിൽ ശരിക്കും രോമാഞ്ചം ഉണ്ടാക്കുന്ന ഒരു ചരിത്രമുണ്ട്. നമ്മൾ ഇന്ത്യക്കാർ ബ്രിട്ടീഷുകാരുടെ ഭരണത്തിന് കീഴിലായിരുന്ന ആ പഴയ കാലം, കൃത്യമായിട്ട് പറഞ്ഞാൽ 1905 ഓഗസ്റ്റ് 7 അന്ന് കൊൽക്കത്തയിലെ ടൗൺ ഹാളിൽ വെച്ചാണ് ചരിത്ര പ്രസിദ്ധമായ സ്വദേശി പ്രസ്ഥാനം അഥവാ സ്വദേശി മൂവ്മെന്റ് ആരംഭിക്കുന്നത്. വിദേശ നിർമ്മിതമായ വസ്ത്രങ്ങൾ പൂർണ്ണമായിട്ടും ബഹിഷ്കരിക്കാനും പകരം നമ്മുടെ നാട്ടിലെ നെയ്ത്തുകാർ സ്വന്തമായിട്ട് നെയ്തെടുക്കുന്ന തദ്ദേശീയമായ വസ്ത്രങ്ങൾ മാത്രം ഉപയോഗിക്കാനുമുള്ള ഒരു വലിയ തീരുമാനമായിരുന്നത്. നമ്മുടെ സ്വാതന്ത്ര്യ സമരത്തിന് തന്നെ വലിയ ഊർജ്ജം നൽകിയ ഈ ചരിത്ര മുഹൂർത്തത്തെ ഓർമ്മിക്കാനാണ് 2015 മുതൽ എല്ലാ വർഷവും ഓഗസ്റ്റ് 7 നമ്മൾ ദേശീയ കൈത്തറി ദിനമായിട്ട് ആചരിക്കുന്നത്. ഒന്ന് ചിന്തിച്ചു നോക്കിയേ, അന്ന് ആ സ്വദേശി പ്രസ്ഥാനം നമ്മുടെ രാജ്യത്തിന്റെ അഭിമാനത്തിന്റെ പ്രതീകമായിരുന്നു. ഇന്നും അതിന് യാതൊരു മാറ്റവുമില്ല. കൈത്തറി എന്ന് പറയുന്നത് നമ്മുടെ പൈതൃകമാണ്. നൂറ്റാണ്ടുകളായി നമ്മൾ കൈമാറി വന്ന ഒരു വലിയ കലയാണ്. യാതൊരു യന്ത്രസഹായവുമില്ലാതെ ദിവസങ്ങളോളം ഒരു തറയ്ക്ക് മുന്നിലിരുന്ന് നൂലുകൾ ഓരോന്നായിട്ട് ഇഴചേർത്ത് നമ്മുടെ നെയ്ത്തുകാർ ഉണ്ടാക്കിയെടുക്കുന്ന ഓരോ വസ്ത്രത്തിനും ഒരു ജീവനുണ്ടല്ലേ. അവരുടെ കണ്ണീരിന്റെയും വിയർപ്പിന്റെയും അതിനുപരി ആ കലയോടുള്ള പാഷന്റെയും ഒരു വലിയ കഥ ആ വസ്ത്രങ്ങൾക്ക് നമ്മളോട് പറയാനുണ്ട്. ഇന്നത്തെ ഈ ഫാസ്റ്റ് ഫാഷൻ ലോകത്ത് നമ്മൾ കണ്ണുപടച്ച് പുതിയ ട്രെൻഡുകൾക്ക് പിറകെ ഓടുമ്പോൾ പലപ്പോഴും നമ്മൾ മറന്നു പോകുന്നത് ഈ പാവം നെയ്ത്തുകാരെയാണ്. പരുത്തി നൂലുകൾ കൊണ്ട് പ്രകൃതിക്ക് യാതൊരു ദോഷവുമില്ലാതെ നിർമ്മിക്കുന്ന കൈത്തറി വസ്ത്രങ്ങൾ ഇന്നത്തെ കാലഘട്ടത്തിൽ എത്രത്തോളം പ്രസക്തമാണെന്ന് നമ്മൾ ഇപ്പോഴും തിരിച്ചറിയണം. ആക്ച്വലി ഇത് പൂർണ്ണമായും ഇക്കോ ഫ്രണ്ട്ലി ആണ്, നമ്മുടെ കാലാവസ്ഥയ്ക്ക് ഏറ്റവും അനുയോജ്യമാണ്. മാത്രമല്ല ഇത് ധരിക്കുമ്പോൾ കിട്ടുന്ന ആ ഒരു ഗാംഭീര്യം ഉണ്ടല്ലോ, സത്യം പറഞ്ഞാൽ അത് വേറെ ഒരു കോസ്റ്റ്ലി ഡിസൈനർ വസ്ത്രത്തിനും തരാൻ കഴിയില്ല. ഇന്ത്യയിലെ ലക്ഷക്കണക്കിന് വരുന്ന ഗ്രാമീണരുടെ പ്രത്യേകിച്ച് സ്ത്രീകളുടെ ഏറ്റവും വലിയ ഉപജീവന മാർഗമാണ് ഈ കൈത്തറി മേഖല. അതുകൊണ്ട് ഈ ഒരു ദിനത്തിൽ നമുക്ക് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും വലിയ കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കൈത്തറി തൊഴിലാളികളെ പരമാവധി സപ്പോർട്ട് ചെയ്യുക എന്നതാണ്. ഓണത്തിന് വിഷുവിന് മാത്രം കസവുമുണ്ടെടുക്കുന്ന ആ പഴയ ശീലം മാറ്റി നമ്മുടെ ഡെയിലി ലൈഫിലും കാഷ്വൽ വെയറുകളായിട്ടും കൈത്തറി വസ്ത്രങ്ങളെ നമുക്ക് കൂട്ടുകൂടാം. നമ്മൾ വാങ്ങുന്ന ഓരോ കൈത്തറി വസ്ത്രവും ഒരുപക്ഷെ ഒരു നെയ്ത്തുകാരന്റെ കുടുംബത്തിന്റെ പട്ടിണി മാറ്റുകയാവും ചെയ്യുന്നത്. അപ്പൊ എന്തായാലും ഈ ദേശീയ കൈത്തറി ദിനത്തിൽ എല്ലാ കൈത്തറി നെയ്ത്തുകാർക്കും ഒരു വലിയ ബിഗ് സല്യൂട്ട് പറഞ്ഞുകൊണ്ട് കേൾക്കാം ഒരു മനോഹരമായ പാട്ട് ലൗഡ് സ്പീക്കറിലൂടെ.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഇവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ വില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്.
1: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45-ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് ഡോട്ട് ഇൻ.
3: ക്ഷീണവും വിളർച്ചയും വെറും തളർച്ചയല്ല, നിങ്ങളുടെ ശരീരം എന്തോ പറയാൻ ശ്രമിക്കുന്നതാണ്.
4: സംബന്ധമായ രോഗങ്ങൾക്ക് ഇനി വിദഗ്ധ ചികിത്സ അസീസിയ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ. ക്ലിനിക്കൽ ഹെമറ്റോളജിസ്റ്റും ഹെമറ്റോ ഓങ്കോളജിസ്റ്റുമായ ഡോക്ടർ പ്രീതി സൂസിന്റെ സേവനം എല്ലാ ചൊവ്വ വെള്ളി ദിവസങ്ങളിലും രാവിലെ 8:30 മുതൽ വൈകിട്ട് 3:30 വരെ ലഭ്യമാണ്.
5: അസീസിയ മെഡിക്കൽ കോളേജ്, മീനൂർ, കൊല്ലം. മൂണമേന്മയുടെ ക്രഞ്ച്, ആരോഗ്യത്തിന്റെ പഞ്ച്.
6: ഓഗസ്റ്റ് 1 മുതൽ സെപ്റ്റംബർ 15 വരെ കേരള കശുവണ്ടി വികസന കോർപ്പറേഷൻ വക ഓഫറുകളുടെ പെരുമഴ.
7: എന്താണല്ലേ, ഈ ദിവസങ്ങളിൽ ഏറ്റവും മികച്ച ഉൽപ്പന്നങ്ങൾ വൻ വില കുറവിൽ കേരള ക്യാഷ് ഔട്ട്ലെറ്റുകളിൽ നിന്നും ഫ്രാഞ്ചൈസികളിൽ നിന്നും നിങ്ങൾക്ക് വാങ്ങാം.
6: കേരള കാഷ്യൂ, നന്മയുടെ രുചി, ആരോഗ്യത്തിന്റെ ഉറവ്.

ഭാരതത്തിന്റെ സംസ്കാരത്തിന്റെയും സമ്പന്നമായ പാരമ്പര്യത്തിന്റെയും മനോഹരമായ മുഖമുദ്രയാണ് ഇന്ത്യൻ കൈത്തറി പ്രസ്ഥാനം. സിന്ധു നദീതട സംസ്കാരത്തിന്റെ കാലത്തോളം പഴക്കമുള്ള ഒരു മഹത്തായ ചരിത്രം നമ്മുടെ ഈ കൈത്തറി മേഖലയ്ക്ക് അവകാശപ്പെടാനുണ്ട്. വസ്ത്രം എന്നത് കേവലം ശരീരം മറയ്ക്കാനുള്ള ഒരു ഉപാധി എന്നതിലുപരി ഭാരതീയർക്ക് അത് കലയുടെയും വിശ്വാസത്തിന്റെയും ഓരോ നാടിന്റെയും തനിമയുടെയും ജീവനുള്ള ആവിഷ്കാരമായിരുന്നു. ഹിമാചലിന്റെ തണുപ്പുള്ള താഴ്വരകൾ മുതൽ പെരിയാറിന്റെയും കാവേരിയുടെയും തീരങ്ങൾ വരെ പടർന്ന് പന്തലിച്ചു നിൽക്കുന്ന ഈ ഭാരതമണ്ണിൽ ഓരോ ദേശത്തിനും പറയാൻ സ്വന്തമായ ഒരു നെയ്ത്ത് ചരിത്രമുണ്ട്. തലമുറകളായി കൈമാറ്റം ചെയ്യപ്പെട്ടു വന്ന ഈ കരവിരുത് വർണ്ണങ്ങളുടെയും ഇഴകളുടെയും മാതൃക ലോകമാണ് നമ്മുടെ മുന്നിൽ തുറക്കുന്നത്. ഇന്ത്യൻ കൈത്തറിയുടെ ഏറ്റവും വലിയ പ്രത്യേകത അതിന്റെ അതിശയിപ്പിക്കുന്ന വൈവിധ്യമാണ്. രാജ്യത്തിന്റെ വടക്കൻ മേഖലയിലേക്ക് നോക്കിയാൽ ഉത്തർപ്രദേശിലെ വാരണാസിയിൽ നിന്നുള്ള രാജകീയമായ ബനാറസി പട്ടുസാരികളും കാശ്മീരിലെ തണുപ്പകറ്റുന്ന അത്യപൂർവമായ പശ്മിന ഷാളുകളും മധ്യപ്രദേശിന്റെ അഭിമാനമായ ചന്ദേരി മഹേശ്വരി തുണിത്തരങ്ങളും കാണാം. എന്നാൽ കിഴക്കൻ ഇന്ത്യയിലേക്ക് വരുമ്പോൾ വെസ്റ്റ് ബംഗാളിലെ ജംദാനി കൈത്തറിയും ഒഡീഷയുടെ മനോഹരമായ സമ്പൽപുരി ഇക്കാത്ത ഡിസൈനുകളും അസമിലെ അപൂർവമായ തങ്കനിറമുള്ള മുഖാപ്പട്ടും നമ്മെ വിസ്മയിപ്പിക്കുന്നു. ഇനി പടിഞ്ഞാറോട്ട് വന്നാൽ ഗുജറാത്തിന്റെ സങ്കീർണമായ പടോല നെയ്ത്തും രാജസ്ഥാനിലെ ബന്ദേജ് ചായക്കോട്ടുകളും മഹാരാഷ്ട്രയുടെ ശോഭയുറ്റ പൈത്തണി സാരികളും കൈത്തറിയുടെ വിസ്മയിപ്പിക്കുന്ന ഉദാഹരണങ്ങളാണ്. തെക്കേ ഇന്ത്യയിലേക്ക് എത്തുമ്പോൾ കൈത്തറിയിലെ പാരമ്പര്യവും പ്രൗഢിയും ഇരട്ടിയാവുന്നു. തമിഴ്നാടിലെ ലോക പ്രശസ്തമായ കാഞ്ചീപുരം പട്ടുസാരികൾ, തെലങ്കാനയിലെ പോച്ചമ്പള്ളി ഇക്കാത്ത്, ആന്ധ്രാപ്രദേശിലെ മംഗളഗിരി വസ്ത്രങ്ങൾ എന്നിവ ഗ്ലോബലി തന്നെ വൻ സ്വീകാര്യത നേടിയവയാണ്. ഇനി നമ്മുടെ സ്വന്തം കേരളത്തിലേക്ക് നോക്കിയാൽ പ്രകൃതിദത്തമായ പരുത്തി നൂലുകളിൽ സ്വർണ കസവുകൾ ഇഴച്ചേർത്ത് നെയ്യുന്ന ബാലരാമപുരം, ചേന്നമംഗലം, കൌത്താമ്പള്ളി കൈത്തറികൾ ലളിതവും എന്നാൽ അതീവ മനോഹരമായ വസ്ത്ര സംസ്കാരത്തെയാണ് ലോകത്തിന് കാണിച്ചു തരുന്നത്. പ്രകൃതി നിന്ന് വേർതിരിച്ചെടുക്കുന്ന സ്വാഭാവിക ചായങ്ങളും ജാമതീയ രൂപങ്ങളും പാരമ്പര്യ ചിഹ്നങ്ങളും തറയിൽ കോർത്തെടുക്കുമ്പോൾ ഓരോ വസ്ത്രവും ഓരോ മഹത്തായ കലാരൂപമായി മാറുന്നു. ആധുനിക ലോകം ഇക്കോ ഫ്രണ്ട്ലിയായ സസ്റ്റൈനബിൾ ഫാഷനിലേക്ക് ചുവടുവെക്കുമ്പോൾ ലോകത്തിനാകെ മാതൃകയാകാൻ ഇന്ത്യൻ കൈത്തറിക്ക് സാധിക്കുന്നുണ്ട്. കോടാനുകോടി ഗ്രാമീണ ജനങ്ങളുടെയും പ്രത്യേകിച്ച് സ്ത്രീകളുടെയും പ്രധാന ഉപജീവന മാർഗമാണ് ഈ മേഖല. കേവലം ഒരു പരമ്പരാഗത ഉൽപ്പന്നം എന്നതിലുപരി അന്താരാഷ്ട്ര ഫാഷൻ റൺവേകളിൽ വൻ തരംഗം സൃഷ്ടിക്കാൻ ഇന്ന് ഭാരതീയ കൈത്തറി ഉൽപ്പന്നങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട്. യന്ത്രങ്ങളുടെ സഹായമില്ലാതെ ഒരു കൂട്ടം മനുഷ്യരുടെ കഠിനാധ്വാനവും സ്നേഹവും ഇഴചേർത്തുണ്ടാകുന്ന ഈ ഉൽപ്പന്നങ്ങൾ ഭാരതത്തിന്റെ ആത്മനിർഭരതയുടെ ഉജ്ജ്വലമായ ഉദാഹരണമാണ്. തുടർന്നും കേട്ടുകൊണ്ടിരിക്കൂ ലൗഡ് സ്പീക്കർ ഓണാശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: കൊല്ലക്കാർക്കാണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
2: ഇതിനോടനുബന്ധിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
3: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
4: കൊല്ലം നിയോവിറ്റ ഫെർട്ടിലിറ്റി സെന്ററും കൊട്ടാരക്കര ഡോക്ടേഴ്സ് ക്യാൻസർ ലാബ്സും ചേർന്നൊരുക്കുന്ന സൗജന്യ വന്ദിത ഗൈനക്കോളജി ക്യാമ്പ് ഓഗസ്റ്റ് 9 ഞായറാഴ്ച രാവിലെ 10 മണി മുതൽ 1 മണി വരെ കൊട്ടാരക്കര ഡോക്ടേഴ്സ് ക്യാൻസർ ലാബ്സിൽ വെച്ച് നടത്തപ്പെടുന്നു. ഫോർ രജിസ്ട്രേഷൻ കോൺടാക്ട് 9400232358.
0: നിയോവിറ്റ ഫെർട്ടിലിറ്റി സെന്റർ, അയത്തിൽ, കൊല്ലം.
5: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.

കേരളത്തിന്റെ സാംസ്കാരിക അടയാളങ്ങളിൽ ഒഴിച്ചുകൂടാനാവാത്ത ഒന്നാണ് തിരുവനന്തപുരം ജില്ലയിലെ അതിർത്തി ഗ്രാമമായ ബാലരാമപുരത്തിന്റെ സ്വന്തം കൈത്തറി വസ്ത്രങ്ങൾ. കേവലം ഒരു വസ്ത്രനിർമ്മാണ കേന്ദ്രം എന്നതിലുപരി രണ്ട് നൂറ്റാണ്ടിലധികം പഴക്കമുള്ള ഒരു ചരിത്ര പശ്ചാത്തലം ഈ നെയ്ത്ത് ഗ്രാമത്തിലുണ്ട്. തിരുവിതാംകൂർ രാജാവായിരുന്ന ബാലരാമവർമ്മയുടെ ഭരണകാലത്താണ് ഈ നെയ്ത്ത് പാരമ്പര്യം ഇവിടെ ആരംഭിക്കുന്നത്. രാജകുടുംബങ്ങൾക്കും പ്രമാണിമാർക്കും വേണ്ടിയുള്ള മേത്തന വസ്ത്രങ്ങൾ നെയ്യുന്നതിനായി തമിഴ്നാട്ടിലെ നാക്കർകോവിൽ നിന്നും ശാലിയാർ എന്ന പ്രത്യേക നെയ്ത്ത് സമൂഹത്തെ മഹാരാജാവ് ഇവിടെ കൊണ്ടുവന്ന് താമസിപ്പിക്കുകയായിരുന്നു. അന്ന് രാജാക്കന്മാർക്ക് വേണ്ടി മാത്രം ആരംഭിച്ച ആ നെയ്ത്ത് വിദ്യ പിന്നെ കേരളത്തിന്റെ ആകെ അഭിമാനമായി മാറുന്ന കാഴ്ചയാണ് നാം കണ്ടത്. നൂറ്റാണ്ടുകൾ പിന്നിട്ടും തങ്ങളുടെ പൂർവീർ കൈമാറി വന്ന ആ തനത് നെയ്ത്ത് വിദ്യ യാതൊരു മാറ്റവുമില്ലാതെ കാത്തുസൂക്ഷിക്കാൻ ബാലരാമപുരത്തെ നെയ്ത്തുകാർക്ക് ഇന്നും സാധിക്കുന്നുണ്ട്. ബാലരാമപുരം കൈത്തറിയെ ലോക പ്രശസ്തമാക്കുന്ന ഏറ്റവും വലിയ സവിശേഷത അതിന്റെ സവിശേഷമായ നെയ്ത്ത് രീതി തന്നെയാണ്. തികച്ചും പരമ്പരാഗതമായ കുഴിത്തറികൾ ഉപയോഗിച്ചാണ് ഇവിടെ വസ്ത്രങ്ങൾ നെയ്യുന്നത്. നിലത്ത് കുഴിയുണ്ടാക്കി അതിൽ തറയുടെ പടലുകൾ ക്രമീകരിച്ച് കാലുകൾ കുഴിയിലിറക്കി വെച്ചാണ് നെയ്ത്തുകാർ ജോലി ചെയ്യുന്നത്. ഈ രീതിയിലുള്ള നെയ്ത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത തുണിയുടെ മുൻവശവും പിൻവശവും ഒരുപോലെ ആയിരിക്കും എന്നതാണ്. കസവുകൾ ഇഴച്ചേർത്ത് ഡിസൈനുകൾ ചെയ്യുമ്പോൾ വസ്ത്രത്തിന്റെ രണ്ടു വശങ്ങളിലും ആ ഡിസൈൻ ഒരുപോലെ പതിഞ്ഞിരിക്കുന്നത് നെയ്ത്തുകാരുടെ അപാരമായ വൈദഗ്ധ്യത്തെയും സൂക്ഷ്മതയുമാണ് സൂചിപ്പിക്കുന്നത്. ഈ ഒരു പൂർണ്ണത മറ്റൊരു കൈത്തറി വസ്ത്രത്തിലും കണ്ടെത്തുക പ്രയാസമാണ്. ഒരു ഡിസൈൻ പോലും തെറ്റാതെ ദിവസങ്ങളോളം ഏകാഗ്രതയോടെ തറയ്ക്ക് മുൻപിലിരുന്ന് ചെയ്യുന്ന ആ കരവരുത് ലോകത്തെവിടെയും വിസ്മയമുണർത്തുന്ന ഒന്നാണ്. യാതൊരുവിധ രാസവസ്തുക്കളും ഉപയോഗിക്കാത്ത പ്രകൃതിദത്തമായ പരുത്തി നൂലുകളുടെ നിർമ്മാണം ബാലരാമപുരം കൈത്തറിയുടെ മറ്റൊരു മുഖമുദ്ര. തിളങ്ങുന്ന വെള്ള നിറത്തിന് പകരം പരുത്തിയുടെ തനതായ ഇളം മഞ്ഞ കലർന്ന ക്രീം നിറമാണ് ഇതിന് ഉപയോഗിക്കുന്നത്. വളരെ മൃദുവായ ഈ പരുത്തി നൂലുകളിൽ ശുദ്ധമായ സ്വർണ്ണ കസവുകൾ കോർത്തെടുത്താണ് പരമ്പരാഗത ബാലരാമപുരം സാരികളും സെറ്റ് മുണ്ടുകളും പുരുഷന്മാർക്കുള്ള കസവ് മുണ്ടുകളും തയ്യാറാക്കുന്നത്. കൊടും ചൂടിലും മികച്ച കുളിർമ നൽകാനും കാലാവസ്ഥയ്ക്ക് അനുസൃതമായിട്ട് ചർമ്മത്തിന് സംരക്ഷണം നൽകാനും ഈ വസ്ത്രങ്ങൾക്ക് കഴിയുന്നു. കൃത്രിമ നൂലുകളോ രാസവസ്തുക്കളോ കലരാത്തതിനാൽ ഇത് പൂർണ്ണമായും പ്രകൃതി സൗഹൃദമാണ്. ഓണം, വിഷു തുടങ്ങിയ ഉത്സവവേദികളിലും കേരളീയ വിവാഹ ചടങ്ങുകളിലും മലയാളികളുടെ ഒഴിച്ചുകൂടാനാവാത്ത വേഷമായിട്ട് ബാലരാമപുരം കൈത്തറി വസ്ത്രങ്ങൾ മാറിയിരിക്കുന്നു. ഈ പരമ്പരാഗത തനിമയും സമാനതകളില്ലാത്ത ഗുണനിലവാരവും മുൻനിർത്തി ഭാരത സർക്കാർ ബാലരാമപുരം കൈത്തറിക്ക് ഭൗമസൂചിക പദവി നൽകി ആദരിച്ചിട്ടുണ്ട്. ഇത് ഉൽപ്പന്നത്തിന്റെ ആധികാരികത ഉറപ്പുവരുത്തുക മാത്രമല്ല അന്താരാഷ്ട്ര തലത്തിൽ ഈ വസ്ത്രങ്ങൾക്ക് വലിയ സ്വീകാര്യത നേടിക്കൊടുക്കുകയും ചെയ്തു. ചുരുക്കത്തിൽ ഓരോ ബാലരാമപുരം കൈത്തറി വസ്ത്രവും ഓരോ കലാരൂപമാണ്. യന്ത്രങ്ങളുടെ സഹായമില്ലാതെ മനുഷ്യന്റെ വിരൽത്തുമ്പിൽ വിരിയുന്ന ഈ വസ്ത്രങ്ങളിൽ ഒരു നാടിന്റെ സംസ്കാരവും തലമുറകളുടെ അധ്വാനവും പാരമ്പര്യത്തിന്റെ സ്പർശവും അടങ്ങിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഈ മഹത്തായ പൈതൃകത്തെ സംരക്ഷിക്കേണ്ടതും വരും തലമുറയ്ക്ക് കൈമാറേണ്ടതും ഓരോ മലയാളിയുടെയും കടമയാണ്.

0: ശ്രേയ SM90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ വില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്?
1: 22 വർഷത്തെ സേവന പാരമ്പര്യമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് ഡോട്ട് ഇൻ.
3: മെക്സാ ഓണേഴ്സിന് ഒരു ഗുഡ് ന്യൂസ്, സർവീസിനായി ഇനി ദൂരയാത്ര വേണ്ട. സാരഥിയുടെ പ്രീമിയം നെക്സാ സർവീസ് സെന്റർ നമ്മുടെ കൊട്ടാരക്കരയിലും എക്സ്പ്രസ് സർവീസ്, പിക്കപ്പ് ആൻഡ് ഡ്രോപ്പ് സൗകര്യം, ഞായറാഴ്ചകളിലെ സേവനവും ഉൾപ്പെടെ എല്ലാ പ്രീമിയം ഫെസിലിറ്റീസ് നെക്സാ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു. നെക്സാ സർവീസ് സെന്റർ, MC റോഡ്, ലോവർ കരിക്കം, കൊട്ടാരക്കര.
4: വിവാഹാഘോഷങ്ങൾക്ക് കൊട്ടാരക്കരയിലെ ഏറ്റവും വലിയ JC ഡയമണ്ട് കൺവെൻഷൻ സെന്റർ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. വിശാലമായ കാർ പാർക്കിംഗ്, അതിവിശാലമായ AC ഹാളുകളും ഒരുക്കി JC ഡയമണ്ട് കൺവെൻഷൻ സെന്റർ, കരിക്കം, കൊട്ടാരക്കര.

കേരളത്തിന്റെ സാംസ്കാരിക പൈതൃകത്തിൽ സുവർണലിപികളിൽ ആലേഖനം ചെയ്യപ്പെട്ട ഒരു മഹത്തായ പേരാണ് ചെയ്യുന്നമംഗലം കൈത്തറി. എറണാകുളം ജില്ലയിലെ പെരിയാറിന്റെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന ചെയ്യുന്നമംഗലം എന്ന ഗ്രാമത്തിന് പറയാനുള്ളത് നൂറ്റാണ്ടുകളുടെ പഴക്കമുള്ള ഒരു നെയ്ത്ത് പാരമ്പര്യത്തിന്റെ ചരിത്രവും അതിലുപരി മനുഷ്യന്റെ ഇച്ഛാശക്തി തെളിയിക്കുന്ന കണ്ണു നനയിക്കുന്ന ഒരു അതിജീവനത്തിന്റെ കഥയുമാണ്. കൊച്ചി രാജവംശത്തിന്റെ പ്രധാനമന്ത്രിമാരും സൈന്യാധിപന്മാരുമായിരുന്ന പാലിയതച്ഛന്മാരുമായി ഈ നെയ്ത്ത് ഗ്രാമത്തിന് അഭേദ്യമായ ബന്ധമുണ്ട്. രാജകുടുംബങ്ങൾക്കും പ്രഭുക്കന്മാർക്കും ധരിക്കാനായി അതിമനോഹരവും മികച്ച നിലവാരവുമുള്ള വസ്ത്രങ്ങൾ നെയ്യുന്നതിനായി നൂറ്റാണ്ടുകൾക്ക് മുൻപ് ദേവാങ്കർ എന്നറിയപ്പെടുന്ന ഒരു പ്രത്യേക നെയ്ത്ത് സമൂഹത്തെ പാലിയതച്ഛന്മാർ ഇവിടെ കൊണ്ടുവന്ന് താമസിപ്പിച്ചു. അതിസൂക്ഷ്മമായ പരുത്തി നൂലുകളിൽ സ്വർണക്കസവുകൾ ഇഴച്ചേർത്ത് അവർ നെയ്തെടുത്ത പുടവകളും കസവുമുണ്ടുകളും സാരികളും ചെയ്യുന്നമംഗലത്തിന്റെ പ്രശസ്തി കേരളമെമ്പാടും വ്യാപിപ്പിച്ചു. പരുത്തി നൂലുകളെ പാവായും ഓടയുമായി മാറ്റി മണിക്കൂറുകളുടെ ഏകാഗ്രതയോടെ തറയിലിരുന്ന് നെയ്യുന്ന ഓരോ വസ്ത്രത്തിലും നെയ്ത്തുകാരുടെ വിയർപ്പും കലയോടുള്ള അഭിനിവേശവും നിറഞ്ഞു നിൽക്കുന്നുണ്ട്. പൂർണ്ണമായും കൈകളിൽ വിരിയുന്ന ഈ വസ്ത്രങ്ങളുടെ മൃദുത്വവും ഈടും മറ്റൊരു കൈത്തറയ്ക്കും അവകാശപ്പെടാൻ കഴിയാത്തതായിരുന്നു. അതുകൊണ്ട് തന്നെ തലമുറകളായി കൈമാറി വന്ന ഈ തൊഴിൽ ചെയ്യുന്നമംഗലത്തെ ജനങ്ങളുടെ ജീവവായുവായി മാറി. എന്നാൽ നൂറ്റാണ്ടുകളായി ശാന്തമായി ഒഴുകിയിരുന്ന അവരുടെ ജീവിതത്തിലേക്ക് 2012 മഹാപ്രളയം ഒരു വൻ ദുരന്തമായാണ് കടന്നുവന്നത്. ചെയ്യുന്നമംഗലത്തെ നെയ്ത്ത് ഗ്രാമങ്ങളെ പ്രളയജലം അക്ഷരാർത്ഥത്തിൽ ചെളിയിലാഴ്ത്തി. തലമുറകളായി അവർ കാത്തുസൂക്ഷിച്ച തറികളും നെയ്തുകൊണ്ടിരുന്ന വസ്ത്രങ്ങളും വിലപിടിപ്പുള്ള നൂലുകളും ചായക്കൂട്ടങ്ങളും വെള്ളത്തിനടിയിലായി. ഓണവിപണി ലക്ഷ്യമാക്കി മാസങ്ങളെടുത്ത് തയ്യാറാക്കിയ ലക്ഷക്കണക്കിന് രൂപയുടെ വസ്ത്രങ്ങളാണ് ആ ചെളിയിൽ ഉപയോഗശൂന്യമായി കിടന്നത്. നെയ്ത്തുകാരുടെ ഉപജീവന മാർഗം പൂർണ്ണമായും അടഞ്ഞുപോയ ആ നിമിഷത്തിൽ ചെയ്യുന്നമംഗലം കൈത്തറി എന്ന പാരമ്പര്യം ഇനി ചരിത്ര താളുകളിൽ മാത്രമായി ഒതുങ്ങുമെന്ന് പലരും പറയുന്നു. ജീവിതമാർഗം നഷ്ടപ്പെട്ട് എന്ത് ചെയ്യണമെന്നറിയാതെ പകച്ചു നിന്ന നെയ്ത്തുകാരുടെ കണ്ണീർ കേരളത്തിന്റെ ആകെ നൊമ്പരമായി മാറുന്നതാണ് പിന്നീട് നാം കണ്ടത്. പക്ഷേ പ്രകൃതിയുടെ സംഹാര താണ്ഡവത്തിന് മുന്നിൽ തോറ്റുകൊടുക്കാൻ കേരളം തയ്യാറായിരുന്നില്ല. ലോകം കണ്ട ഏറ്റവും വലിയ അതിജീവന ഗാഥയിലൊന്നിലാണ് പിന്നീട് ചെയ്യുന്നമംഗലം സാക്ഷ്യം വഹിച്ചത്. പ്രളയത്തിന്റെ ചെളിപ്പുരണ്ട ഉപയോഗശൂന്യമായ ആ വസ്ത്രങ്ങളെ കഴുകിയെടുത്ത് അതിൽ നിന്നും ചേക്കുട്ടി അഥവാ ചീറിലെ കുട്ടി എന്ന അതിജീവനത്തിന്റെ പ്രതീകമായ പാവകൾ പിറവിയെടുത്തു. സന്നദ്ധ പ്രവർത്തകരുടെ ആശയത്തിൽ വരഞ്ഞ ചേക്കുട്ടി പാവകളെ ലോകമെമ്പാടുമുള്ള മലയാളികൾ നെഞ്ചിലേറ്റി. ആ പാവകളുടെ വിൽപ്പനയിലൂടെ അവർ സമാഹരിച്ച തുക നെയ്ത്തുകാർക്ക് വലിയൊരു ആശ്വാസമായി മാറി. അതോടൊപ്പം സർക്കാരിന്റെയും കെയർ ഫോർ ചെയ്യുന്നമംഗലം പോലെയുള്ള സന്നദ്ധ സംഘടനകളുടെയും പ്രശസ്തരായ ഫാഷൻ ഡിസൈനേഴ്സിന്റെയും കൂട്ടായ പരിശ്രമങ്ങൾ ആരംഭിച്ചു. കേടുപാടുകൾ സംഭവിച്ച തറികൾ നന്നാക്കിയും പുതിയ നൂലുകൾ എത്തിച്ചു നൽകിയും അവർ നെയ്ത്തുകാരെ ചേർത്ത് പിടിച്ചു. കേവലം പരമ്പരാഗത വസ്ത്രങ്ങളിൽ മാത്രം ഒതുങ്ങി നിൽക്കാതെ പുതിയ കാലത്തിന് അനുയോജ്യമായ ആധുനിക ഡിസൈനുകൾ വസ്ത്രങ്ങളിൽ പരീക്ഷിച്ചതോടെ ചെയ്യുന്നമംഗലം കൈത്തറിക്ക് മുൻപത്തേക്കാൾ വലിയ സ്വീകാര്യത ലഭിച്ചു. ഇന്ന് തനതായ സവിശേഷതയുള്ള അംഗീകാരമായി ഭൗമസൂചിക പദവി സ്വന്തമാക്കിയ ചെയ്യുന്നമംഗലം കൈത്തറി കേവലം ഒരു നെയ്ത്ത് സമൂഹം മാത്രമല്ല, അത് മനുഷ്യന്റെ അചഞ്ചലമായ ഇച്ഛാശക്തിയുടെയും കൂട്ടായ്മയുടെയും ഒരു നാടിന്റെ അതിജീവനത്തിന്റെയും ഉജ്ജ്വലമായ പ്രതീകമാണ്. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ ലൗഡ് സ്പീക്കർ ഓണാശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: पीएम फसल बीमा योजना से करीब 2 लाख करोड़ रुपए क्लेम के रूप में किसानों को मिले।
1: എന്റെ പേര് ബാലൻ. ഞാൻ എറണാകുളം ജില്ലയിൽ വിളവ് ഇൻഷുറൻസ് കൊണ്ട് വ്യതിയാനം കൊണ്ട് വളരെ നഷ്ടങ്ങളുണ്ടായിട്ടുണ്ട്. പ്രധാനമന്ത്രിയിലേക്ക് കൊണ്ട് വളരെ ഗുണം ചെയ്യുന്നുണ്ട്. കാലാവസ്ഥ വ്യതിയാനം കൊണ്ട് എനിക്ക് കൃഷി നഷ്ടപ്പെട്ടിട്ടുണ്ട്. പ്രധാനമന്ത്രിയുടെ സ്കീമിൽ നിന്ന് എനിക്ക് 38,000 രൂപ കിട്ടിയിട്ടുണ്ട്.
2: ഖാരിഫ് വിള ഇൻഷുറൻസിനായി ഉടൻ രജിസ്റ്റർ ചെയ്യുക.
3: ബാങ്ക് ശാഖ, ഇൻഷുറൻസ് കമ്പനി, അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് കമ്മിറ്റി, ജനസേവ കേന്ദ്രം എന്നിവിടങ്ങളിൽ ബന്ധപ്പെടുക.
2: വിള ഇൻഷുറൻസിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾക്കായി ഹെൽപ്പ് ലൈൻ നമ്പർ 1444 വിളിക്കുക.
4: കൊല്ലക്കാർക്കാണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
5: ഇതിനോടനുബന്ധിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
6: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെൻഷൻ, കൊല്ലം.
7: വിശാൽ ഓപ്റ്റിക്കൽസ്.

വേഗത്തിൽ മാറി മറിയുന്ന വസ്ത്രരീതികൾക്കും പരിസ്ഥിതിക്ക് ആഘാതം ഉണ്ടാക്കുന്ന ഫാസ്റ്റ് ഫാഷൻ തരംഗങ്ങൾക്കും മധ്യ ലോകമെമ്പാടുമുള്ള ഫാഷൻ പ്രേമികൾ ഇന്ന് തിരിഞ്ഞു നടക്കുന്നത് പാരമ്പര്യത്തിന്റെയും പ്രകൃതിയുടെയും ഈറ്റില്ലമായ കൈത്തറി വസ്ത്രങ്ങളിലേക്കാണ്. സസ്റ്റൈനബിൾ ഫാഷൻ എന്ന ആശയം ലോകമെമ്പാടും പടർന്നു പിടിക്കുമ്പോൾ ആഗോള ഫാഷൻ രംഗത്തെ മുൻനിരക്കാരായി മാറി നിൽക്കാൻ കൈത്തറി ഉൽപ്പന്നങ്ങൾക്ക് ഇന്ന് സാധിക്കുന്നുണ്ട്. പരുത്തിയും സ്വാഭാവിക ചായങ്ങളും ഉപയോഗിച്ച് നിർമ്മിക്കുന്ന കൈത്തറി വസ്ത്രങ്ങൾ ചർമ്മത്തിന് നൽകുന്ന സൗകര്യവും പരിസ്ഥിതിക്ക് നൽകുന്ന സുരക്ഷിതത്വവും മറ്റ് ആർട്ടിഫിഷ്യൽ വസ്ത്രങ്ങൾക്കൊന്നും നൽകാൻ കഴിയില്ല. കേവലം ഒരു പരമ്പരാഗത ഉൽപ്പന്നം എന്നതിലുപരി ഇന്നത്തെ കാലഘട്ടത്തിന് അനുയോജ്യമായ ജീവിതശൈലിയുടെ പ്രതീകമായാണ് ആധുനിക ഫാഷൻ ലോകം കൈത്തറിയെ നോക്കിക്കാണുന്നത്. ഒരു കാലത്ത് വിശേഷ ദിവസങ്ങളിലും ആഘോഷങ്ങളിലും മാത്രം അണിയാൻ ഉപയോഗിച്ചിരുന്ന കസവുമുണ്ടുകളും പരമ്പരാഗത സാരികളും മാത്രമായിരുന്നു കൈത്തറിയുടെ അതിർ വരുമ്പോൾ. എന്നാൽ ഇന്ന് കഥ മാറി. യുവതലമുറയുടെ അഭിരുചികൾക്ക് അനുസൃതമായി ഇൻഡോ വെസ്റ്റേൺ വസ്ത്രങ്ങൾ, കുർത്തകൾ, കാഷ്വൽ ഷർട്ടുകൾ, ഡിസൈനർ ജാക്കറ്റുകൾ, ഫ്യൂഷൻ ഡ്രസ്സുകൾ എന്നിവയെല്ലാം കൈത്തറി തുണിത്തരങ്ങൾ വൻതോതിൽ ഉപയോഗിക്കപ്പെടുന്നു. പ്രശസ്തരായ ഫാഷൻ ഡിസൈനർമാരും ബ്രാൻഡുകളും തങ്ങളുടെ ആഡംബര വസ്ത്രശേഖരങ്ങളിൽ കൈത്തറിക്ക് മുൻഗണന നൽകുന്നത് ഇതിന് ആഗോളതലത്തിൽ വലിയ സ്വീകാര്യത നേടിക്കൊടുത്തു. പ്രമുഖ റെഡ് കാർപ്പറ്റ് ഇവന്റുകളിലും ഫാഷൻ വീക്കുകളിലും പ്രശസ്ത വ്യക്തികൾ കൈത്തറി ഉൽപ്പന്നങ്ങൾ അഭിമാനത്തോടെ ധരിച്ചെത്തുന്നത് ഇന്നത്തെ സാധാരണ കാഴ്ചയാണ്. പാരമ്പര്യവും ആധുനികതയും സമന്വയിക്കുന്ന ഈ വസ്ത്രരീതി നവതലമുറയ്ക്കിടയിൽ വലിയൊരു സ്റ്റൈൽ സ്റ്റേറ്റ്മെന്റായി മാറിക്കഴിഞ്ഞു. മാർക്കറ്റിംഗിലെ പുതിയ ട്രെൻഡുകൾ കൈത്തറി മേഖലയ്ക്ക് ജീവൻ നൽകുക മാത്രമല്ല പാർശ്വവൽക്കരിക്കപ്പെട്ടു പോകുമായിരുന്ന ആയിരക്കണക്കിന് നെയ്ത്തുകാരുടെ ഉപജീവന മാർഗത്തെ തിരികെ പിടിക്കാനും സഹായിച്ചു. ഇടനിലക്കാരുടെ ചൂഷണം ഒഴിവാക്കി ഡയറക്റ്റ് ടു കൺസ്യൂമർ എന്ന രീതിയിൽ ഉൽപ്പന്നങ്ങൾ ഉപഭോക്താവിലെത്തുമ്പോൾ നെയ്ത്തുകാർക്ക് അർഹമായ വേതനം ഉറപ്പാക്കാൻ സാധിക്കുന്നു. ഫാഷൻ എന്നത് കേവലം ഭംഗി കാണിക്കൽ മാത്രമല്ല അത് നാം ജീവിക്കുന്ന സമൂഹത്തോടും പ്രകൃതിയോടുമുള്ള പ്രതിബദ്ധത കൂടിയാണ് എന്ന ചിന്ത വളരുമ്പോൾ കൈത്തറി വസ്ത്രങ്ങളുടെ പ്രസക്തി വരും ദിവസങ്ങളിൽ ഇനിയും വർദ്ധിക്കുക തന്നെ ചെയ്യും. വരും തലമുറയ്ക്കായി നാം കാത്തുസൂക്ഷിക്കേണ്ട മഹത്തായ പൈതൃകവും അതോടൊപ്പം വൻ സാമ്പത്തിക സാധ്യതയുള്ള ഒരു വ്യവസായവുമാണ് ഇന്ന് കൈത്തറി വസ്ത്രങ്ങൾ.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: കൊല്ലംകാർക്കാണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
2: ഇതിനോടനുബന്ധിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
3: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
4: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ കൊട്ടാരക്കര.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: വിവാഹാഘോഷങ്ങൾക്ക് കൊട്ടാരക്കരയിലെ ഏറ്റവും വലിയ JC ഡയമണ്ട് കൺവെൻഷൻ സെന്റർ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. വിശാലമായ കാർ പാർക്കിംഗ്, അതിവിശാലമായ AC ഹാളുകളും ഒരുക്കി JC ഡയമണ്ട് കൺവെൻഷൻ സെന്റർ, കരിക്കം, കൊട്ടാരക്കര.
2: ഗുണമേന്മയുടെ ക്രഞ്ച്, ആരോഗ്യത്തിന്റെ പഞ്ച്.
1: ഓഗസ്റ്റ് 1 മുതൽ സെപ്റ്റംബർ 15 വരെ കേരള കശുവണ്ടി വികസന കോർപ്പറേഷൻ വക ഓഫറുകളുടെ പെരുമഴ.
3: എന്താണല്ലേ, ഈ ദിവസങ്ങളിൽ ഏറ്റവും മികച്ച ഉൽപ്പന്നങ്ങൾ വൻ വിലക്കുറവിൽ കേരള ക്യാഷ് ഔട്ട്ലെറ്റുകളിൽ നിന്നും ഫ്രാഞ്ചൈസികളിൽ നിന്നും നിങ്ങൾക്ക് വാങ്ങാം.
1: കേരള ക്യാഷ്യൂ, നന്മയുടെ രുചി, ആരോഗ്യത്തിന്റെ ഉറവ്.

ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. മഴക്കാലം ആരംഭിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ റോഡുകളിലെ സുരക്ഷ ഉറപ്പുവരുത്തേണ്ടതുണ്ട്. നമ്മുടെയും മറ്റുള്ളവരുടെയും സുരക്ഷ ഉറപ്പാക്കാൻ മഴക്കാല റോഡ് സുരക്ഷ നിർദ്ദേശങ്ങൾ. വാഹനങ്ങളുടെ ബ്രേക്ക്, വൈപ്പർ, ഹെഡ്ലൈറ്റ്, ഇൻഡിക്കേറ്റർ എന്നിവ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നുവെന്ന് നിർബന്ധമായും പരിശോധിച്ച് ഉറപ്പുവരുത്തുക. പഴയതും തേഞ്ഞതുമായ വൈപ്പർ മാറ്റി സ്ഥാപിക്കുക. മലമ്പ്രദേശത്ത് ഓടിക്കുന്ന വാഹനങ്ങളിൽ ഫോഗ് ലാമ്പ്, പുകമഞ്ഞൽ കാഴ്ച ലഭ്യമാകുന്ന ഉപകരണങ്ങൾ എന്നിവ പ്രവർത്തിക്കുന്നുവെന്ന് ഉറപ്പാക്കുക. വാഹനമോടിക്കുമ്പോൾ സീറ്റ് ബെൽറ്റ്, ഹെൽമെറ്റ് പോലെയുള്ള സുരക്ഷാ സംവിധാനങ്ങൾ ഉപയോഗിക്കുക. വാഹനമോടിക്കാൻ തുടങ്ങുന്നതിന് മുൻപ് കാലാവസ്ഥാ മുന്നറിയിപ്പ് ശ്രദ്ധിക്കണം. നനവുള്ള നിരത്തിൽ ബ്രേക്ക് ചെയ്താൽ വാഹനം നിൽക്കാൻ കൂടുതൽ ദൂരം എടുക്കുന്നതിനാൽ വേഗത കുറച്ച് ഓടിക്കുക. മഴയത്ത് അമിത വേഗതയും ഓവർടേക്കിംഗും ഒഴിവാക്കുക. ധൃതി പിടിച്ച് വാഹനമോടിച്ച് അപകടത്തിൽപ്പെടാതെ മിതമായ വേഗത്തിൽ ശ്രദ്ധിച്ചോടിച്ച് സുരക്ഷിതമായി ലക്ഷ്യസ്ഥാനത്ത് എത്തുക. യാത്രയിൽ മുന്നിലുള്ള വാഹനത്തിൽ നിന്നും സുരക്ഷിത അകലം പാലിക്കുക. മഴക്കാലത്ത് കാഴ്ച മറയ്ക്കുന്ന രീതിയിൽ വെള്ളം തെറിപ്പിക്കാൻ സാധ്യതയുള്ളതിനാൽ ലോറി, ട്രക്ക്, ബസ് എന്നിവയുടെ തൊട്ടുപിന്നാലെ വാഹനം ഓടിക്കരുത്. മഴയത്തും മഞ്ഞുവീഴ്ചയുള്ളപ്പോഴും ഹെഡ്ലൈറ്റ് ഉപയോഗിക്കുക. റോഡിന്റെ ദൂരക്കാഴ്ച കുറവാണെങ്കിൽ വേഗത കുറയ്ക്കുക. ഇടിയും മിന്നലും ഉള്ളപ്പോൾ കഴിവതും വാഹനം ഓടിക്കാതിരിക്കുക. വാഹനത്തിൽ ആവശ്യമായ ഇന്ധനം കരുതുക. കനത്ത മഴയത്ത് വാഹനം ഓടിക്കാതിരിക്കുക. ആംബുലൻസ്, അഗ്നിശമന സേന, പോലീസ് തുടങ്ങി അത്യാവശ്യ നമ്പറുകൾ സ്പീഡ് ഡയലിൽ ഉറപ്പാക്കുക. വെള്ളക്കെട്ടുള്ള റോഡിലൂടെ ഓടിക്കുമ്പോൾ വാഹനം തെന്നിമാറാതെ ശ്രദ്ധിക്കുക. കൂടാ, മൂടിയുള്ള ഹെൽമെറ്റ്, മഴക്കോട്ട് തുടങ്ങിയ സംരക്ഷണ ഉപകരണങ്ങൾ യാത്രയിൽ കരുതുക. ഈ മഴക്കാലത്ത് അപകടം കുറയ്ക്കാൻ സുരക്ഷിതമായി യാത്ര ചെയ്യുക, നിയമങ്ങൾ പാലിക്കുക.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് നാട്ടാർക്കൊപ്പം.
1: ഇന്ന് ഭാരതത്തിലെ ഗ്രാമഗ്രാമാന്തരങ്ങളിൽ വീടിന്റെ മേൽക്കൂരകളുടെ രൂപം മാറിക്കഴിഞ്ഞു. പണ്ടെവിടെയാണോ പപ്പടവും തുണികളും മാത്രം ഉണക്കാനിട്ടിരിക്കുന്നത്, അവിടെ ഇന്ന് വൈദ്യുതി ബില്ലുകൾ സീറോ ആയി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് ഗ്രാമങ്ങളിൽ ഓരോ വീട്ടുകാരും സോളാർ പാനലുകൾ സ്ഥാപിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളും ഇത് ഉടൻ തന്നെ സ്ഥാപിക്കൂ. ഭാരത സർക്കാർ 78,000 രൂപ വരെ സബ്സിഡി നൽകുന്നുണ്ട്. ഇതിനോടകം 30 ലക്ഷത്തിലധികം കുടുംബങ്ങൾ ഈ പദ്ധതിയുടെ പ്രയോജനം നേടിക്കഴിഞ്ഞു. PM സൂര്യാഘർ മുഫ്ത് ബിജ്ലി യോജനയിൽ ചേരുന്നതിനായി ഇന്ന് തന്നെ രജിസ്റ്റർ ചെയ്യൂ. PM സൂര്യാഘർ.gov.in.
2: നെക്സാ ഓണേഴ്സിന് ഒരു ഗുഡ് ന്യൂസ്. സർവീസിനായി ഇനി ദൂരയാത്ര വേണ്ട. സാരഥിയുടെ പ്രീമിയം നെക്സാ സർവീസ് സെന്റർ നമ്മുടെ കൊട്ടാരക്കരയിലും എക്സ്പ്രസ് സർവീസ്, പിക്കപ്പ് ആൻഡ് ഡ്രോപ്പ് സൗകര്യം, ഞായറാഴ്ചകളിലെ സേവനവും ഉൾപ്പെടെ എല്ലാ പ്രീമിയം ഫെസിലിറ്റീസ് നെക്സാ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു. നെക്സാ സർവീസ് സെന്റർ, MC റോഡ്, ലോവർ കരിക്കം, കൊട്ടാരക്കര.

നമ്മുടെ സംസ്കാരത്തിന്റെയും പൈതൃകത്തിന്റെയും കാവലാളികളായ കൈത്തറി നെയ്ത്തുകാർ ഇന്ന് അതിജീവനത്തിനായി കഠിനമായി പോരാടിക്കൊണ്ടിരിക്കുകയാണ്. പരുത്തിനൂലുകളെ തറയിൽ കോർത്തെടുത്ത് മനോഹരമായ തുണിത്തരങ്ങൾ നെയ്യുന്ന ഈ കലാകാരന്മാർക്ക് ആധുനിക യുഗത്തിൽ അഭിമുഖീകരിക്കേണ്ടി വരുന്നത് സങ്കല്പിക്കാൻ കഴിയുന്നതിലും വലിയ പ്രശ്നങ്ങളാണ്. നൂലിന്റെയും ചായങ്ങളുടെയും വിലയിലുണ്ടാകുന്ന അനിയന്ത്രിതമായ വർധനമാണ് നെയ്ത്തുകാർ നേരിടുന്ന ആദ്യത്തെ പ്രധാന വെല്ലുവിളി. അസംസ്കൃത വസ്തുക്കളുടെ വില കുതിച്ചുയരുമ്പോഴും അതിനനുസരിച്ച് നെയ്തെടുക്കുന്ന വസ്ത്രങ്ങൾക്ക് അർഹമായ വിലയോ നെയ്ത്തുകാരന് ന്യായമായ കൂലിയോ ലഭിക്കുന്നില്ല. ദിവസങ്ങളോളം തറയിലിരുന്ന് കഠിനാധ്വാനം ചെയ്യുന്ന ഒരു നെയ്ത്തുകാരന് ലഭിക്കുന്ന തുച്ഛമായ വേതനം കൊണ്ട് ചെലവുകൾ പോലും കഴിച്ചുവിടാൻ സാധിക്കാത്ത അവസ്ഥയാണ് ഇന്നുള്ളത്. യന്ത്രത്തറികളിൽ കുറഞ്ഞ ചെലവിലും വേഗത്തിലും ഉൽപ്പാദിപ്പിക്കുന്ന കൃത്രിമ വസ്ത്രങ്ങളിൽ നിന്നുള്ള കടുത്ത മത്സരമാണ് കൈത്തറി മേഖല നേരിടുന്ന മറ്റൊരു തിരിച്ചടി. യന്ത്രത്തറി വസ്ത്രങ്ങളെ കൈത്തറി എന്ന വ്യാജേന വിപണിയിൽ കുറഞ്ഞ വിലയ്ക്ക് വിറ്റഴിക്കുമ്പോൾ യഥാർത്ഥ കൈത്തറി ഉൽപ്പന്നങ്ങളുടെ വിപണി തകരുകയും ഉപഭോക്താക്കൾ വഞ്ചിക്കപ്പെടുകയും ചെയ്യുന്നു. ഈ മഹത്തായ പാരമ്പര്യത്തെയും നെയ്ത്ത് തൊഴിലാളികളെയും സംരക്ഷിക്കാൻ ബഹുമുഖമായ പിന്തുണ അത്യന്താപേക്ഷിതമാണ്. ഒന്നാമതായി, നെയ്ത്തുകാർക്ക് മാന്യമായി ജീവിക്കാനുള്ള കൃത്യമായ വേതനം ഉറപ്പാക്കുകയും അസംസ്കൃത വസ്തുക്കൾ സബ്സിഡി നിരക്കിൽ ലഭ്യമാവുകയും വേണം. നെയ്ത്തുകാരുടെ ആരോഗ്യം സംരക്ഷിക്കുന്നതിനായി പ്രത്യേക മെഡിക്കൽ ഇൻഷുറൻസ് പദ്ധതികളും പെൻഷൻ ഉൾപ്പെടെയുള്ള സാമൂഹിക സുരക്ഷാ പദ്ധതികളും ശക്തമാക്കേണ്ടതുണ്ട്. അതുപോലെ വ്യാജ കൈത്തറി വസ്ത്രങ്ങൾ തടയാൻ ഭൗമസൂചിക പദവികളും ഹാൻഡ്ലൂം മാർക്കുകളും കർശനമായി നടപ്പിലാക്കണം. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ പൈതൃകത്തിന്റെ ഭംഗി കാത്തുസൂക്ഷിക്കുന്ന ആ കൈകളെ ചേർത്ത് പിടിക്കേണ്ടത് ഓരോ ഭാരതീയന്റെയും കടമയാണ്. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കും ലൗഡ് സ്പീക്കർ ഓൺ ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടുകാർക്കൊപ്പം.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ കൊട്ടാരക്കര.
2: കൊല്ലംകാർക്കാണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
3: ഇതിനോടനുബന്ധിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
1: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെൻഷൻ ജംഗ്ഷൻ, കൊല്ലം.

ഒരു കാലത്ത് തങ്ങളുടെ ഗ്രാമങ്ങളിലെ ചെറിയ സഹകരണ സംഘങ്ങളും പ്രാദേശിക ചിന്തകളിലും മാത്രം ഒതുങ്ങി നിന്നിരുന്ന കൈത്തറി നെയ്ത്തുകാർക്ക് ഇന്ന് ലോകം മുഴുവൻ ഒരു തുറന്ന വിപണിയായി മാറിയിരിക്കുകയാണ്. ഇതിന് പ്രധാന കാരണം ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളുടെയും ഇ കൊമേഴ്സ് വെബ്സൈറ്റുകളുടെയും വിപ്ലവകരമായ കടന്നവരാണ്. മുൻപ് കസ്റ്റമേഴ്സ് നേരിട്ട് ചെന്ന് വാങ്ങിയിട്ടിരുന്ന സ്ഥാനത്ത് ഇന്ന് സ്മാർട്ട് ഫോണുകളുടെയും ഇന്റർനെറ്റിന്റെയും സഹായത്തോടെ കേരളത്തിലെ ഒരു ഗ്രാമത്തിലിരുന്ന് നെയ്യുന്ന ഒരു സാരിയോ കസവുമുണ്ടോ ലോകത്തിന്റെ ഏത് കോണിലുള്ള ആൾക്കും നിഷ്പ്രയാസം വാങ്ങാൻ കഴിയും. ഇത് ഭൂമിശാസ്ത്രപരമായ അതിരുകളെ അപ്രസക്തമാക്കുകയും നമ്മുടെ തനത് വസ്ത്രങ്ങൾക്ക് ആഗോളതലത്തിൽ വലിയൊരു ക്യാൻവാസ് തുറന്നു കൊടുക്കുകയും ചെയ്തു. അതുപോലെ ഡിജിറ്റൽ മാർക്കറ്റിംഗിന്റെ മറ്റൊരു പ്രധാന നേട്ടം സ്റ്റോറി ടെല്ലിംഗ് ആണ്. ഒരു വസ്ത്രം നെയ്തെടുക്കാൻ എത്രത്തോളം സമയവും ഏകാഗ്രതയും അധ്വാനവും ആവശ്യമുണ്ടെന്ന് വ്യക്തമാക്കുന്ന ചിത്രങ്ങളും ഹ്രസ്വ വീഡിയോകളും സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവയ്ക്കുമ്പോൾ ഉപഭോക്താക്കൾക്ക് ആ ഉൽപ്പന്നത്തോടുള്ള വൈകാരിക ബന്ധവും ബഹുമാനവും വർദ്ധിക്കുന്നു. യന്ത്രത്തറി വസ്ത്രങ്ങളെ കൈത്തറിയായി തെറ്റിദ്ധരിപ്പിക്കുന്ന പ്രവണതകൾ തടയാൻ ഇന്ന് QR കോഡുകൾ വസ്ത്രങ്ങളിൽ ഉൾപ്പെടുത്താറുണ്ട്. ഈ കോഡ് സ്കാൻ ചെയ്യുന്നതിലൂടെ ആ വസ്ത്രം ഏത് ഗ്രാമത്തിലാണ് നെയ്തതെന്നും അതിന്റെ ഭൗമസൂചിക പദവിയുടെ ആധികാരികതയും കസ്റ്റമേഴ്സിന് നേരിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. ചുരുക്കത്തിൽ പാരമ്പര്യവും സാങ്കേതിക വിദ്യയും തമ്മിലുള്ള മനോഹരമായൊരു പാലമായാണ് ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകൾ കൈത്തറി മേഖലയിൽ പ്രവർത്തിക്കുന്നത്. പ്രളയകാലത്ത് ചെയ്യുന്നമംഗലത്തെ നെയ്ത്തുകാർക്ക് താങ്ങാൻ നിന്ന ഓൺലൈൻ ക്യാമ്പയിനുകൾ ഇതിന് മികച്ച ഉദാഹരണമാണ്. യുവതലമുറയെ ആകർഷിക്കുന്ന പുത്തൻ ഡിസൈനുകൾ കണ്ടെത്താൻ ഡിജിറ്റൽ ഡിസൈനിങ് ടൂളുകൾ കൂടി പ്രയോജനപ്പെടുത്തുമ്പോൾ ഈ പാരമ്പര്യ വ്യവസായം അസ്തമിക്കാത്ത ഒരു പുതിയ കുതിപ്പിലേക്ക് കടക്കുകയാണ്. സാങ്കേതിക വിദ്യയുടെ ഈ അനന്തമായ സാധ്യതകൾ കൃത്യമായി ഉപയോഗപ്പെടുത്തിയാൽ നമ്മുടെ പൈതൃകത്തെ അടുത്ത തലമുറയിലേക്ക് കൂടുതൽ ശോഭയോടെ കൈമാറാൻ സാധിക്കും. അപ്പോൾ എന്തായാലും വിരൽത്തുമ്പോണ്ട് തുണിയിൽ മാജിക് തീർക്കുന്ന നമ്മുടെ കൈത്തറി തൊഴിലാളികളാണ് ഈ ദിവസത്തെ റിയൽ ഹീറോസ് എന്ന് പറയുന്നത്. ബാലരാമപുരവും ചെയ്യുന്നമംഗലവും കൂത്താമ്പള്ളിയും ഒക്കെ ചേർന്ന് തീർത്ത നമ്മുടെ കേരളത്തിന്റെ കൈത്തറി പാരമ്പര്യം എന്ന് പറയുന്നത് കേവലമൊരു വ്യവസായമല്ല, മറിച്ച് നമ്മുടെ കേരളത്തിന്റെ പെരുമയാണ്. രാപ്പകലില്ലാതെ തറയ്ക്ക് മുന്നിലിരുന്ന് നമ്മുടെ സംസ്കാരം നെയ്തെടുക്കുന്ന ആ കലാകാരന്മാരെ ചേർത്ത് പിടിക്കുമ്പോഴാണ് നമ്മുടെ ഈ പൈതൃകം എന്നെന്നും ശോഭയോടെ നിലനിൽക്കുന്നത്. അപ്പോൾ എന്തായാലും ഇന്നത്തെ ലൗഡ് സ്പീക്കറിന്റെ സമയം ഇവിടെ അവസാനിക്കുന്നു. ഇതുപോലെ മറ്റൊരു വിഷയമായിട്ട് അടുത്ത ലൗഡ് സ്പീക്കറിൽ ഞാൻ വീണ്ടും എത്തും. ടിൽ ദെൻ, ഇറ്റ്സ് മീ RJ ശ്രീശാന്ത് സൈനിങ് ഓഫ്.

0: ശ്രേയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: Time check. Studio clock report. Samayam kritiya 4 mani and the time is 4 o'clock.

0974291909 വിളിച്ചു മാത്രമല്ല വാട്സപ്പിലൂടെ മെസ്സേജ് അയച്ചും ശരി ഉത്തരങ്ങൾ അറിയിക്കാവുന്നതാണ്. ടു ദ നമ്പർ 9526490900 952-6690909. അതുപോലെ തന്നെ ഇന്നത്തെ ദിവസത്തിന്റെ സ്പെഷ്യാലിറ്റി എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. യെസ്, ഇന്ന് ഓഗസ്റ്റ് 7 ആണ്, ദേശീയ കൈത്തറി ദിനം അഥവാ നാഷണൽ ഹാൻഡ്ലൂം ഡേ ആണല്ലേ. 1905 ഇതേ ദിവസം തന്നെയാണ് കൽക്കട്ടയിലെ ടൗൺ ഹാളിൽ വെച്ചാണ് വിദേശ വസ്ത്രങ്ങൾ ബഹിഷ്കരിച്ചുകൊണ്ട് നമ്മുടെ സ്വദേശി പ്രസ്ഥാനം ജന്മമെടുത്തത്. ആ ചരിത്ര നിമിഷത്തിന്റെ ഓർമ്മയ്ക്കായി നമ്മുടെ സ്വന്തം നെയ്ത്തുകാരെ നെഞ്ചോട് ചേർക്കാൻ രാജ്യം മാറ്റിവെച്ച ദിവസമാണല്ലേ. കസവത്തുമ്പിലെ സ്വർണ്ണ നൂലുകൾ പോലെ തിളക്കമുള്ള നമ്മുടെ പാരമ്പര്യത്തെ ഓർക്കാൻ ഒരു ദിവസം. അപ്പോൾ ഇന്നത്തെ ഈ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ദിവസം നമ്മൾ കേൾക്കാൻ പോകുന്ന ചോദ്യങ്ങളെല്ലാം തന്നെ, നമ്മുടെ APയിലൂടെ കേൾക്കുന്ന ക്വസ്റ്റ്യൻസ് എല്ലാം തന്നെ ഈ ഒരു ദിവസവുമായി ബന്ധപ്പെട്ടിട്ടുള്ളൊരു ക്വസ്റ്റ്യൻസ് ആണ്. ആൻഡ് ഓൾസോ എല്ലാവരും ഓർക്കേണ്ട കാര്യമാണ്, ഇന്ന് ഫ്രൈഡേ ആണ്. അപ്പോൾ ഈ ഒരു ഡേ ആണ് നമ്മൾ നമ്മുടെ APL വിന്നറിനെ നമ്മൾ അനൗൺസ് ചെയ്യുന്ന ദിവസം. അതുകൊണ്ട് എല്ലാവരും കണ്ടിന്യൂസ് ആയിട്ട് വിളിക്കാനും മെസ്സേജ് അയക്കാനും ഒന്നും ആരും മറക്കരുത്. അപ്പോൾ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ടോടുകൂടി തന്നെ നമ്മുടെ APL ദാ ഇവിടെ സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. സോ കേൾക്കാം ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ട് ഫ്രം ദ മൂവി ജോമോന്റെ സുവിശേഷങ്ങൾ.

0: നാടിനൊപ്പം നാട്ടർക്കൊപ്പം.
1: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണ്ണ വിൽക്കാനേ. സ്വർണ്ണ വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ്ണവില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണ്ണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്?
3: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് ഡോട്ട് ഇൻ.
4: ചേട്ടാ, ഈ ഓണത്തിന് വീട്ടിൽ ഫർണിച്ചറോ അത് മലേഷ്യൻ ട്രിപ്പോ?
5: ഈ പറഞ്ഞത് രണ്ടും ഒരുമിച്ചായാലോ?
4: ഒരുമിച്ച് കിട്ടാനോ?
6: ഡിമസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണർ ഫേസ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. ഇനി 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡ് കോയിനും സമ്മാനം, മാത്രമല്ല ആകർഷകമായ ഗിഫ്റ്റുകളും.
4: അപ്പോൾ ഈ ഓണം ഡിമോസ് ഫർണിച്ചറിൽ തന്നെ.
6: സ്വപ്ന വീടും സ്വപ്ന യാത്രയും ഒരുമിച്ച് ഡിമോസ് ഫർണിച്ചർ, പുലമൺ, കൊട്ടാരക്കര.
7: ടിക്കറ്റും വിസയും ഇനി മിതമായ നിരക്കിൽ. ക്യാമ്പസ് ട്രാവൽസ്, കൊട്ടാരക്കര. കോൺടാക്ട് 999-5873-115.
8: ക്ഷീണവും വിളർച്ചയും വെറും തളർച്ചയല്ല, നിങ്ങളുടെ ശരീരം എന്തോ പറയാൻ ശ്രമിക്കുന്നതാണ്.
9: രക്തസംബന്ധമായ രോഗങ്ങൾക്ക് ഇനി വിദഗ്ധ ചികിത്സ അസീസിയ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ. ക്ലിനിക്കൽ ഹെമറ്റോളജിസ്റ്റും ഹെമറ്റോ ഓങ്കോളജിസ്റ്റുമായ ഡോക്ടർ പ്രീതി സൂസിന്റെ സേവനം എല്ലാ ചൊവ്വ വെള്ളി ദിവസങ്ങളിലും രാവിലെ 8:30 മുതൽ വൈകിട്ട് 3:30 വരെ ലഭ്യമാണ്.
10: അസീസിയ മെഡിക്കൽ കോളേജ്, മീന്നൂർ, കൊല്ലം.
11: ഈ ഓണത്തിന് നിങ്ങളുടെ ലുക്ക് മാറും, സ്റ്റൈൽ മാറും. കാരണം കൊട്ടാരക്കര ഭാവനയിൽ ഓണമാമാങ്കം ആരംഭിച്ചിരിക്കുന്നു. ആകർഷകമായ ഓണം ഓഫറുകളും ഏറ്റവും പുതിയ ഫാഷൻ കളക്ഷനുകളും നിങ്ങളെ കാത്തിരിക്കുന്നു. ഈ ഓണം ഭാവനയോടൊപ്പം ആഘോഷിക്കൂ, സന്തോഷം ഇരട്ടിയാക്കൂ. ഭാവന ഫാഷൻ ആൻഡ് റീറ്റെയിൽ, കൊട്ടാരക്കര.

0: Pere Pardon's Gold and Diamonds. Manufacturers and Wholesalers. നെടുമങ്ങാട് നെയ്യാറ്റൻകര കൊട്ടാരക്കര കരുനാഗപ്പള്ളി.
1: മാതാപിതാക്കളാവുക ഏവരുടെയും വലിയ സ്വപ്നം. ആ സ്വപ്നത്തിലേക്കുള്ള വിശ്വസനീയമായ വഴികാട്ടിയാണ് നിയോവിറ്റ ഫെർട്ടിലിറ്റി സെന്റർ. ആധുനിക IVF ഉൾപ്പെടെയുള്ള നൂതന ഫെർട്ടിലിറ്റി ചികിത്സകളും പരിചയസമ്പന്നരായ വിദഗ്ധരുടെ വ്യക്തിഗത പരിചരണവും. പ്രതീക്ഷയുടെ തുടക്കം. നിയോവിറ്റ ഫെർട്ടിലിറ്റി സെന്റർ, അയത്തിൽ ജംഗ്ഷൻ, കൊല്ലം.
2: ചേട്ടാ, ഈ ഓണത്തിന് വീട്ടില് ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
3: ഈ പറഞ്ഞത് രണ്ടും ഒരുമിച്ചായാലോ?
2: ഒരുമിച്ച് കിട്ടാനോ?
1: ഡിമൂസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ്റ്റ്, അപ് ടു 60% off. കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. ഇനി 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡ് കോയിനും സമ്മാനം. മാത്രമല്ല ആകർഷകമായ ഗിഫ്റ്റുകളും.
2: അപ്പോൾ ഈ ഓണം ഡിമൂസ് ഫർണിച്ചറിൽ തന്നെ.
1: സ്വപ്ന വീടും സ്വപ്ന യാത്രയും ഒരുമിച്ച്. ഡിമൂസ് ഫർണിച്ചർ, പുലമൻ, കൊട്ടാരക്കര.
4: 40 വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി ന്യൂ പത്മാസ് ടെക്സ്റ്റൈൽസ്. ലേഡീസ് വെയർ, കിഡ്സ് വെയർ, മെൻസ് വെയർ, വെഡിംഗ് വെയർസ് തുടങ്ങി അത്യുഗ്രൻ കളക്ഷൻസിന്റെ വൺ ശേഖരം ന്യൂ പത്മാസ് ടെക്സ്റ്റൈൽസ്, ഓപ്പോസിറ്റ് ടു KMK ഹോസ്പിറ്റൽ, കുന്നിക്കോട്.
5: Yes, we are back on Austria Premier League with me, RJ Sultana. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം കൃത്യം 4 മണി കഴിഞ്ഞു, കൃത്യം 16 മിനിറ്റ് ആയിരിക്കുകയാണ്. അപ്പൊ ഇനിയും എന്തായാലും ഞാൻ വെച്ച് വൈകിപ്പിക്കുന്നില്ല. സോ നേരെ നമ്മുടെ ക്വസ്റ്റ്യനിലോട്ട് പോകാം. സോ ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഈസ്, ഇന്ത്യയിൽ ആദ്യത്തെ ദേശീയ കൈത്തറി ദിനം ആഘോഷിച്ചത് ഏത് വർഷമാണ്? ചോദ്യം ഒന്നും കൂടി പറയുകയാണ്, ഇന്ത്യയിൽ ആദ്യത്തെ ദേശീയ കൈത്തറി ദിനം ആഘോഷിച്ചത് ഏത് വർഷമാണ്? അപ്പൊ എല്ലാവരുടെയും മനസ്സിലോട്ട് ഉത്തരങ്ങളൊക്കെ വന്നിട്ടുണ്ടാവും. മനസ്സിൽ വെച്ചാൽ മാത്രം പോരാ, വിളിച്ചും മെസ്സേജും ഒക്കെ തന്നെ ശരി ഉത്തരം അറിയിക്കാവുന്നതാണ്. വിളിക്കേണ്ട നമ്പർ ഇതാണ്, 0474-2919-090. 0474-2919-090. വിളിച്ചാൽ മാത്രം പോരാ, വാട്സപ്പിലൂടെ നിങ്ങൾക്ക് അറിയാൻ ഉത്തരങ്ങളൊക്കെ അറിയിക്കാവുന്നതാണ്. മെസ്സേജ് അയക്കാം ടു ദ നമ്പർ 9526490090. 9526690090. So keep on listening to Austria FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: വിശാൽ ഒപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
2: Pere Pardens Gold and Diamonds, Manufacturers and Wholesalers, Nedumangad, Neyattankara, Kottarakara, Karunagappally.
3: 10 varshikathinte nenavil Kottarakara Dhanya Medical Surgical and Laboratory August 1 mudal September 30 vare ella marunnukalkkum surgical upakaranangalkkum labha parishodhanangalkkum vamban vilakkurav. Dhanya Medical and Surgicals, Chandamukka, Kottarakara.
4: Kettidam paniyan ningalkku endaanu ithra tension?
5: Permit plan mudal nirmanam vare ella karyangalum attipoliyakkan
4: 37 varshathe pravarthi parichayamulla JM Architects nammude
5: JM Architects, Government Approved, ISO Certified, Civil Engineers and Builders. Contact 944-771-7171.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഇവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണവില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്?
1: 22 വർഷത്തെ സേവന പാരമ്പര്യമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45-ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് ഡോട്ട് ഇൻ.
3: എയർ ടിക്കറ്റും വിസയും ഇനി മിതമായ നിരക്കിൽ. ക്യാമ്പസ് ട്രാവൽസ് കൊട്ടാരക്കര. കോൺടാക്ട് 9 5 8 7 3 1 1 5. ഫ്രോസൺ ഫുഡുകൾ തേടി അലയേണ്ടതില്ല. അന്താരാഷ്ട്ര നിലവാരമുള്ള ഫ്രോസൺ ഫുഡുകൾ ഇഷ്ടമുള്ളത് GMC ഫ്രോസൺ ഫുഡ്സിൽ നിന്നും തിരഞ്ഞെടുക്കാം. GMC ഫ്രോസൺ ഫുഡ്സ്, നിർമ്മല ഹോസ്പിറ്റൽ ബിൽഡിംഗ്, കുന്നക്കര, അടൂർ റോഡ്, കൊട്ടാരക്കര.
4: Once again, we are back on Austria Premier League with me, RJ Sultana. Studio clock ഇപ്പോൾ സമയം കൃത്യം 4 മണി കഴിഞ്ഞു. കൃത്യം 28 മിനിറ്റ് ആയിരിക്കുകയാണ്. അപ്പൊ നമ്മൾ ബ്രേക്കിന് മുൻപ് ഒരു ചോദ്യമൊക്കെ ചോദിച്ചിട്ടായിരുന്നു പോയിരുന്നത്. ചോദിച്ച ചോദ്യം ഇതായിരുന്നു, ഇന്ത്യയിലെ ആദ്യത്തെ ദേശീയ കൈത്തറി ദിനം ആഘോഷിച്ചത് ഏത് വർഷമാണ് എന്നതായിരുന്നു ചോദിച്ച ചോദ്യം. നമുക്ക് ഇപ്പോൾ തന്നെ ഒരുപാട് ആൻസേഴ്സ് ആണ് വാട്സപ്പിൽ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. ആൻഡ് ഇവിടെ ഒരു കോളർ ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് ഉത്തരം പറയാനായിട്ട്. നമുക്ക് ആരാണെന്ന് നോക്കാം. ഹലോ ഹലോ, നമസ്കാരം. ആരാ സംസാരിക്കുന്നേ? ജ്യോതിഷിവ. എന്തൊക്കെയുണ്ട് വിശേഷം?
5: നല്ല വിശേഷം.
4: നല്ല വിശേഷം. വീട്ടിലെല്ലാവർക്കും സുഖാണോ?
5: ആണ്
4: ആണ്. ചായ കുടിച്ചോ?
5: കുടിച്ചോ
4: കുടിച്ചു. ചായക്ക് കുടിച്ചിട്ട് ഉത്തരവൊക്കെ പറയാനായിട്ട് ഇങ്ങനെ റെഡിയായി നിൽക്കുകയാണല്ലേ. മഴയുണ്ടോ അവിടെ? ഇപ്പൊ ഇല്ല. അപ്പൊ ചോദ്യം കേട്ടായിരുന്നോ?
5: കേട്ടോ.
4: എനിക്ക് ഉത്തരം പറഞ്ഞോളൂ.
5: 2015 ആഗസ്റ്റ് 7.
4: 2015 ഓഗസ്റ്റ് 7. ആരാ പറഞ്ഞു തന്നെ?
5: അമ്മ.
4: അമ്മയാണല്ലേ പറഞ്ഞു തന്നത്. ഓക്കെ, എങ്കിൽ അമ്മയെടുത്ത് പറഞ്ഞു കറക്റ്റ് ആൻസർ ആണ് കേട്ടോ. കൺഗ്രാറ്റുലേഷൻ. ഇനിയും വിളിക്കണം കേട്ടോ. ഓക്കെ. അപ്പൊ നമ്മളിപ്പോ വിളിച്ചത് ജ്യോതിർഷിവ ആണ്. ജ്യോതിർഷിവ പറഞ്ഞിരിക്കുന്ന ഉത്തരം 2015 ഓഗസ്റ്റ് 7 എന്നാണ്. ആ ഒരു ഉത്തരം ശരിയാണ് കേട്ടോ. ആൻഡ് ഓൾസോ ഒരുപാട് മെസ്സേജസ് ആണ് നമുക്ക് വാട്സപ്പിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത്. ആദ്യം തന്നെ ഈ മെസ്സേജ് അയച്ചിരിക്കുന്നത് ജ്യോതിർഷിവ തന്നെയാണ്. ജ്യോതിർഷിവ നമുക്ക് വാട്സപ്പിലും അയച്ചിട്ടുണ്ട് 2015 എന്ന് പറഞ്ഞിട്ട്. ആൻഡ് ഷെമിച്ചേച്ചി, അർച്ചന, സഹദേവൻ ചേട്ടൻ, അഭിഷിമ, ഐശ്വര്യ ആൻഡ് അനുഗ്രഹ എന്നിവർ മെസ്സേജ് അയച്ച് പറഞ്ഞിരിക്കുന്നു 2015 ഓഗസ്റ്റ് 7 എന്ന് തന്നെയാണ്. ആൻഡ് നവി, പ്രമീള, പ്രശാന്ത് ചേട്ടൻ, കാർത്തു, അഞ്ജന എന്നിവർ മെസ്സേജ് അയച്ച് പറഞ്ഞിരിക്കുന്നു 2015 എന്ന് തന്നെയാണ്. ആൻഡ് ലാസ്റ്റ് ആൻഡ് ഫൈനലായി സംഗീത ചേച്ചി മെസ്സേജ് അയച്ച് പറഞ്ഞിരിക്കുന്നു 2015 ഓഗസ്റ്റ് 7 എന്ന് തന്നെയാണ്. സോ ദ റൈറ്റ് ആൻസർ ഈസ് 2015 തന്നെയാണ് കേട്ടോ. 2015 ആദ്യത്തെ ദേശീയ കൈത്തറി ദിനം ആഘോഷിച്ചത് ഈ ഒരു ഡേ തന്നെയാണ്. ആൻഡ് മെസ്സേജ് അയച്ച എല്ലാവർക്കും ഒരു ബിഗ് കൺഗ്രാറ്റുലേഷൻ പറഞ്ഞുകൊണ്ട് തന്നെ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോകാം. ദ ക്വസ്റ്റ്യൻ ഈസ് 1905 ഓഗസ്റ്റ് 7 കൽക്കട്ട ടൗൺ ഹാളിൽ വെച്ച് ആരംഭിച്ച ഏത് പ്രസ്ഥാനത്തിന്റെ ഓർമ്മപ്പെടുത്തലായാണ് ഓഗസ്റ്റ് 7 കൈത്തറി ദിനമായി തിരഞ്ഞെടുത്തത്? ചോദ്യം ഒന്നും കൂടി പറയുകയാണ്. 1905 ഓഗസ്റ്റ് 7 കൽക്കട്ട ടൗൺ ഹാളിൽ വെച്ച് ആരംഭിച്ച ഏത് പ്രസ്ഥാനത്തിന്റെ ഓർമ്മപ്പെടുത്തലായാണ് ഓഗസ്റ്റ് 7 കൈത്തറി ദിനമായിട്ട് തിരഞ്ഞെടുത്തത്? അപ്പോൾ എല്ലാവരുടെയും മനസ്സിലോട്ട് ഉത്തരങ്ങളൊക്കെ വന്നിട്ടുണ്ടാവും. മനസ്സിൽ വെച്ചാൽ മാത്രം പോരാ, വിളിച്ചും മെസ്സേജും ഒക്കെ തന്നെ ശരി ഉത്തരങ്ങൾ അറിയിക്കാവുന്നതാണ്. വിളിക്കേണ്ട നമ്പർ ഇതാണ്, 0474291909. വിളിച്ച് മാത്രമല്ല വാട്സപ്പിലൂടെ മെസ്സേജ് അയച്ചും ശരി ഉത്തരങ്ങൾ അറിയിക്കാവുന്നതാണ്. മെസ്സേജ് അയക്കേണ്ട നമ്പർ ഇതാണ്, 9526669.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഡ്രൈവിംഗിനെ കൂടുതൽ മികച്ചതാക്കാൻ ടയർ സ്റ്റേഷൻ, 3D വീൽ അലൈൻമെന്റ്, വീൽ ബാലൻസിംഗ്, ടയർ അലോയ് വീൽ ഫിറ്റിംഗ്, നൈട്രജൻ ഫില്ലിംഗ്, അപ്പോളോ, JK, ഫയർ സ്റ്റോൺ ടയേഴ്സ് എന്നിവ ഓണം ഓഫറിലൂടെ സ്വന്തമാക്കാം. ടയർ സ്റ്റേഷൻ നിയർ ജൂബിലി മന്ദിരം, പുലമൺ, കൊട്ടാരക്കര.
2: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
3: കൊല്ലംകാർക്കാണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
4: ഇതിനോടനുബന്ധിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
5: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
0: ഈ ഓണത്തിന് നിങ്ങളുടെ ലുക്ക് മാറും, സ്റ്റൈൽ മാറും. കാരണം കൊട്ടാരക്കര ഭാവനയിൽ ഓണമാമാങ്കം ആരംഭിച്ചിരിക്കുന്നു. ആകർഷകമായ ഓണം ഓഫറുകളും ഏറ്റവും പുതിയ ഫാഷൻ കളക്ഷനുകളും നിങ്ങളെ കാത്തിരിക്കുന്നു. ഈ ഓണം ഭാവനയോടൊപ്പം ആഘോഷിക്കൂ, സന്തോഷം ഇരട്ടിയാക്കൂ. ഭാവന ഫാഷൻ ആൻഡ് റീറ്റെയിൽ, കൊട്ടാരക്കര.
1: വിവാഹാഘോഷങ്ങൾക്ക് കൊട്ടാരക്കരയിലെ ഏറ്റവും വലിയ JC ഡയമണ്ട് കൺവെൻഷൻ സെന്റർ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. വിശാലമായ കാർ പാർക്കിംഗ്, അതിവിശാലമായ AC ഹാളുകളും ഒരുക്കി JC ഡയമണ്ട് കൺവെൻഷൻ സെന്റർ, കരിക്കം, കൊട്ടാരക്കര.

0: ഒപ്പം.
1: എയർ ടിക്കറ്റും വിസയും ഇനി മിതമായ നിരക്കിൽ. ക്യാമ്പസ് ട്രാവൽസ് കൊട്ടാരക്കര. കോൺടാക്ട് 999-5873-115. അതല്ലേ നമ്മുടെ ഓടനാവട്ടം പൾസ് സ്പെഷ്യാലിറ്റി ക്ലിനിക്കിൽ. ഇനി മുതൽ തിങ്കൾ ബുധൻ ശനി ദിവസങ്ങളിൽ വൈകിട്ട് 6 മണി മുതൽ പീഡിയാട്രീഷ്യൻ ഡോക്ടർ പ്രിയ മൊഴ്പിയുടെ സേവനം ലഭ്യമാണ്. ഒപ്പം എല്ലാ വ്യാഴാഴ്ചയും വൈകുന്നേരം 5 മണി മുതൽ ENT സ്പെഷ്യലിസ്റ്റ് ഡോക്ടർ ദിനാനി മോഹൻ എസിന്റെ സേവനവും ഉണ്ടായിരിക്കുന്നതാണ്. പൾസ് സ്പെഷ്യാലിറ്റി ക്ലിനിക്, ഓടനാവട്ടം.
2: ഗുണമേന്മയുടെ ക്രഞ്ച്, ആരോഗ്യത്തിന്റെ പഞ്ച്.
1: ഓഗസ്റ്റ് 1 മുതൽ സെപ്റ്റംബർ 15 വരെ കേരള കശുവണ്ടി വികസന കോർപ്പറേഷൻ വക ഓഫറുകളുടെ പെരുമഴ.
3: എന്താണല്ലേ ഈ ദിവസങ്ങളിലെ ഏറ്റവും മികച്ച ഉൽപ്പന്നങ്ങൾ വൻ വിലക്കുറവിൽ കേരള ക്യാഷു ഔട്ട്ലെറ്റുകളിൽ നിന്നും ഫ്രാഞ്ചൈസികളിൽ നിന്നും നിങ്ങൾക്ക് വാങ്ങാം.
1: കേരള ക്യാഷു, നന്മയുടെ രുചി, ആരോഗ്യത്തിന്റെ ഉറവ്.
4: Once again, we are back on Astria Premier League with me, RJ Sultana. നമ്മളപ്പോ ബ്രേക്കിന് മുൻപ് ഒരു ചോദ്യമൊക്കെ ചോദിച്ചിട്ടായിരുന്നു പോയിരുന്നത്. ചോദിച്ച ചോദ്യം ഇതായിരുന്നു, 1905 August 7 കൽക്കട്ട ടൗൺ ഹാളിൽ വെച്ച് ആരംഭിച്ച ഏത് പ്രസ്ഥാനത്തിന്റെ ഓർമ്മപ്പെടുത്തലായാണ് August 7 കൈത്തറി ദിനമായി തിരഞ്ഞെടുക്കപ്പെട്ടത്? അപ്പോൾ നമ്മൾ ഒരുപാട് ആൻസേഴ്സ് ആണ് വാട്സപ്പിൽ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. ആദ്യം തന്നെ മെസ്സേജ് അയച്ചിരിക്കുന്നത് സഹദേവൻ ചേട്ടനാണ്. ചേട്ടൻ മെസ്സേജ് അയച്ച് പറഞ്ഞിരിക്കുന്നു സ്വദേശി പ്രസ്ഥാനം എന്ന് തന്നെ. രേവതി ചേച്ചി, ജ്യോതിർ ശിവ, അഭിഷിമ, ഐശ്വര്യ ആൻഡ് അനുഗ്രഹ, പ്രവീൺ ചേട്ടൻ, മജീദ് ചേട്ടൻ എന്നിവർ മെസ്സേജ് അയച്ച് പറഞ്ഞിരിക്കുന്നു സെയിം ആൻസർ തന്നെയാണ്, സ്വദേശി പ്രസ്ഥാനം ഓർ സ്വദേശി മൂവ്മെന്റ് എന്ന് തന്നെയാണ്. ആൻഡ് റിൻസി ചേച്ചിയും മെസ്സേജ് അയച്ച് പറഞ്ഞിരിക്കുന്നു സ്വദേശി പ്രസ്ഥാനത്തിന്റെ തുടക്കത്തിന്റെ ഓർമ്മ എന്ന് പറഞ്ഞാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. ആൻഡ് അനഘ മെസ്സേജ് അയച്ച് പറഞ്ഞിരിക്കുന്നു സ്വദേശി പ്രസ്ഥാനം എന്ന് തന്നെയാണ്. ആൻഡ് വേണി മെസ്സേജ് അയച്ച് പറഞ്ഞിരിക്കുന്നു സ്വദേശി പ്രസ്ഥാനം എന്ന് തന്നെയാണ്. ആൻഡ് നവി, കാർത്തു, അഞ്ജലി, അമ്മു, പ്രശാന്ത് ചേട്ടൻ ആൻഡ് ലാസ്റ്റ് ആൻഡ് ഫൈനലായി നിത്യ എന്നിവർ മെസ്സേജ് അയച്ച് പറഞ്ഞിരിക്കുന്നു സ്വദേശി മൂവ്മെന്റ് എന്ന് തന്നെയാണ്. സോ മെസ്സേജ് അയച്ച എല്ലാവർക്കും ഒരു ബിഗ് കൺഗ്രാറ്റുലേഷൻ പറയുകയാണ് കേട്ടോ. ആൻഡ് നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോകാം. ദ ക്വസ്റ്റ്യൻ ഈസ്, പ്രശസ്തമായ കാഞ്ചീപുരം പട്ടുസാരികൾ ഇന്ത്യയിലെ ഏത് സംസ്ഥാനത്തിന്റെ കൈത്തറി പാരമ്പര്യമാണ്? ചോദ്യം ഒന്നും കൂടി പറയുകയാണ്, പ്രശസ്തമായ കാഞ്ചീപുരം പട്ടുസാരികൾ ഇന്ത്യയിലെ ഏത് സംസ്ഥാനത്തിന്റെ കൈത്തറി പാരമ്പര്യമാണ്? അപ്പൊ എല്ലാവരുടെ മനസ്സിലോട്ട് ഒരുപാട് ഉത്തരങ്ങൾ വന്നിട്ടുണ്ടാവും. മനസ്സിൽ വെച്ചാൽ മാത്രം പോരാ, വിളിച്ചും മെസ്സേജും ഒക്കെ തന്നെ ശരി ഉത്തരങ്ങൾ അറിയിക്കാവുന്നതാണ്. വിളിക്കേണ്ട നമ്പർ ഇതാണ്, 0474-291-9090. വിളിച്ച് മാത്രമല്ല വാട്സപ്പിലൂടെ മെസ്സേജ് അയച്ചും ശരി ഉത്തരങ്ങൾ അറിയിക്കാവുന്നതാണ്. മെസ്സേജ് അയക്കേണ്ട നമ്പർ 9-5-2-6-6-4-9-0-9-0.

0: യു ആർ ലിസണിംഗ് ടു ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: അറിഞ്ഞില്ലേ, നമ്മുടെ ഓടനാവട്ടം പൾസ് സ്പെഷ്യാലിറ്റി ക്ലിനിക്കിൽ ഇനി മുതൽ തിങ്കൾ ബുധൻ ശനി ദിവസങ്ങളിൽ വൈകിട്ട് 6 മണി മുതൽ പീഡിയാട്രീഷ്യൻ ഡോക്ടർ പ്രിയ മൊഴ്പിയുടെ സേവനം ലഭ്യമാണ്. ഒപ്പം എല്ലാ വ്യാഴാഴ്ചയും വൈകുന്നേരം 5 മണി മുതൽ ENT സ്പെഷ്യലിസ്റ്റ് ഡോക്ടർ ദിനാനി മോഹൻ എസിന്റെ സേവനവും ഉണ്ടായിരിക്കുന്നതാണ്. പൾസ് സ്പെഷ്യാലിറ്റി ക്ലിനിക്, ഓടനാവട്ടം.
2: കൊല്ലംകാർക്കാണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
3: ഇതിനോടനുബന്ധിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
4: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
5: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം.
1: സർവീസിനായി ഇനി ദൂരയാത്ര വേണ്ട. സാരഥിയുടെ പ്രീമിയം നെക്സ സർവീസ് സെന്റർ നമ്മുടെ കൊട്ടാരക്കരയിലും എക്സ്പ്രസ് സർവീസ്, പിക്കപ്പ് ആൻഡ് ഡ്രോപ്പ് സൗകര്യം, ഞായറാഴ്ചകളിലെ സേവനവും ഉൾപ്പെടെ എല്ലാ പ്രീമിയം ഫെസിലിറ്റീസ് നെക്സ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു. നെക്സ സർവീസ് സെന്റർ, MC റോഡ്, ലോവർ കരിക്കം, കൊട്ടാരക്കര.

Once again, we are back on Astria Premier League with me, RJ Sultan. Studio clock ഇപ്പോൾ സമയം കൃത്യം 5 മണി കഴിഞ്ഞു. കൃത്യം 1 മിനിറ്റ് ആയിരിക്കുകയാണ്. അപ്പൊ ഇനി അടുത്ത 6 മണി വരെ നിങ്ങളോടൊപ്പം ചോദ്യങ്ങൾ ചോദിക്കാൻ പോകുന്നതും ഉത്തരങ്ങൾ കേൾക്കാനും ഞാൻ എന്തായാലും ഇങ്ങനെ റെഡിയായി നിൽക്കുകയാണ്. ആൻഡ് നമ്മൾ ബ്രേക്കിന് മുൻപ് ഒരു ക്വസ്റ്റ്യൻ ഒക്കെ ചോദിച്ചിട്ടായിരുന്നു പോയിരുന്നത്. ചോദിച്ച ചോദ്യം ഇതായിരുന്നു, പ്രശസ്തമായ കാഞ്ചീപുരം പട്ടുസാരികൾ ഇന്ത്യയിലെ ഏത് സംസ്ഥാനത്തിന്റെ കൈത്തറി പാരമ്പര്യമാണ് എന്നതായിരുന്നു ചോദിച്ച ചോദ്യം. നമുക്ക് ഒരുപാട് ആൻസേഴ്സ് ആണ് വാട്സപ്പിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത്. ആദ്യം തന്നെ മെസ്സേജ് അയച്ചിരിക്കുന്നത് പ്രവീൺ ചേട്ടനാണ്. ചേട്ടൻ മെസ്സേജ് പറഞ്ഞിരിക്കുന്നു തമിഴ്നാട് എന്നാണ്. ആൻഡ് മേരിക്കുട്ടി ചേച്ചി, ജ്യോതിർ ശിവ, രേവതി ചേച്ചി, ഐശ്വര്യ ആൻഡ് അനുഗ്രഹ, റിൻസി ചേച്ചി, സഹദേവൻ ചേട്ടൻ എന്നിവർ മെസ്സേജ് പറഞ്ഞിരിക്കുന്നു.

ഉപയോഗിച്ച് തയ്യാറാക്കുന്ന കേരളത്തിലെ പ്രശസ്തമായ ആയുർവേദ വസ്ത്രം ഏതാണ്? അപ്പൊ എല്ലാവരുടെയും മനസ്സിലോട്ട് ഉത്തരങ്ങളൊക്കെ വന്നിട്ടുണ്ടാവും. മനസ്സിൽ വെച്ചാൽ മാത്രം പോരാ, വിളിച്ച് മെസ്സേജ് ചെയ്യും, ഒക്കെ തന്നെ ശരി ഉത്തരങ്ങൾ അറിയിക്കാവുന്നതാണ്. വിളിക്കാം ടു ദ നമ്പർ 0474291909047942919090. വിളിച്ച് മാത്രമല്ല വാട്സപ്പിലൂടെ മെസ്സേജ് അയച്ചും ശരി ഉത്തരങ്ങൾ അറിയിക്കാവുന്നതാണ്. മെസ്സേജ് അയക്കേണ്ട നമ്പർ ഇതാണ്, 9526649090. അതുപോലെ തന്നെ നമ്മുടെ ആസ്ട്രിയ പ്രീമിയർ ലീഗിന്റെ ലിസണേഴ്സിന് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്, ശരീരങ്ങൾ പറഞ്ഞുകൊണ്ട് വിളിക്കുന്നവരിൽ നിന്നും മെസ്സേജ് അയക്കുന്നവരിൽ നിന്നും നമ്മളൊരു ഭാഗ്യശാലിനി ലക്കി ഡ്രോ സെലക്ട് ചെയ്ത് ആ വിന്നറിനെ ഫ്രൈഡേ, അതായത് ഇന്നത്തെ ദിവസം നമ്മൾ അനൗൺസ് ചെയ്യുമല്ലോ, അപ്പോൾ ഒരുപക്ഷെ അടുത്ത ഭാഗ്യശാലി നിങ്ങളും ആവാം. സോ ആ ഭാഗ്യശാലിക്ക് വേണ്ടിയിട്ടുള്ള ഗിഫ്റ്റ് സ്പോൺസർ ചെയ്യുന്നത് നമ്മുടെ കൊട്ടാരക്കരയിലെ ചിലങ്കാ റിയൽ എസ്റ്റേറ്റ് ആണ്. അതുകൊണ്ട് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ശരീരങ്ങൾ പറഞ്ഞുകൊണ്ട് വിളിക്കാനും മെസ്സേജ് അയക്കാനും ഒന്നും ആരും മറക്കണ്ട എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ കേൾക്കാം ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ട്.

0: You are listening to Ashraya FM 90, Nadinuppam, Natargopam.
1: ഇവിടെ ആയാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണ്ണ വിൽക്കാനേ. സ്വർണ്ണ വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ്ണ വില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണ്ണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്?
1: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ്, എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് .in.
3: ഈ ഓണത്തിന് നിങ്ങളുടെ ലുക്ക് മാറും, സ്റ്റൈൽ മാറും. കാരണം കൊട്ടാരക്കര ഭാവനയിൽ ഓണമാമാങ്കം ആരംഭിച്ചിരിക്കുന്നു. ആകർഷകമായ ഓണം ഓഫറുകളും ഏറ്റവും പുതിയ ഫാഷൻ കളക്ഷനുകളും നിങ്ങളെ കാത്തിരിക്കുന്നു. ഈ ഓണം ഭാവനയോടൊപ്പം ആഘോഷിക്കൂ, സന്തോഷം ഇരട്ടിയാക്കൂ. ഭാവന ഫാഷൻ ആൻഡ് റീറ്റെയിൽ, കൊട്ടാരക്കര.
4: 10th വാർഷികത്തിന്റെ നിറവിൽ കൊട്ടാരക്കര ധന്യ മെഡിക്കൽ സർജിക്കൽ ആൻഡ് ലബോറട്ടറി. ഓഗസ്റ്റ് 1 മുതൽ സെപ്റ്റംബർ 30 വരെ എല്ലാ മരുന്നുകൾക്കും സർജിക്കൽ ഉപകരണങ്ങൾക്കും ലാബ് പരിശോധനകൾക്കും വമ്പൻ വിലക്കുറവ്. ധന്യ മെഡിക്കൽ ആൻഡ് സർജിക്കൽസ്, ചന്തമുക്ക്, കൊട്ടാരക്കര.
5: ചേട്ടാ, ഈ ഓണത്തിന് വീട്ടിൽ ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
6: ഈ പറഞ്ഞത് രണ്ടും ഒരുമിച്ചായാലോ?
5: ഒരുമിച്ച് കിട്ടാനോ?
3: ബിമസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണ ഫെസ്റ്റ്, അപ് ടു 60% ഓഫ്. കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. ഇനി 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡ് കോയിനും സമ്മാനം. മാത്രമല്ല ആകർഷകമായ ഗിഫ്റ്റുകളും.
5: അപ്പോൾ ഈ ഓണം ദിമോസ് ഫർണിച്ചറിൽ തന്നെ.
3: സ്വപ്ന വീടും സ്വപ്ന യാത്രയും ഒരുമിച്ച്. ദിമോസ് ഫർണിച്ചർ, പുലമൻ, കൊട്ടാരക്കര.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ വില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്.
1: 22 വർഷത്തെ സേവന പാരമ്പര്യമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് ഡോട്ട് ഇൻ.
3: അറിഞ്ഞില്ലേ, നമ്മുടെ ഓടനാവട്ടം പൾസ് സ്പെഷ്യാലിറ്റി ക്ലിനിക്കിൽ ഇനി മുതൽ തിങ്കൾ ബുധൻ ശനി ദിവസങ്ങളിൽ വൈകിട്ട് 6 മണി മുതൽ പീഡിയാട്രീഷ്യൻ ഡോക്ടർ പ്രിയാമോൾപ്പിയുടെ സേവനം ലഭ്യമാണ്. ഒപ്പം എല്ലാ വ്യാഴാഴ്ചയും വൈകുന്നേരം 5 മണി മുതൽ ENT സ്പെഷ്യലിസ്റ്റ് ഡോക്ടർ ദിനാനി മോഹൻ എസിന്റെ സേവനവും ഉണ്ടായിരിക്കുന്നതാണ്. പൾസ് സ്പെഷ്യാലിറ്റി ക്ലിനിക്, ഓടനാവട്ടം.
4: ഈ ഓണത്തിന് നിങ്ങളുടെ ലുക്ക് മാറും, സ്റ്റൈൽ മാറും. കാരണം കൊട്ടാരക്കര ഭാവനയിൽ ഓണമാമാങ്കം ആരംഭിച്ചിരിക്കുന്നു. ആകർഷകമായ ഓണം ഓഫറുകളും ഏറ്റവും പുതിയ ഫാഷൻ കളക്ഷനുകളും നിങ്ങളെ കാത്തിരിക്കുന്നു. ഈ ഓണം ഭാവനയോടൊപ്പം ആഘോഷിക്കൂ, സന്തോഷം ഇരട്ടിയാക്കൂ. ഭാവന ഫാഷൻ ആൻഡ് റീറ്റെയിൽ, കൊട്ടാരക്കര.
5: കൊല്ലം നിയോവിറ്റ ഫെർട്ടിലിറ്റി സെന്ററും കൊട്ടാരക്കര ഡോക്ടേഴ്സ് ക്യാൻസർ ലാബ്സും ചേർന്നൊരുക്കുന്ന സൗജന്യ വന്ദിത ഗൈനക്കോളജി ക്യാമ്പ് ഓഗസ്റ്റ് 9 ഞായറാഴ്ച രാവിലെ 10 മണി മുതൽ 1 മണി വരെ കൊട്ടാരക്കര ഡോക്ടേഴ്സ് ക്യാൻസർ ലാബ്സിൽ വെച്ച് നടത്തപ്പെടുന്നു. ഫോർ രജിസ്ട്രേഷൻ കോൺടാക്ട് 9400232358.
4: നിയോവിറ്റ ഫെർട്ടിലിറ്റി സെന്റർ, അയത്തിൽ, കൊല്ലം.
6: Once again, we are back on Astrea Premier League with me, RJ Sultana. Studio clock il pol samayam krithiyam 5 mani kazhinju, krithiyam 16 minute aayirikkana. Appo nammal break inu munpo oru question okke chodichittayirunnu poyirunnathu. Chodicha chodyam idayirunnu: പൂർണമായും പ്രകൃതിദത്തമായ നൂലുകളും ചായങ്ങളും മാത്രം ഉപയോഗിച്ച് തയ്യാറാക്കുന്ന കേരളത്തിലെ പ്രശസ്തമായ ആയുർവേദ വസ്ത്രം ഏതാണ് എന്നതായിരുന്നു ചോദിച്ച ചോദ്യം. നമുക്ക് ഒരുപാട് ആൻസേഴ്സ് ഇപ്പോൾ തന്നെ വാട്സപ്പിൽ എത്തിയിട്ടുണ്ട്. ആദ്യം തന്നെ മെസ്സേജ് അയച്ചിരിക്കുന്നത് ജ്യോതിർ ശിവ ആണ്. ജ്യോതിർ ശിവ മെസ്സേജ് പറഞ്ഞിരിക്കുന്നു, ആയുർ വസ്ത്രം എന്നാണ്. ആൻഡ് ഐശ്വര്യ ആൻഡ് അനുഗ്രഹ, സഹദേവൻ ചേട്ടൻ, പ്രവീൺ ചേട്ടൻ എന്നിവർ മെസ്സേജ് പറഞ്ഞിരിക്കുന്നു, ആയുർ വസ്ത്രം എന്ന് തന്നെയാണ്. മേരിക്കുട്ടി ചേച്ചി മെസ്സേജ് പറഞ്ഞിരിക്കുന്നു, കസവുമുണ്ട് എന്നാണ്. ശശികല ചേച്ചി മെസ്സേജ് പറഞ്ഞിരിക്കുന്നു, ഖാദി കോട്ടൺ എന്നാണ്. ആൻഡ് അരുണിമ മെസ്സേജ് പറഞ്ഞിരിക്കുന്നു, ആയുർ വസ്ത്ര എന്ന് തന്നെയാണ്. ആൻഡ് ദേവരി ചേച്ചി മെസ്സേജ് പറഞ്ഞിരിക്കുന്നു, മുണ്ടും നേരിയതും എന്നാണ്. അഞ്ജലി മെസ്സേജ് പറഞ്ഞിരിക്കുന്നു, ആയുർ വസ്ത്ര എന്ന് തന്നെയാണ്. ആൻഡ് നവി, അതുപോലെ തന്നെ കാർത്തു, അഞ്ജലി എന്നിവർ മെസ്സേജ് പറഞ്ഞിരിക്കുന്നു, ആയുർ വസ്ത്ര എന്ന് തന്നെയാണ്. ആൻഡ് ലാസ്റ്റ് ആൻഡ് ഫൈനലായി പ്രശാന്ത് ചേട്ടൻ മെസ്സേജ് പറഞ്ഞിരിക്കുന്നു, ആയുർ വസ്ത്ര എന്ന് തന്നെയാണ്. ഒരുപാട് ആളുകൾക്ക് തെറ്റിപ്പോയി എന്ന് പറഞ്ഞ് വിഷമിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇനിയും ഒരുപാട് ചോദ്യങ്ങൾ വരും, ആ ഒരു ടൈമിൽ കറക്റ്റ് ഉത്തരം പറഞ്ഞ് മെസ്സേജ് അയക്കുകയോ വിളിക്കുകയോ ചെയ്താൽ മാത്രം മതി. സോ ദ റൈറ്റ് ആൻസർ ഈസ് ആയുർ വസ്ത്രയാണ് കേട്ടോ. പൂർണ്ണമായും പ്രകൃതിദത്തമായ നൂലുകളും ഔഷധ ചെടികളും ചായങ്ങളും മാത്രം ഉപയോഗിച്ച് തയ്യാറാക്കുന്ന കേരളത്തിലെ പ്രശസ്തമായ ആയുർവേദ വസ്ത്രമാണ് ആയുർ വസ്ത്ര. അപ്പോൾ മെസ്സേജ് അയച്ച എല്ലാവർക്കും ഒരു ബിഗ് കൺഗ്രാചുലേഷൻ പറഞ്ഞുകൊണ്ട് തന്നെ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോകാം. ദ ക്വസ്റ്റ്യൻ ഈസ്, കേരളത്തിലെ സഹകരണ മേഖലയിലെ കൈത്തറി ഉൽപ്പന്നങ്ങളുടെ പ്രശസ്തമായ ബ്രാൻഡ് ഏതാണ്? ചോദ്യം ഒന്നുകൂടി പറയുകയാണ്, കേരളത്തിലെ സഹകരണ മേഖലയിലെ കൈത്തറി ഉൽപ്പന്നങ്ങളുടെ പ്രശസ്തമായ ബ്രാൻഡ് ഏതാണ്? അപ്പോൾ എല്ലാവരുടെ മനസ്സിലോട്ടൊരു ഉത്തരം വന്നിട്ടുണ്ടാവും. മനസ്സിൽ വെച്ചാൽ മാത്രം പോരാ, വിളിച്ചും മെസ്സേജും ഒക്കെ തന്നെ ശരി ഉത്തരങ്ങൾ അറിയിക്കാവുന്നതാണ്. വിളിക്കാം ടു ദി നമ്പർ 0474 2919090. 0474 2919090. വിളിച്ച് മാത്രമല്ല വാട്സപ്പിലൂടെ മെസ്സേജ് അയച്ചും ശരി ഉത്തരങ്ങൾ അറിയിക്കാവുന്നതാണ്. മെസ്സേജ് അയക്കാം ടു ദ നമ്പർ 9526649090. 9526649090. 9526649090.

0: ഒപ്പം നാട്ടുകാർക്കൊപ്പം.
1: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ കൊട്ടാരക്കര.
2: ക്ഷീണവും വിളർച്ചയും വെറും തളർച്ചയല്ല, നിങ്ങളുടെ ശരീരം എന്തോ പറയാൻ ശ്രമിക്കുന്നതാണ്.
3: രക്തസംബന്ധമായ രോഗങ്ങൾക്ക് ഇനി വിദഗ്ധ ചികിത്സ അസീസിയ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ. ക്ലിനിക്കൽ ഹെമറ്റോളജിസ്റ്റും ഹെമറ്റോ ഓങ്കോളജിസ്റ്റുമായ ഡോക്ടർ പ്രീതി സൂസിന്റെ സേവനം എല്ലാ ചൊവ്വ വെള്ളി ദിവസങ്ങളിലും രാവിലെ 8:30 മുതൽ വൈകിട്ട് 3:30 വരെ ലഭ്യമാണ്.
4: അസീസിയ മെഡിക്കൽ കോളേജ്, മീന്നൂർ, കൊല്ലം.
5: ചേട്ടാ, വീട്ടിലേക്ക് സാധനങ്ങൾ വാങ്ങണ്ടേ?
6: ശനിയാഴ്ച വാങ്ങാനേ, അൽജോ സ്പെഷ്യൽ ഓഫേഴ്സ് ഉണ്ടല്ലോ.
5: അതേനേ, എല്ലാ ശനി ഞായർ ദിവസങ്ങളിലും സ്പെഷ്യൽ ഓഫേഴ്സ് ഉണ്ട് നമ്മുടെ അൽജോയിൽ.
6: അൽജോ, വിലക്കുറവിന്റെ വിസ്മയം.
7: അൽജോ ഹൈപ്പർ മാർക്കറ്റ് നെല്ലിക്കുന്നം, അൽജോ സൂപ്പർ മാർക്കറ്റ് പായങ്ങയിൽ ആറ്റുമന്നൂർ.
8: വിവാഹാഘോഷങ്ങൾക്ക് കൊട്ടാരക്കരയിലെ ഏറ്റവും വലിയ JC ഡയമണ്ട് കൺവെൻഷൻ സെന്റർ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. വിശാലമായ കാർ പാർക്കിംഗ്, അതിവിശാലമായ AC ഹാളുകളും ഒരുക്കി JC ഡയമണ്ട് കൺവെൻഷൻ സെന്റർ, കരിക്കം, കൊട്ടാര.

0: ശ്രേയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: Pere Pardon's Gold and Diamonds, manufacturers and wholesalers, Nedumangad, Neyattankara, Kottarakara, Karunagappally.
2: Nexa owners in oru good news. Service nai ini doora yatra venda. Sarathiyude premium Nexa service center nammude Kottarakarayilum. Express service, pick up and drop saugiram, nyaarashukale sevaravum ulpade ella premium facilities Nexa ningalkkayi orukkirikkunnu. Nexa service center, MC Road, Lower Karikkam, Kottarakara.
3: Nexa. Vishal Opticals. മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ കൊട്ടാരക്കര.
4: ഈ ഓണത്തിന് നിങ്ങളുടെ ലുക്ക് മാറും, സ്റ്റൈൽ മാറും. കാരണം കൊട്ടാരക്കര ഭാവനയിൽ ഓണമാമാങ്കം ആരംഭിച്ചിരിക്കുന്നു. ആകർഷകമായ ഓണം ഓഫറുകളും ഏറ്റവും പുതിയ ഫാഷൻ കളക്ഷനുകളും നിങ്ങളെ കാത്തിരിക്കുന്നു. ഈ ഓണം ഭാവനയോടൊപ്പം ആഘോഷിക്കൂ, സന്തോഷം ഇരട്ടിയാക്കൂ. ഭാവന ഫാഷൻ ആൻഡ് റീറ്റെയിൽ, കൊട്ടാരക്കര.
5: Once again, we are back on Austria Premier League with me, RJ Sultana. Studio clock-il ippol samayam krithyam 5 mani kazhinju, krithyam 31 minute aayirikkayanu. Appo nammal break-inu munpu oru chodyamokke chodichittayirunnu poyirunnathu. Chodichu chodyam idayirunnu, കേരളത്തിലെ സഹകരണ മേഖലയിലെ കൈത്തറി ഉൽപ്പന്നങ്ങളുടെ പ്രശസ്തമായ ബ്രാൻഡ് ഏതാണ് എന്നതായിരുന്നു ചോദിച്ച ചോദ്യം. നമുക്കിപ്പോൾ തന്നെ ഒരുപാട് ആൻസേഴ്സ് ആണ് വാട്സപ്പിൽ ഇങ്ങനെ വന്നിരിക്കുന്നത്. ആദ്യം തന്നെ മെസ്സേജ് അയച്ചിരിക്കുന്നത് മേരിക്കുട്ടി ചേച്ചിയാണ്. മേരിക്കുട്ടി ചേച്ചി മെസ്സേജ് പറഞ്ഞിരിക്കുന്നു ഹാൻഡെക്സ് എന്നാണ്. ഐശ്വര്യ ആൻഡ് അനുഗ്രഹ മെസ്സേജ് പറഞ്ഞിരിക്കുന്നു മിൽമ എന്നാണ്. ആൻഡ് സഹദേവൻ ചേട്ടൻ മെസ്സേജ് പറഞ്ഞിരിക്കുന്നു ഹാൻഡെക്സ് എന്ന് തന്നെയാണ്. ആൻഡ് രമ്യ ചേച്ചി മെസ്സേജ് പറഞ്ഞിരിക്കുന്നു ഹാൻഡ്വീവ് എന്നാണ്. അഭിഷിമ മെസ്സേജ് പറഞ്ഞിരിക്കുന്നു കാഞ്ചി എന്നാണ്. ആൻഡ് പ്രവീൺ ചേട്ടൻ മെസ്സേജ് പറഞ്ഞിരിക്കുന്നു ഹാൻഡ് വീവ് എന്ന് തന്നെയാണ്. മജീദ് ചേട്ടൻ മെസ്സേജ് പറഞ്ഞിരിക്കുന്നു ഹാൻഡ് വീവ് എന്ന് തന്നെയാണ്. തങ്കമണി ചേച്ചി മെസ്സേജ് പറഞ്ഞിരിക്കുന്നു ഹാൻഡെക്സ് എന്ന് തന്നെയാണ്. കെന്നി മെസ്സേജ് പറഞ്ഞിരിക്കുന്നു ഹാൻഡെക്സ് എന്ന് തന്നെയാണ്. കെവിൻ, നിത്യ, പ്രശാന്ത് ചേട്ടൻ, അമ്മു ചേച്ചി എന്നിവർ മെസ്സേജ് പറഞ്ഞിരിക്കുന്നു ഹാൻഡെക്സ് എന്ന് തന്നെയാണ്. സോ ദ റൈറ്റ് ആൻസർ ഈസ് ഹാൻഡെക്സ് തന്നെയാണ് കേട്ടോ. അതായത് കേരളത്തിലെ സഹകരണ മേഖലയിലെ കൈത്തറി ഉൽപ്പന്നങ്ങളുടെ ഏറ്റവും പ്രശസ്തമായ അപ്പെക്സ് ബ്രാൻഡാണ് ഈ ഹാൻഡെക്സ് എന്ന് പറയുന്നത്. അപ്പം ശരി ഉത്തരം പറഞ്ഞ എല്ലാവർക്കും ഒരു ബിഗ് കൺഗ്രാചുലേഷൻ പറയുകയാണ്. തെറ്റിപ്പോയവരാരും തന്നെ വിഷമിക്കേണ്ട, ഇനിയും അവസരമുണ്ട്. ആ ഒരു ടൈമിൽ ശരി ഉത്തരം പറഞ്ഞുകൊണ്ട് വിളിക്കുകയോ മെസ്സേജ് അയക്കുകയോ ചെയ്താൽ മാത്രം മതി. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോകാം. ദ ക്വസ്റ്റ്യൻ ഈസ്, ഇന്ത്യയിൽ കൈത്തറി മേഖലയുടെ വികസനത്തിനായി പ്രവർത്തിക്കുന്ന കേന്ദ്ര മന്ത്രാലയം ഏതാണ്? ചോദ്യം ഒന്നും കൂടി പറയുകയാണ്, ഇന്ത്യയിൽ കൈത്തറി മേഖല യുടെ വികസനത്തിനായി പ്രവർത്തിക്കുന്ന കേന്ദ്ര മന്ത്രാലയം ഏതാണ്? അപ്പൊ എല്ലാവരുടെ മനസ്സിലോട്ട് ഒരുപാട് ആൻസേഴ്സ് വന്നിട്ടുണ്ടാവും. മനസ്സിൽ വെച്ചാൽ മാത്രം പോരാ, വിളിച്ച മെസ്സേജും ഒക്കെ തന്നെ ശരി ഉത്തരങ്ങൾ അറിയിക്കാവുന്നതാണ്. വിളിക്കേണ്ട നമ്പർ ഇതാണ്, 0474-2919-9090. മെസ്സേജും ശരി ഉത്തരങ്ങൾ അറിയിക്കാവുന്നതാണ്. ടു ദ നമ്പർ 9526490906 9526490906.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: Pardons, gold and diamonds. Manufacturers and wholesalers. Nedumangad, Neyattankara, Kottarakara, Karunagappally.
2: Moonamenmiyude crunch, aarogyathinte punch.
3: August 1 മുതൽ September 15 വരെ Kerala Kashvani Vikasana Corporation മഗ ഓഫറുകളുടെ പെരുമഴ.
4: എന്താണല്ലേ ഈ ദിവസങ്ങളിൽ ഏറ്റവും മികച്ച ഉൽപ്പന്നങ്ങൾ വൻ വിലക്കുറവിൽ കേരള ക്യാഷ് ഔട്ട്ലെറ്റുകളിൽ നിന്നും ഫ്രാഞ്ചൈസികളിൽ നിന്നും നിങ്ങൾക്ക് വാങ്ങാം.
3: കേരള ക്യാഷു, നന്മയുടെ രുചി, ആരോഗ്യത്തിന്റെ ഉറവ്.
5: വിലക്കുറവും ഗുണമേന്മയും ഞങ്ങൾ നൽകുന്ന ഉറപ്പ്.
6: എല്ലാ വീട്ടാവശ്യങ്ങൾക്കും അൽജോ ഒപ്പമുണ്ട്.
7: അൽജോ ഹൈപ്പർ മാർക്കറ്റ് നെല്ലിക്കുന്നം, അൽജോ സൂപ്പർ മാർക്കറ്റ് പൈങ്ങയിൽ ആറ്റ് ഉമ്മന്നൂർ.
8: അൽജോ, വിലക്കുറവിന്റെ വിസ്മയം.
9: 10th വാർഷികത്തിന്റെ നിറവിൽ കൊട്ടാരക്കര ധന്യ മെഡിക്കൽ സർജിക്കൽ ആൻഡ് ലബോറട്ടറി.
10: ഓഗസ്റ്റ് 1 മുതൽ സെപ്റ്റംബർ 30 വരെ എല്ലാ മരുന്നുകൾക്കും സർജിക്കൽ ഉപകരണങ്ങൾക്കും ലാബ് പരിശോധനകൾക്കും വമ്പൻ വിലക്കുറവ്. ധന്യ മെഡിക്കൽ ആൻഡ് സർജിക്കൽസ്, ചന്തമുക്ക്, കൊട്ടാരക്കര.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: കൊല്ലംകാർക്കാണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
2: ഇതിനോടനുബന്ധിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോളി ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
3: ജോളി സിൽക്സ് ആൻഡ് ജോളി ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
4: ചേട്ടാ, ഈ ഓണത്തിന് വീട്ടിൽ ഫർണിച്ചറോ അത് മലേഷ്യൻ ട്രിപ്പോ?
5: ഈ പറഞ്ഞത് രണ്ടും ഒരുമിച്ചായാലോ?
4: ഒരുമിച്ച് കിട്ടാനോ?
6: ബിമസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണർ ഫേസ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. ഇനി 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡ് കോയിനും സമ്മാനം, മാത്രമല്ല ആകർഷകമായ ഗിഫ്റ്റുകളും.
4: അപ്പോൾ ഈ ഓണം ദിമോസ് ഫർണിച്ചറിൽ തന്നെ.
6: സ്വപ്ന വീടും സ്വപ്ന യാത്രയും ഒരുമിച്ച് ദിമോസ് ഫർണിച്ചർ, പുലമൻ, കൊട്ടാരക്കര.
7: കൊട്ടാരക്കരയിൽ 35 വർഷത്തെ സേവന പാരമ്പര്യമുള്ള ആശ ഒപ്റ്റിക്കൽസിൽ നിന്ന് യഥേഷ്ടം വിവിധ ഇനം മോഡലുകൾ വിലക്കുറവിൽ തിരഞ്ഞെടുക്കാവുന്നതാണ്. ആശ ഒപ്റ്റിക്കൽസ്, ഗവൺമെന്റ് ആശുപത്രിക്ക് സമീപം, കൊട്ടാരക്കര. കോൺടാക്ട് 9447429588.
8: ഫ്രോസൺ ഫുഡുകൾ തേടി അലയേണ്ടതില്ല. അന്താരാഷ്ട്ര നിലവാരമുള്ള ഫ്രോസൺ ഫുഡുകൾ ഇഷ്ടമുള്ളത് GMC ഫ്രോസൺ ഫുഡ്സിൽ നിന്നും തിരഞ്ഞെടുക്കാം. GMC ഫ്രോസൺ ഫുഡ്സ്, നിർമ്മല ഹോസ്പിറ്റൽ ബിൽഡിംഗ്, കുന്നക്കര, അടൂർ റോഡ്, കൊട്ടാരക്കര.
9: അറിഞ്ഞില്ലേ, നമ്മുടെ ഓടനാവട്ടം പൾസ് സ്പെഷ്യാലിറ്റി ക്ലിനിക്കിൽ ഇനി മുതൽ തിങ്കൾ ബുധൻ ശനി ദിവസങ്ങളിൽ വൈകിട്ട് 6 മണി മുതൽ പീഡിയാട്രീഷ്യൻ ഡോക്ടർ പ്രിയ മൊഴ്പിയുടെ സേവനം ലഭ്യമാണ്. ഒപ്പം എല്ലാ വ്യാഴാഴ്ചയും വൈകുന്നേരം 5 മണി മുതൽ ENT സ്പെഷ്യലിസ്റ്റ് ഡോക്ടർ ദിനാനി മോഹൻ എസിന്റെ സേവനവും ഉണ്ടായിരിക്കുന്നതാണ്. പൾസ് സ്പെഷ്യാലിറ്റി ക്ലിനിക്, ഓടനാവട്ടം.

0: അറിഞ്ഞില്ലേ? ശിൽപ ജുവലേഴ്സിൽ ആറുമാസ സെയിൽ. നമ്മുടെ കയ്യിലുള്ള പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റി പുതിയ 916 ആഭരണങ്ങൾ വാങ്ങുമ്പോൾ പണിക്കൂലിൽ 70% ഇളവ്. ഈ ഓണക്കാലത്തിന് മുൻപ് പുതിയ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കാം നമ്മുടെ സ്വന്തം ശിൽപ ജുവലറിയിൽ നിന്നും. മറക്കേണ്ട, പണിക്കൂലിയിൽ 70% ഇളവ് ഓഗസ്റ്റ് 16 വരെ മാത്രം.
1: ശിൽപ ജുവലേഴ്സ്, ഓയിൽ റോഡ്, ചന്ദമുക്ക് കൊട്ടാരക്കര, ശിൽപ ഗോൾഡ്, പ്യുർ ഗോൾഡ്.
0: കെട്ടിട പണിയാൻ നിങ്ങൾക്ക് എന്താണ് ടെൻഷൻ?
2: പെർമിറ്റ് പ്ലാൻ മുതൽ നിർമ്മാണം വരെ എല്ലാ കാര്യങ്ങളും അടിപൊളിയാക്കാൻ
0: 37 പ്രവൃത്തി പരിചയമുള്ള ജെ എം ആർക്കിടെക്ട്സ് നമ്മുടെ കൊട്ടാരക്കര പൂലമണിലുള്ളപ്പോൾ.
2: ജെ എം ആർക്കിടെക്ട്സ്, ഗവൺമെന്റ് അപ്രൂവ്ഡ് ഐ എസ് ഒ സർട്ടിഫൈഡ് സിവിൽ എഞ്ചിനീയേഴ്സ് ആൻഡ് ബിൽഡേഴ്സ്. കോൺടാക്ട് 944-771-7171.
0: 40 വിശ്വസ്ത പാരമ്പര്യവുമായി ന്യൂ പത്മാസ് ടെക്സ്റ്റൈൽസ്. ലേഡീസ് വെയർ, കിഡ്സ് വെയർ, മെൻസ് വെയർ, വെഡിംഗ് വെയർസ് തുടങ്ങി അത്യുഗ്രൻ കളക്ഷൻസിന്റെ വൺ ശേഖരം. ന്യൂ പത്മാസ് ടെക്സ്റ്റൈൽസ്, ഓപ്പോസിറ്റ് ടു കെ എം കെ ഹോസ്പിറ്റൽ, കുന്നിക്കോട്. വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
3: നിങ്ങൾ എന്തോ മനുഷ്യ പറയുന്നേ, പഴയ കാലമൊന്നും അല്ല. കൊട്ടാരക്കരയൊക്കെ അങ്ങ് മാറി, ഇപ്പൊ കണ്ടാ തിരിച്ചറിയത്തില്ല.
4: കൊട്ടാരക്കരയോടൊപ്പം വളർന്നൊരു സ്ഥാപനമുണ്ട്, നമ്മുടെ ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്. അവരിപ്പൊ ചോയ്സ് മാളിലോട്ട് മാറിയ കാര്യം താൻ അറിഞ്ഞോ?
3: ഒള്ളാം, അറിഞ്ഞോന്നോ? നാലാള് കൂടുന്നിടത്തല്ല അവരുടെ ഓഫറിന്റെ കാര്യമല്ലയോ ചർച്ച.
4: ചർച്ച ചെയ്തത് ശരിയല്ലയോ? പണ്ടേക്ക് പണ്ടേ അവരല്ലയോ കാളിച്ചയുടെ കാര്യത്തിലും വിലക്കുറവിന്റെ കാര്യത്തിലും കൊട്ടാരക്കരയിലെ നമ്പർ വൺ സ്ഥാപനം.
3: മാളിലോട്ട് മാറിയ പിന്നെ രണ്ടും മൂന്നും നിലകളിലായി ഹൈപ്പർ മാർക്കറ്റും റെഡിമെയ്ഡ് ഡ്രസ്സും എന്ന് വേണ്ട, അവിടെ ഇല്ലാത്തായിട്ട് ഒന്നുമില്ലെന്നാ കേട്ടത്.
4: പിന്നെ കുട്ടികൾക്കായിട്ട് കൊല്ലം ജില്ലയിലെ തന്നെ ഏറ്റവും വലിയൊരു പ്ലേ സ്റ്റേഷനും ചോയ്സ് മാളിലുണ്ട്. നമുക്ക് രണ്ടുപേർ കൂടെ ഒന്ന് പോയാലോ ഒന്ന് ആലോചിക്കുക.
3: അയ്യോ, കൊച്ചുമക്കൾ അറിഞ്ഞാ പിന്നെ അവര് നമ്മളെ രണ്ടുപേരെ ഇവിടെ നിർത്തിപ്പൊരിക്കും.
4: അയ്യോ, അത് ശരിയാ.
3: എന്നാ പിന്നെ ഞാൻ മരുമനെ ഒന്ന് വിളിക്കട്ടെ, അവന്റെ കാറിനകത്ത് കൊച്ചുമക്കളെ കയറ്റി നമുക്ക് പോകാം. അവിടെ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട്, നാളെ തന്നെ നമുക്ക് അങ്ങ് പോകാം.
0: വളരുന്ന കൊട്ടാരക്കരയ്ക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ്, ചോയ്സ് മോൾ, എം സി റോഡ്, കൊട്ടാരക്കര.
5: Yes, we are back on Austria Premier League with me, RJ Sultana. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം കൃത്യം 5 കഴിഞ്ഞു, കൃത്യം 51 ആയിരിക്കുകയാണ്. അപ്പൊ എനിക്ക് എന്തായാലും ഇന്നത്തെ എ പി എൽ ഇതാ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യേണ്ട ടൈം ആയിരിക്കുകയാണ്. അതിന് മുന്നേ നമ്മൾ ബ്രേക്കിന് മുൻപ് ഒരു ക്വസ്റ്റ്യൻ ഒക്കെ ചോദിച്ചിട്ടായിരുന്നു പോയിരുന്നത്. ചോദിച്ച ചോദ്യം ഇതായിരുന്നു, ഇന്ത്യയിൽ കൈത്തറി മേഖലയുടെ വികസനത്തിനായി പ്രവർത്തിക്കുന്ന കേന്ദ്ര മന്ത്രാലയം ഏതാണ് എന്നതായിരുന്നു ചോദിച്ച ചോദ്യം. നമുക്കിപ്പോൾ തന്നെ ഒരുപാട് ആൻസേഴ്സ് ആണ് വാട്സപ്പിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത്. ആദ്യം തന്നെ മെസ്സേജ് അയച്ചിരിക്കുന്നത് സഹദേവൻ ചേട്ടനാണ്. ചേട്ടൻ മെസ്സേജ് പറഞ്ഞിരിക്കുന്നു, കേന്ദ്ര വസ്ത്ര മന്ത്രാലയം എന്നാണ്. അൻശശികൾ ചേച്ചി മെസ്സേജ് പറഞ്ഞിരിക്കുന്നു, ബാലരാമപുരം എന്നാണ്. രേവതി ചേച്ചി മെസ്സേജ് പറഞ്ഞിരിക്കുന്നു, ടെക്സ്റ്റൈൽസ് മേഖല എന്നാണ്. ആൻഡ് മജീദ് ചേട്ടൻ മെസ്സേജ് പറഞ്ഞിരിക്കുന്നു, മിനിസ്ട്രി ഓഫ് ടെക്സ്റ്റൈൽസ് എന്നാണ്. ഐശ്വര്യ ആൻഡ് അനുഗ്രഹ മെസ്സേജ് പറഞ്ഞിരിക്കുന്നു, കേന്ദ്ര ടെക്സ്റ്റൈൽ മന്ത്രാലയം എന്നാണ്. ആൻഡ് അർജുന മെസ്സേജ് പറഞ്ഞിരിക്കുന്നു, മിനിസ്ട്രി ഓഫ് ടെക്സ്റ്റൈൽസ് എന്ന് തന്നെയാണ്. ആൻഡ് വേണു മെസ്സേജ് പറഞ്ഞിരിക്കുന്നു, മിനിസ്ട്രി ഓഫ് ടെക്സ്റ്റൈൽസ് എന്ന് തന്നെയാണ്. ആൻഡ് ലാസ്റ്റ് ആൻഡ് ഫൈനലായി കാർത്തു മെസ്സേജ് പറഞ്ഞിരിക്കുന്നു, മിനിസ്ട്രി ഓഫ് ടെക്സ്റ്റൈൽസ് എന്ന് തന്നെയാണ്. സോ ദ റൈറ്റ് ആൻസർ ഈസ് മിനിസ്ട്രി ഓഫ് ടെക്സ്റ്റൈൽസ് അഥവാ കേന്ദ്ര ടെക്സ്റ്റൈൽ മന്ത്രാലയം തന്നെയാണ് കേട്ടോ. അപ്പൊ തെറ്റിപ്പോയൊരാരും തന്നെ വിഷമിക്കേണ്ട, തിങ്കളാഴ്ച വീണ്ടും നമ്മുടെ എ പി എൽ ഇവിടെ ഉണ്ടായിരിക്കുന്നതാണ്. ആ ഒരു ടൈമിൽ ശരി ഉത്തരം പറഞ്ഞുകൊണ്ട് വിളിക്കുകയോ മെസ്സേജ് അയക്കുകയോ ചെയ്താൽ മാത്രം മതി. അപ്പോൾ റൈറ്റ് ആൻസർ പറഞ്ഞ എല്ലാവർക്കും ബിഗ് കൺഗ്രാജുലേഷൻ പറയുകയാണ് കേട്ടോ. അപ്പൊ എനിക്ക് എന്തായാലും ഇന്നത്തെ എ പി എൽ ദാ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യേണ്ട ടൈം ആയിരിക്കണം. അതിന് മുന്നായി നമ്മുടെ ഇന്നത്തെ ദിവസത്തെ ആ ഒരു ചടങ്ങിലേക്ക് കടക്കേണ്ട ടൈം ആയിരിക്കുകയാണ്. അപ്പോൾ ഈ ആഴ്ചത്തെ നമ്മുടെ എ പി എല്ലിലെ ദ വിന്നർ ഈസ് സഹദേവൻ ചേട്ടനാണ് കേട്ടോ. അപ്പോൾ കൺഗ്രാജുലേഷൻ ചേട്ടാ, ചേട്ടനെ ഇവിടുന്ന് ഓഫീസിൽ നിന്ന് കോൺടാക്ട് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇത്തവണ വിന്നർ ആയില്ല എന്ന് പറഞ്ഞ് ആരും വിഷമിക്കേണ്ട കാര്യമില്ല. ഇനി മുതൽ ഈ തിങ്കളാഴ്ച മുതൽ വീണ്ടും നമ്മുടെ ഇതേ ഒരു ടൈമിൽ, നമ്മുടെ എ പി എൽ ഈ ഒരു ടൈമിൽ ഇവിടെ ഉണ്ടായിരിക്കുന്നതാണ്. ആ ഒരു ടൈമിൽ റീജോയിൻ ചെയ്ത് കറക്റ്റ് ആൻസർ പറഞ്ഞുകൊണ്ട് വിളിക്കുകയോ മെസ്സേജ് അയക്കുകയോ ചെയ്താൽ മാത്രം മതി കേട്ടോ. അപ്പോൾ എന്തായാലും സഹദേവൻ ചേട്ടനെ കാത്തിരിക്കുന്നത് നമ്മുടെ കൊട്ടാരക്കര ചിലങ്ക റിയൽ എസ്റ്റേറ്റ് നൽകുന്ന ഒരു കിഡ്ലം ഗിഫ്റ്റാണ്. അപ്പോൾ എനിക്ക് എന്തായാലും ഇതോടുകൂടി ഇന്നത്തെ എ പി എൽ ദാ ഇവിടെ ടാറ്റാ ബൈ ബൈ പറഞ്ഞു പോകേണ്ട ടൈം ആയിരിക്കുകയാണ്. സോ കീപ് ഓൺ ലിസണിങ് ടു ആശ്രിയ എഫ് എം 90 നാടിനൊപ്പം, നാട്ടാർക്കൊപ്പം. ആൻഡ് ഇറ്റ്സ് മീ, ആർ ജി സുൽത്താന, സൈനിങ് ഓഫ്.

0: ഗുഡ് ഈവനിംഗ് ആൻഡ് വെൽക്കം ടു ക്ലബ് ഓഡ് ഓൺ ആസ്ട്രേയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. ക്ലബ് ഓഡുമായിട്ടാണ് ഇന്നത്തെ ദിവസം എത്തിച്ചേർന്നിരിക്കുന്നത് വേറെ ആരുമല്ല, RJ അനൂഷയാണ് കേട്ടോ. അപ്പൊ ഒരു അടിപൊളി സിനിമയുടെ സ്റ്റോറിയും വിശേഷങ്ങളും ഒക്കെ ആയിട്ടാണ് ഇന്നത്തെ ക്ലബ് ബോർഡിൽ ഞാൻ ദാ എത്തിച്ചേർന്നിരിക്കുന്നത്. 2000 റിലീസായി നമ്മുടെയൊക്കെ ചോക്ലേറ്റ് ഹീറോ ആയി മാറിയിട്ടുണ്ടായിരുന്ന, പിന്നീട് ആ ഒരു ലേബൽ മാറ്റി എഴുതിയ നമ്മുടെ സ്വന്തം ചാക്കോച്ചന്റെ ഒരു തകർപ്പൻ മൂവിയും വിശേഷങ്ങളും ഒക്കെയാണ് ഇന്നത്തെ ക്ലബ് ബോർഡിൽ.
1: സിംഗപ്പൂർ നിങ്ങളെ കാണാനോ കഴിഞ്ഞില്ല, പിന്നെ ഇവിടെ വെച്ചെങ്കിലും ആവാലോ എന്ന് വിചാരിച്ചു.
2: മുമ്പ് കണ്ട ആളെയല്ല ഇപ്പൊ അമ്മയുടെ തനി പകർപ്പ്. വെളുത്തു കൊടുത്തിരിക്കുന്നല്ലേ,
3: അതിനെന്താ കെട്ടാൻ പോകുന്ന ചെറുക്കിനെ അങ്ങനെ തന്നെയാ.
0: പ്രശസ്ത ഹിന്ദി മൂവി ആയിട്ടുള്ള ഹം ഹേ രാഹി പ്യാർ കേ എന്ന സിനിമയുടെ പ്രചോദനം ഉൾക്കൊണ്ടിട്ടാണ് ഒരുക്കിയിരിക്കുന്നത്. കുഞ്ചാക്കോ ബോബൻ വളരെ മനോഹരം

0: രാവിലെ തന്നെ നിങ്ങൾക്ക് റോസ് മിൽക്ക് കൊണ്ട് തരാം. ദേ നാലാമത്തെ പ്രാവശ്യം ഞാൻ വിളിച്ചുണർത്തുന്നത്, ഇതിനൊന്നേ സ്പെഷ്യൽ ശമ്പളം എനിക്ക് ആരും തരുന്നില്ല. ആഹാ, ജോലി എന്താണെന്നോ? ഇങ്ങോട്ട് ഇറങ്ങി വാ, ഞാൻ കാണിച്ചു തരാം. മൂക്കി മണക്കയില്ലാത്ത ശമ്പളം തരും, എന്നിട്ടോ ഇവറ്റലിന്റെ ഒക്കെ വായിരിക്കുന്ന കേക്കും വേണം. എന്റെ തലയിലെത്തിന് പറഞ്ഞാൽ മതിയല്ലോ.
1: ഇവർക്ക് ഈയിടെ കൊറേ കൂടുന്നുണ്ട്, ഇനി ഇവരെ ഇവിടെ നിർത്തണോ? നമുക്കതൊന്ന് നോക്കിക്കളെ.
2: ഒരു യുവാവിനെ തന്റെ ജീവിതത്തിൽ പെട്ടെന്ന് ഏറ്റെടുക്കാൻ കഴിയുന്നതിലും അപ്പുറമുള്ള ഒരു ഭാരമായിരുന്നു അത്. അച്ഛന്റെയും അമ്മയുടെയും സ്നേഹം നഷ്ടപ്പെട്ട ആ കുരുന്നുകളുടെ ലോകത്ത് അവർക്കെല്ലാം എല്ലാമായി മാറാൻ ബെന്നി നടത്തുന്ന പരിശ്രമങ്ങളാണ് ഈ കഥയിൽ ആദ്യം തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. മാത്രമല്ല ഈ കഥയുടെ കാതൽ എന്ന് കൂടി പറയാം. കുട്ടികളുടെ കുസൃതികൾക്ക് മുന്നിൽ പകച്ചു പോകുന്ന, ഭക്ഷണം ഉണ്ടാക്കാനും യൂണിഫോം തേച്ചു കൊടുക്കാനും പാടുപെടുന്ന ഒരു ആൺ തുടക്കക്കാരനായ ബെന്നിയെ നമ്മൾ സ്നേഹത്തോടെ തന്നെയാണ് ഈ സിനിമയിലൂടെ നോക്കിക്കാണുന്നത്. ചിലപ്പോഴൊക്കെ അയാളുടെ നിസ്സഹായ അവസ്ഥയിൽ കണ്ണു നിറയുകയും എന്നാൽ കുട്ടികളുടെ ഒരു ചിരിക്കു മുന്നിൽ തന്റെ സങ്കടങ്ങളെല്ലാം മറന്ന് വീണ്ടും പുഞ്ചിരിക്കുകയും ചെയ്യുന്ന ബെന്നി എന്ന കഥാപാത്രം യഥാർത്ഥ ജീവിതത്തിൽ പലരുടെയും പ്രതിഫലനമായിരുന്നു എന്ന് തന്നെ പറയാം.
3: ഫാദർ എപ്പോഴും പറയാറില്ലേ മക്കളെ, നിങ്ങളുടെ അപ്പനും അമ്മയും ഒക്കെ ആരാ? എനിക്കിന്ന് ചാച്ചനാ.
4: അല്ല, ഞങ്ങളുടെ അമ്മയും പപ്പയും മരിച്ചുപോയി.
5: അവരുണ്ടായിരുന്നേ ഞങ്ങൾക്ക് ഇതുപോലെ ഒന്നും വരില്ലായിരുന്നു.
2: ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് ഒളിച്ചോടാതെ തനിക്കേകിയ ആ കുഞ്ഞുമക്കളെ സ്വന്തം മക്കളെ പോലെ നെഞ്ചോട് ചേർത്ത് പിടിച്ച ആ സ്നേഹ സമ്പന്നനായ അങ്കിളായിട്ട് മലയാളികളുടെ എക്കാലത്തെയും പ്രിയ നായകനായി മാറിയതിൽ അത്ഭുതമില്ല എന്ന് തന്നെ പറയാം. ചെറുപുഞ്ചിരിയും നിഷ്കളങ്കതയും കൈമുതലാക്കിയ ബെന്നി എന്ന ഈ സിനിമയിലെ കുഞ്ചാക്കോ ബോബന്റെ കഥാപാത്രം പ്രണയത്തോടൊപ്പം കുടുംബത്തോടുള്ള പ്രതിബദ്ധതയും എന്താണ് എന്ന് നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. പ്രിയമെന്ന സിനിമയെ ഇത്രയധികം കാലം നമ്മൾ ഓർത്തുവെക്കാൻ കാരണക്കാരിൽ ഒരു പ്രമുഖൻ എന്ന് പറയുന്നത് കുഞ്ചാക്കോ ബോബന്റെ

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: Pere Pardon's Gold and Diamonds, Manufacturers and Wholesalers, Nedumangad, Neyattankara, Kottarakara, Karunagappally.
2: Vishal Opticals, Mithamaya Nirakkil Kannadakalude Vipulamaya Shekaram, Lotus Road Private Bus Stand ne samibam Pulaman Kottarakara.
3: Aarogyapoornamaya jeevithathinu ini vishwasthamaya maattam. Kollam Edakkadulla Glory's Food Kudumbashree Unit avadhirippikkunnu Glory's Multigrain Oats. 22 പരം ധാന്യങ്ങളുടെ പോഷകങ്ങളുമായി പ്രമേഹം നിയന്ത്രിക്കാൻ ഡയബറ്റിക് ഓട്സും ഒപ്പം കുട്ടികൾക്കും മുതിർന്നവർക്കുമായി മൾട്ടിഗ്രെയിൻ സ്വീറ്റ് ഓട്സും.
4: ഗ്ലോറിയസ് ഫുഡ്സ്, എൻജോയ് ഗ്ലോറിയസ് എക്സ്പീരിയൻസ്. ഇടക്കാട്, കൊല്ലം.
5: ഈ ഓണത്തിന് നിങ്ങളുടെ ലുക്ക് മാറും, സ്റ്റൈൽ മാറും. കാരണം കൊട്ടാരക്കര ഭാവനയിൽ ഓണമാമാങ്കം ആരംഭിച്ചിരിക്കുന്നു. ആകർഷകമായ ഓണം ഓഫറുകളും ഏറ്റവും പുതിയ ഫാഷൻ കളക്ഷനുകളും നിങ്ങളെ കാത്തിരിക്കുന്നു. ഈ ഓണം ഭാവനയോടൊപ്പം ആഘോഷിക്കൂ, സന്തോഷം ഇരട്ടിയാക്കൂ. ഭാവന ഫാഷൻ ആൻഡ് റീറ്റെയിൽ, കൊട്ടാരക്കര.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: അറിഞ്ഞില്ലേ, ശിൽപ ജുവലേഴ്സിൽ ആടുമാസ സെയിൽ. നമ്മുടെ കയ്യിലുള്ള പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റി പുതിയ 916 ആഭരണങ്ങൾ വാങ്ങുമ്പോൾ പണിക്കൂലിയിൽ 70% ഇളവ്. ഈ ഓണക്കാലത്തിന് മുൻപ് പുതിയ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കാം നമ്മുടെ സ്വന്തം ശിൽപ ജുവലറിയിൽ നിന്നും. മറക്കേണ്ട, പണിക്കൂലിയിൽ 70% ഇളവ് ഓഗസ്റ്റ് 16 വരെ മാത്രം.
2: ശിൽപ ജുവലേഴ്സ്, ഓയോ റോഡ്, ചന്ദമുക്ക് കൊട്ടാരക്കര, ശിൽപ ഗോൾഡ്, പ്യുർ ഗോൾഡ്,
3: വിശാൽ ഓപ്റ്റിക്കൽസ്. മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
4: 40 വിശ്വസ്ത പാരമ്പര്യവുമായി ന്യൂ പത്മാസ് ടെക്സ്റ്റൈൽസ്, ലേഡീസ് വെയർ, കിഡ്സ് വെയർ, മെൻസ് വെയർ, വെഡിംഗ് വെയർസ് തുടങ്ങി അത്യുഗ്രൻ കളക്ഷൻസിന്റെ വൺ ശേഖരം. ന്യൂ പത്മാസ് ടെക്സ്റ്റൈൽസ്, ഓപ്പോസിറ്റ് ടു KMK ഹോസ്പിറ്റൽ, കുന്നിക്കോട്.
0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: യെസ്, അങ്ങനെ ക്ലാബ് ബോർഡ് ആണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. വിത്ത് മീ RJ അനൂഷ. 2000 റിലീസായ പ്രിയം എന്ന സിനിമയുടെ സ്റ്റോറിയും വിശേഷങ്ങളുമാണ് ക്ലാബ് ബോർഡിലൂടെ നമ്മൾ ഇതാ കേട്ടുകൊണ്ടേയിരിക്കുന്നത്. മലയാള സിനിമയിൽ കുടുംബ ബന്ധങ്ങളുടെയും കുട്ടികളുടെയും നിഷ്കളങ്കതയുടെയും കഥ പറഞ്ഞ ഒട്ടനവധി ചിത്രങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതിൽ നമ്മുടെ മനസ്സ് നിറയിച്ച കുഞ്ചാക്കോ ബോബന്റെ കരിയറിൽ തന്നെ ഏറ്റവും മികച്ച ചിത്രങ്ങളിൽ ഒന്നാണ് പ്രിയം എന്ന സിനിമ.
5: വിഷമമുണ്ട് ഫാദർ, അവർക്ക് വേണ്ടിയല്ല ഞാനതൊക്കെ ചെയ്യുന്നത്. അവർക്ക് ആരുമില്ലെന്നുള്ള തോന്നല് ഒരിക്കലും ഉണ്ടാകാൻ പാടില്ലെന്ന് കരുതിയ എക്സാം പോലും എഴുതാതെ ഞാൻ വന്നത്. എന്നിട്ടും ഇപ്പൊ പറയുന്നത് കേട്ടില്ലേ, എന്നെ ഇഷ്ടമല്ലെന്ന്.
6: എടാ ബെന്നി, ആ കുഞ്ഞുങ്ങളിൽ ഏറ്റവും മൂത്തതിന് 10 ആയിട്ടുള്ളൂ. അത് ഓർക്കണം, അമ്മയപ്പനും അവർക്ക് ഒരുമിച്ചാണ് നഷ്ടമായത്, അതും പ്രതീക്ഷിക്കാത്ത സമയത്ത്. കുട്ടികൾക്ക് ഡെസ്പറേഷൻ കാണും, അത് ശാസിച്ചും വഴിയെടുത്തും എപ്പോഴും നിയന്ത്രിക്കാൻ പറ്റില്ല.
1: കഥ തുടങ്ങുന്നത് ബെന്നി എന്ന ക്യാരക്ടറിലൂടെയാണ്. വലിയ ആർഭാടങ്ങളോ വലിയ സ്വപ്നങ്ങളോ ഒന്നുമില്ലാതെ തന്റെ കൊച്ചു കുടുംബത്തോടൊപ്പം സന്തോഷത്തോടെ ജീവിക്കുന്ന ഒരു സാധാരണക്കാരനായ യുവാവ്. വിധി അയാളുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവന്ന വലിയൊരു ഉത്തരവാദിത്തം സന്തോഷത്തോടു കൂടിയിട്ടാണ് അദ്ദേഹം ഏറ്റെടുക്കുന്നത്. ചെറിയ പ്രായത്തിൽ തന്നെ തന്റെ സഹോദരിയുടെ 3 കുട്ടികളുടെ രക്ഷകർത്താവായി മാറേണ്ടി വരുന്ന ബെന്നി എന്ന കഥാപാത്രം. അവിടെ നിന്നാണ് സിനിമയുടെ യഥാർത്ഥ രസകരമായിട്ടുള്ള നിമിഷങ്ങൾ ആരംഭിക്കുന്നത്.
7: അയ്യേ, ചപ്പാത്തിയോ? എനിക്ക് വേണ്ട, എനിക്കും വേണ്ട, എനിക്കും വേണ്ട.
8: 3 പേർക്കും വേണ്ടേ?
7: വേണ്ട, വേണ്ട.
9: തനിക്ക് വെട്ടിപൊഴുകാനല്ല ഞാനിതെല്ലാം ഉണ്ടാക്കിയത്.
10: ഭക്ഷണമല്ലേ വെറുതെ കളയണ്ടെന്ന് കരുതി.
9: ആണോ?
10: ആ
9: എണീക്കണോ, എണീക്കാൻ.
10: ഇവർക്ക് വേണ്ട എന്ന് പറഞ്ഞിട്ടാ.
7: അയ്യോ, ഞങ്ങൾ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല.
10: അയ്യോ, പച്ചക്കള്ളം പറഞ്ഞു.
1: തുടക്കത്തിൽ ഈ 3 കുട്ടികളെ എങ്ങനെ നോക്കണമെന്നോ അവരെങ്ങനെ കൈകാര്യം ചെയ്യണമെന്നോ അറിയാതെ ബെന്നി പാടുപെടുന്ന സംഭവങ്ങളൊക്കെയും തിയേറ്ററുകളിൽ വലിയ ചിരിയാണ് ഉണ്ടാക്കിയത്. മാതാപിതാക്കളുടെ വേർപാടിൽ പക്വതയില്ലാതെ ഉലഞ്ഞുപോയ ആ കുരുന്നുകളെ സ്നേഹം കൊണ്ടും കരുതൽ കൊണ്ടും ഒപ്പം ചേർത്തു പിടിക്കാനായിട്ട് ബെന്നി നടത്തുന്ന പരിശ്രമങ്ങൾ വളരെ ഹൃദ്യമാണ്. ഇതിനിടയിലേക്കാണ് നായികയായ ആനിയുടെ കടന്നുവരവ്. ഒരൊറ്റ സിനിമ കൊണ്ടും മലയാളി പ്രേക്ഷകരുടെ മനസ്സ് കീഴടക്കാൻ സാധിച്ച ഒരു നായിക തന്നെയാണ് ദീപ നായർ. സിനിമയിലെ ക്യാരക്ടറിനെയും ആനിയെന്നാണ്. ഈ ഒരു സിനിമയിലൂടെ നമ്മുടെയൊക്കെ മനസ്സ് കീഴടക്കിയെങ്കിലും തൊട്ടടുത്തൊരവസരം കാത്തു നിൽക്കാതെ പ്രശസ്തിയുടെ കൊടുമുടിയിൽ നിൽക്കുമ്പോഴാണ് അവർ ആ ഒരു സിനിമാ ലോകത്തോട് വീണ്ടും കാണാമെന്ന് പോലും പറയാതെ വിട പറഞ്ഞത്. പ്രിയം എന്ന ചിത്രത്തിലൂടെ ആനിയായി എത്തി നമ്മളെയെല്ലാം കൊതിപ്പിച്ച ആ സുന്ദരി ദീപ നായർ ഈ ഒരു സിനിമയിലൂടെ വലിയൊരു വിജയം തന്നെയാണ് കരസ്ഥമാക്കിയിരിക്കുന്നത്.

0: അയ്യോ, എന്താ സൂക്ഷിച്ചു നോക്കുന്നത്?
1: ഞങ്ങളെ പാട്ട് എവിടെ നിന്ന് കിട്ടി?
0: നിങ്ങളുടെ പാട്ടോ? ആര് പറഞ്ഞു നിങ്ങളുടെ പാട്ടാന്ന്? എങ്കിൽ തന്നെ നിങ്ങൾക്ക് എവിടെ നിന്ന് കിട്ടി പാട്ട്?
2: ആദ്യം ഞങ്ങളല്ലേ ചോദിച്ചത്, ചേച്ചി പറ എവിടെ നിന്ന് കിട്ടിയെന്ന്.
0: ആദ്യം നിങ്ങൾ പറ.
2: ചേച്ചി പറ.
0: നിങ്ങൾ പറ.
3: അതുപോലെ തന്നെ എടുത്തു പറയേണ്ടത് ആനയും ബെന്നിയും തമ്മിലുള്ള വൈകാരികമായിട്ടുള്ള നിമിഷങ്ങളും അതുപോലെ തന്നെ സിനിമയിലെ പാട്ടുകളും ഒക്കെയാണ്. ഇന്ന് നമ്മുടെയൊക്കെ പ്ലേലിസ്റ്റുകളിൽ ഹിറ്റായി മാറിയ മുൻ സ്ഥാനം കരസ്ഥമാക്കിയ പാട്ടുകളാണ് ഈ സിനിമയിലേത്. ചിത്രം കണ്ടിറങ്ങിയ ഏവരും ആ നവാഗത നായിക ഇനി ഏതൊക്കെ ചിത്രങ്ങളിൽ വരും എന്നുള്ള ആകാംക്ഷയോടെ കാത്തിരുന്നു. എന്നാൽ പിന്നീട് ദീപയെ തിയേറ്ററുകളിൽ കാണാനേ സാധിച്ചില്ല. വർഷങ്ങൾക്ക് ശേഷം എന്തിനാണ് താൻ ആ തിളക്കമുള്ള സിനിമാ ലോകത്തു നിന്നും പെട്ടെന്ന് അപ്രത്യക്ഷയായതെന്നും സിനിമയ്ക്കപ്പുറം താൻ എങ്ങനെയൊരു ജീവിതമാണ് കെട്ടിപ്പടുത്തതെന്നും കഴിഞ്ഞിടെ ഇറങ്ങിയ ഒരു ഇന്റർവ്യൂവിൽ അവൾ തുറന്നു പറയുകയുണ്ടായി. പ്രിയം സിനിമയിൽ അഭിനയിക്കുമ്പോൾ ദീപ എന്ന ആക്ട്രസ് എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥിയായിരുന്നു. സിനിമ ഒരു കരിയറായിട്ട് തിരഞ്ഞെടുക്കുന്നതിനേക്കാൾ ഉപരി സ്വന്തം പഠനം പൂർത്തിയാക്കാൻ വേണ്ടിയിട്ടാണ് അവർ മുൻഗണന നൽകിയത്. അതുകൊണ്ട് തന്നെ സിനിമ ഒരു പ്രൊഫഷൻ ആക്കുക എന്നത് ദീപയുടെ ലക്ഷ്യമല്ലായിരുന്നു. യാദൃശ്ചികമായി വന്ന അവസരം ഉപയോഗിച്ചു എന്നതല്ലാതെ സിനിമയിൽ സജീവമാകാനായി അവർ ആഗ്രഹിച്ചിരുന്നേയില്ല. അതുകൊണ്ട് തന്നെ ആ ഒരൊറ്റ സിനിമയിലൂടെ ഇന്നും നമ്മുടെയൊക്കെ ഹൃദയത്തിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു താരം തന്നെയാണ് ദീപ നായർ.
0: ഞാൻ ബെന്നിയെ കണ്ടു. അതൊക്കെ ഞാൻ പിന്നെ പറയാം. അതേ ആളിപ്പോ പണ്ടത്തെ പോലെ ഒന്നല്ല, ഭയങ്കര ചൂടന. ഇല്ല, ഞാൻ എങ്ങനെ ഇവിടെ വന്നു എന്ന് ബെന്നി അറിഞ്ഞ വീട്ടിലറിയിക്കുമ്പോ ഉറപ്പാന്നേ. അതോടെ തൽക്കാലം വേണ്ടെന്ന് വെച്ചു. കുറച്ചുകൂടി കഴിയട്ടെ, ഞാൻ പിന്നെ വിളിക്കാം. ബൈ.
3: സിനിമയിൽ നായികയുടെ കടന്നുവരവോട് കൂടിയിട്ട് കഥ വേറൊരു വിഭാഗത്തിലേക്ക് വഴിതിരിയുകയാണ്. കുട്ടികളെ നോക്കാനായി എത്തുന്ന ആനിയും ഒപ്പം തന്നെ ബെന്നിയുമായിട്ടുള്ള ചെറിയ പിണക്കങ്ങളും പ്രണയവും ഒക്കെയാണ് സിനിമയെ പിന്നീട് കൂടുതൽ മനോഹരമാക്കുന്നത്. ഒപ്പം ജഗതി ശ്രീകുമാറും തിലകനും അടക്കമുള്ള വലിയൊരു താരനിര കൂടി എത്തിയപ്പോൾ ചിത്രം തികഞ്ഞൊരു ഫാമിലി പാക്കേജായി മാറി എന്ന് തന്നെ പറയാം.

0: കൊല്ലംകാർക്കാണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
1: ഇതിനോടനുബന്ധിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയ് ആലുക്കാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
2: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുക്കാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
3: പത്താം വാർഷികത്തിന്റെ നിറവിൽ കൊട്ടാരക്കര ധന്യ മെഡിക്കൽ സർജിക്കൽ ആൻഡ് ലബോറട്ടറി. ഓഗസ്റ്റ് 1 മുതൽ സെപ്റ്റംബർ 30 വരെ എല്ലാ മരുന്നുകൾക്കും സർജിക്കൽ ഉപകരണങ്ങൾക്കും ലാബ് പരിശോധനകൾക്കും വമ്പൻ വിലക്കുറവ്. ധന്യ മെഡിക്കൽ ആൻഡ് സർജിക്കൽസ്, ചന്തമുക്ക്, കൊട്ടാരക്കര.
4: വിവാഹാഘോഷങ്ങൾക്ക് കൊട്ടാരക്കരയിലെ ഏറ്റവും വലിയ JC ഡയമണ്ട് കൺവെൻഷൻ സെന്റർ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. വിശാലമായ കാർ പാർക്കിംഗ്, അതിവിശാലമായ AC ഹാളുകളും ഒരുക്കി JC ഡയമണ്ട് കൺവെൻഷൻ സെന്റർ, കരിക്കം, കൊട്ടാരക്കര.
5: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ, കൊട്ടാരക്കര.

0: ആകാശവാണി നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ബിന്ദു. പ്രധാന വാർത്തകൾ.
1: നീറ്റ് വിഷയത്തിൽ ഉൾപ്പെടെ പാർലമെന്റിൽ പ്രതിപക്ഷ ബഹളം. ഇരുസഭകളും ഇന്നത്തേക്ക് പിരിഞ്ഞു. അതിതീവ്ര മഴയ്ക്ക്
0: നാല് ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. കടലിൽ കാണാതായ മത്സ്യത്തൊഴിലാളികളെ കണ്ടെത്തുന്നതിനായി ഏകോപിതമായ തിരച്ചിൽ തുടരുന്നതായി സംസ്ഥാന സർക്കാർ. സർക്കാർ ആശുപത്രികളിൽ വരുമാനം പരിഗണിക്കാതെ എല്ലാ രോഗികൾക്കും പേ വാർഡുകളിൽ ചികിത്സാ സൌകര്യം ലഭ്യമാക്കാൻ നിർദ്ദേശം നൽകി ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. സപ്ലൈകോ ഓണം മെഗാ ട്രേഡ് ഫെയറിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം മുഖ്യമന്ത്രി വി ഡി സതീശൻ നാളെ എറണാകുളത്ത് നിർവഹിക്കും. വാർത്തകൾ വിശദമായി. നീറ്റ് വിദ്യാർത്ഥി സമരത്തിനെതിരായ പോലീസ് നടപടി ഉൾപ്പെടെ വിവിധ വിഷയങ്ങളിലെ പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് പാർലമെന്റിന്റെ ഇരുസഭകളും ഇന്നത്തേക്ക് പിരിഞ്ഞു. MSME ഭേദഗതി ബിൽ പാർലമെന്റ് പാസാക്കി. രാജ്യസഭ നേരത്തെ തന്നെ പാസാക്കിയ ബിൽ ഇന്ന് ലോക്സഭയും അംഗീകരിക്കുകയായിരുന്നു. ക്വിറ്റ് ഇന്ത്യ പ്രസ്ഥാനത്തിന്റെ 84-ാം വാർഷികത്തോടനുബന്ധിച്ച് സ്വാതന്ത്ര്യസമര സേനാനികൾക്ക് പാർലമെന്റ് ശ്രദ്ധാഞ്ജലി അർപ്പിച്ചു. ഇരുസഭകളും തിങ്കളാഴ്ച വീണ്ടും ചേരും. സംസ്ഥാനത്തെ നാല് ജില്ലകളിൽ ഇന്ന് അതിതീവ്ര മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. പത്തനംതിട്ട മുതൽ ഇടുക്കി വരെയുള്ള ജില്ലകളിലും മലപ്പുറം മുതൽ കാസർഗോഡ് വരെയുള്ള ജില്ലകളിലും നാളെ മഞ്ഞ ജാഗ്രതയാണ്. കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.
2: ഇന്ന് രാവിലെ ഓറഞ്ച് ജാഗ്രതയിലായിരുന്ന കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് ഉച്ചയോടെ ചുവപ്പ് ജാഗ്രത പ്രഖ്യാപിച്ചത്. മലപ്പുറം, ഇടുക്കി, കോട്ടയം, പത്തനംതിട്ട ജില്ലകളിൽ ഒറ്റപ്പെട്ട അതിശക്തമായ മഴ സൂചിപ്പിക്കുന്ന ഓറഞ്ച് ജാഗ്രതയും മറ്റെല്ലാ ജില്ലകളിലും മഞ്ഞ ജാഗ്രതയും നിലനിൽക്കുന്നുണ്ട്. കഴിഞ്ഞ ഒരാഴ്ചയിലേറെയായി എല്ലാ ദിവസവും സംസ്ഥാനത്തെ എല്ലാ ജില്ലകളിലും മഴ മുന്നറിയിപ്പും ജാഗ്രതാ നിർദ്ദേശങ്ങളും തുടരുകയാണ്.
0: ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുള്ളതിനാൽ കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. കോഴിക്കോട് ജില്ലയിലെ പ്രൊഫഷണൽ കോളേജുകൾ ഒഴികെയുള്ള മുഴുവൻ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും നാളെ അവധി പ്രഖ്യാപിച്ചു. കാസർഗോഡ് ജില്ലയിൽ അതിതീവ്ര മഴ. മലയോര ഗ്രാമമായ നാർക്കിലിക്കാട് ഉരുൾപൊട്ടി. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കാസർഗോഡ് പ്രതിനിധി പി ജഗന്നിവാസൻ.
3: ചീറ്റാരിക്കൽ റോഡിൽ കോട്ടമല എസ്റ്റേറ്റിന് സമീപത്താണ് ഉരുൾപൊട്ടിയത്. ഇവിടെ മണിക്കൂറുകളോളം ഗതാഗതം തടസ്സപ്പെട്ടു. ആളപായമുണ്ടായില്ല. ഇപ്പോഴും സ്ഥലത്തെ ശക്തമായ മഴ തുടരുകയാണ്. ആലക്കോട്ട് നിന്നും താമ്പൂറിലേക്ക് പോകുന്ന ഉദയഗിരി താമ്പൂർ ചുരം റോഡ് താൽക്കാലികമായി അടച്ചിട്ടുണ്ട്. എല്ലാ നദികളിലെയും ജലനിരപ്പ് ഉയർന്നതിനാലും താഴ്ന്ന പ്രദേശങ്ങളിലെല്ലാം വെള്ളക്കെട്ട് രൂപപ്പെട്ടതിനാലും ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് അധികൃതർ അറിയിച്ചു.
0: കണ്ണൂർ താബോറിൽ വീണ്ടും ഉരുൾപൊട്ടി. തൊണ്ടംകുന്ന് ഭാഗത്താണ് ഉരുൾപൊട്ടൽ. കഴിഞ്ഞ ദിവസവും ഈ ഭാഗത്ത് ഉരുൾപൊട്ടിയിരുന്നു. ഉദയഗിരി താബോർ റോഡ് ഇതേ തുടർന്ന് അടച്ചു. കണ്ണൂരിൽ മഴക്കെടുതി രക്ഷാപ്രവർത്തനത്തിനിടെ മരിച്ച രാജേഷിന്റെ മൃതദേഹം ഫ്രീസറിലല്ലാതെ കൊണ്ടുപോയ സംഭവത്തിൽ അടിയന്തര റിപ്പോർട്ട് നൽകണമെന്ന് ജില്ലാ കളക്ടർക്ക് നിർദ്ദേശം നൽകി റവന്യൂ മന്ത്രി എ പി അനിൽകുമാർ. ഇന്ന് തന്നെ അന്വേഷണ റിപ്പോർട്ട് നൽകണമെന്നാണ് നിർദ്ദേശം. രാജേഷിന്റെ കുടുംബത്തിന് വേണ്ട എല്ലാ സഹായങ്ങളും ചെയ്യുമെന്നും മന്ത്രി അറിയിച്ചു. മുതലപ്പുഴി, വിഴിഞ്ഞം, നീണ്ടകര മേഖലകളിൽ കടലിൽ കാണാതായ മത്സ്യത്തൊഴിലാളികളെ കണ്ടെത്തുന്നതിനായി ഫിഷറീസ് വകുപ്പ്, മറൈൻ എൻഫോഴ്സ്മെന്റ്, ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ്, കോസ്റ്റൽ പോലീസ്, ജില്ലാ ഭരണകൂടം എന്നിവയുടെ നേതൃത്വത്തിൽ ഏകോപിതമായ തിരച്ചിൽ തുടരുന്നതായി സംസ്ഥാന സർക്കാർ. കോസ്റ്റ് ഗാർഡിന്റെ കപ്പലും ഡോണിയർ വിമാനവും മറൈൻ പോലീസിന്റെ ബോട്ടുകളും മത്സ്യത്തൊഴിലാളികളുടെ ബോട്ടുകളും വിന്യസിച്ച് വ്യാപകമായ തിരച്ചിൽ നടത്തിയിട്ടുണ്ടെന്നും സർക്കാർ അറിയിച്ചു. നീണ്ടകരയിൽ മത്സ്യത്തൊഴിലാളി ഗൌതം കൃഷ്ണയെ കടലിൽ കാണാതായ സംഭവത്തിൽ തിരച്ചിൽ ഊർജ്ജിതമെന്ന് മന്ത്രി ഷിബു ബേബി ജോൺ അറിയിച്ചു. ഗൌതമിന്റെ അമ്മ രേഷ്മയെ സന്ദർശിച്ചതിനുശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഗൌതം കൃഷ്ണയെ കണ്ടെത്താൻ വൈകുന്നതിന് കാരണം അധികൃതരുടെ അലംഭാവമാണെന്ന് ആരോപിച്ച് അമ്മ ഇന്നലെ നീണ്ടകര കോസ്റ്റൽ പോലീസ് സ്റ്റേഷൻ പടിക്കലിരുന്ന് പ്രതിഷേധിച്ചിരുന്നു. മത്സ്യത്തൊഴിലാളികൾ കടൽ ക്ഷോഭത്തിൽ പെടുമ്പോൾ അടിയന്തര രക്ഷാപ്രവർത്തനത്തിന് സംവിധാനമൊരുക്കണമെന്ന് KCBC സംസ്ഥാന സർക്കാരിനോട് ആവശ്യപ്പെട്ടു. പ്ലാനിംഗ് ബോർഡിലേക്ക് കേരള PSC 2023 ജൂലൈ 13 നടത്തിയ പരീക്ഷയിലെ 10 ചോദ്യങ്ങളുടെ മൂല്യനിർണ്ണയം നടത്താൻ വിട്ടുപോയ സംഭവത്തിൽ ക്രൈംബ്രാഞ്ച് അന്വേഷണത്തോട് പൂർണ്ണമായും സഹകരിക്കുന്നുണ്ടെന്ന് PSC വാർത്താക്കുറിപ്പിൽ അറിയിച്ചു. വിട്ടുപോയ ചോദ്യങ്ങളുടെ മൂല്യനിർണ്ണയം പൂർത്തീകരിക്കാനും കമ്മീഷൻ തീരുമാനിച്ചിട്ടുണ്ട്. എന്നാൽ ഈ വിഷയം മുൻനിർത്തി മറ്റു പരീക്ഷകളുമായി ബന്ധപ്പെട്ട് അടിസ്ഥാനരഹിതമായ പരാതികൾ ഉന്നയിച്ച് കമ്മീഷന്റെ യശസ്സിനെ കളങ്കപ്പെടുത്താനുള്ള ബോധപൂർവമായ ശ്രമം നടക്കുന്നതായും വാർത്താക്കുറിപ്പിൽ പറയുന്നു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
4: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AAR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AAR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: സർക്കാർ ആശുപത്രികളിൽ വരുമാനം പരിഗണിക്കാതെ എല്ലാ രോഗികൾക്കും പേ വാർഡുകളിൽ ചികിത്സാ സൌകര്യം ലഭ്യമാക്കാൻ നിർദ്ദേശം നൽകി ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. ഇത് സംബന്ധിച്ച് ഉത്തരവിറക്കാൻ ആരോഗ്യവകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറിക്ക് മന്ത്രി നിർദ്ദേശം നൽകി. നിലവിൽ പേ വാർഡുകൾ ലഭിക്കാൻ ഒ പി ടിക്കറ്റിൽ വരുമാനം 1600 രൂപയ്ക്ക് മുകളിലായിരിക്കണമെന്ന വ്യവസ്ഥ ജനങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടുകൾക്ക് കാരണമാകുമെന്ന പരാതിയെ തുടർന്നാണ് നടപടി. ഓണക്കാലത്ത് 1,65,000 മെട്രിക് ടൺ അരി പൊതുവിതരണ ശൃംഖല വഴി വിതരണം ചെയ്യുമെന്ന് ഭക്ഷ്യമന്ത്രി അനൂപ് ജേക്കബ്. ഗോത്രവർഗ ഉന്നതികളിലേക്ക് റേഷൻ ധാന്യങ്ങൾ നേരിട്ടെത്തിക്കുന്ന സഞ്ചരിക്കുന്ന റേഷൻ കട പദ്ധതിയുടെ ഉദ്ഘാടനം കാസർഗോഡ് നിർവഹിക്കുകയായിരുന്നു മന്ത്രി. ഓണത്തോടനുബന്ധിച്ച് 3 ജില്ലകളിൽ മെഗാ ട്രേഡ് ഫെയറും സമ്മാന പദ്ധതികളുമായി സപ്ലൈകോ. ഓണം മെഗാ ട്രേഡ് ഫെയറിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം എറണാകുളത്ത് നാളെ മുഖ്യമന്ത്രി വി ഡി സതീശൻ നിർവഹിക്കും. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി എറണാകുളം ജില്ലാ പ്രതിനിധി പി നഹീമ.
5: തിരുവനന്തപുരം പുത്തരിക്കണ്ടം നയനാർ പാർക്ക്, എറണാകുളം കല്ലൂർ സ്റ്റേഡിയം ഹെലിപാഡ് ഗ്രൌണ്ട്, കോഴിക്കോട് ബീച്ച് എന്നിങ്ങനെ മൂന്നിടങ്ങളിലായാണ് മെഗാ ട്രേഡ് ഫെയർ സംഘടിപ്പിക്കുന്നത്. മറ്റ് സ്വകാര്യ സർക്കാർ സെക്ടറുകളിലെ പ്രമുഖ സ്ഥാപനങ്ങളുടെ സ്റ്റാളുകൾ കൂടി ട്രേഡ് ഫെയറിലുണ്ടാകും. മെഗാ ട്രേഡ് ഫെയർ ഓഗസ്റ്റ് 25 അവസാനിക്കും. രാവിലെ 10 മുതൽ വൈകിട്ട് 9 വരെ ആയിരിക്കും പ്രവർത്തനം. മറ്റു 11 ജില്ലകളിൽ പ്രധാന സ്ഥലങ്ങളിൽ ഓഗസ്റ്റ് 14 മുതൽ 25 വരെ ജില്ലാ ഫെയറുകളും നടക്കും. ഓഗസ്റ്റ് 21 മുതൽ 25 വരെ എല്ലാ നിയോജക മണ്ഡലങ്ങളിലും സപ്ലൈകോ ഫെയറുകൾ നടത്തും.
0: നാടക പ്രവർത്തകൻ ഷിബു പാലാഴി അന്തരിച്ചു. അസുഖബാധിതനായി ചികിത്സയിലിരിക്കെയാണ് മരണം. സ്കൂൾ നാടകങ്ങളിലൂടെയും നാടക സംഘടനകളിലൂടെയും ശ്രദ്ധേയനായിരുന്നു. ഇടുക്കി മലങ്കര ഡാമിൽ വൻതോതിൽ രാസമാലിന്യം പടർന്നു. വെള്ളിയാമറ്റം വടക്കനാറിൽ നിന്ന് ഡാമിലേക്ക് ഒഴുകിയെത്തിയ രാസമാലിന്യത്തിന് പിന്നിൽ സമീപത്തെ ഫാക്ടറികളാണെന്ന സംശയം. 3 ജില്ലകളിലെ കുടിവെള്ള ജലസേചന പദ്ധതികളെ ബാധിക്കുന്ന സംഭവത്തിൽ ജില്ലാ ഭരണകൂടം അന്വേഷണം ആരംഭിച്ചു. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണ.
6: വെള്ളിയാമറ്റം വടക്കനാറിലൂടെ വ്യാപകമായി രാസവസ്തുക്കൾ ഒഴുകിയെത്തി മലങ്കര ജലാശയത്തിൽ പരന്നത് പ്രദേശവാസികളിൽ വലിയ ആശങ്കയാണ് പടർത്തിയത്. പുലർച്ചെ മുതൽ കണ്ട ഈ പ്രതിഭാസം മണിക്കൂറുകളോളം തുടർന്നു. രാസമാലിന്യം മലങ്കര ജലാശയത്തിൽ വ്യാപകമായി പടരുകയും ഉപരിതലത്തിൽ വൻതോതിൽ എണ്ണപ്പാട രൂപപ്പെടുകയും ചെയ്തു. തൊടുപുഴ, വാഴക്കുളം, മൂവാറ്റുപുഴ മേഖലകളിലെ നിരവധി കുടിവെള്ള പദ്ധതികളുടെ പ്രധാന ശുദ്ധജല സ്രോതസ്സാണ് മലങ്കര ജലാശയം. ആയിരക്കണക്കിന് ഹെക്ടർ സ്ഥലത്ത് കൃഷിയിടങ്ങളിലും ഈ വെള്ളമാണ് ഉപയോഗിക്കുന്നത്. സ്ഥിതിഗതികൾ നിരീക്ഷിച്ചു വരികയാണെന്നും അടിയന്തര നടപടി സ്വീകരിക്കുമെന്നും ജില്ലാ ഭരണകൂടം.
0: ഭിന്നശേഷിക്കാർക്ക് സർക്കാർ പ്രഖ്യാപിച്ച അവകാശങ്ങൾ ശക്തമായി നടപ്പിലാക്കുമെന്ന് മന്ത്രി കെ മുരളീധരൻ. കേരള ഫെഡറേഷൻ ഓഫ് ദി ബ്ലൈൻഡ് തിരുവനന്തപുരത്ത് സംഘടിപ്പിച്ച ശില്പശാല ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഭിന്നശേഷിക്കാർക്കായി നീക്കിവച്ച ക്വാട്ട അർഹരല്ലാത്തവർക്ക് നൽകാൻ ശ്രമിച്ചാൽ ശക്തമായ നടപടിയെടുക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി. ദീർഘകാല കുടിശ്ശിക തീർപ്പാക്കാൻ കെ എസ് ഇ ബി ഇളവുകളോടെ ഒറ്റത്തവണ തീർപ്പാക്കൽ പദ്ധതി പ്രഖ്യാപിച്ചു. 2 വർഷത്തിനുമേൽ പഴക്കമുള്ള കുടിശ്ശികകൾ ഈ പദ്ധതിയിലൂടെ അനായാസം അടച്ചു തീർക്കാൻ കഴിയും. പലിശ തുക 6 മാസത്തെ തുല്യ ഗഡുക്കളായി അടയ്ക്കാനും അവസരമുണ്ട്. ബിൽ തുകയും പലിശയും ഒറ്റത്തവണയായി അടച്ചു തീർക്കുന്നവർക്ക് അധിക ഇളവും ലഭിക്കും. ഒക്ടോബർ 31 അവസാന തീയതി. പ്രധാന വാർത്തകൾ വീണ്ടും. നീറ്റ് വിഷയത്തിലുൾപ്പെടെ പാർലമെന്റിൽ പ്രതിപക്ഷ ബഹളം. ഇരുസഭകളും ഇന്നത്തേക്ക് പിരിഞ്ഞു. അതിതീവ്ര മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ചുവപ്പ് ജാഗ്രത നൽകി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 4 ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. കടലിൽ കാണാതായ മത്സ്യത്തൊഴിലാളികളെ കണ്ടെത്തുന്നതിനായി ഏകോപിതമായ തിരച്ചിൽ തുടരുന്നതായി സംസ്ഥാന സർക്കാർ. സർക്കാർ ആശുപത്രികളിൽ വരുമാനം പരിഗണിക്കാതെ എല്ലാ രോഗികൾക്കും പേ വാർഡുകളിൽ ചികിത്സാ സൌകര്യം ലഭ്യമാക്കാൻ നിർദ്ദേശം നൽകി ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. സപ്ലൈകോ ഓണം മെഗാ ട്രേഡ് ഫെയറിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം മുഖ്യമന്ത്രി വി ഡി സതീശൻ നാളെ എറണാകുളത്ത് നിർവഹിക്കും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു.
7: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ എഫ്എം 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. തിരക്ക് പിടിച്ചുള്ള ഓട്ടത്തിൽ ഇങ്ങനെ ഒരു സഡൻ ബ്രേക്ക് നല്ലതാണ്. ആ ബ്രേക്കിൽ കുറച്ച് ലോക വിവരങ്ങൾ കൂടി കേട്ടറിയാം. ടേക്ക് എ ബ്രേക്ക് തിങ്കൾ മുതൽ വെള്ളി വരെ 7 മണി മുതൽ 9 മണി വരെ നിങ്ങളുടെ സ്വന്തം ആശ്രയ എഫ്എം 90 സ്റ്റേ ട്യൂൺ.

0: Once again, welcome back to Clapboard with me, RJ Anusha. കുഞ്ചാക്കോ ബോബൻ, ദീപാ നായർ എന്നിവർ പ്രധാന വേഷങ്ങളിലെത്തി അഭിനയിച്ച് ഗംഭീരമാക്കിയ പ്രിയം എന്ന സിനിമയുടെ സ്റ്റോറിയും വിശേഷങ്ങളുമാണ് ഇന്നത്തെ ക്ലാബോർഡിൽ. ജീവിതത്തിലെ അപ്രതീക്ഷിതമായിട്ടുള്ള പ്രതിസന്ധികളെ സ്നേഹം കൊണ്ടും പരസ്പരമുള്ള വിശ്വാസം കൊണ്ടും എങ്ങനെ നേരിടാമെന്ന് നമ്മെ ഓർമ്മിപ്പിക്കുന്ന ഒരു മൂവി തന്നെയാണ് പ്രിയം. കുട്ടികളുടെ കുസൃതികളും കരച്ചിലുകളും കളിച്ചിരികളും നിറഞ്ഞ ആ ഒരു കൊച്ചു വീട് സിനിമ കണ്ടിറങ്ങുന്ന ഒരു പ്രേക്ഷകനും മറക്കാൻ സാധിക്കില്ല. അത് നമ്മുടെയും ഒരു സ്വന്തം വീടായി മാറുകയാണ് സിനിമയുടെ അവസാന ഭാഗത്തിലേക്ക് എത്തുമ്പോൾ.
1: എല്ലാം ഒരുങ്ങി കഴിഞ്ഞപ്പോ മനസ്സമ്മതത്തിന്റെ തലേന്ന് ഞാൻ
2: ആരാണെന്ന് പറയാതെ മറച്ചു വെച്ചു. പക്ഷെ അത് ബെന്നിക്ക് വേണ്ടിയായിരുന്നു. ബെന്നിയുടെ ബുദ്ധിമുട്ടുകൾക്കിടയിൽ ഞാൻ മറ്റൊരു ബുദ്ധിമുട്ടാകരുതെന്ന് കരുതി.
1: അതുകൊണ്ട് നീ എന്ത് നേടി? എന്റെ വിഷമങ്ങൾ കുറഞ്ഞു? നിന്റെ വാശിയും തീരുമാനങ്ങളും വിലപ്പെട്ടതാക്കിയിട്ട് നീ ആരെന്ന് പറയാതിരുന്നപ്പോ എനിക്ക് നഷ്ടമായത് എന്റെ ജീവിതമാ.
2: അങ്ങനെ പറയരുത്. വർഷങ്ങളായിട്ട് മനസ്സിൽ താലോലിച്ചത് നഷ്ടാവൂന്ന് കണ്ട് വേദന ഇല്ലാഞ്ഞിട്ടല്ല. ഈ വീട് പെണ്ണിക്ക് നഷ്ടാവാൻ പാടില്ല, കുട്ടികൾക്ക് നഷ്ടാവാൻ പാടില്ല. ഇപ്പൊ വിവാഹം നടക്കാതിരുന്ന് എന്ത് സംഭവിക്കുന്നു പെണ്ണിക്ക് എന്ന പോലെ എനിക്കും അറിയാം.
0: കണ്ണീരും പുഞ്ചിരിയും സമ്മാനിച്ച പ്രിയം എന്ന ചിത്രത്തിന്റെ ക്ലൈമാക്സ് രംഗങ്ങളും അതുപോലെ തന്നെ നമ്മുടെ മനസ്സ് നിറയ്ക്കുന്ന ഒന്നാണ് കേട്ടോ. കുട്ടികളുടെ സംരക്ഷണത്തിനായിട്ട് കഷ്ടപ്പെടുന്ന ബെന്നിയുടെ ജീവിതത്തിലേക്ക് ഒടുവിൽ എല്ലാ പ്രശ്നങ്ങൾക്കും ഒരു പരിഹാരം ഉണ്ടാവുന്നതാണ് ക്ലൈമാക്സ് രംഗത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ബെന്നിക്കൊപ്പം താങ്ങും തണലുമായി ആനയുമൊപ്പം ചേരുന്നതോട് കൂടിയിട്ട് ആ കൊച്ചു കുടുംബത്തിന്റെ സങ്കടങ്ങൾ അവസാനിക്കുന്ന കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത്. വേർതിരിഞ്ഞു പോകുമെന്ന് ഭയന്ന ആ കുരുന്നുകൾക്ക് ഇനി സ്നേഹത്തോടെ കൂടെ നിൽക്കാൻ ബെന്നിയും ആനയുമുണ്ട് എന്ന സത്യം പ്രേക്ഷകരുടെ കണ്ണുകളെ ഈറനണിയിക്കുന്നതോടൊപ്പം തന്നെ വല്ലാത്തൊരു സമാധാനവും നൽകുന്ന ഒന്ന് തന്നെയാണ്.
1: എല്ലാം നല്ലതിനാണെന്ന് കരുതുക. നമ്മൾ ഇനി കാണാതിരിക്കുന്നത് നല്ലത്. ഓൾ ദി ബെസ്റ്റ്.
0: വലിയ ആക്ഷൻ രംഗങ്ങളോ കോലാഹലങ്ങളോ ഒന്നുമില്ലാതെ തന്നെ പ്രേക്ഷകരുടെ മനസ്സിൽ ഒരു തരി വെളിച്ചവും സന്തോഷവും ബാക്കി വെച്ചുകൊണ്ട് അവസാനിച്ച ഒരു മികച്ച ക്ലൈമാക്സ് തന്നെയാണ് പ്രിയം എന്ന സിനിമയുടെ ക്ലൈമാക്സ് രംഗം. പ്രശസ്തനായ മഹേഷ് ഭട്ട് സംവിധാനം ചെയ്ത് അമീർ ഖാൻ നായകനായി എത്തിയ ഹം ഹേ രാഹി പ്യാർ കേ എന്ന 1999 റിലീസായ സൂപ്പർ ഹിറ്റ് ഹിന്ദി ചിത്രത്തിന്റെ മലയാളം പുനരാവിഷ്കരണമായിരുന്നു പ്രിയം എന്ന മലയാള സിനിമ. ആ ഹിന്ദി ചിത്രമാകട്ടെ ഹൗസ് ബോട്ട് എന്ന ഹോളിവുഡ് സിനിമയെ അടിസ്ഥാനമാക്കിയുള്ളതുമായിരുന്നു. ഇന്നത്തെ തെന്നിന്ത്യൻ നായിക മഞ്ജിമ മോഹൻ മലയാളികൾക്ക് ഒരു കാലത്ത് ആ പ്രിയപ്പെട്ട കുഞ്ഞു കൂട്ടുകാരിയായിരുന്നു എന്നുള്ള ഒരു റിയലൈസേഷനും നമുക്ക് ഇരട്ടി സന്തോഷം നൽകുന്ന ഒരു കാര്യം തന്നെയാണ്. ചിത്രത്തിലെ പാട്ടുകളെല്ലാം അന്നത്തെ ഓഡിയോ കാസറ്റ് വിപണിയിൽ വലിയ തരംഗം തന്നെയാണ് സൃഷ്ടിച്ചിട്ടുണ്ടായിരുന്നത്. എസ് രമേശൻ നായരുടെ വരികളിൽ പിറന്ന ഓരോ ഗാനവും ഇന്ന് നമ്മുടെ റേഡിയോയിലൂടെയൊക്കെ കേൾക്കുന്ന സമയത്ത് ആ പഴയ ഓർമ്മകളിലേക്ക് അറിയാതെ പോകാറുണ്ടല്ലേ. അപ്പോൾ എന്തായാലും പ്രിയം എന്ന ഒരു ഫീൽ ഗുഡ് മൂവിയുടെ സ്റ്റോറിയും വിശേഷങ്ങളും ഒക്കെ ആയിരുന്നു ഇന്നത്തെ ക്ലാബോർഡിൽ. സിനിമയുടെ സ്റ്റോറിയും വിശേഷങ്ങളും ഒക്കെ എന്തായാലും തീർത്തുകൊണ്ട് ഗുഡ് ബൈ പറയാനായിട്ട് എനിക്ക് സമയമായിട്ടുണ്ട്. ഇനിയും നല്ല പ്രോഗ്രാംസും പാട്ടുകളും ഒക്കെ ബാക്ക് ടു ബാക്ക് ആയിട്ട് വരാനുണ്ട്. സോ കീപ് ഓൺ ലിസണിംഗ് ടു ആസ്പെയർ FM 90 നാടിനൊപ്പം നാട്ടുകാർക്കൊപ്പം. It's me, RJ Anusha, signing off.

0: Take a break.
1: Hey, hello, very good evening and welcome to Take a Break with me, RJ Sultana, on Astrea FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. അങ്ങനെ ഇതാ നമ്മുടെ ആസ്ട്രിയ FM 90 ഒരുപാട് പ്രോഗ്രാംസ് ഇങ്ങനെ കേട്ട് കേട്ട് നമ്മളിതാ നമ്മുടെ ടേക്ക് എ ബ്രേക്കിൽ എത്തി നിൽക്കുകയാണല്ലേ. അപ്പൊ എന്തായാലും ഞാനിന്ന് ഒരുപാട് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ടോപ്പിക്കുമായിട്ടാണ് ഇവിടെ ഇങ്ങനെ എത്തി നിൽക്കുന്നത്. ആദ്യം തന്നെ നമ്മുടെ മഴക്കാലത്തെ സൂപ്പർ സ്റ്റാർ, യെസ്, നമ്മുടെ ഞാവൽപ്പഴം കഴിക്കുമ്പോൾ ചില അബദ്ധങ്ങൾ കാണിക്കരുത് കേട്ടോ. അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ് ഇപ്പോൾ നമ്മൾ കേൾക്കാൻ പോകുന്നത്. മഴക്കാലം തുടങ്ങിയാൽ പിന്നെ നമ്മുടെ നാട്ടിലെ വിപണികളിൽ എങ്ങും നിറഞ്ഞു നിൽക്കുന്ന താരമാണ് ഞാവൽപ്പഴം. കാണാൻ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടും ഈ കടും പർപ്പിൾ നിറത്തിലുള്ള പഴത്തിന് ചെറിയ മധുരവും പുളിയും കലർന്ന ഒരു ടേസ്റ്റാണ്. പുരാതന കാലത്ത് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തെ ജംബുദ്വീപ് അഥവാ ഞാവൽ മരങ്ങളുടെ നാട് എന്നാണ് വിളിച്ചിരുന്നത്. എന്നറിയുമ്പോൾ തന്നെ നമ്മുടെ സംസ്കാരത്തിൽ ഇതിനുള്ള സ്ഥാനം എത്ര വലുതാണെന്ന് മനസ്സിലാകാം അല്ലെ. ഫൈബേഴ്സ്, അയൺ, വൈറ്റമിൻ ഡി, ആന്റി ഓക്സിഡൻസ് എന്നിവയാൽ സമ്പന്നമായിട്ടുള്ള ഈ ഒരു കൊച്ചുപഴം പ്രമേഹം നിയന്ത്രിക്കാനും ദഹനം മെച്ചപ്പെടുത്താനും ഹൃദയാരോഗ്യം സംരക്ഷിക്കാനും ഒക്കെ ഈ ഞാവൽപ്പഴം ഏറെ മികച്ചതാണ്. എന്നാൽ തോന്നിയ സമയത്ത് വാരി വലിച്ചു കഴിച്ചാൽ പണ്ണിപ്പാളും. ഈ ഞാവൽപ്പഴത്തിന് ഭയങ്കര ചവർപ്പൊക്കെ ഉണ്ടെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. എന്നാൽ ഈ ഞാവൽപ്പഴത്തിന്റെ ആ ഒരു ചെറിയ ചവർപ്പ് മാറാൻ ഒരു നുള്ള ഉപ്പും കൂട്ടി തിരുമ്മിയാണ് ഇത് സാധാരണ കഴിക്കാറുള്ളത്. ഇന്തുപ്പോ അല്ലെങ്കിൽ അല്പം ചാറ്റ് മസാലയോ പുതിനയിലയോ ഒക്കെ ഇതിനൊപ്പം ചേർത്ത് കഴിക്കുന്നത് ഇതിന്റെ രുചി ഇരട്ടിയാക്കും. വെറുതെ കഴിക്കാൻ താല്പര്യമില്ലാത്തവർക്ക് സലാഡുകളിലോ മധുരമുള്ള മറ്റു പഴങ്ങൾക്കൊപ്പമോ ഇത് ചേർത്ത് കഴിക്കാവുന്നതാണ്. അതുപോലെ ബദാം, അണ്ടിപ്പരിപ്പ് എന്നിവയ്ക്കൊപ്പം ഞാവൽപ്പഴം ചേർത്ത് കഴിക്കുന്നത് വല്ലാത്തൊരു സ്വാദാണ്. മാത്രമല്ല ഇത് പെട്ടെന്ന് വയറ് നിറഞ്ഞ ഫീൽ നൽകുകയും ചെയ്യും. നന്നായി കഴുകി വൃത്തിയാക്കിയ ശേഷം തൊലിയോടെ സാവധാനം ചവച്ചരച്ച് വേണം ഇതിന്റെ യഥാർത്ഥ രുചി ആസ്വദിക്കാൻ. ഇനി കഴിക്കുമ്പോൾ പാടില്ലാത്ത കുറച്ച്

ഒക്കെ ശ്രദ്ധിക്കാനൊന്നും ആരും മറക്കരുത്. ഇനിയും ഒരുപാട് കാര്യങ്ങളാണ് നമുക്ക് ഇന്നത്തെ ടേക്ക് കേ ബ്രേക്കിലൂടെ കേട്ടറിയുവാനുള്ളത്. സോ കീപ് ഓൺ ലിസണിംഗ് ടു ആസ്ട്രിയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: കൊല്ലംകാർക്കാണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
2: ഇതിനോടനുബന്ധിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
3: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
4: പത്താം വാർഷികത്തിന് നിലവിൽ കൊട്ടാരക്കര ധന്യ മെഡിക്കൽ സർജിക്കൽ ആൻഡ് ലബോറട്ടറി. ഓഗസ്റ്റ് 1 മുതൽ സെപ്റ്റംബർ 30 വരെ എല്ലാ മരുന്നുകൾക്കും സർജിക്കൽ ഉപകരണങ്ങൾക്കും ലാബ് പരിശോധന.

കെട്ടിട നിർമ്മാണം ഇനി ഒരു പ്രശ്നമേയല്ല. വർഷങ്ങളുടെ പാരമ്പര്യമുള്ള YS മെറ്റൽസ് ഉള്ളപ്പോൾ YS മെറ്റൽസ് ലോകോത്തര നിലവാരമുള്ള സിമന്റ്, സ്റ്റീൽ, GI പൈപ്പ്, റൂഫിംഗ് മെറ്റീരിയൽസ് എന്നിവ മിതമായ നിരക്കിൽ ലഭിക്കുന്നു. YS മെറ്റൽസ്, ട്രിവാൻഡ്രം റോഡ്, പുല്ലമൺ, കൊട്ടാരകര. ഫോൺ 9446322151.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ എഫ് എം 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: വിവാഹാഘോഷങ്ങൾക്ക് കൊട്ടാരക്കരയിലെ ഏറ്റവും വലിയ JC ഡയമണ്ട് കൺവെൻഷൻ സെന്റർ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. വിശാലമായ കാർ പാർക്കിംഗ്, അതിവിശാലമായ AC ഹാളുകളും ഒരുക്കി JC ഡയമണ്ട് കൺവെൻഷൻ സെന്റർ, കരിക്കം, കൊട്ടാരക്കര.
2: അറിഞ്ഞില്ലേ, നമ്മുടെ ഓടനാവട്ടം പൾസ് സ്പെഷ്യാലിറ്റി ക്ലിനിക്കിൽ ഇനി മുതൽ തിങ്കൾ ബുധൻ ശനി ദിവസങ്ങളിൽ വൈകിട്ട് 6 മണി മുതൽ പീഡിയാട്രീഷ്യൻ ഡോക്ടർ പ്രിയ മൊഴ്പിയുടെ സേവനം ലഭ്യമാണ്. ഒപ്പം എല്ലാ വ്യാഴാഴ്ചയും വൈകുന്നേരം 5 മണി മുതൽ ENT സ്പെഷ്യലിസ്റ്റ് ഡോക്ടർ ദിനാനി മോഹൻ എസിന്റെ സേവനവും ഉണ്ടായിരിക്കുന്നതാണ്. പൾസ് സ്പെഷ്യാലിറ്റി ക്ലിനിക്, ഓടനാവട്ടം.

0: ടേക്ക് എ ബ്രേക്ക്.
1: ലോകത്തിലെ ഏറ്റവും നാറ്റമുള്ള ഭക്ഷണങ്ങളുടെ പട്ടിക എടുക്കാനാണെങ്കിൽ സാമ്പാറിലെ പ്രധാനിയും മെയിൻ ഘടകമാണ്. എന്താണെന്നും എങ്ങനെയാണെന്നും ഒക്കെ അല്ലേ കേൾക്കാം ടേക്ക് എ ബ്രേക്കിലൂടെ വിത്ത് മീ ആർജി സുൽത്താന. സാമ്പാറിലായാലും കറികളിലായാലും അല്പം കായം കൂടി ചേർന്നാലേ നമ്മൾക്കൊരു തൃപ്തി കിട്ടും. എന്നാൽ നമ്മളൊക്കെ ഇത്രയും നാളും സ്നേഹിച്ച കായം ലോകത്തിന് മുന്നിൽ ഒരു നാരുന്ന വസ്തു എന്ന പേരിലാണ് അറിയപ്പെടാൻ പോകുന്നതെന്ന് ആര് കണ്ടു? അതെ, പ്രശസ്ത ട്രാവൽ ഗൈഡായ ടേസ്റ്റ് അറ്റ്ലസ് 2026 പുറത്തിറക്കിയ ലോകത്തിലെ ഏറ്റവും നാറ്റമുള്ള ഭക്ഷണങ്ങളുടെ പട്ടികയിൽ നമ്മുടെ സ്വന്തം കായവും ഇടം പിടിച്ചിട്ടുണ്ട്. കായം മാത്രമല്ല, വേറെയും ചില കിടലൻ ഐറ്റങ്ങൾ ഈ പട്ടികയിലുണ്ട്. ടേസ്റ്റ് അറ്റ്ലസ് അവരുടെ ഇൻസ്റ്റഗ്രാം പേജിലൂടെയാണ് ഈ പട്ടിക പുറത്തുവിട്ടത്. ഇതിൽ കായത്തിന് പ്രത്യേകിച്ച് റേറ്റിംഗ് ഒന്നും നൽകിയിട്ടില്ലെങ്കിലും വളരെ രൂക്ഷ ഗന്ധമുള്ള ഒരു സ്പൈസ് എന്നാണ് കായത്തെ അവർ വിശേഷിപ്പിച്ചിരിക്കുന്നത്. പച്ചക്കായത്തിന് ഭയങ്കര രൂക്ഷ ഗന്ധമാണെങ്കിലും ചൂടുള്ള എണ്ണയിലോ നെയ്യിലോ ഇട്ട് മൂപ്പിക്കുമ്പോൾ അത് ഭക്ഷണത്തിന് വല്ലാത്തൊരു സ്വാദും ഉമാമി രുചിയും ഒക്കെയാണ് നൽകുന്നത്. ഫെറുല എന്ന ചെടിയുടെ വേരുകളിൽ നിന്നെടുക്കുന്ന ഉണങ്ങിയ പശയാണ് യഥാർത്ഥത്തിൽ കായം. ഉള്ളിയും വെളുത്തുള്ളിയും ഉപയോഗിക്കാത്ത പരമ്പരാഗത വെജിറ്റേറിയൻ ജൈന ഭക്ഷണ രീതികളിൽ ഒഴിച്ചുകൂടാനാവാത്ത ഒന്നാണ് നമ്മുടെ ഈ കായം. എന്തിനാണ് ഇത്രയും നാറ്റമുള്ള ഭക്ഷണങ്ങൾ എന്ന് ചോദിക്കുകയാണെങ്കിൽ, ഇന്റർനെറ്റിൽ ആളുകളെ വെറുതെ ഞെട്ടിക്കാൻ വേണ്ടി ആരും കണ്ടുപിടിച്ച ഭക്ഷണങ്ങളല്ല ഇതൊന്നും എന്നാണ് ടേസ്റ്റ് അറ്റ്ലസ് ഇതിനെ കുറിച്ച് നൽകുന്ന വിശദീകരണം. എന്നാൽ ഈ പട്ടികയിൽ നമ്മുടെ കായം മാത്രമല്ല വേറെ ചില ഭീകരന്മാർ കൂടി ഉണ്ട് കേട്ടോ. ഭക്ഷണങ്ങളുടെ ഗന്ധത്തിന്റെ തീവ്രത അനുസരിച്ച് 4 വ്യത്യസ്ത വിഭാഗങ്ങളിലായാണ് ഈ പട്ടിക തയ്യാറാക്കിയിരിക്കുന്നത്. കായവും ദൂരിയാൻ പഴവും ഒക്കെ ഏറ്റവും തീവ്രത കുറഞ്ഞ വിഭാഗത്തിലാണ് വരുന്നത്. ഇതിനൊപ്പം ചൈനയുടെ സെഞ്ചുറി എഗ്, ജപ്പാന്റെ നാറ്റോ, പിന്നെ രൂക്ഷ ഗന്ധമുള്ള ചില പ്രത്യേകതരം ചീസുകളും ഒക്കെ ഈ ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഇനിയും ഒരുപാട് കാര്യങ്ങളാണ് നമുക്ക് ഇന്നത്തെ ടേക്ക് എ ബ്രേക്കിലൂടെ കേട്ടറിയുവാനുള്ളത്. സോ കീപ് ഓൺ ലിസണിംഗ് ടു ആസ്ട്രിയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഈ ഓണത്തിന് നിങ്ങളുടെ ലുക്ക് മാറും, സ്റ്റൈൽ മാറും. കാരണം കൊട്ടാരക്കര ഭാവനയിൽ ഓണമാമാങ്കം ആരംഭിച്ചിരിക്കുന്നു. ആകർഷകമായ ഓണം ഓഫറുകളും ഏറ്റവും പുതിയ ഫാഷൻ കളക്ഷനുകളും നിങ്ങളെ കാത്തിരിക്കുന്നു. ഈ ഓണം ഭാവനയോടൊപ്പം ആഘോഷിക്കൂ, സന്തോഷം ഇരട്ടിയാക്കൂ. ഭാവന ഫാഷൻ ആൻഡ് റീറ്റെയിൽ, കൊട്ടാരക്കര.
2: ചേട്ടാ, ഈ ഓണത്തിന് വീട്ടിൽ ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
3: ഈ പറഞ്ഞത് രണ്ടും ഒരുമിച്ചായാലോ?
2: ഒരുമിച്ച് കിട്ടാനോ?
1: ഡിമൂസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണ ഫെസ്റ്റ് അപ് ടു 60% ഓഫ്. കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. ഇനി 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡ് കോയിനും സമ്മാനം. മാത്രമല്ല ആകർഷകമായ ഗിഫ്റ്റുകളും.
2: അപ്പോൾ ഈ ഓണം ഡിമൂസ് ഫർണിച്ചറിൽ തന്നെ.
1: സ്വപ്ന വീടും സ്വപ്ന യാത്രയും ഒരുമിച്ച് ഡിമൂസ് ഫർണിച്ചർ, പുലമൺ, കൊട്ടാരക്കര.
2: കെട്ടിടം പണിയാൻ നിങ്ങൾക്ക് എന്താണ് ഇത്ര ടെൻഷൻ?
4: പെർമിറ്റ് പ്ലാൻ മുതൽ നിർമ്മാണം വരെ എല്ലാ കാര്യങ്ങളും
2: 37 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള JM ആർക്കിടെക്ട്സ് നമ്മുടെ കൊട്ടാരക്കര പുലമണിലുള്ളപ്പോൾ.
4: JM ആർക്കിടെക്ട്സ്, ഗവൺമെന്റ് അപ്രൂവ്ഡ് ISO സർട്ടിഫൈഡ് സിവിൽ എഞ്ചിനീയേഴ്സ് ആൻഡ് ബിൽഡേഴ്സ്. കോൺടാക്ട് 9447717171.

അങ്ങനെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ടുകൾ കേട്ടുകൊണ്ട് വി ആർ ബാക്ക് ഓൺ ടേക്ക് എ ബ്രേക്ക് വിത്ത് മീ ആർ ജെ സുൽത്താന. ഇപ്പോൾ എന്തായാലും പുറത്തൊക്കെ അത്യാവശ്യം നല്ല മഴയും കാര്യങ്ങളൊക്കെയാണ്. ഈ മഴയത്തും വെള്ളക്കെട്ടിലും വണ്ടി ഇറക്കും മുൻപ് ജാഗ്രത പാലിക്കേണ്ടതായിട്ടുണ്ട്. ഈ സ്കൂട്ടർ ലൈഫ് കൂട്ടാൻ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. എന്താണെന്നൊക്കെ ഒന്ന് കേട്ടാലോ. ദിവസേന ജോലി ആവശ്യങ്ങൾക്കായി സ്കൂട്ടറോ ബൈക്കോ ഉപയോഗിക്കുന്നവരാണ് കൂടുതൽ ആളുകളും. ഇലക്ട്രിക് അല്ലാതെ സാധാരണ പെട്രോൾ എഞ്ചിൻ ടൂ വീലറുകൾ ഓടിക്കുമ്പോൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ പരിപാലന ചെലവ് കുറയ്ക്കാം. എന്തൊക്കെയാണെന്നല്ലേ? ഹാൻഡിൽ വെട്ടൽ. ടയറിൽ കാറ്റ് കുറവാണെങ്കിൽ ഹാൻഡിൽ വെട്ടൽ ഉണ്ടാകാം. ബാലൻസിങ് പ്രശ്നങ്ങൾ, സൈഡ് പുള്ളിങ് തുടങ്ങിയവയും ടയർ പ്രഷർ കുറവാണെങ്കിൽ അനുഭവപ്പെടാം. കാറ്റ് തീരെ കുറവാണെങ്കിൽ മൈലേജ് കുറയുകയും ചെയ്യും, എഞ്ചിൻ ചൂടാവുകയും ചെയ്യും, ടയറിന്റെ ആയുസ് കുറയ്ക്കും. രണ്ടാഴ്ച കൂടുമ്പോൾ ടയർ പ്രഷർ മെയിൻറ്റെയിൻ ചെയ്യാനും ആരും മറക്കരുത് കേട്ടോ. മറ്റൊന്നാണ് കോൺസെറ്റ് തകരാറിലായാൽ. 35,000 കിലോമീറ്ററിലധികം ഓടിയ സ്കൂട്ടറുകളിൽ കോൺസെറ്റ് തകരാറ് കൂടുതലായി കാണാറുണ്ട്. കാലപ്പഴക്കം കൊണ്ടോ ഹാൻഡിലിലെ കോൺസെറ്റിലെ കപ്പ് ആൻഡ് ബോൾ തേയ്മാനം, തുരുമ്പ് തുടങ്ങിയവ മൂലമോ കോൺസെറ്റ് തകരാറ് ഉണ്ടാകും. സൈഡ് പുള്ളിങ്, ഹാൻഡിൽ പ്രശ്നങ്ങൾ ഇതൊക്കെ അനുഭവപ്പെടാം. മറ്റൊന്നാണ് മിസ് ഫയറിംഗ്. ഓടിക്കൊണ്ടിരിക്കുമ്പോൾ സ്കൂട്ടർ നിന്നു പോകുന്നതായി തോന്നിയിട്ടുണ്ടോ? എങ്കിൽ എയർ ഫിൽറ്റർ മാറാൻ സമയമായി എന്നാണ് അർത്ഥം. എയർ ഫിൽറ്റർ ബ്ലോക്ക് ആണെങ്കിൽ സ്കൂട്ടർ ഓടിക്കുമ്പോൾ മിസ് ഫയറിംഗ് കാണിക്കും. അതുപോലെ തന്നെ ദീർഘകാലം നിർത്തിയിട്ട ശേഷം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ വരുന്ന കാര്യങ്ങളാണ് കേട്ടോ. അതുപോലെ തന്നെ 5-6 മാസങ്ങൾക്ക് ശേഷം സ്കൂട്ടർ എടുക്കുകയാണെങ്കിൽ പെട്രോൾ ഊറ്റി പുതിയത് നിറയ്ക്കുക, ബാറ്ററി അഴിച്ച് ചാർജ് ചെയ്യണം, ഷോക്ക് വലിച്ച് കിക്ക് ചെയ്ത് നോക്കുക, സ്റ്റാർട്ട് ആകുന്നില്ലെങ്കിൽ സർവീസ് സെന്ററുമായി ബന്ധപ്പെടുക. ഇനി വെള്ളക്കെട്ടിലൂടെ പോകുമ്പോഴാണെങ്കിൽ ടയർ മുങ്ങിപ്പോകുന്ന വിധം വെള്ളത്തിലൂടെ പോയാൽ എഞ്ചിൻ, ക്ലച്ച് എന്നിവയിൽ വെള്ളം കയറാം. അതിനാൽ വെള്ളക്കെട്ടിലൂടെയുള്ള യാത്ര കഴിവതും ഒഴിവാക്കുക. മഴയത് നിർത്തിയിടുമ്പോൾ ഇഗ്നീഷനിൽ നിന്ന് കീ ഊരിയെടുക്കാൻ മറക്കരുത്. ഇല്ലെങ്കിൽ കീ ഹോളിലൂടെ വെള്ളം ഇറങ്ങാൻ സാധ്യതയുണ്ട്. ഷട്ടർ ലോക്കും ഉപയോഗിക്കുക. അപ്പോൾ എന്തായാലും ഇനിയും ഒരുപാട് കാര്യങ്ങളാണ് ടേക്ക് എ ബ്രേക്കിലൂടെ കേട്ടറിയുവാനുള്ളത്. അതിനു മുന്നായി കേൾക്കാം ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ട്.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: കൊല്ലംകാർക്കാണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
2: ഇതിനോടനുബന്ധിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
3: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
4: ഗുണമേന്മയുടെ ക്രഞ്ച്, ആരോഗ്യത്തിന്റെ പഞ്ച്.
5: ഓഗസ്റ്റ് 1 മുതൽ സെപ്റ്റംബർ 15 വരെ കേരള കശുവണ്ടി വികസന കോർപ്പറേഷൻ വക ഓഫറുകളുടെ പെരുമഴ.
6: എന്താണല്ലേ, ഈ ദിവസങ്ങളിൽ ഏറ്റവും മികച്ച ഉൽപ്പന്നങ്ങൾ വൻ വിലക്കുറവിൽ കേരള കാഷ്യൂ ഔട്ട്ലെറ്റുകളിൽ നിന്നും ഫ്രാഞ്ചൈസികളിൽ നിന്നും നിങ്ങൾക്ക് വാങ്ങാം.
5: കേരള കാഷ്യൂ, നന്മയുടെ രുചി, ആരോഗ്യത്തിന്റെ ഉറവ്.
7: നെക്സ ഓണേഴ്സിനൊരു ഗുഡ് ന്യൂസ്, സർവീസിനായി ഇനി ദൂരയാത്ര വേണ്ട. സാരഥിയുടെ പ്രീമിയം നെക്സ സർവീസ് സെന്റർ നമ്മുടെ കൊട്ടാരക്കരയിലും എക്സ്പ്രസ് സർവീസ്, പിക്കപ്പ് ആൻഡ് ഡ്രോപ്പ് സൗകര്യം, ഞായറാഴ്ചകളിലെ സേവനവും ഉൾപ്പെടെ എല്ലാ പ്രീമിയം ഫെസിലിറ്റീസ് നെക്സ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു. നെക്സ സർവീസ് സെന്റർ, MC റോഡ്, ലോവർ കരിക്കം, കൊട്ടാരക്കര. നെക്സ.

0: ടേക്ക് എ ബ്രേക്ക്.
1: ഫേസ്ബുക്കിലാണെങ്കിലോ ഇപ്പോൾ എല്ലാവരും സൗജന്യ ബ്ലൂ ബാഡ്ജിന് പിന്നാലെയാണ്. വ്യാജ അക്കൗണ്ടുകൾക്ക് പോട്ടിടാൻ മെറ്റീവ്. സോ കേൾക്കാം ടേക്ക് എ ബ്രേക്കിലൂടെ കൂടെയുള്ളത് ഞാനാണ് ആർജി സുൽത്താനയാണ്. ഫേസ്ബുക്കിലെ വ്യാജ അക്കൗണ്ടുകൾക്കും AI നിർമ്മിത പ്രൊഫൈലുകൾക്കും തടയിടാൻ പുതിയ ഫീച്ചറുമായിട്ട് മെറ്റ എത്തിയിരിക്കുകയാണ്. വ്യക്തിഗത അക്കൗണ്ടുകൾ യഥാർത്ഥ വ്യക്തികളുടേതാണെന്ന് ഉറപ്പുവരുത്തുന്നതിനായി ഫേസ്ബുക്ക് വെരിഫൈഡ് എന്ന സൗജന്യ ബാഡ്ജ് സംവിധാനം കമ്പനി പ്രഖ്യാപിച്ചിട്ടുണ്ട്. വ്യാജ സന്ദേശങ്ങളും AI പ്രൊഫൈലുകളും വ്യാപകമാകുന്ന ഈ ഒരു സാഹചര്യത്തിൽ പ്രൊഫൈലിന്റെ പിന്നിൽ ഒരു യഥാർത്ഥ വ്യക്തിയാണെന്ന് തിരിച്ചറിയാൻ ഉപയോക്താക്കളെ സഹായിക്കുകയാണ് ഈ നീക്കത്തിന് പിന്നിൽ. പൂർണ്ണമായും സൗജന്യമാണ് കേട്ടോ. നിലവിലുള്ള സബ്സ്ക്രിപ്ഷൻ അധിഷ്ഠിത മെറ്റ വെരിഫൈഡ് സേവനത്തിൽ നിന്ന് വ്യത്യസ്തമായി ഇതിന് പണം നൽകേണ്ടതില്ല. അതുപോലെ തന്നെ ഉപയോക്താക്കൾ ചിത്രീകരിക്കുന്ന ഒരു ചെറിയ വീഡിയോ സെൽഫി നിലവിലുള്ള പ്രൊഫൈൽ ചിത്രങ്ങളുമായി ഒത്തുനോക്കിയാണ് അക്കൗണ്ട് വെരിഫൈ ചെയ്യുന്നത്. മിനിറ്റുകൾക്കുള്ളിൽ ഈ പ്രക്രിയ പൂർത്തിയാകുകയും ചെയ്യും. ഇനി ആർക്കൊക്കെ ലഭിക്കുമെന്ന് ചോദിക്കാനാണെങ്കിൽ 18 വയസ്സിന് മുകളിലുള്ള കമ്മ്യൂണിറ്റി സ്റ്റാൻഡേർഡുകൾ പാലിക്കുന്ന വ്യക്തിഗത പ്രൊഫൈലുകൾക്ക് മാത്രമാണ് ഇത് ലഭ്യമാകുക. പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ പേജുകൾക്കും പ്രൊമോട്ട് അക്കൗണ്ടുകൾക്കും ഇത് ലഭിക്കില്ല. അതുപോലെ തന്നെ ഫേസ്ബുക്ക് മാർക്കറ്റ് പ്ലേസ്, ഡേറ്റിംഗ് ഗ്രൂപ്പുകൾ, പ്രൊഫൈലുകൾ എന്നിവയിലാണ് ആദ്യഘട്ടത്തിൽ ബാഡ്ജ് പ്രത്യക്ഷപ്പെടുക. പിന്നീട് ന്യൂസ് ഫീഡ് പോസ്റ്റുകളിലേക്കും ഇത് വ്യാപിക്കും. സെൽഫി വെരിഫിക്കേഷൻ പൂർത്തിയാക്കിയ പ്ലാറ്റ്ഫോമിന്റെ വിശ്വാസ്യതയും സുരക്ഷാ മാനദണ്ഡങ്ങളും പാലിക്കുന്ന യഥാർത്ഥ വ്യക്തിയുടേതാണ് അക്കൗണ്ട് എന്ന് വ്യക്തമാക്കാൻ മാത്രമാണ് ഈ ബാഡ്ജ് നൽകുന്നത്. അപ്പോൾ എന്തായാലും ഇപ്പോൾ കേട്ട ഈ ഒരു ഇൻഫോർമേഷൻ എല്ലാവർക്കും വളരെ യൂസ്ഫുൾ ആയി എന്ന് വിശ്വസിക്കുകയാണ്. ഇനിയും ഒരുപാട് കാര്യങ്ങളാണ് ടേക്ക് എ ബ്രേക്കിലൂടെ കേട്ടറിയുവാനുള്ളത്. സോ കീപ് ഓൺ ലിസണിംഗ് ടു ആസ്ട്രിയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: ഒപ്പം.
1: നിങ്ങൾ എന്തോ മനുഷ്യ ഈ പറയുന്നേ, പഴയ കാലമൊന്നുമല്ല. ഒട്ടാരക്കരയൊക്കെ അങ്ങ് മാറി, ഇപ്പൊ കണ്ടാ തിരിച്ചറിയത്തില്ല.
2: ഒട്ടാരക്കരോടൊപ്പം വളർന്നൊരു സ്ഥാപനമുണ്ട്, നമ്മുടെ ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്. അവരിപ്പോ ചോയ്സ് മാളിലോട്ട് മാറിയ കാര്യം താൻ അറിഞ്ഞോ?
1: കൊള്ളാം, അറിഞ്ഞോന്നോ? നാലാള് കൂടുന്നിടത്തല്ല അവരുടെ ഓഫറിന്റെ കാര്യമല്ലയോ ചർച്ച.
2: ചർച്ച ചെയ്തത് ശരിയല്ലയോ? പണ്ടേക്ക് പണ്ടേ അവരല്ലയോ ഗാളിച്ചയുടെ കാര്യത്തിലും വിലക്കുറവിന്റെ കാര്യത്തിലും കൊട്ടാരക്കിലെ നമ്പർ വൺ സ്ഥാപനം.
1: മാളിലോട്ട് മാറിയേ പിന്നെ രണ്ടും മൂന്നും നിലകളിലായി ഹൈപ്പർ മാർക്കറ്റും റെഡിമെയ്ഡ് ഡ്രസ്സും എന്ന് വേണ്ട, അവിടെ ഇല്ലാത്തായിട്ട് ഒന്നുമില്ല എന്നാ കേട്ടത്.
2: പിന്നെ കുട്ടികൾക്കായിട്ട് കൊല്ലം ജില്ലയിലെ തന്നെ ഏറ്റവും വലിയൊരു പ്ലേ സ്റ്റേഷനും ചോയ്സ് മാളിലുണ്ട്. നമുക്ക് രണ്ടുപേർ കൂടെ ഒന്ന് പോയാലോ ഒന്ന് ആലോചിക്കുക.
1: അയ്യോ, കൊച്ചുമക്കൾ അറിഞ്ഞാ പിന്നെ അവര് നമ്മളെ രണ്ടുപേരെ ഇവിടെ നിർത്തി പൊരിക്കും.
2: അയ്യോ, അത് ശരിയാ.
1: എന്നാ പിന്നെ ഞാൻ മരുമനെ ഒന്ന് വിളിക്കട്ടെ, അവന്റെ കാറിനകത്ത് കൊച്ചുമക്കളെ കയറ്റി നമുക്ക് പോകാം. അവിടെ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട്, നാളെ തന്നെ നമുക്ക് അങ്ങ് പോകാം.
3: വളരുന്ന കൊട്ടാരക്കരയ്ക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് ചോയ്സ് മോൾ, MC റോഡ്, കൊട്ടാരക്കര.
4: അറിഞ്ഞില്ലേ, നമ്മുടെ ഓടനാവട്ടം പൾസ് സ്പെഷ്യാലിറ്റി ക്ലിനിക്കിൽ ഇനി മുതൽ തിങ്കൾ ബുധൻ ശനി ദിവസങ്ങളിൽ വൈകിട്ട് 6 മണി മുതൽ പീഡിയാട്രീഷ്യൻ ഡോക്ടർ പ്രിയ മോൾപിയുടെ സേവനം ലഭ്യമാണ്. ഒപ്പം എല്ലാ വ്യാഴാഴ്ചയും വൈകുന്നേരം 5 മണി മുതൽ ENT സ്പെഷ്യലിസ്റ്റ് ഡോക്ടർ ദിനാനി മോഹൻ എസിന്റെ സേവനവും ഉണ്ടായിരിക്കുന്നതാണ്. പൾസ് സ്പെഷ്യാലിറ്റി ക്ലിനിക്, ഓടനാവട്ടം.

0: Take a break.
1: Once again, we are back on Take a Break with me, RJ Sultana. ഇന്ത്യയിലെ ഏറ്റവും വേഗത കുറഞ്ഞ ട്രെയിൻ കയറി ഒരു യാത്ര പോയാലോ എന്താണെന്നല്ലേ കേൾക്കാം. അതിവേഗ ട്രെയിനുകളും ബുള്ളറ്റ് ട്രെയിനുകളും അരങ്ങുവാഴുന്ന കാലത്താണ് നമ്മൾ ഇപ്പോൾ ജീവിക്കുന്നത്. തിരക്ക് പിടിച്ച ഈ കാലത്ത് വേഗത കുറച്ച് ഒരു യാത്ര പോയാലോ? മൂടൽ മഞ്ഞുള്ള കുന്നുകളും ഇടതൂർന്ന വനങ്ങളും ഇരുണ്ട തുരങ്കങ്ങളും വിശാലമായ തേയിലത്തോട്ടങ്ങളും കണ്ട് വളരെ പതിയ ഒരു യാത്ര പോകാം. ഇവിടെ എത്രയും പെട്ടെന്ന് എത്തിച്ചേരുന്നത് നല്ല പ്രസക്തി സാവധാനം യാത്ര ആസ്വദിച്ച് മുന്നോട്ട് പോകുന്നതിനാണ്. രാജ്യത്തെ തന്നെ ഏറ്റവും മികച്ച ഒരു തീവണ്ടി യാത്ര അനുഭവമായിരിക്കും ഇത്. ഇന്ത്യയിലെ തന്നെ ഏറ്റവും വേഗത കുറഞ്ഞ ട്രെയിൻ എന്ന് അറിയപ്പെടുന്നത് നീലഗിരി മൗണ്ടെയിൻ റെയിൽവേ ആണ്. മേട്ടുപ്പാളയത്തിനും ഊട്ടിക്കും ഇടയിലുള്ള നീലഗിരി മൗണ്ടെയിൻ റെയിൽവേ ആണ് ഇന്ത്യയിലെ ഏറ്റവും വേഗത കുറഞ്ഞ ട്രെയിൻ. മണിക്കൂറിൽ 9 കിലോമീറ്റർ വേഗതയിൽ മാത്രം സഞ്ചരിക്കുന്ന ഈ ട്രെയിൻ ഏകദേശം 5 മണിക്കൂർ എടുത്താണ് 46 കിലോമീറ്റർ യാത്ര പൂർത്തിയാക്കുന്നത്. രാജ്യത്തെ തന്നെ ഏറ്റവും മനോഹരമായ ട്രെയിൻ യാത്രകളിൽ ഒന്നായാണ് ഇത് കണക്കാക്കപ്പെടുന്നത്. ഇനി എന്തുകൊണ്ടാണ് ഇത്ര വേഗത കുറവ് എന്ന് ചോദിക്കാനാണെങ്കിൽ, നീലഗിരി കുന്നുകളുടെ കുത്തനെയുള്ള ഭൂപ്രദേശങ്ങളിലൂടെയാണ് ഈ റെയിൽവേ കടന്നു പോകുന്നത്. അതുകൊണ്ടാണ് സാധാരണ പാസഞ്ചർ ട്രെയിനുകളെ അപേക്ഷിച്ച് വളരെ കുറഞ്ഞ വേഗതയിൽ ഈ ട്രെയിൻ സഞ്ചരിക്കുന്നത്. പാതയിലെ കുത്തനെയുള്ള വളവുകളും കുത്തനെയുള്ള ചെരിവുകളും സുരക്ഷയ്ക്കായി രൂപകൽപ്പന ചെയ്ത ഇടുങ്ങിയ പർവ്വത ട്രാക്കുകൾ, കയറ്റം കയറാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു സവിശേഷ റാക്ക് ആൻഡ് പീനിയർ സംവിധാനം, കുന്നിൻ പ്രദേശങ്ങളിലൂടെയുള്ള നിരവധി തുരങ്കങ്ങൾ, പാലങ്ങൾ, വളവുകൾ എന്നിവയെല്ലാം വേഗത കുറയ്ക്കുന്നതിനുള്ള കാരണങ്ങളാണ്. സാവധാനത്തിലുള്ള യാത്ര പ്രകൃതി ഭംഗി ആസ്വദിച്ച് യാത്ര പൂർണ്ണമായി അനുഭവിക്കാൻ സഞ്ചാരികളെ അനുവദിക്കുന്നുണ്ട്. അതുപോലെ തന്നെ യുനെസ്കോയുടെ അംഗീകാരം ലഭിച്ച ഇന്ത്യയിലെ പർവ്വത റെയിലുകൾ എന്ന പൈതൃക പട്ടികയിൽ നീലഗിരി മൗണ്ടെയിൻ റെയിൽവേയും ഉൾപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഇനിയും ഒരുപാട് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ടോപ്പിക്സ് ഒക്കെ നമുക്ക് ഇന്നത്തെ ടേക്ക് എ ബ്രേക്കിലൂടെ കേട്ടറിയുവാനുണ്ട്. അതിനു മുന്നായി കേൾക്കാം ഒരു മനോഹരമായിട്ടുള്ള പാട്ട്.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: കൊട്ടാരക്കരയിൽ 35 വർഷത്തെ സേവന പാരമ്പര്യമുള്ള ആശ ഒപ്റ്റിക്കൽസിൽ നിന്ന് യഥേഷ്ടം വിവിധ ഇനം മോഡലുകൾ വിലക്കുറവിൽ തിരഞ്ഞെടുക്കാവുന്നതാണ്. ആശ ഒപ്റ്റിക്കൽസ്, ഗവൺമെന്റ് ആശുപത്രിക്ക് സമീപം, കൊട്ടാരക്കര. കോൺടാക്ട് 9447429588. 10 വാർഷികത്തിന്റെ നിറവിൽ കൊട്ടാരക്കര ധന്യ മെഡിക്കൽ സർജിക്കൽ ആൻഡ് ലബോറട്ടറി. ഓഗസ്റ്റ് 1 മുതൽ സെപ്റ്റംബർ 30 വരെ എല്ലാ മരുന്നുകൾക്കും സർജിക്കൽ ഉപകരണങ്ങൾക്കും ലാബ് പരിശോധനകൾക്കും വമ്പൻ വിലക്കുറവ്. ധന്യ മെഡിക്കൽസ് ആൻഡ് സർജിക്കൽസ്, ചന്തമുക്ക്, കൊട്ടാരക്കര.

0: ടേക്ക് എ ബ്രേക്ക്.
1: ഗ്രാമ്പു ചവയ്ക്കുന്ന ശീലമുണ്ടോ എങ്കിൽ നിങ്ങൾക്ക് കിട്ടും ഈ ഹെൽത്ത് ബെനിഫിറ്റ്സ്. എന്താണെന്നല്ലേ കേൾക്കാം. ടേക്ക് എ ബ്രേക്കിലൂടെ കൂടെയുള്ളത് ഞാനാണ് ആർജി സുൽത്താനയാണ്. ഗ്രാമ്പു വെറുതെ വായിലിട്ട് ചവയ്ക്കുന്നത് പലരുടെയും ശീലമാണ്. ശ്വാസത്തിന് നവോന്മേഷം നൽകാനും ദഹനം മെച്ചപ്പെടുത്താനും എല്ലാം ഈ ശീലം സഹായിക്കും. ഗ്രാമ്പുവിൽ ആരോഗ്യമേകുന്ന നിരവധി സസ്യ സംയുക്തങ്ങൾ അടങ്ങിയിട്ടുണ്ട്. ഗ്രാമ്പുവിൽ യുജനോൾ എന്ന സംയുക്തം ഉണ്ട്. ഇതാണ് ഈ ആരോഗ്യ ഗുണങ്ങൾക്ക് പിന്നിൽ. ആന്റി ഓക്സിഡന്റ്, ആന്റി ഇൻഫ്ലമേറ്ററി, ആന്റി ബാക്ടീരിയൽ, അനാൾജസിക് ഗുണങ്ങളൊക്കെ ഗ്രാമ്പുവിനുണ്ട്. ഓരോന്നായിട്ട് എടുത്തു പറയാനാണെങ്കിൽ വായയുടെ ആരോഗ്യത്തിന് ഗ്രാമ്പു ഒരു ബെസ്റ്റ് ഓപ്ഷൻ തന്നെയാണ്. ഗ്രാമ്പു വായിലിട്ട് ചവയ്ക്കുന്നത് മൂലം ലഭിക്കുന്ന ഏറ്റവും വലിയ ഗുണം അത് ശ്വാസത്തെ പുതുമയോടെ വെക്കുന്നു എന്നതാണ്. ശ്വാസ ദുർഗന്ധത്തിന് മോണയിലെ അണുബാധയ്ക്കും കാരണമാകുന്ന ബാക്ടീരിയകളുടെ വളർച്ച തടയാൻ ആന്റി ബാക്ടീരിയൽ ഗുണങ്ങളുള്ള യുജനോളിന് കഴിയും. മറ്റൊന്നാണ് ദഹനം മെച്ചപ്പെടുത്താൻ. ദഹന സംബന്ധമായ അസ്വസ്ഥതകൾ അകറ്റാൻ പാരമ്പര്യ വൈദ്യത്തിൽ നൂറ്റാണ്ടുകളായി ഗ്രാമ്പു ഉപയോഗിച്ചു വരുന്നുണ്ട്. ഇവ ദഹനത്തിന് സഹായിക്കുന്ന എൻസൈമുകളെ ഉത്തേജിപ്പിക്കുകയും കൂടുതൽ ഫലപ്രദമായി ഭക്ഷണം വിഘടിപ്പിക്കാൻ സഹായിക്കുകയും ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ആന്റി ഓക്സിഡന്റ് കാര്യത്തിലോട്ട് വരാനാണെങ്കിൽ ഗ്രാമ്പു ഒരുപാട് ആന്റി ഓക്സിഡൻസ് അടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ രക്തത്തിലെ പഞ്ചസാരയുടെ അളവിന്റെ കാര്യത്തിലെടുക്കാനാണെങ്കിൽ രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് നിയന്ത്രിക്കാൻ ഗ്രാമ്പു ഹെൽപ്പ് ചെയ്യുമെന്ന് പഠനങ്ങൾ പറയുന്നുണ്ട്. ഗ്രാമ്പുവിൽ അടങ്ങിയ സംയുക്തങ്ങൾ ഇൻസുലിൻ സെൻസിറ്റിവിറ്റി മെച്ചപ്പെടുത്തുകയും കൂടാതെ ഭക്ഷണം കഴിച്ച ശേഷം രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് പെട്ടെന്ന് കൂടുന്നത് കുറയ്ക്കാനും ഇത് ഹെൽപ്പ് ചെയ്യും. അതുപോലെ ഇൻഫ്ലമേഷൻ അകറ്റാനും ഗ്രാമ്പു ഒരു ബെസ്റ്റ് ഓപ്ഷൻ ആണ്. വിട്ടുമാറാത്ത വീക്കം അഥവാ ഇൻഫ്ലമേഷൻ, സന്ധിവാതം, ഹൃദയ സംബന്ധമായ രോഗങ്ങൾ, ഉപാപചയ രോഗങ്ങൾ ഇവയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഇത് മാത്രമല്ല ഒരുപാട് ഗുണങ്ങളാണ് നമ്മുടെ ഈ ഗ്രാമ്പുവിനുള്ളത്. അപ്പോൾ ഇനിയും ഒരുപാട് കാര്യങ്ങൾ കേട്ടറിയുവാനുണ്ട് ടേക്ക് എ ബ്രേക്കിലൂടെ. സോ കീപ് ഓൺ ലിസണിംഗ് ടു ആസ്ട്രിയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: ഗുണമേന്മയുടെ ക്രഞ്ച് ആരോഗ്യത്തിന്റെ പഞ്ച്.
1: ഓഗസ്റ്റ് 1 മുതൽ സെപ്റ്റംബർ 15 വരെ കേരള കശുവണ്ടി വികസന കോർപ്പറേഷൻ വക ഓഫറുകളുടെ പെരുമഴ.
0: എന്താണല്ലേ, ഈ ദിവസങ്ങളിൽ ഏറ്റവും മികച്ച ഉൽപ്പന്നങ്ങൾ വൻ വിലക്കുറവിൽ കേരള കാഷു ഔട്ട്ലെറ്റുകളിൽ നിന്നും ഫ്രാഞ്ചൈസികളിൽ നിന്നും നിങ്ങൾക്ക് വാങ്ങാം.
1: കേരള കാഷു, നന്മയുടെ രുചി, ആരോഗ്യത്തിന്റെ ഉറവ്.
0: മാതാപിതാക്കളാവുക ഏവരുടെയും വലിയ സ്വപ്നം. ആ സ്വപ്നത്തിലേക്കുള്ള വിശ്വസനീയമായ വഴികാട്ടിയാണ് നിയോവിറ്റ ഫെർട്ടിലിറ്റി സെന്റർ. ആധുനിക IVF ഉൾപ്പെടെയുള്ള നൂതന ഫെർട്ടിലിറ്റി ചികിത്സകളും പരിചയസമ്പന്നരായ വിദഗ്ധരുടെ വ്യക്തിഗത പരിചരണവും. പ്രതീക്ഷയുടെ തുടക്കം. നിയോവിറ്റ ഫെർട്ടിലിറ്റി സെന്റർ, അയത്തിൽ ജംഗ്ഷൻ, കൊല്ലം.

0: ടേക്ക് എ ബ്രേക്ക്.
1: അങ്ങനെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ടുകൾ കേട്ടുകൊണ്ട് വി ആർ ബാക്ക് ഓൺ ടേക്ക് എ ബ്രേക്ക് വിത്ത് മീ ആർജെ സുൽത്താന. ഭൂമിയിലെ ഏറ്റവും സമാധാനമുള്ള രാജ്യങ്ങൾ എന്ന് കേട്ടിട്ടുണ്ടോ? എങ്കിൽ കേൾക്കാം. യാത്രകളിൽ സമാധാനം ആരാണ് ആഗ്രഹിക്കാത്തത്? സമാധാനം തേടിയുള്ള യാത്രകൾ പലപ്പോഴും ഉള്ള സമാധാനം വരെ കളഞ്ഞ അനുഭവങ്ങളും സഞ്ചാരികൾക്കുണ്ടാവും. ഏതൊരു വിദേശ യാത്രകളിലും വൃത്തിയുള്ള നഗരങ്ങളും മികച്ച പൊതുഗതാഗത സൗകര്യങ്ങളും സൗഹൃദത്തോടെ പെരുമാറുന്ന നാട്ടുകാരും കുറഞ്ഞ കുറ്റകൃത്യ നിരക്കുമെല്ലാം പലരും ആഗ്രഹിക്കും. അത്തരക്കാർക്കുള്ളതാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ള 2026 ഗ്ലോബൽ പീസ് ഇൻഡെക്സ്. ഓസ്ട്രേലിയ ആസ്ഥാനമായിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ എക്കണോമിക്സ് ആൻഡ് പീസ് ആണ് ലോകത്ത് ഏറ്റവും സമാധാനമുള്ള രാജ്യങ്ങളുടെ പട്ടിക പുറത്തുവിട്ടിരിക്കുന്നത്. ആദ്യത്തേതാണ് ഐസ്ലൻഡ്. തുടർച്ചയായി 19 വർഷമാണ് സമാധാനം മുറുകെ പിടിച്ച് ഭൂമിയിലെ ഏറ്റവും സമാധാനമുള്ള നാടായി ഐസ്ലൻഡ് മാറുന്നത്. മറ്റൊന്നാണ് ന്യൂസിലൻഡ്. രാഷ്ട്രീയ സുസ്ഥിരതയിലും കുറഞ്ഞ കുറ്റകൃത്യ നിരക്കിലും ഏറെ മുന്നിലുള്ള ന്യൂസിലൻഡ് ആണ് പട്ടികയിൽ 2. സഞ്ചാരികൾക്ക് പൂർണ്ണ സുരക്ഷിതത്വം നൽകുന്ന ഈ രാജ്യം സാഹസിക യാത്രകളെ സ്നേഹിക്കുന്നവരുടെ പ്രിയപ്പെട്ട ഒരു ഡെസ്റ്റിനേഷൻ കൂടിയാണ്. മറ്റൊന്നാണ് സ്വിറ്റ്സർലൻഡ്. ലോക സമാധാന സൂചികയിൽ 3rd രാജ്യം സ്വിറ്റ്സർലൻഡ് ആണ്. സുരക്ഷയെ സ്വന്തം പര്യായമായി കരുതുന്ന രാജ്യമാണ് സ്വിറ്റ്സർലൻഡ്. വിസ്മയിപ്പിക്കുന്ന പ്രകൃതി ഭംഗിയാണ് സ്വിറ്റ്സർലൻഡിന്റെ സമ്പത്ത്. കൃത്യനിഷ്ഠ പാലിക്കുന്ന പൊതുഗതാഗത സംവിധാനവും കുറഞ്ഞ കുറ്റകൃത്യ നിരക്കും സഞ്ചാരികളെ ഇവിടേക്ക് ആകർഷിക്കുന്നുണ്ട്. മറ്റൊന്നാണ് സ്ലൊവേനിയ. യൂറോപ്പിലെ പ്രമുഖ വിനോദസഞ്ചാര കേന്ദ്രങ്ങളുടെ നിഴലിലായി പോവാറുള്ള നാടാണ് സ്ലൊവേനിയ. അതുപോലെ എടുത്തു പറയേണ്ട ഒരു രാജ്യം തന്നെയാണ് അയർലൻഡ്. പച്ചപ്പ് നിറഞ്ഞ ഗ്രാമീണ ഭംഗിയും നാട്ടുകാരുടെ ആതിഥ്യ മര്യാദയും കൊണ്ട് സഞ്ചാരികളുടെ മനം കവർന്ന നാടാണ് 5th അയർലൻഡ്. ഒറ്റയ്ക്ക് യാത്ര ചെയ്യുന്നവരുടെ പ്രിയപ്പെട്ട കേന്ദ്രം കൂടിയാണ് കേട്ടോ ഇത്. അതുപോലെ തന്നെ ഓസ്ട്രിയയും ഒട്ടും മോശമല്ല. മനോഹര മലനിരകളുടെ പശ്ചാത്തലവും ചരിത്ര പ്രൗഢിയും നിറഞ്ഞ നാടാണിത്. രാജ്യാന്തര സമാധാന സൂചികയിൽ 6th ഓസ്ട്രിയ വരുന്നത്. ലോകത്തെ ജീവിക്കാൻ പറ്റിയ നാടുകളുടെ ലിസ്റ്റ് എടുക്കാനാണെങ്കിൽ മുന്നിലെത്താറുള്ളവയിൽ ഒന്നാണ് ഈ ഓസ്ട്രിയയുടെ തലസ്ഥാനം. മറ്റൊന്നാണ് പോർച്ചുഗൽ. മികച്ച സുരക്ഷയ്ക്കൊപ്പം കുറഞ്ഞ യാത്രാ ചെലവുകളും ആകർഷകമായ കാലാവസ്ഥയുമാണ് പോർച്ചുഗലിലേക്ക് സഞ്ചാരികളെ ആകർഷിക്കുന്നത്. ഇനിയിപ്പോ സിംഗപ്പൂരിന്റെ കാര്യം എടുക്കാനാണെങ്കിൽ രാജ്യാന്തര സമാധാന സൂചികയിൽ 8th ഏഷ്യൻ രാജ്യമാണ് സിംഗപ്പൂർ. കുറഞ്ഞ കുറ്റകൃത്യ നിരക്കും വൃത്തിയുള്ള തെരുവുകളും മികച്ച പൊതുഗതാഗതവുമാണ് സിംഗപ്പൂരിനെ ഹൈലൈറ്റ് ചെയ്യുന്നത്. അതുപോലാണ് ഫിൻലൻഡും. ലോകത്തിലെ ഏറ്റവും സന്തോഷമുള്ള നാടുകളിൽ ഒന്നായി കണക്കാക്കപ്പെടുന്ന ഫിൻലൻഡിൽ സുരക്ഷയ്ക്കും ഒട്ടും കുറവില്ല. 1000 തടാകങ്ങളുടെ നാടെന്നാണ് വിശേഷണം. ഇനിയാണ് നമ്മുടെ 10th ആള്, ജപ്പാൻ. സമാധാന സൂചികയിൽ 10th ഏഷ്യൻ രാജ്യമായത് ജപ്പാനാണ്. പുരാതന പാരമ്പര്യവും ആധുനിക സാങ്കേതിക വിദ്യകളും ഒരുപോലെ സമ്മേളിക്കുന്ന നാടാണിത്. കൃത്യനിഷ്ഠയ്ക്ക് പേരുകേട്ട ജപ്പാനിലെ പൊതുഗതാഗത സംവിധാനവും മികച്ചതാണ്. അപ്പോൾ എന്തായാലും ഒരുപാട് കാര്യങ്ങളാണ് നമ്മൾ ഇതുവരെ ടേക്ക് എ ബ്രേക്കിലൂടെ കേട്ടറിഞ്ഞത്. ഇനിയും ഒരുപാട് കാര്യങ്ങൾ കേൾക്കുവാനുണ്ട്. അതിനു മുന്നായി കേൾക്കാം ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ട്.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. ജീവിതത്തിലെ ഓരോ നിമിഷത്തിനും ഒരു ഗാനമുണ്ട്, ഓരോ ഓർമ്മയ്ക്കും ഒരു ഗന്ധമുണ്ട്. നമുക്ക് പറയാനുള്ളത് പ്രണയത്തിന്റെ കഥകളാണ്, സൗഹൃദത്തിന്റെ ചിരിയാണ്, ഓർമ്മകളുടെ മാധുര്യമാണ്. രാത്രിയുടെ മൃദുവായ സന്ധ്യയിൽ നിങ്ങളുടെ ഹൃദയത്തോട് ചേരാൻ പ്രണയത്തിന്റെയും സൗഹൃദത്തിന്റെയും അതിരുകൾ മറികടന്ന് ഹൃദയങ്ങളുടെ മധുരത്തിൽ ചുറ്റി നിൽക്കുന്ന ഓരോ നിമിഷത്തിനും സാക്ഷിയാകാൻ നിശാഗന്ധി.
1: നിശാഗന്ധി, ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
2: പ്രിയതരമായ ഗാനങ്ങൾ ഒരു നീർത്തുള്ളി പോലെ ഇറ്റിറ്റ് വീഴുന്നു നിങ്ങളുടെ മനസ്സിലേക്ക്.
1: നിശാഗന്ധി,
2: ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
0: തിങ്കൾ മുതൽ ശനി വരെ രാത്രി 9 മണിക്ക് നിങ്ങളുടെ സ്വന്തം ആശ്രയ FM 90.

0: Take a break.
1: Once again, we are back on Take a Break with me, RJ Sultana. തൽക്കാൽ ടിക്കറ്റ്, ലഗേജ് ബുക്കിംഗിൽ വൻ മാറ്റങ്ങളുമായിട്ട് വന്നിരിക്കുകയാണ് റെയിൽവേ. എന്താണെന്നല്ലേ കേൾക്കാം. ഓഗസ്റ്റ് 1 മുതൽ റെയിൽവേ റിസർവേഷൻ കൗണ്ടറുകളിലും IRCTC ഓൺലൈൻ പോർട്ടലിലും തൽക്കാൽ ടിക്കറ്റ് ബുക്കിംഗിന് പുതിയ നിബന്ധനകൾ പ്രാബല്യത്തിൽ വന്നിട്ടുണ്ട്. പ്രധാനപ്പെട്ട മാറ്റങ്ങൾ പറയാനാണെങ്കിൽ, ഒന്നാമത്തേത് കൗണ്ടറുകളിൽ ടോക്കൺ സംവിധാനമാണ്. ക്യൂ നിൽപ്പ് ഒഴിവാക്കാൻ റിസർവേഷൻ കേന്ദ്രങ്ങളിൽ ടോക്കൺ രീതി നടപ്പിലാക്കി. അതുപോലെ തന്നെ കാറ്റഗറി എ, കാറ്റഗറി ബി എന്നിങ്ങനെ തിരിച്ച് മുൻഗണന നിശ്ചയിച്ചിട്ടുണ്ട്. ഇനി ആധാർ ആണെങ്കിലും അത് ഭയങ്കരമായിട്ട് നിർബന്ധമാണ്. ഓൺലൈൻ വഴിയും കൗണ്ടർ വഴിയുമുള്ള ബുക്കിംഗുകൾക്ക് തിരിച്ചറിയൽ രേഖയും ആധാർ ഒതന്റിക്കേഷനും ഇമ്പോർട്ടന്റ് ആണ്. കൂടാതെ IRCTCയുടെ പുതിയ ബീറ്റ വെബ്സൈറ്റ് വഴി തൽക്കാൽ ടിക്കറ്റ് ബുക്കിംഗ് മുൻപത്തേക്കാൾ വേഗത്തിലാക്കിയിരിക്കുകയാണ്. പിന്നെ നമ്മുടെ കൗണ്ടറിൽ പുതിയ ടോക്കൺ സംവിധാനമാണ്. റെയിൽവേ പാസഞ്ചർ റിസർവേഷൻ സിസ്റ്റം കൗണ്ടറുകളിലെ അനാവശ്യ തിരക്കും മണിക്കൂറുകളോളം നീളുന്ന ക്യൂവും ഒഴിവാക്കുന്നതിനാണ് റെയിൽവേ പുതിയ ടോക്കൺ രീതി അവതരിപ്പിച്ചത്. മുൻപ് ടോക്കൺ വാങ്ങാൻ ഒരു ക്യൂവിലും ബുക്കിംഗിനായി മറ്റൊരു ക്യൂവിലും നിൽക്കേണ്ടി വന്നിരുന്ന അവസ്ഥയ്ക്ക് ഇതോടെ പരിഹാരമായിരിക്കുകയാണ്. പുതിയ നിയമനപ്രകാരം കൗണ്ടറിൽ എത്തുന്ന യാത്രക്കാർക്ക് നേരിട്ട് ക്രമനമ്പർ രേഖപ്പെടുത്തിയ ടോക്കൺ ലഭിക്കും. അതുപോലെ തന്നെ യാത്രക്കാർക്കായിട്ട് ലളിതമായിട്ട് ചില നിർദ്ദേശങ്ങളും പറഞ്ഞിട്ടുണ്ട്. ആൻഡ് റെയിൽവേ പുതിയ ലഗേജ് നിയമത്തെ പറ്റി പറയാനാണെങ്കിൽ, റെയിൽവേ യാത്രക്കാരുടെ യാത്ര കൂടുതൽ സുഗമമാക്കുന്നതിനായി ഇനി മുതൽ ട്രെയിൻ ടിക്കറ്റുകൾ ബുക്ക് ചെയ്യുന്ന സമയത്ത് തന്നെ അധികമുള്ള ലഗേജുകൾക്കും മുൻകൂട്ടി പണം അടച്ച് ബുക്കിംഗ് പൂർത്തിയാക്കാം എന്നിങ്ങനെ ഒരുപാട് മാറ്റങ്ങളാണ് ഈ ഒരു പുതിയ നിയമത്തിൽ വന്നിരിക്കുന്നത്. ഇനി ആർക്കൊക്കെ ഉപയോഗിക്കാം എന്ന് ചോദിക്കാനാണെങ്കിൽ, കൺഫേം ടിക്കറ്റ് ഉള്ള യാത്രക്കാർക്ക് മാത്രമാണ് ഈ സൗകര്യം ലഭ്യമാകുക. കൂടാതെ പണം നൽകി അധിക ലഗേജ് കൊണ്ടുപോകാൻ അനുമതിയുള്ള യാത്രാ ക്ലാസുകളിൽ മാത്രമായിരിക്കും ഈ സേവനം ഉപയോഗിക്കാൻ സാധിക്കുക. AC ഫസ്റ്റ് ക്ലാസ്, AC 2 ടയർ ഫസ്റ്റ് ക്ലാസ്, സ്ലീപ്പർ ക്ലാസ്, സെക്കൻഡ് ക്ലാസ് എന്നിവയിൽ ലഭ്യമാകും. AC 3 ടയർ, AC ചെയർ കാർ എന്നീ ക്ലാസുകളിൽ യാത്രക്കാർക്ക് ഈ സേവനം ലഭ്യമാകില്ല. അപ്പോൾ എന്തായാലും ഒരുപാട് കാര്യങ്ങളാണ് നമ്മൾ ഇതുവരെ ടേക്ക് എ ബ്രേക്കിലൂടെ കേട്ടറിഞ്ഞത്. അപ്പൊ എനിക്കെന്തായാലും ഇന്നത്തെ ടേക്ക് എ ബ്രേക്ക് ദാ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്ത് ടാറ്റാ ബൈ ബൈ പറഞ്ഞു പോകേണ്ട ടൈം ആയിരിക്കുകയാണ്. ഇനിയും ബാക്ക് ടു ബാക്ക് ആയിട്ട് പ്രോഗ്രാംസും കാര്യങ്ങളും ഒക്കെ വരുന്നുണ്ട്. സോ കീപ് ഓൺ ലിസണിംഗ് ടു ആസ്ട്രിയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. ആൻഡ് ഇറ്റ്സ് മീ RJ സുൽത്താന സൈനിങ് ഓഫ്.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഡ്രൈവിംഗ് ഇനി കൂടുതൽ മികച്ചതാക്കാൻ ടയർ സ്റ്റേഷൻ 3D വീൽ അലൈൻമെന്റ്, വീൽ ബാലൻസിംഗ്, ടയർ അലോയ് വീൽ ഫിറ്റിംഗ്, നൈട്രജൻ ഫില്ലിംഗ്, അപ്പോളോ, JK, ഫയർ സ്റ്റോൺ ടയേഴ്സ് എന്നിവ ഓണം ഓഫറിലൂടെ സ്വന്തമാക്കാം. ടയർ സ്റ്റേഷൻ നിയർ ജൂബിലി മന്ദിരം, പുലമൺ, കൊട്ടാരക്കര.
2: ഇനി അറിവുമാശയങ്ങളും വായിച്ചറിയാം. ആശ്രയ മാതൃനാട് മാസികയുടെ വരിക്കാരാകാൻ നിങ്ങൾക്കും സുവർണ അവസരം.
3: നമ്മുടെ സർഗാത്മക സൃഷ്ടികൾ മാതൃനാടിലൂടെ നാടറിയട്ടെ. മാതൃനാട് ജീവകാരുണ്യ മാസിക വായിക്കുക, വരിക്കാരാവുക. കൂടുതൽ വിവരങ്ങൾക്ക് 9447789863 എന്ന നമ്പറിലേക്ക് ബന്ധപ്പെടാം. നിങ്ങളുടെ ബിസിനസ് ഇനി നാടറിയട്ടെ. ആശ്രയ എഫ്എം 90 പരസ്യങ്ങൾ നൽകുവാനായി നിങ്ങൾക്കും വിളിക്കാം 9072585908 എന്ന നമ്പറിലേക്ക്.

0: നിഷാ ഗന്ധി, ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
1: പ്രിയതരമായ ഗാനങ്ങൾ ഒരു നീർത്തുള്ളി പോലെ ഇറ്റിറ്റ് വീഴുന്നു നിങ്ങളുടെ മനസ്സിലേക്ക്.
0: നിഷാ ഗന്ധി,
1: ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
2: പ്രണയം പോലെ മനോഹരവും ഓർമ്മ പോലെ മൗനവുമാകുന്ന ഒരു രാത്രി കൂടി വന്നെത്തിയിരിക്കുകയാണ്. സ്വപ്നങ്ങൾക്കപ്പുറം നിലാവിന്റെ നിറവിൽ കൂടെ നടക്കാൻ ആരെങ്കിലും ഉണ്ടാകട്ടെ എന്ന മോഹത്തിന് ഗാനങ്ങളിലൂടെ മറുപടിയാകുന്ന നിശാഗന്ധിയിൽ കൂടെയുള്ളത് ശ്രീശാന്താണ്.
3: അതെ, ഈ രാത്രിയുടെ നിശബ്ദതയിൽ നമ്മൾ ചുറ്റും ഒന്ന് കണ്ണോടിച്ചാലറിയാം, പ്രപഞ്ചത്തിൻ്റെ ഏറ്റവും വലിയ നിയമം എന്ന് പറയുന്നത് മാറ്റങ്ങളാണ് എന്ന്. ജനിച്ചു വീഴുന്ന നിമിഷം മുതൽ നമ്മൾ മാറ്റങ്ങളെ അഭിമുഖീകരിക്കുകയാണ്. എങ്കിലും ചില മാറ്റങ്ങൾ നമ്മുടെ ലൈഫിലേക്ക് കടന്നു വരുമ്പോൾ നമ്മൾ ഭയന്നു പോകുന്നു. ഇനി എന്ത് എന്ന ചോദ്യത്തിന് മുന്നിൽ പകച്ചു നിൽക്കുന്നു. പക്ഷേ ഒന്ന് ചിന്തിച്ചു നോക്കി, ഒരു നദി ഒരിക്കലും ഒരേയിടത്ത് നിൽക്കുന്നില്ല, അത് ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. പുതിയ പുതിയ തീരങ്ങൾ കണ്ട് പുതിയ വഴികളിലൂടെ അത് കടലിനെ ലക്ഷ്യമാക്കി നീങ്ങുന്നു. ജീവിതവും അതുപോലെ തന്നെയാണ്. നമ്മൾ ഇന്ന് കാണുന്ന, അനുഭവിക്കുന്ന പലതും നാളെ നമ്മളോടൊപ്പം ഉണ്ടാകണമെന്നില്ല, അത് പ്രകൃതിയുടെ നിയമമാണ്. മാറ്റങ്ങളെ ഇരു കൈ നീട്ടി സ്വീകരിക്കാൻ പഠിക്കുമ്പോഴാണ് ജീവിതം കൂടുതൽ മനോഹരമാകുന്നത്. കേൾക്കാം ഈ രാത്രിയിൽ ഈ ചിന്തകൾക്ക് കൂട്ടാകുന്നൊരു പാട്ട്.

0: നിശാഗന്ധി, ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
1: പ്രിയതരമായ ഗാനങ്ങൾ ഒരു നീർത്തുള്ളി പോലെ ഇറ്റിറ്റു വീഴുന്നു നിങ്ങളുടെ മനസ്സിലേക്ക്.
0: നിശാഗന്ധി,
1: ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
2: നിശാഗന്ധിയിൽ കൂടെയുള്ളത് ശ്രീശാന്താണ്.
3: അതെ, ഈ മാറ്റങ്ങൾ എത്രത്തോളം സ്വാഭാവികമാണെന്ന് മനസ്സിലാക്കാൻ നമ്മൾ ഈ പ്രകൃതിയിലേക്ക് തന്നെ ഒന്ന് നോക്കിയാൽ മതി. ചുട്ടുപൊള്ളുന്ന വേനലിന് ശേഷം ആശ്വാസമായി പെയ്തിറങ്ങുന്ന മഴക്കാലം, കൊഴിഞ്ഞു വീഴുന്ന ഇലകൾക്ക് പകരം മരങ്ങളിൽ തളിർക്കുന്ന പുതിയ ജീവൻ, ഇരുണ്ട രാത്രികൾക്ക് ശേഷം പുഞ്ചിരിയോടെ ഉദിച്ചു വരുന്ന സൂര്യൻ, ഇതെല്ലാം നമ്മോട് പറയുന്നത് മാറ്റത്തിൻ്റെ കഥകളാണ്. നമ്മുടെ സങ്കടങ്ങളും സന്തോഷങ്ങളും ഋതുഭേദങ്ങൾ പോലെയാണ്. ഇന്ന് നിങ്ങൾ അനുഭവിക്കുന്ന വലിയൊരു സങ്കടം അല്ലെങ്കിൽ ഒരു പ്രശ്നം, അതിൽ നിന്നും അങ്ങനെ തന്നെ നിലനിൽക്കുമെന്ന് ഭയപ്പെടേണ്ട. കാരണം കാലം എല്ലാ മുറിവുകൾക്കും മരുന്ന് പുരട്ടും. കേൾക്കാം ഈ രാത്രിയിൽ ഈ ചിന്തകൾക്ക് കൂട്ടാകുന്ന ഒരു പാട്ട്.

0: നിശാഗന്ധി, ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
1: പ്രിയതരമായ ഗാനങ്ങൾ ഒരു നീർത്തുള്ളി പോലെ ഇറ്റിറ്റു വീഴുന്നു നിങ്ങളുടെ മനസ്സിലേക്ക്.
0: നിശാഗന്ധി,
1: ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
2: നിശാഗന്ധിയിൽ കൂടെയുള്ളത് ശ്രീശാന്താണ്. അതെ, ലൈഫിൽ നമ്മൾ ഒരിക്കലും മാറരുതെന്ന് ആഗ്രഹിക്കുന്ന ചില ബന്ധങ്ങളുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് സൗഹൃദങ്ങൾ. സ്കൂളിലോ കോളേജിലോ പഠിക്കുന്ന കാലത്ത് ഒരു ദിവസം പോലും കാണാതെയും മിണ്ടാതെയും ഇരിക്കാൻ നമുക്ക് കഴിയില്ല എന്ന് കരുതിയ എത്ര സുഹൃത്തുക്കളായിരുന്നു നമുക്കുണ്ടായിരുന്നത്. അവരുടെ കൂടെ മാത്രമേ ജീവിതമുള്ളൂ എന്ന് നമ്മൾ വിശ്വസിച്ചിരുന്നു. പക്ഷേ കാലം കടന്നുപോയപ്പോൾ, ജീവിതത്തിൻ്റെ തിരക്കുകളിലേക്ക് എല്ലാവരും വീണുപോയപ്പോൾ ആ സൗഹൃദങ്ങൾക്കും മാറ്റങ്ങൾ സംഭവിച്ചു. പലരും ഇന്ന് കോണ്ടാക്ട് ലിസ്റ്റിലെ വെറും പേരുകൾ മാത്രമായി ചുരുങ്ങിയിട്ടുണ്ടാവും. അതാരും ആരെയും ചതിച്ചുകൊണ്ടോ സ്നേഹമില്ലാത്തതുകൊണ്ടോ അല്ല, ജീവിത സാഹചര്യങ്ങൾ മാറുമ്പോൾ പ്രയോറിറ്റീസും മാറും. പഴയ സുഹൃത്തുക്കൾ അകലുമ്പോൾ പുതിയ ആളുകൾ നമ്മുടെ ലൈഫിലേക്ക് കടന്നു വരും. കേൾക്കാം ഈ രാത്രിയിൽ ഈ ചിന്തകൾക്ക് കൂട്ടാകുന്നൊരു പാട്ട് നിശാഗന്ധിയിലൂടെ.

0: നിശാഗന്ധി, ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
1: പ്രിയതരമായ ഗാനങ്ങൾ ഒരു നീർത്തുള്ളി പോലെ ഇറ്റിറ്റു വീഴുന്നു നിങ്ങളുടെ മനസ്സിലേക്ക്.
0: നിശാഗന്ധി,
1: ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
2: നിശാഗന്ധിയിൽ കൂടെയുള്ളത് ശ്രീശാന്താണ്. അതെ, ഈ പ്രണയത്തെക്കുറിച്ച് പറയുമ്പോഴേ പലപ്പോഴും നമുക്ക് വാക്കുകൾ പോരാതെ വരും. ഒരാൾക്ക് വേണ്ടി മാത്രം ജീവിക്കുക, അയാളില്ലാത്ത ഒരു ലോകത്തെക്കുറിച്ച് ചിന്തിക്കാൻ പോലും കഴിയാതിരിക്കുക, അത്രമേൽ തീവ്രമായി സ്നേഹിച്ചവർക്ക് പിൽക്കാലത്ത് പരസ്പരം കണ്ടാൽ പോലും മിണ്ടാത്ത അപരിചിതരായി മാറുന്നത് നാം കണ്ടിട്ടുണ്ട്. പ്രണയബന്ധങ്ങളിൽ സംഭവിക്കുന്ന മാറ്റങ്ങൾ പലപ്പോഴും വല്ലാത്ത വേദനയാണ് നൽകുക. ജീവനായിരുന്നവർ പടിയുറങ്ങുമ്പോൾ ലോകം അവസാനിച്ചു എന്ന് നമ്മൾ കരുതും. എന്നാൽ ഒന്ന് ഓർക്കുക, ഒരാളുടെ പിന്മാറ്റം നിങ്ങളുടെ ലൈഫിൻ്റെ അവസാനമല്ല. ആ വിരഹം നിങ്ങളെ കൂടുതൽ പക്വതയുള്ളവരാക്കും. കേൾക്കാം ഈ രാത്രിയിൽ ഈ ചിന്തകൾക്ക് കൂട്ടാകുന്നൊരു പാട്ട്.

0: നിശാഗന്ധി, ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
1: പ്രിയതരമായ ഗാനങ്ങൾ ഒരു നീർത്തുള്ളി പോലെ ഇറ്റിറ്റു വീഴുന്നു നിങ്ങളുടെ മനസ്സിലേക്ക്.
0: നിശാഗന്ധി,
1: ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
2: നിശാഗന്ധിയിൽ കൂടെയുള്ളത് ശ്രീശാന്താണ്. അതെ, മറ്റുള്ളവരിൽ വരുന്ന മാറ്റങ്ങളെക്കുറിച്ച് ചിന്തിച്ച് സങ്കടപ്പെടുന്ന നമ്മൾ, നമ്മിൽ തന്നെ വന്ന മാറ്റങ്ങളെക്കുറിച്ച് എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ഒന്ന് കണ്ണടച്ച് 5 വർഷം പിന്നിലേക്ക് ഒന്ന് പോയി നോക്കി, അന്നുണ്ടായിരുന്ന ആളാണോ നിങ്ങളിന്ന്? അല്ല, അന്ന് നിങ്ങൾ ഭയപ്പെട്ടിരുന്ന പല കാര്യങ്ങളെയും നിങ്ങളിന്ന് ചിരിച്ചുകൊണ്ട് ഫേസ് ചെയ്യുന്നുണ്ട്. അന്ന് നിങ്ങളെ കരയിപ്പിച്ച പല കാര്യങ്ങളും എന്ന് ഓർക്കുമ്പോൾ നിങ്ങൾക്ക് തന്നെ ചിരി വരുന്നുണ്ടാവും. കാലവും അനുഭവങ്ങളും നമ്മളെ ഒരുപാട് മാറ്റിക്കഴിഞ്ഞിരിക്കുന്നു. നമ്മുടെ ഇഷ്ടങ്ങൾ മാറി, ചിന്താഗതികൾ മാറി, ലോകത്തെ നോക്കിക്കാണുന്ന രീതി തന്നെ മാറി. നമ്മൾ തോറ്റുപോയ നിമിഷങ്ങളും ഒറ്റപ്പെട്ടുപോയ രാത്രികളും വിജയത്തിൻ്റെ സന്തോഷങ്ങളുമെല്ലാമാണ് ഇന്ന് കാണുന്ന നമ്മളായി നമ്മളെ മാറ്റിയെടുത്തത്. ശരിയല്ലേ? അതുകൊണ്ട് നമ്മൾ സംഭവിക്കുന്ന ആ നല്ല മാറ്റങ്ങളെ അഭിമാനത്തോടെ നമ്മൾ ചേർത്ത് പിടിക്കണം. കേൾക്കാം ഈ രാത്രിയിൽ ഈ ചിന്തകൾക്ക് കൂട്ടാകുന്നൊരു പാട്ട്.

0: നിശാഗന്ധി, ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
1: പ്രിയതരമായ ഗാനങ്ങൾ ഒരു നീർത്തുള്ളി പോലെ ഇറ്റിറ്റു വീഴുന്നു നിങ്ങളുടെ മനസ്സിലേക്ക്.
0: നിശാഗന്ധി,
1: ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
2: നിശാഗന്ധിയിൽ കൂടെയുള്ളത് ശ്രീശാന്താണ്. അതെ, മാറ്റങ്ങൾ സംഭവിക്കുമ്പോൾ നമുക്ക് എന്തിനാണ് ഇത്രയധികം വേദന അനുഭവപ്പെടുന്നത്? നമ്മൾ ഒരുപാട് ആഗ്രഹിക്കുന്ന കാര്യങ്ങളെ അല്ലെങ്കിൽ മനുഷ്യരെ വല്ലാതെ മുറുകെ പിടിക്കാൻ ശ്രമിക്കുന്നത് കൊണ്ടാണ് ആ വേദന ഉണ്ടാവുന്നത്. കൈക്കുള്ളിലിരിക്കുന്ന മണൽ തരികൾ പോലെയാണ് ഈ ജീവിതം. എത്രത്തോളം മുറുകെ പിടിക്കാൻ ശ്രമിക്കുന്നു അത്രയും വേഗം അത് ചോർന്നു പോകും. എല്ലാം താൽക്കാലികമാണ് എന്ന സത്യം മനസ്സിലാക്കിയാൽ പിന്നെ അവിടെ വലിയ സങ്കടങ്ങൾ ഉണ്ടാവില്ല. ഒരു പദവിയും ഒരു സന്തോഷവും ഒരു സങ്കടവും ശാശ്വതമല്ല. കേൾക്ക, ഈ രാത്രിയിൽ ഈ ചിന്തകൾക്ക് കൂട്ടാകുന്നൊരു പാട്ട് നിശാഗന്ധിയിലൂടെ.

0: നിശാഗന്ധി, ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
1: പ്രിയതരമായ ഗാനങ്ങൾ ഒരു നീർത്തുള്ളി പോലെ ഇറ്റിറ്റു വീഴുന്നു നിങ്ങളുടെ മനസ്സിലേക്ക്.
0: നിശാഗന്ധി,
1: ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
2: നിശാഗന്ധിയിൽ കൂടെയുള്ളത് ശ്രീശാന്താണ്. അതെ, നിശാഗന്ധി കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളിൽ പലരും പലതരം മാനസികാവസ്ഥയിലായിരിക്കും ഇപ്പോൾ കടന്നു പോകുന്നത്. ഒരുപക്ഷെ വലിയൊരു സന്തോഷത്തിലാകാം, അല്ലെങ്കിൽ ലൈഫിൽ ഇനി എന്ത് എന്നറിയാത്ത വല്ലാത്തൊരു സങ്കടത്തിലാവാം. നിങ്ങൾ ഏത് അവസ്ഥയിലാണെങ്കിലും ഒന്ന് മാത്രം ഓർക്കുക, ഈ നിമിഷവും കടന്നു പോകും. നിങ്ങളുടെ ലൈഫിലെ ഏറ്റവും മനോഹരമായ നിമിഷത്തിലൂടെയാണ് നിങ്ങൾ പോകുന്നതെങ്കിൽ അത് പൂർണ്ണമായും ആസ്വദിക്കുക. കാരണം ആ നിമിഷവും മാറിപ്പോവുക തന്നെ ചെയ്യും. ഇനി നിങ്ങൾ ഏത് ദുഷ്കരമായ സമയത്തിലൂടെയാണ് കടന്നു പോകുന്നതെങ്കിലും ഒരല്പം കൂടി പിടിച്ചു നിൽക്കുക, കാരണം അതും മാറുക തന്നെ ചെയ്യും. ലൈഫ് എന്ന് പറയുന്നത് ഈ മാറ്റങ്ങളുടെ ഒരു വലിയ പുസ്തകമാണ്. ഓരോ ദിവസവും പുതിയ പേജുകളാണ് നാം മറിക്കുന്നത്. ആ നല്ല മാറ്റങ്ങൾക്കായി നമുക്കിനിയും കാത്തിരിക്കാം. കേൾക്കാം ഈ രാത്രിയിൽ ഈ ചിന്തകൾക്ക് കൂട്ടാകുന്നൊരു പാട്ട്.

0: നിശാഗന്ധി, ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
1: പ്രിയതരമായ ഗാനങ്ങൾ ഒരു നീർത്തുള്ളി പോലെ ഇറ്റിറ്റ് വീഴുന്നു നിങ്ങളുടെ മനസ്സിലേക്ക്.
0: നിശാഗന്ധി,
1: ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
2: നിശാഗന്ധിയിൽ കൂടെയുള്ളത് ശ്രീശാന്താണ്. നമ്മുടെ പാട്ടിഷ്ടങ്ങളിലേക്ക് എന്നും എക്കാലവും പുതിയ പുതിയ ഈണക്കൂട്ടുകൾ ചേർത്തുകൊണ്ടേയിരിക്കും. അതിൽ ചിലത് എന്നും ഹൃദയത്തോട് ചേർത്ത് നിർത്തപ്പെടും. ചിന്തകളിൽ അവ ഈണങ്ങളാകും. പുഞ്ചിരികളിലേക്ക്, മൂളിപ്പാട്ടിലേക്ക്, ചെറിയ ഇടവേളകളിലെ വലിയ സന്തോഷങ്ങളിലേക്ക് അവയങ്ങനെ മാറി മാറി വന്നുകൊണ്ടേയിരിക്കും. അങ്ങനെയുള്ള കുറെ പാട്ടുകളുമായി ഇന്നത്തെ നിശാഗന്ധി വിട പറയുന്നു. കൂടെ ഈ കാതോരത്തുണ്ടായിരുന്ന ഞാൻ ശ്രീശാന്തും തൽക്കാലം വിട പറയുന്നു. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

രാജീവം വിടരും നിൻമിഴികൾ, കാശ്മീരം ഉതിരും നിൻ ചൊടികൾ.

പദം ഞാൻ പാടുന്നു ഒരു സ്വരമായി ഒരു ലയമായി അരികിൽ വരാൻ അനുമതി നീ അരുളൂ രാജീവം വിടരും നിൻമിഴികൾ കാശ്മീരം പുതിരും.

ചുടികൾ കാശ്മീരം പുതിരും നിൻ ചുടികൾ എന്നിൽ പൂക്കുമ്പോ ഹൃദയമായി നീ കേൾക്കാനായി പ്രണയപദം ഞാൻ പാടുന്നു ഹൃദയമായി നീ കേൾക്കാനായി പ്രണയപദം ഞാൻ പാടുന്നു ഒരു സ്വരമായി ഒരു ലയമായി അരികിൽ വരാൻ അനുമതി നീ അരുളൂ രാജീവം വിടരും നിൻ വിഴികൾ കാശ്മീരം പുതിരും നിൻ ചുടികൾ എന്നിൽ പൂ

കുട്ടികൾ അക്കരമുത്തുകണക്കൊരു കൊച്ചുകിട തനുദിച്ചു വരുന്നത് കണ്ട് മലക്കൊടി തട്ടി കലവില കൂട്ടണ താളത്തുമ്പികളായി വിളിക്കേ പറയ ചണ്ടകൾ അലവിത്തരികിട മേളമടിച്ചു മുഴക്കും നേരം ചാകര വന്ന കണക്ക് മണപ്പുറം ആകത്തി മികിട തിമൃത്തി കാരിത്തക്കിടി നാക്കിളി മുക്കിളി പൊട്ടുകളിക്കണ കടലിൻ

ചെമ്പകയുടെ ചെമ്പട മുറുകി കന്നാലികളുടെ കാലിത്തട്ടകളിടയിടയിളകി തുടലുകളൊഴുകി അത്തിമരത്തിൻ കീഴേ തറയിലൊരപ്പോ തിക്കരി നല്ലതു പാടി തണ്ടടു വലയടു പറയടു വടമെടു മൊഴികളിൽ അലയുടെ തകിലെ.